റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 10, ക്രിസ്തുവർഷം 2026 ജൂൺ 24 ബുധനാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടിയിലേക്ക് സ്വാഗതം.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: വെച്ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
1: നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയുന്ന ധാരാളം സമ്മാനങ്ങളുണ്ട്. അതിൽ പലപ്പോഴും നാം ചിന്തിക്കാറില്ലാത്ത ഒരു സമ്മാനത്തെക്കുറിച്ചാണ് ഞാനിന്ന് ഓർക്കുന്നത്. തിരക്കേറിയ ജീവിതശൈലിയാണ് നമ്മുടേത്. വേതനം പറ്റുന്ന ജോലിയുടെ തിരക്കോ സമൂഹത്തിലെയോ കുടുംബത്തിലെയോ ഉത്തരവാദിത്തങ്ങളോ നമ്മുടെ സമയത്തിൻ്റെ ഭൂരിഭാഗവും അപഹരിക്കുന്നു. തന്മൂലം കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ടവരോടുമൊത്ത് സമയം ചിലവഴിക്കുന്നതിന് നമുക്ക് സാധിക്കാതെ വരുന്നു. നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൻ്റെ മേന്മയെ അത് ദോഷകരമായി ബാധിക്കുന്നുണ്ട്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയും മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടിയും സഹോദരങ്ങൾ പരസ്പര നന്മയ്ക്ക് വേണ്ടിയും സമയം ചിലവഴിക്കേണ്ടതല്ലേ? അതുപോലെ ബന്ധുക്കൾ തമ്മിലും സുഹൃത്തുക്കൾ തമ്മിലുമൊക്കെ സമയം പങ്കുവച്ചെങ്കിൽ മാത്രമേ പരസ്പര ബന്ധവും കൂട്ടായ്മയുമൊക്കെ വർദ്ധിക്കൂ. മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നത് ഒരു ഭാരമായി കാണുന്നത് കൊണ്ടല്ലേ അവരോടൊപ്പം സമയം ചിലവഴിക്കുവാൻ നാം പലപ്പോഴും തയ്യാറാകാതെ പോകുന്നത്? എന്നാൽ മറ്റുള്ളവർ അവരുടെ സമയം നമുക്ക് വേണ്ടി ചിലവഴിക്കണമെന്ന് നാം ആഗ്രഹിക്കാറും പ്രതീക്ഷിക്കാറുമില്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചിലവഴിക്കുമ്പോൾ അതുവഴി ഉണ്ടാകുന്ന നന്മ അവർക്ക് മാത്രമല്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ വസ്തുത. മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്ന പല അവസരങ്ങളിലും അതുവഴി നമുക്കുണ്ടാകുന്ന സംതൃപ്തിയും സന്തോഷവും മറ്റുള്ളവർക്ക് ലഭിക്കുന്ന നന്മയേക്കാൾ കൂടുതലാണെന്നതാണ് സത്യം. നാം സ്നേഹിക്കുന്നവരും നമ്മെ സ്നേഹിക്കുന്നവരും നമ്മുടെ ജീവിതത്തിൽ ധാരാളമുണ്ട്. അതുപോലെ നാം സ്നേഹിക്കുവാൻ കടപ്പെട്ടവരുമുണ്ട്. അവരെയെല്ലാം നാം സ്നേഹിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു പ്രധാന മാർഗം അവർക്ക് വേണ്ടി നമ്മുടെ വിലയേറിയ സമയം ചിലവഴിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സമയം വിലപ്പെട്ടത് തന്നെ. വിലപ്പെട്ട സമയം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ സ്നേഹം നമുക്ക് വ്യക്തമാക്കാം.
0: നീർച്ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഖത്തർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറുമായി ടെലിഫോണിൽ സംസാരിച്ചു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് 15 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഒരു മാസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം നേടി. ഇംഗ്ലണ്ട് ഘാന മത്സരം ഗോൾരഹിത സമനിലയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ടെലഫോണിൽ സംഭാഷണം നടത്തി. ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ നഗരത്തിലുണ്ടായ അപകടത്തിൽ ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടമായതിൽ ഖത്തർ അമീർ അനുശോചനം അറിയിച്ചു. പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. ദുരിതബാധിതരുടെ കുടുംബങ്ങളോട് അനുശോചനം അറിയിച്ച ഖത്തർ നേതാവിന് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. പരിക്കേറ്റവർക്ക് സമയബന്ധിതമായി വൈദ്യസഹായം നൽകിയതിനെയും നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സംരംഭങ്ങൾ മേഖലയിലെ ശാശ്വത സമാധാനത്തിനും സ്ഥിരതയ്ക്കും കാരണമാകുമെന്നും മോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം തുടരാൻ ഇരു നേതാക്കളും പ്രതിബദ്ധത ആവർത്തിച്ച് വ്യക്തമാക്കി. ഖത്തറിലെ ഗ്യാസ് ഫാക്ടറിയിലെ സ്ഫോടനത്തിൽ മരിച്ച കോഴിക്കോട് വടകര വെള്ളൂർ സ്വദേശി കളരിയുള്ളതിൽ അർജുന്റെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുന്നതിന് ശ്രമം തുടരുന്നതായി കെ എം അഭിജിത്ത് എംഎൽഎ അറിയിച്ചു. ഖത്തർ ഇൻഗാസ് കെ എം സി സി പ്രവർത്തകരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും കൂടാതെ ഷാഫി പറമ്പിൽ എം പി മുഖേന വിഷയം കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും അഭിജിത്ത് പറഞ്ഞു. നിർദ്ദിഷ്ട ഉഭയകക്ഷി വ്യാപാര കരാർ സംരക്ഷിക്കുന്നതിനും പുനഃക്രമീകരിക്കുന്നതിനും ഇന്ത്യയും അമേരിക്കയും ഉന്നതതല ചർച്ചകൾ ആരംഭിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീറുമായും ഇന്ത്യയിലെ US അംബാസഡർ സെർജിയോ ഗോറുമായും ഇത് സംബന്ധിച്ച് ചർച്ച നടത്തി. ഇറാന്റെ പിന്തുണയോടുകൂടി പ്രോക്സി ഗ്രൂപ്പുകൾ പശ്ചിമേഷ്യയിൽ ഉടനീളം ആക്രമണങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും തുടരുന്നിടത്തോളം സമാധാനവും സ്ഥിരതയും കൈവരിക്കാനാവില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ സന്ദർശനത്തിന്റെ ഭാഗമായി അബുദാബിയിൽ സംസാരിക്കുകയായിരുന്നു റൂബിയോ. ലെബനോണിലെ വെടിനിർത്തൽ ചർച്ചകൾ ഇറാനുമായി നടത്തുന്ന ചർച്ചകളിൽ നിന്ന് വ്യത്യസ്തമാണെന്നും അദ്ദേഹം അറിയിച്ചു. ഇറാനുവേണ്ടി 300 ബില്യൺ US ഡോളറിന്റെ പുനർനിർമ്മാണ ഫണ്ടിന് വാഷിംഗ്ടൺ പ്രാദേശിക പങ്കാളികളിൽ നിന്ന് സാമ്പത്തിക സംഭാവന തേടുമെന്ന സൂചനകൾ US സ്റ്റേറ്റ് സെക്രട്ടറി തള്ളി. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. ന്യൂഡൽഹിയിലെ കൃഷിഭവനിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം സാമൂഹിക മാധ്യമത്തിലാണ് അദ്ദേഹം.

0: ഇക്കാര്യം വ്യക്തമാക്കിയത്. കാർഷിക മേഖലയിലെ വിളവെടുപ്പാനന്തര പരിപാലനം, മൂല്യവർദ്ധന, കയറ്റുമതി പ്രോത്സാഹനം, ജലസംഭരണം, ആധുനിക സാങ്കേതിക വിദ്യ എന്നിവയ്ക്കും കേന്ദ്ര ഗവൺമെന്റ് മുൻഗണന നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. 6.5 ലക്ഷത്തോളം പേർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്ന് സംസ്ഥാന ഗവൺമെന്റ് അറിയിച്ചു. പെൻഷൻ വിതരണം ചെയ്യാൻ 952 കോടി രൂപ അനുവദിച്ചതായി ധനവകുപ്പ് അറിയിച്ചു. ജൂലൈ 3-നുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. കോഴിക്കോട് വയനാട് ബദൽപാതയായ പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിന് തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയ പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ അടിയന്തരമായി സമർപ്പിക്കാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയോട് യോഗം നിർദ്ദേശിച്ചു. കൂടുതൽ പഠനം ആവശ്യമാണെങ്കിൽ അതിന് തുക അനുവദിക്കാനും തുടർ പഠനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വനംവകുപ്പിന്റെ അനുമതി വേഗത്തിലാക്കാനും മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും യോഗം തീരുമാനിച്ചു. മറ്റ് ബദൽപാതകളെ അപേക്ഷിച്ച് ദൂരവും വനമേഖലയും കുറഞ്ഞതും ടണൽ ഉൾപ്പെടെ ആധുനിക നിർമ്മിതികൾ അടങ്ങുന്നതുമായ നിർദ്ദിഷ്ട പാതയ്ക്ക് പ്രാഥമിക പരിശോധനയിൽ 1800 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ജൂലൈ 15 പൊതുമരാമത്ത് വനം, കൃഷി, വൈദ്യുതി വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വിപുലമായ യോഗം ചേരും. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ചത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസം ആയിരിക്കും. സംസ്ഥാനത്ത് 15 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 5 ജില്ലകളിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 8, മലപ്പുറം 3, വയനാട് 2, കണ്ണൂർ, കൊല്ലം ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ജൂൺ മാസം 165 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 241 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ 11 പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. നിരീക്ഷണവേളയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഇതുവരെ ആരും ഉൾപ്പെട്ടിട്ടില്ല. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 51 വീടുകൾ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആരോഗ്യ വകുപ്പ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 11,006 വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണം നടത്തി പ്രതിരോധ നടപടികൾ ഉറപ്പാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഒരു മാസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. തൃക്കലശാട്ടോടെയാണ് സമാപനം. കൂടുതൽ വിവരങ്ങളുമായി കെ.ഒ. ശശിധരൻ.
1: ചോതിവിളക്കണക്കൽ, ശ്രീകോവിൽ പൊളിക്കൽ, കലശാട്ടം, കളഭാട്ടം, മുതിരേരിവാൾ തിരിച്ചെഴുന്നള്ളിക്കൽ തുടങ്ങി വൈവിധ്യമാർന്ന ചടങ്ങുകളാണ് ഇന്ന് നടക്കുക. കൂടാതെ സ്ഥാനികരും ഭക്തരും അക്കരെ കൊട്ടിയൂരിൽ നിന്ന് വിടവാങ്ങും. ഇനി 11 മാസക്കാലം അക്കരെ കൊട്ടിയൂരിൽ ആളും ആരവവും ഒഴിയും. വൈശാഖോത്സവത്തിലെ അവസാനത്തെ ചതുശതം ഇന്നലെ നടന്നു. ഇത്തവണ അഭൂതപൂർവമായ തിരക്കാണ് കൊട്ടിയൂരിൽ അനുഭവപ്പെട്ടത്. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി 50 ലക്ഷത്തിലേറെ പേരാണ് ദർശനത്തിനെത്തിയതെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗൂഗിൾ പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവർ ജില്ലയിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തിയതിനു ശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചുപോയത്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം നേടി. ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിലാണ് പോർച്ചുഗലിന്റെ നേട്ടം. ഇംഗ്ലണ്ട് ഘാന മത്സരം ഗോൾരഹിത സമനിലയിലായി. പനാമയ്ക്കെതിരായ മത്സരത്തിൽ ക്രൊയേഷ്യ എതിരില്ലാത്ത 1 ഗോളിന് വിജയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഉസ്ബെക്കിസ്ഥാനെതിരെ ഇരട്ട ഗോൾ നേടി സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഫോമിലേക്ക് ഉയർന്നോടെ പോർച്ചുഗലിന് ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ 2-ാം മത്സരത്തിൽ തകർപ്പൻ ജയം. ആദ്യ മത്സരത്തിൽ കോംഗോക്കെതിരെ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാത്തതിനെ തുടർന്ന് കടുത്ത വിമർശനം നേരിട്ട റൊണാൾഡോ 7-ാം മിനിറ്റിൽ തന്നെ ഗോൾ പോസ്റ്റിലേക്ക് നിറയൊഴിച്ച് ലക്ഷ്യം കണ്ടു. ഈ ഗോളോടെ 6 ലോകകപ്പുകളിൽ ഗോളടിക്കുന്ന ഏക താരമെന്ന ചരിത്ര നേട്ടം CR7 സ്വന്തമാക്കി. 37-ാം മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസിന്റെ അസിസ്റ്റിൽ വീണ്ടും ഉസ്ബെക്കിസ്ഥാൻ വല കുലുക്കി ക്രിസ്ത്യാനോ റൊണാൾഡോ ഗാലറിയിൽ അലമാല തീർത്തു. സെൽഫ് ഗോളടക്കം ഉസ്ബെക്കി ിസ്ഥാന്റെ വലയിലെത്തിയത് 5 ഗോളുകൾ. മറ്റൊരു മത്സരത്തിൽ ഹാരി കെയ്ൻ ഇംഗ്ലണ്ടിനെ ഗോളടിക്കാൻ അനുവദിക്കാതെ ആഫ്രിക്കൻ ടീമായ ഘാന കരുത്തറിയിച്ചു. ഇംഗ്ലണ്ടിന്റെ ആക്രമണ തന്ത്രത്തെ ചെറുത്തു നിർത്തിയ ഘാനയുടെ ശക്തമായ പ്രതിരോധമാണ് കളിയുടെ വിധി മാറ്റിയെഴിയത്. 78% പന്തടക്കത്തോടെ ഇംഗ്ലണ്ട് കളി നിയന്ത്രിച്ചപ്പോഴും തുടരെ തുടരെ ഗോൾ പോസ്റ്റിലേക്ക് ഷോട്ടുകൾ തൊടുത്തുവിട്ടപ്പോഴും ഘാനയുടെ പ്രതിരോധ നിര ശക്തമായ കോട്ട കെട്ടിനിന്നു.
0: രാവിലെ 7:30 മെക്സിക്കോയിൽ കൊളംബിയ കോംഗോയെ നേരിടും. രാത്രി 12:30 കാനഡയിൽ സ്വിറ്റ്സർലാൻഡ് കാനഡ മത്സരവും സിയാറ്റിൽ ബോസ്നിയ ഖത്തർ മത്സരവുമാണ്. ഫ്ലോറിഡയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലാൻഡിനെയും അറ്റ്ലാന്റയിൽ മൊറോക്കോ ഹെയ്ത്തിയെയും നേരിടും. ലണ്ടനിൽ FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ 3-4 ഗോളുകൾക്ക് കീഴടക്കി. ലണ്ടനിൽ നാളെ ഇന്ത്യ ഇംഗ്ലണ്ട്

കപ്പലിനെ സ്വാഗതം ചെയ്യും. മദർഷിപ്പ് എം എസ് സി ലൂസിയാന വൈകിട്ട് 5 തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. റബ്ബർ കൃഷിക്കെതിരായ കുപ്രചാരണങ്ങൾ ചെറുക്കുമെന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരി അറിയിച്ചു. ചെയർമാനായി ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് കോട്ടയത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യരക്ഷാ മന്ത്രാലയത്തിന് കീഴിലെ കണ്ണൂരിലെ ഡി എസ് സി കേന്ദ്രത്തിലെ പേ ആൻഡ് അക്കൌണ്ട്സ് ഓഫീസിന്റെ നവീകരിച്ച ബ്ലോക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കൺട്രോളർ ഓഫ് ഡിഫൻസ് അക്കൌണ്ട്സ് എം എസ് ശരവണൻ മുഖ്യാതിഥിയാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറുമായി ടെലിഫോണിൽ സംസാരിച്ചു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് 15 കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഒരു മാസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം നേടി. ഇംഗ്ലണ്ട് ഖാന മത്സരം ഗോൾരഹിത സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസഗർ 107.8. ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 വിരൽത്തുമ്പിലെ വിസ്മയം, 8:20 വിസ്മയ കാഴ്ചകൾ, 8:30 ഗ്രീറ്റിംഗ്സ് ഡേ, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്ന, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:45 സുഗ്നോ ഭവന്തു, 10:00 വാട്സ്ആപ്പ് മെലഡി, 11:00 തീരധ്വനി, 11:30 സാഹിത്യത്തിന്റെ നിറവ്, 11:50 രുചിവേദം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോര, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 നിയമം ലളിതമായി, 3:30 മ്യൂസിക്കൽ ചെയർ, 4:30 ഗാന കൗതുകം, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 7:00 വിസ്മയ കാഴ്ചകൾ, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലിസണേഴ്സ് ലോഞ്ച്, 9:00 നീർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
1: റിട്ടയർമെന്റ് ജീവിതം ശോഭനമാക്കുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ഭാഗത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് ഇന്ന് പറയാൻ ഇടയുള്ളത്? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതൽ അറിയാം. ഞാൻ ഖാൻകരിക്കോൺ. ഏത് വ്യക്തിയുടെയും ജീവിതത്തിലെ പ്രധാന ഭാഗമാണ് ജോലിയിൽ നിന്ന് വിരമിക്കുക എന്നത്. കേരള സർക്കാർ സർവീസിലാണെങ്കിൽ അത് 56 വയസ്സിൽ തുടങ്ങും. ഈ മെയ് അവസാനത്തോടെ ഒട്ടേറെ പേർ സർവീസിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞു. തങ്ങളുടെ യൗവനവും കഴിഞ്ഞു. കഠിനാധ്വാനത്തിന്റെ സമയവും സ്ഥിരം യാത്രകളും എല്ലാം അവസാനിച്ചു. അതിന്റെ സൂചന കൂടിയാണ് ഈ റിട്ടയർമെന്റ്. ചിലർ ഇന്നലെ വരെ പ്രവർത്തിച്ച സ്ഥലവും സാഹചര്യവും ഉപേക്ഷിക്കുന്നതിൽ നിരാശയുള്ളവരാണ്. നാം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന ചിന്ത മനസ്സ് ഏറ്റെടുത്താൽ ഈ നിരാശയെ മറികടക്കാൻ കഴിയും. നിങ്ങളിൽ ചില ഹോബികളില്ലേ? സമയക്കുറവ് പോലും അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ സമയക്കുറവ് പോലും മാറ്റിവെച്ച ചില യാത്രകളില്ലേ? കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ സമയം കിട്ടാതിരുന്നതല്ലേ അന്ന് പ്രശ്നമായിരുന്നത്? ഈ സമയം അതിനായി ഉപയോഗിച്ചാലോ? ഇതൊക്കെ ഒരു മെച്ചപ്പെട്ട കാര്യമായി എടുത്താൽ ആ വിഷമങ്ങളെയൊക്കെ ഒരു പരിധി വരെ മാറ്റിയെടുക്കാൻ കഴിയും. നിങ്ങളുടെ ഭൂതകാലം കടന്നുപോയി, ഭാവികാലം വന്നു ചേർന്നിട്ടുമില്ല. പിന്നെയുള്ളത് ഈ വർത്തമാനകാലമല്ലേ? കൂടുതലൊന്നും ചിന്തിക്കണ്ട, ഈ നിമിഷം പൂർണമായി തന്നെ ജീവിക്കുക എന്നതാണ് പ്രധാനമായിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഈ സമയം പലരും അലസരാകാൻ തുടങ്ങും. വൈകി ഉറങ്ങുകയും വൈകി ഉണരുകയും ചെയ്യുന്ന ശീലമുണ്ട്. അങ്ങനെ ആകരുത്. കൃത്യതയോടെ എല്ലാം തുടരണം. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയല്ലാതെ മറ്റെന്തെങ്കിലും താല്പര്യമുള്ള ജോലികളിലും ഏർപ്പെടണം. ജീവിതം ആസ്വദിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞു, ശരീരത്തിന് പ്രായമായി എന്ന ചിന്തകളൊന്നും നിങ്ങളെ അലട്ടരുത്. മനസ്സെപ്പോഴും ചെറുപ്പമായിരിക്കണം. മനസ്സ് ചെറുപ്പം തന്നെയാണ്. ആ കാര്യം നിങ്ങൾ നിഷേധിച്ചിട്ടില്ലല്ലോ. ഇപ്പോഴും ഔദ്യോഗികമായി ചെറിയ ഒരു വിശ്രമം അനുവദിച്ചിരിക്കുന്നു എന്ന് മാത്രം കരുതുക. ഔദ്യോഗിക നിലയിൽ നിങ്ങൾ ഒട്ടേറെ പേരെ സഹായിച്ചിട്ടുണ്ടല്ലോ. അവർ അന്ന് നിങ്ങളോട് നന്ദി പറഞ്ഞിട്ടില്ലായിരിക്കാം. അതിൽ വിഷമിക്കണ്ട. മറ്റൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ അവരെ സഹായിച്ചില്ലേ, അതിൽ നിങ്ങൾക്കൊരു അഭിമാനമില്ലേ? ആ അഭിമാനം നിങ്ങളിലുണ്ടാകട്ടെ. സർക്കാർ സർവീസിൽ മാത്രമല്ല, സ്വകാര്യ സ്ഥാപനങ്ങളിലും അങ്ങനെയുള്ള അനുഭവങ്ങളില്ലേ? അത്തരം സഹായങ്ങൾ നൽകിയ ഓർമ്മകൾ നിങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതത്തെ സന്തോഷകരമാക്കും. നിങ്ങളില്ലാതെ ആ സ്ഥാപനം മുന്നോട്ട് പോകുമ്പോഴും നിങ്ങൾ പോയതിന്റെ വ്യത്യാസം മറ്റുള്ളവർക്ക് മനസ്സിലാകുക തന്നെ ചെയ്യും. നിങ്ങൾ വിട്ടുപോകുന്നതിൽ സഹപ്രവർത്തകരും നിങ്ങളുടെ സേവനം ലഭിച്ചുകൊണ്ടിരുന്നവർക്കും വിഷമം സമ്മാനിക്കുന്നതായി തന്നെ കാണുക. നിങ്ങളുടെ ഔദ്യോഗിക ജീവിതം മറ്റുള്ളവർക്ക് പ്രചോദനം നൽകിയതുപോലെ റിട്ടയർമെന്റ് ജീവിതവും മറ്റുള്ളവർക്ക് പ്രചോദനകമായി തന്നെ മാറുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. സന്തോഷത്തോടെ പടിയിറങ്ങി മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എല്ലാ ആശംസകളും നേരുന്നു.

0: റേഡിയോ ദക്ഷികർ. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഭീകരവാദം, സൈബർ ഭീഷണി എന്നീ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും ബ്രിക്സ് കൂട്ടായ്മയും. സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ബ്രിക്സ് നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര സർക്കാർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 1000-ാമത് വാണിജ്യ കപ്പലിനെ ഇന്ന് സ്വാഗതം ചെയ്യും. MSC ലൂസിയാന വൈകിട്ടോടെ എത്തും. സംസ്ഥാനത്ത് 15 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. നിപ സമ്പർക്ക പട്ടികയിൽ നിന്ന് 11 പേരെ ഒഴിവാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിന്റെ വൻ തിരിച്ചുവരവ്. ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ച് ഖാന. വാർത്തകൾ വിശദമായി. ഭീകരവാദം, സൈബർ ഭീഷണി തുടങ്ങിയ ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും ബ്രിക്സ് കൂട്ടായ്മയും. ന്യൂഡൽഹിയിൽ നടന്ന 16-ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ ഉന്നതതല യോഗത്തിലാണ് പ്രഖ്യാപനം. വിശദാംശങ്ങളിലേക്ക്.
1: അതിർത്തി കടന്നുള്ള സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിച്ചു വരുന്നതാണ് ബ്രിക്സ് ഉന്നതതല യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഊർജ്ജ, ഭക്ഷ്യസുരക്ഷ, ഭീകരപ്രവർത്തനങ്ങൾക്ക് സാങ്കേതിക വിദ്യകൾ ദുരുപയോഗം ചെയ്യുക തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിനിധികൾ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. ബ്രിക്സ് സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്, അംഗരാജ്യങ്ങളുടെ കാര്യക്ഷമത ശക്തിപ്പെടുത്തുന്നതിനും, സൈബർ അപകട സാധ്യതകളെ കൂട്ടായി നേരിടുന്നതിനും ബ്രിക്സ് നിയമനിർവ്വഹണ ഏജൻസികൾക്കിടയിൽ ഏകോപനം നടത്തുന്നതിന് നേതാക്കൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ച രാഷ്ട്ര നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലും വെല്ലുവിളികൾ നേരിടുന്നതിലും ബ്രിക്സ് കൂട്ടായ്മ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ സുരക്ഷാ ഉപദേഷ്ടാക്കൾ, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഭീകരതയെ ചെറുക്കാനും സൈബർ സുരക്ഷയ്ക്ക് നേരെയുള്ള വെല്ലുവിളികൾ നേരിടുന്നതിലും ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ പങ്കാളിത്തം ഏറെ വലുതാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷസ്ഥാനം സഹകരണം മുന്നോട്ട് കൊണ്ടുപോകാനും ഗ്ലോബൽ സൌത്തിന്റെ മുൻഗണനകൾക്ക് പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. പാക് അധീന കശ്മീരിലെ അശാന്തിക്കു കാരണം ഇന്ത്യയാണെന്ന പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫിന്റെ ആരോപണം തള്ളി ഇന്ത്യ. സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ തള്ളിക്കളയുന്നതായി അദ്ദേഹം പറഞ്ഞു. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. എഥനോൾ മിശ്രിത ഇന്ധനത്തെക്കുറിച്ച് അനാവശ്യമായ ആശങ്ക സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പഴയ ചിത്രങ്ങളും വീഡിയോകളും വീണ്ടും പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. എഥനോൾ മിശ്രിത പെട്രോൾ സംരംഭം ശാസ്ത്രീയമായി സാക്ഷ്യപ്പെടുത്തിയതാണെന്നും സർക്കാർ ഇത് തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നാഫെഡിന്റെ ലേല പോർട്ടൽ NAFED.IN ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: ये नाफेड जो 2014 में बंद होने की कगार पर आ गया था, आज नाफेड ये सारी पहल कर 500 करोड़ के मुनाफे के साथ 30,000 करोड़ के टर्नओवर के साथ देश के 74,00,000 किसानों की सेवा कर रहा है.
0: प्रधानमंत्री नरेंद्र मोदी ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഖത്തറിലെ വ്യവസായ മേഖലയിലുണ്ടായ അപകടത്തിൽ ഇന്ത്യക്കാർ മരിച്ചതിൽ ഖത്തർ അമീർ ദുഃഖം രേഖപ്പെടുത്തി. പരിക്കേറ്റവർക്ക് നൽകുന്ന വൈദ്യസഹായത്തിന് ശ്രീ നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിയ 11,000-ത്തിലധികം കപ്പൽ ജീവനക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ പദ്ധതി പ്രഖ്യാപിച്ചു. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതിനിടെ ഹോർമൂസിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചതായി UNലെ ഇറാന്റെ സ്ഥിരം പ്രതിനിധി അറിയിച്ചു. നിലവിലെ സാഹചര്യങ്ങൾ അടുത്ത 60 ദിവസത്തിനുശേഷം പുനഃപരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാൻ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക. ലബനനിലെ വെടിനിർത്തൽ ചർച്ചകളും ഇറാനുമായുള്ള മറ്റു ചർച്ചകളും വ്യത്യസ്തമാണെന്ന് പേർഷ്യൻ ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി അബുദാബിയിലെത്തിയ യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ലബനീസ് പ്രസിഡന്റ് ജോസഫ് ഔനുമായി ചർച്ച നടത്തിയതായും യു എസ് ഉദ്യോഗസ്ഥർ നിലവിൽ ലബനനിൽ സമാധാന ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 1000-ാമത് വാണിജ്യ കപ്പലിനെ ഇന്ന് സ്വാഗതം ചെയ്യും. മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ടോടെ തുറമുഖത്തെത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. 2 വർഷത്തിനുള്ളിൽ 1000 കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖങ്ങളിലൊന്നായി വിഴിഞ്ഞം ഇതിലൂടെ മാറും. തുറമുഖത്തിൽ ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാൻഡോ 2024 ജൂലൈ 11 എത്തിയത്. സംസ്ഥാനത്ത് 15 ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 5 ജില്ലകളിലാണ് രോഗബാധ. ഈ മാസം 165 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം നിപ്പ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ 11 പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. നിരീക്ഷണവേളയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ലോകകപ്പ് ഫുട്ബോളിൽ ഉജ്ജ്വല പ്രകടനത്തിലൂടെ പോർച്ചുഗലിന് വൻ തിരിച്ചുവരവ്. നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇരട്ട ഗോളുമായി മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ഉസ്ബെക്കിസ്ഥാനെതിരെ പോർച്ചുഗൽ നേടിയത് എതിരില്ലാത്ത 5 ഗോളുകൾ. 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന അത്യപൂർവ ചരിത്രമെഴുതിയ റൊണാൾഡോ ലോകകപ്പിൽ സ്കോർ ചെയ്യുന്ന പ്രായം കൂടിയ 2-ാമത്തെ താരമെന്ന റെക്കോർഡും 41-ാം വയസ്സിൽ സ്വന്തമാക്കി. ഒരു റിപ്പോർട്ട്.
1: കോംഗോയ്ക്കെതിരെ സമനില വഴങ്ങിയ പോർച്ചുഗലിനെയും റൊണാൾഡോയെയും ആയിരുന്നില്ല ഇന്നലെ ഹൂസ്റ്റണിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ കണ്ടത്. ഫുട്ബോൾ ലോകത്തെ ത്രസിപ്പിച്ച പോരാട്ടത്തിലൂടെ പോർച്ചുഗൽ ശക്തമായ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചു. ആദ്യ മത്സരത്തിലെ പ്രകടനത്തിന്റെ പേരിൽ ഉയർന്ന എല്ലാ വിമർശനങ്ങൾക്കും CR7 സംഘവും മൈതാനത്ത് മറുപടി നൽകി. റൊണാൾഡോ എന്ന ഇതിഹാസത്തിന്റെ അനുഭവ സമ്പത്തും യുവതാരങ്ങളുടെ അസാമാന്യ വീര്യവും ഒത്തുചേർന്നപ്പോൾ പറങ്കിപ്പട അജയ്യ ശക്തിയായി മാറുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷിയായത്. തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ച പോർച്ചുഗൽ എതിരാളികളെ അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭരാക്കി. മധ്യനിരയിൽ കളി നിയന്ത്രിച്ച ബ്രൂണോ ഫെർണാണ്ടസിന്റെ കൃത്യതയാർന്ന പാസുകൾ ബോക്സിലേക്കെത്തിയപ്പോൾ ക്രിസ്റ്റ്യാനോ എതിർ ഗോൾ മുഖത്ത് തീകോരിയിട്ടു. പതറാതെ കാവൽ നിന്ന റൂബൻ ഡയസിന്റെ പ്രതിരോധ നിര ഉസ്ബെക്കിസ്ഥാൻ ഇടയ്ക്കിടെ നടത്തിയ കൌണ്ടർ അറ്റാക്കുകളെ നിഷ്പ്രഭമാക്കി. 2-ാം പകുതിയിൽ കൂട്ടപ്പൊരിച്ചിലിൽ പിറന്ന സെൽഫ് ഗോളും അവസാന നിമിഷം റാഫി ലിയാവോയും ലീഡുയർത്തി. ഈ വിജയത്തോടെ പോർച്ചുഗൽ നോക്കൌട്ട് റൌണ്ടിലേക്കുള്ള സാധ്യത സജീവമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലോകകപ്പ് ഗ്രൂപ്പ് എല്ലിലെ മുൻനിരക്കാരായ ഇംഗ്ലണ്ടിനെ ആഫ്രിക്കൻ ശക്തിയായ ഘാന ഗോൾരഹിത സമനിലയിൽ തളച്ചു. പാനമയെ എതിരില്ലാത്ത ഒറ്റ ഗോളിന് ക്രൊയേഷ്യ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് കെയിൽ ഇപ്പോൾ കൊളംബിയ കോംഗോയെ നേരിടുകയാണ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിലെ യുവജനകാര്യ വകുപ്പിന്റെ വന്ദേ മാതരം ക്യാമ്പുകൾക്ക് ഇന്ന് തുടക്കമാകും. മൈ ഭാരത് പ്ലാറ്റ്ഫോം വഴി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ക്യാമ്പുകൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് സംഘടിപ്പിക്കുന്നത്. ഈ മാസം 30 വരെ കൊൽക്കത്തയിലാണ് ആദ്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ദേശീയോദ്ഗ്രഥനം, ഭരണഘടനാ മൂല്യങ്ങൾ, യുവനേതൃത്വം എന്നിവ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. കരുത്തുറ്റ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനും സുസ്ഥിര വികസനം ത്വരിതപ്പെടുത്തുന്നതിനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം ഉറപ്പാക്കുന്നതിനും കൂടുതൽ ശക്തമായ ബഹുമുഖ സഹകരണം ആവശ്യമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂഡൽഹിയിൽ ആഗോള വളർച്ചാ ഉച്ചകോടിയെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. പരസ്പര ബന്ധിതമായ ലോകത്ത് അഭിവൃദ്ധിയും വെല്ലുവിളികളും പങ്കിടുമ്പോൾ സംഘർഷങ്ങളുടെയും അനിശ്ചിതത്വത്തിന്റെയും അനന്തരഫലങ്ങൾ വികസ്വര രാജ്യങ്ങളിലും ഉണ്ടാകുന്നതായി മന്ത്രി പറഞ്ഞു. തമിഴ്നാട്ടിൽ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് 1 ഗ്രാം സ്വർണമോതിരം സമ്മാനമായി നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി വിജയുടെ വെട്രി തമിഴകം പാർട്ടി പദ്ധതി പ്രകാരമാണ് തമിഴ്നാട്ടിൽ സ്ഥിരതാമസമുള്ള കുടുംബങ്ങളിലെ നവജാത ശിശുക്കൾക്ക് സ്വർണമോതിരം സമ്മാനമായി നൽകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദം, സൈബർ ഭീഷണി എന്നീ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും ബ്രിക്സ് കൂട്ടായ്മയും. സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ബ്രിക്സ് കൂട്ടായ്മ നിർണായക പങ്കുവഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര സർക്കാർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 1000-ാമത് വാണിജ്യ കപ്പലിനെ ഇന്ന് സ്വാഗതം ചെയ്യും. MSC ലൂസിയാന വൈകിട്ടോടെ എത്തും. സംസ്ഥാനത്ത് 15 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. നിപ്പ സമ്പർക്ക പട്ടികയിൽ നിന്ന് 11 പേരെ ഒഴിവാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിന്റെ വൻ തിരിച്ചുവരൽ. ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ച് ഖാന. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
4: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ്, ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: ഹോർത്തൂസ് മലബാറിക്കസ്, കേരളത്തിന്റെ സസ്യവൈവിധ്യം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയ വിസ്മയരേഖയാണ്. സസ്യശാസ്ത്ര ചരിത്രത്തിലെ മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. 17-ാം നൂറ്റാണ്ടിൽ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് ജന്മമെടുത്ത ഈ ബൃഹത് ഗ്രന്ഥം ആധുനിക സസ്യശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന കാൾ ലിനേഴ്സിനെ പോലും സ്വാധീനിച്ച ഒന്നാണ്. വിയർപ്പും വിജ്ഞാനവും ഒത്തുചേർന്ന ഈ ഇതിഹാസത്തിന് പിന്നിലെ ശാസ്ത്രീയവും ചരിത്രപരവുമായ വഴികളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം. 1670-കളിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മലബാർ ഗവർണറായിരുന്ന ഹെൻറിക് വാൻ റീഡ് ആണ് ഈ വിപ്ലവകരമായ ദൗത്യത്തിന് പിന്നിലെ ബുദ്ധികേന്ദ്രമായി പ്രവർത്തിച്ചത്. വെറുമൊരു ഭരണാധികാരി എന്നതിലുപരി പ്രകൃതി നിരീക്ഷകനായിരുന്ന വാൻ റീഡ് കേരളത്തിലെ സസ്യങ്ങളുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് അത്ഭുതപ്പെട്ടിരുന്നു. യൂറോപ്യൻ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടിടത്ത് കേരളത്തിലെ നാട്ടുവൈദ്യം വിജയിക്കുന്നത് കണ്ട അദ്ദേഹം ഈ അറിവുകൾ ശാസ്ത്രീയമായി രേഖപ്പെടുത്താൻ തീരുമാനിച്ചു. 1678 മുതൽ 1693 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ഗ്രന്ഥത്തിൻ്റെ 12 വാല്യങ്ങൾ ആംസ്റ്റർഡാമിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ലാറ്റിൻ ഭാഷയിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥത്തിൻ്റെ അർത്ഥം മലബാറിൻ്റെ പൂന്തോട്ടം എന്നാണ്. ഹോർത്തൂസ് മലബാറിക്കസ് കേവലം ഒരു വ്യക്തിയുടെ സൃഷ്ടിയല്ല, മറിച്ച് ലോകത്തിലെ തന്നെ ആദ്യത്തെ കൊളബറേറ്റീവ് സയൻസ് പ്രോജക്റ്റുകളിൽ ഒന്നാണ്. ഇതിൽ പങ്കാളികളായവർ 3 വ്യത്യസ്ത വിജ്ഞാന ധാരകളെ പ്രതിനിധീകരിച്ചവരാണ്. ചേർത്തല കടക്കരപ്പള്ളിയിലെ പ്രശസ്ത വൈദ്യ കുടുംബാംഗമായ ഇട്ടി അച്യുതനാണ് ഈ ഗ്രന്ഥത്തിൻ്റെ നട്ടെല്ല്. അദ്ദേഹത്തിൻ്റെ അറിവാണ് പുസ്തകത്തിൽ പറയുന്നത്. തൻ്റെ പാരമ്പര്യത്തിലെ ഔഷധ രഹസ്യങ്ങൾ അദ്ദേഹം വാൻ റീഡിന് മുന്നിൽ തുറന്നുകൊടുത്തു. സസ്യങ്ങളുടെ പേരുകൾ സംസ്കൃതത്തിലും കൊങ്കിണിയിലും കൃത്യമായി രേഖപ്പെടുത്താൻ രംഗഭട്ട്, വിനായകഭട്ട്, അപ്പുഭട്ട് എന്നീ കൊങ്കിണി ബ്രാഹ്മണർ സഹായിച്ചു. ക്രിസ്ത്യൻ ഹെർമൻസ് മാഗ്നിസ് എന്ന ഡച്ച് മിഷണറിയും ഒരുപറ്റം ശാസ്ത്രജ്ഞരും വിവരങ്ങൾ ലാറ്റിൻ ഭാഷയിലേക്ക് ക്രോഡീകരിക്കുകയാണ് ചെയ്തത്. ഹോർത്തൂസ് മലബാറിക്കസ് എന്തുകൊണ്ട് ഇന്നും സസ്യശാസ്ത്ര ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നു എന്നതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. കേരളത്തിലെ പശ്ചിമഘട്ട മേഖലയിലുള്ള 742 സസ്യങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ഫോട്ടോഗ്രാഫി കണ്ടുപിടിക്കുന്നതിനും 100 വർഷങ്ങൾക്ക് മുമ്പ് സസ്യങ്ങളുടെ ഇല, പൂവ്, കായ്, വേര് എന്നിവയുടെ 791 ചെമ്പ് പലക ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ചെടിയുടെയും യഥാർത്ഥ വലിപ്പത്തിലുള്ള ചിത്രങ്ങളാണ് ഇതിൽ ഭൂരിഭാഗവും. കാൾ ലിനേഴ്സ് തൻ്റെ പ്രശസ്തമായ സ്പീഷീസ് പ്ലാന്റാരം എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ ചെടികളെ വർഗീകരിക്കാൻ അടിസ്ഥാനമാക്കിയത് ഹോർത്തൂസ് മലബാറിക്കസിലെ വിവരണങ്ങളാണ്. മലയാള അക്ഷരങ്ങൾ ആദ്യമായി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥം എന്ന ബഹുമതി ഇതിനാണുള്ളത്. യൂറോപ്പിലെ അച്ചടിശാലകളിൽ മലയാളം ടൈപ്പുകൾ ഇല്ലാതിരുന്നതിനാൽ മരപ്പലകകളിൽ അക്ഷരങ്ങൾ കൊത്തിയെടുത്താണ് ഇത് സാധ്യമാക്കിയത്. 3 തരം തർജ്ജമകളിലൂടെയാണ് വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടത്. വൈദ്യർ മലയാളത്തിൽ പറഞ്ഞത് കൊങ്കിണിയിലേക്കും അവിടെ നിന്ന് പോർട്ടുഗീസിലേക്കും ഒടുവിൽ ലാറ്റിനിലേക്കും മാറ്റപ്പെട്ടു. ഈ പരിഭാഷയ്ക്കിടയിൽ അർത്ഥവ്യത്യാസം വരാതിരിക്കാൻ സസ്യങ്ങളെ നേരിട്ട് ഹാജരാക്കി ഒത്തുനോക്കുന്ന കർക്കശമായ പരിശോധന രീതി വാൻഡ്രൈഡ് അവലംബിച്ചിരുന്നു. ഫോട്ടോഗ്രാഫിയോ ആധുനിക അച്ചടിയോ ഇല്ലാത്ത കാലത്ത് ഓരോ ചെടിയുടെയും പൂവും കായുമെല്ലാം തനിമ ചോരാതെ പകർത്തിയത് അതിസാഹസികമായാണ്. ഇതിനായി നിയോഗിക്കപ്പെട്ട കലാകാരന്മാർ ഓരോ സസ്യത്തെയും അതിൻ്റെ സ്വാഭാവിക വലിപ്പത്തിൽ വരച്ചെടുത്തു. ഈ ചിത്രങ്ങൾ അച്ചടിക്കാൻ വേണ്ടി ചെമ്പുപണിക്കാർ അനുഭവിച്ച കഷ്ടപ്പാട് വിവരണാതീതമാണ്. ചെമ്പു തടുകളിൽ ഓരോ ഞരമ്പും ഇലയുടെ അരികിലെ ചെറിയ മുനകളും പോലും കൊത്തിയെടുക്കാൻ മാസങ്ങളോളം വേണ്ടി വന്നു. ഈ കോപ്പർ പ്ലേറ്റ് എൻഗ്രേവിംഗ് സാങ്കേതിക വിദ്യയാണ് ഗ്രന്ഥത്തിന് ഇത്രയും ദീർഘായുസ് നൽകിയത്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ ചിത്രങ്ങളുടെ തെളിച്ചം ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നത് ആ ശില്പികളുടെ കഴിവിനുള്ള സാക്ഷ്യപത്രമാണ്. ഈ ഗ്രന്ഥരചന ഒരു സുഗമമായ പാതയായിരുന്നില്ല. പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വാൻഡ്രൈഡിനും സംഘത്തിനും നേരിടേണ്ടി വന്നു. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ പല ഉദ്യോഗസ്ഥരും വാൻഡ്രൈഡിനെ എതിർത്തു. കമ്പനിയുടെ പണം പാഴാക്കുന്നു എന്നാരോപിച്ച് അദ്ദേഹത്തിനെതിരെ നിരവധി പരാതികൾ പോയി. എന്നാൽ തൻ്റെ വ്യക്തിപരമായ സമ്പാദ്യം പോലും ഇതിനായി വാൻഡ്രൈഡ് ചെലവഴിച്ചു എന്നുള്ളതാണ് വസ്തുത. കൊടും കാടുകളിൽ നിന്ന് ചെടികൾ ശേഖരിക്കുമ്പോഴുണ്ടായ പാമ്പുകടിയും മലമ്പനിയും പല സഹായികളുടെയും ജീവനെടുത്തു. മഴക്കാലത്ത് രേഖകൾ നശിച്ചു പോകാതെ സൂക്ഷിക്കുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. ഇന്ന് ജൈവ വൈവിധ്യ നിയമങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ നാട്ടറിവുകളുടെ ഏറ്റവും വലിയ തെളിവായി ഹോർത്തൂസ് മലബാറിക്കസ് മാറുന്നു. ഒരു സസ്യം കേരളത്തിൻ്റെതാണ് എന്ന് അന്താരാഷ്ട്ര തലത്തിൽ തെളിയിക്കാൻ ഈ ഗ്രന്ഥം ഒരു പേറ്റന്റ് രേഖ പോലെയാണ് പ്രവർത്തിക്കുന്നത്. മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ്റെ താൽപ്പര്യപ്രകാരം കേരള സർവകലാശാലയിലെ പ്രൊഫസർ കെ എസ് മണിലാൽ നീണ്ട 27 വർഷത്തെ അധ്വാനത്തിനൊടുവിൽ ഈ ഗ്രന്ഥം ഇംഗ്ലീഷിലേക്കും പിന്നീട് മലയാളത്തിലേക്കും തർജ്ജമ ചെയ്തത് മറ്റൊരു ചരിത്രമാണ്. ഹെൻറിക് വാൻ റീഡ് എന്ന ഡച്ചുകാരൻ്റെ നിശ്ചയദാർഢ്യവും ഇട്ടി അച്യുതൻ വൈദ്യരുടെ അപാരമായ വിജ്ഞാനവും ഒത്തുചേർന്നപ്പോൾ പിറന്നത് ഒരു ലോക അത്ഭുതമാണ്. 1691 കടലിൽ വെച്ച് വാൻഡ്രൈഡ് അന്തരിച്ചെങ്കിലും അദ്ദേഹം നമുക്കായി കരുതിവെച്ച ഈ പൂന്തോട്ടം വരും തലമുറകൾക്കും ജൈവ വിജ്ഞാനത്തിൻ്റെ തണലേകുന്നു. വിയർപ്പും രക്തവും കൊണ്ട് എഴുതിയ ഈ സസ്യപുരാണം മലബാറിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ വിലപ്പെട്ട സ്വത്താണ്. ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ കെ എസ് മണിലാൽ എന്ന പേര് ഒഴിവാക്കാനാവില്ല. ലാറ്റിൻ ഭാഷയിൽ തളച്ചിടപ്പെട്ട ഈ മഹാവിജ്ഞാനത്തെ സാധാരണക്കാരായ മലയാളികൾക്ക് ലഭ്യമാക്കാൻ അദ്ദേഹം നടത്തിയത് മറ്റൊരു യുദ്ധമായിരുന്നു. 27 വർഷത്തോളം നീണ്ട കഠിന പരിശ്രമത്തിലൂടെയാണ് ഡോക്ടർ മണിലാൽ ഈ ഗ്രന്ഥം ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും മൊഴിമാറ്റിയത്. ലാറ്റിൻ ഭാഷ പഠിച്ചും വാൻഡ്രൈഡ് സഞ്ചരിച്ച കാടുകളിലൂടെ വീണ്ടും സഞ്ചരിച്ചും അദ്ദേഹം ഓരോ സസ്യത്തെയും പുനർനിർണയിച്ചു. മണിലാൽ സാറിൻ്റെ ഈ ദൗത്യം ഇല്ലായിരുന്നുവെങ്കിൽ ഇട്ടി അച്യുതൻ വൈദ്യരുടെയും മറ്റും അറിവ് ഒരു ലാറ്റിൻ മ്യൂസിയമായി ഒതുങ്ങിപ്പോയേനെ. അദ്ദേഹത്തിൻ്റെ ഈ സാഹസത്തിനുള്ള അംഗീകാരമായാണ് രാജ്യം പിന്നീട് പത്മശ്രീ നദി മണിലാലിനെ ആദരിച്ചത്. ഇട്ടി അച്യുതൻ വൈദ്യർ എന്ന പാരമ്പര്യ വൈദ്യൻ മണലിൽ വരച്ചു കാണിച്ച അറിവും വാൻഡ്രൈഡിൻ്റെ സംഘാടക മികവും അജ്ഞാതരായ ചെമ്പുപണിക്കാരുടെ കലാബിരുദം ചേർന്നപ്പോൾ പിറന്നത് കാലത്തെ അതിജീവിച്ച ഒരു അത്ഭുതമാണ്. സ്വന്തം പോക്കറ്റിലെ പണം ചെലവഴിച്ച് പദവികൾ പണയപ്പെടുത്തി വാൻഡ്രൈഡ് ചെയ്ത ഈ മഹാപുണ്യം ഇന്നും കേരളത്തിൻ്റെ സസ്യവിജ്ഞാനത്തിൻ്റെ അടിസ്ഥാന ശിലയായി നിലകൊള്ളുന്നു. ഓരോ മലയാളി അക്ഷരവും ആ ഗ്രന്ഥത്തിൽ തെളിയുമ്പോൾ അത് കേവലം ഒരു അച്ചടിയല്ല, മറിച്ച് ലോകത്തിനു മുന്നിൽ കേരളം നടത്തിയ വിജ്ഞാന പ്രഖ്യാപനമാണ്. മലബാറിന്റെ പച്ചപ്പിനെ പ്രണയിച്ച ഹെൻറിക് വാൻഡ്രൈഡ് 1691 തൻ്റെ 55-ാം വയസ്സിൽ അന്തരിച്ചു. കൊച്ചിയിൽ നിന്ന് സൂറത്തിലേക്കുള്ള കപ്പൽ യാത്രക്കിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഗുജറാത്തിലെ സൂറത്തിലുള്ള ഡച്ച് സെമിത്തേരിയിലാണ് അടക്കം ചെയ്തിരിക്കുന്നത്. ഇന്ന് ചരിത്രകാരന്മാരുടെയും വിനോദസഞ്ചാരികളുടെയും പ്രിയപ്പെട്ട ഇടമാണ് ഈ ശവകുടീരം. സാധാരണ കല്ലറകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കൊട്ടാര സദൃശമായ നിർമ്മിതിയാണ് വാൻ റീഡിനായി അവിടെ ഒരുക്കിയിട്ടുള്ളത്. ഗോഥിക് ശൈലിയിലുള്ള ഈ സ്മാരകം കാണുമ്പോൾ ഒരു വിദേശിയായിരുന്നിട്ടും കേരളത്തിന്റെ അറിവിനെ ലോകത്തിന് നൽകാൻ അദ്ദേഹം കാണിച്ച നിശ്ചയദാർഢ്യം നാം ഓർത്തുപോകും. സസ്യശാസ്ത്ര ഗ്രന്ഥമാണെങ്കിലും അന്നത്തെ കേരളീയ ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ ഈ പുസ്തകത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചിത്രങ്ങൾ വെറുമൊരു സസ്യത്തിന്റെ പകർപ്പല്ല. പശ്ചാത്തലത്തിൽ കേരളീയ ഗ്രാമങ്ങളെയും മനുഷ്യരെയും നമുക്ക് കാണാം. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് മന്തുരോഗം ബാധിച്ച ഒരാൾ തെങ്ങിൽ നിന്ന് കള്ളുചെത്താൻ പോകുന്ന ചിത്രം. മലബാറിലെ തീരപ്രദേശങ്ങളിൽ അക്കാലത്ത് മന്തുരോഗം എത്രയോ വ്യാപകമായിരുന്നു എന്നതിൻ്റെ ഏറ്റവും പഴയ ദൃശ്യരേഖയാണിത്. രോഗമുണ്ടായിട്ടും ജീവിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ജനതയുടെ അതിജീവന കഥ ആ ചിത്രത്തിൽ തെളിയുന്നു. മലബാർ ലെഗ് എന്ന് പാശ്ചാത്യർ മന്തുരോഗത്തെ വിളിക്കാൻ തുടങ്ങിയതിന് പിന്നിലും ഇത്തരം നിരീക്ഷണങ്ങൾ ഉണ്ടാവാം. സസ്യശാസ്ത്രത്തിലെ ലിനിയൻ വിപ്ലവത്തിന് വഴികാട്ടിയായ മലബാർ വിജ്ഞാനം ഓർത്തുസ് മലബാറിക്കസ് ഒരു പ്രാദേശിക സസ്യരേഖയല്ല, മറിച്ച് ആധുനിക സസ്യശാസ്ത്രത്തിന്റെ തന്നെ അടിത്തറവാകിയ കൃതികളിൽ ഒന്നുകൂടിയാണ്. ലോകപ്രശസ്ത സസ്യശാസ്ത്രജ്ഞനായ കാലിനേസ് വർഗീകരണ ശാസ്ത്രം വികസിപ്പിച്ചെടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ച ഗ്രന്ഥങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത്. ലിനേസ് തന്റെ സ്പിഷീസ് പ്ലാന്റാരം എന്ന കൃതിയിൽ മലബാറിലെ സസ്യങ്ങളെ നാമകരണം ചെയ്യാൻ വാൻ റീഡിന്റെ വിവരണങ്ങളെ ആധാരമാക്കി. അതുകൊണ്ട് തന്നെ ഇന്നും ആഗോളതലത്തിൽ സസ്യശാസ്ത്ര പഠനങ്ങളിൽ ഹോർത്തുസ് മലബാറിക്കസ് ഒരു പ്രാമാണിക ഗ്രന്ഥമായി തുടരുന്നു. ഇന്നത്തെ സസ്യശാസ്ത്രജ്ഞർ DNA പരിശോധനയിലൂടെയും മൈക്രോസ്കോപ്പിലൂടെയും സസ്യങ്ങളെ തിരിച്ചറിയുമ്പോൾ അന്ന് ഇട്ടി അച്യുതൻ വൈദ്യരും സംഘവും അവലംബിച്ച രീതി അത്ഭുതകരമായിരുന്നു. ഓരോ ചെടിയുടെയും പൂവ് വിരിയുന്ന സമയം, കായ്ക്കളുടെ ആകൃതി, ഇലയുടെ മണം, തണ്ടിന്റെ കറ എന്നിവ നോക്കിയാണ് അവർ സസ്യങ്ങളെ തരംതിരിച്ചത്. ഗ്രന്ഥത്തിൽ ഓരോ സസ്യത്തിനും 4 ഭാഷകളിൽ പേര് നൽകിയിട്ടുണ്ട്. ലാറ്റിൻ, അതാണ് അന്നത്തെ ശാസ്ത്രഭാഷ. പിന്നെ മലയാളം, നമ്മുടെ നാട്ടുഭാഷ. സംസ്കൃതം, അത് പണ്ഡിത ഭാഷ എന്നുള്ള നിലയിലും ആണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അറബി, പോർട്ടുഗീസ്, വ്യാപാര ഭാഷ. ഈ ബഹുഭാഷ സമീപനം അക്കാലത്ത് ലോകത്ത് മറ്റൊരിടത്തും പരീക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ഒന്നുകൂടിയായിരുന്നു. കേരളത്തിന്റെ തനതായ ആയുർവേദ അറിവുകളെ പാശ്ചാത്യ ശാസ്ത്രവുമായി വിളക്കിച്ചേർത്ത ആദ്യത്തെ പാലം കൂടിയായിരുന്നു ഈ ഗ്രന്ഥം. വിസ്മയിപ്പിക്കുന്ന ഗ്രീൻ ഹെറിറ്റേജ്, അതായത് ഹരിത പൈതൃകം, ഹോർത്തുസ് മലബാർക്കസിലെ ചിത്രങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും. സസ്യങ്ങളുടെ ഫീനോളജി അഥവാ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അതിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ചെടിയുടെ റീത്ത് മുളയ്ക്കുന്നത്, അതായത് അതിൻ്റെ വിത്ത് മുളയ്ക്കുന്നത് മുതൽ അത് ഉണങ്ങുന്നത് വരെയുള്ള ഘട്ടങ്ങൾ വിവരിക്കാൻ അവർ കാണിച്ച ക്ഷമ ഇന്നത്തെ ഗവേഷകർക്ക് പോലും വലിയൊരു പാഠമാണ്. മറ്റൊരു പ്രധാന കാര്യം, കേരളത്തിലെ ജൈവ വൈവിധ്യത്തിൻ്റെ പഴയകാല രേഖ കൂടിയാണിത്. ഇന്ന് കേരളത്തിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല സസ്യങ്ങളെയും അവയുടെ ഔഷധ ഗുണങ്ങളെയും ഇത്

0: ഓർത്തോസ് മലബാറിക്കസ് ഒരു പഴയ പുസ്തകമല്ല, അതൊരു വലിയ സംസ്കാരത്തിന്റെ സാക്ഷ്യപത്രം കൂടിയാണ്. ഭരണാധികാരിയായ വാൻ റീഡിന്റെ ദീർഘവീക്ഷണവും ഇട്ടിയച്ചുതന്റെ വിജ്ഞാനവും സാധാരണക്കാരായ തൊഴിലാളികളുടെ വിയർപ്പും ചേർന്ന ഈ സ്മാരകം പശ്ചിമഘട്ടത്തിലെ ഓരോ ഇലയിലും പൂവിലും ഇന്നും ജീവിക്കുന്നു. ഈ ഗ്രന്ഥത്തെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ പൈതൃകത്തെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. ഹോർത്തോസ് മലബാറിക്കസ്, കേരളത്തിൻ്റെ സസ്യവൈവിധ്യം ലോകത്തിന് മുന്നിൽ തുറന്ന ഈ വിസ്മയരേഖയെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു, അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
1: ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം.
2: പുതിയ സാങ്കേതിക വിദ്യയും ഇഷ്ടപ്പെടാത്തവർ ആരുണ്ട്? ഇതാ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിരൽത്തുമ്പിലെ വിസ്മയം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:15 പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാത്രി 7 വിരൽത്തുമ്പിലെ വിസ്മയം, അവതരണം നാദൃശ.

0: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
2: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോ. കോപം ഒഴിവാക്കുന്നതിന്റെ 15-ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. തൊഴിലിടങ്ങളിൽ കോപവും പ്രശ്നങ്ങളും വളരെ കൂടുതലല്ലേ? അതേക്കുറിച്ചാകട്ടെ ഇന്നത്തെ ചർച്ച. നിങ്ങളൊരു ഓഫീസ് ജീവനക്കാരനാണ്. നാളെ രാവിലെ നിങ്ങൾ ഓഫീസിലേക്ക് നടന്നു കയറുന്നതായി ഒന്ന് സങ്കല്പിച്ചാട്ടെ. അവിടുത്തെ അന്തരീക്ഷം കടുത്ത മാനസിക സമ്മർദ്ദത്താൽ വരിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കുന്നു. പെട്ടെന്ന് ക്യാബിന്റെ വാതിൽ ശക്തമായി അടയുന്നു. പിന്നാലെ ദേഷ്യത്തോടെയുള്ള കാൽപെരുമാറ്റം. ആ നിമിഷം നിങ്ങളുടെ ബോസ് ഒരു വാക്കുപോലും സംസാരിക്കുന്നില്ല. അതിനു മുമ്പ് തന്നെ നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടുന്നു, കൈകൾ വിറയ്ക്കാനും തോന്നുന്നു. എന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക്, അതായത് നിങ്ങളുടെ ബോസിന്, നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഇത്രത്തോളം സ്വാധീനിക്കാൻ കഴിയുന്നത്? ഇന്ന് ചർച്ച ചെയ്യുന്നത് ആ ഭാഗമാണ്, അതായത് ഓഫീസുകളിലെ കോപമുണ്ടാക്കുന്ന സന്ദർഭങ്ങളെ കുറിച്ചാണ്. ഈ സന്ദർഭത്തിൽ എനിക്ക് മറ്റൊരു ചോദ്യം നിങ്ങളോടുണ്ട്. ഒരു സിംഹം കാട് ഭരിക്കുന്നത് അത് ബുദ്ധിമാനായതുകൊണ്ടാണോ, അതോ അതിനെ മറ്റുള്ളവർക്ക് ഭയമായതുകൊണ്ടാണോ? ഭയമാണോ അതോ ബഹുമാനമാണോ ഒരു തൊഴിലന്തരീക്ഷത്തിന് വേണ്ടത്? നമുക്കൊന്ന് നോക്കിയാലോ. ബോസിന് കോപം ഉണ്ട് ഇല്ലേ? ആ കോപം അധികാരമാണോ അതോ ബലഹീനതയാണോ? എന്തുകൊണ്ടാണ് ചില ബോസുമാർ തങ്ങൾക്ക് താഴെയുള്ളവരോട് എപ്പോഴും ദേഷ്യപ്പെടുന്നത്? അത് നല്ലൊരു ഭരണരീതി ആയതുകൊണ്ടാണോ? മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഒരു ബോസ് ദേഷ്യപ്പെടുന്നത് തന്റെ കൊയേഴ്സി പവർ, അല്ലെങ്കിൽ ഭയപ്പെടുത്തി ഭരിക്കാനുള്ള അധികാരം ഉപയോഗിച്ചാണ്. തനിക്ക് കീഴെയുള്ളവർ അനുസരിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ ദേഷ്യം പ്രകടിപ്പിക്കുന്നത്. കാരണം ജീവനക്കാരുടെ ശമ്പളവും പ്രമോഷനും അവരുടെ കയ്യിലാണല്ലോ. അടിയന്തരമായ വലിയ വിപത്തുകളോ ജോലി നഷ്ടപ്പെടലോ മുന്നിൽ കണ്ടാണ് ജീവനക്കാർ ഈ ദേഷ്യം സഹിക്കുന്നതും അനുസരിക്കുന്നതും. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഭയം കാരണം അനുസരിക്കുന്ന ഒരു ജീവനക്കാരന് തന്റെ പൂർണ്ണ കഴിവ് പുറത്തെടുക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. മനഃശാസ്ത്രപരമായ ഗവേഷണങ്ങൾ പറയുന്നത് ഭയമുണ്ടാകുമ്പോൾ തലച്ചോറിൽ ചിന്തിക്കാനുള്ള ശേഷി തളരും, ഭയത്തെ നേരിടാനുള്ള ഭാഗം ഉണരും, അതായത് അഗ്മദല ഉണരും. ചുരുക്കത്തിൽ കോപത്തിലൂടെ ഭരിക്കുന്ന ഒരു ബോസ് ഒരു കൂട്ടം നല്ല ചിന്തകളെ തല്ലിക്കെടുത്തുകയാണ് ചെയ്യുന്നത്. കോപമില്ലാതെ എങ്ങനെ കാര്യങ്ങൾ നേടിയെടുക്കാം? ഒരു മനഃശാസ്ത്ര വഴി ഞാൻ പറയാം. ഒച്ചപ്പാടും ബഹളവും ഇല്ലാതെ ജീവനക്കാരെ കൊണ്ട് കൃത്യമായി ജോലി ചെയ്യിക്കാൻ ഒരു ലീഡർക്ക് എങ്ങനെ കഴിയും? അവിടെയാണ് റഫറൽ പവർ, അതായത് ബഹുമാനത്തിലൂടെയുള്ള അധികാരം പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത്. ഉയർന്ന വൈകാരിക ബുദ്ധി, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഇമോഷണൽ ഇന്റലിജൻസ്, അങ്ങനെയുള്ള ഒരു ലീഡർ ഒരിക്കലും അധികാരം സ്ഥാപിക്കാൻ കോപം ഉപയോഗിക്കില്ല. തെറ്റ് സംഭവിക്കുമ്പോൾ ബലഹീനനായ ബോസ് ആരാണ് ഇത് നശിപ്പിച്ചത് എന്ന് ചോദിച്ച് ആക്രോശിക്കും. എന്നാൽ മികച്ചൊരു ലീഡർ ചോദിക്കുന്ന അങ്ങനെ ആയിരിക്കില്ല. നമ്മുടെ സിസ്റ്റത്തിൽ എവിടെയാണ് തെറ്റുപറ്റിയത്, നമുക്കിതെങ്ങനെ ഒരുമിച്ച് പരിഹരിക്കാം എന്നായിരിക്കും. വ്യക്തിയെയും അവരുടെ തെറ്റിനെയും രണ്ടായി കാണാൻ സാധിക്കുമ്പോൾ അവിടെ ജീവനക്കാർക്ക് സുരക്ഷിത ബോധമുണ്ടാകും. ഭയം കൊണ്ടല്ല, മറിച്ച് സ്ഥാപനത്തോടും ലീഡറോടും ബഹുമാനം കൊണ്ടാണ് അവർ പിന്നീട് ജോലി ചെയ്യുന്നത്. കയർക്കാൻ കഴിയില്ല. എന്നാൽ യോജിക്കാനും പറ്റില്ല. ജീവനക്കാരുടെ പ്രതിസന്ധി നമുക്കൊന്ന് നോക്കിയാലോ? ഇനി നമുക്ക് ജീവനക്കാരുടെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിച്ചാലോ? ബോസ് പറയുന്നത് തെറ്റാണെന്ന് ഉറപ്പുണ്ട്, പക്ഷേ തിരിച്ചു പ്രതികരിച്ചാൽ വരാനിരിക്കുന്ന ആപത്തുകൾ വലുതാണ്. ഉള്ളിൽ ദേഷ്യം ഇരച്ചു കയറുമ്പോഴും അത് പുറത്തു കാണിക്കാതെ എങ്ങനെ വിവേകത്തോടെ പ്രതികരിക്കാം? ഒന്നാമതായി സൈക്കോളജിക്കൽ ഡിറ്റാച്ച്മെന്റ് ആണ്. ബോസിന്റെ ദേഷ്യം നിങ്ങളുടെ കുറവ് കൊണ്ടല്ല, മറിച്ച് അവരുടെ വ്യക്തിപരമായ സമ്മർദ്ദം കൊണ്ടാണെന്ന് തിരിച്ചറിയാം. രണ്ടാമതായി അസർട്ടീവ് പോസ് എടുക്കുക. ഒരു തർക്കമുണ്ടാകുമ്പോൾ പെട്ടെന്ന് മറുപടി പറയാതെ 3 സെക്കൻഡ് നിശബ്ദനായിരിക്കുക. ഇത് അന്തരീക്ഷത്തിലെ ആ ഒരു ചൂട് കുറയ്ക്കും. മൂന്നാമതായി ഡി എക്സലേഷൻ. നിങ്ങൾക്ക് തെറ്റി എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഈ പ്രൊജക്ടിൽ വരാവുന്ന നഷ്ടങ്ങൾ ഒഴിവാക്കാൻ ഈ ഒരു വഴി കൂടി നോക്കിയാലോ എന്ന് മാന്യമായി ചോദിക്കുക. ഇത് ബോസിന്റെ ഈഗോയെ മുറിവേൽപ്പിക്കാതെ തന്നെ കാര്യങ്ങൾ ശരിയായ ദിശയിൽ കൊണ്ടുവരാൻ സഹായിക്കും. ഓഫീസുകളിൽ നല്ല ബന്ധങ്ങൾ എങ്ങനെ വളർത്തിയെടുക്കാം? കോപമില്ലാതെ സമാധാനപരമായ ഒരു ഓഫീസ് അന്തരീക്ഷം സാധ്യമാണോ? തീർച്ചയായും സാധ്യമാണ്. ഓരോ ജീവനക്കാരും എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ആശയവിനിമയം ആദ്യം മുതലേ ഉണ്ടായിരിക്കണം. പരസ്പരം കുറ്റപ്പെടുത്തുന്നതിന് പകരം മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാനും തയ്യാറാകണം. സഹപ്രവർത്തകരെ വെറും തൊഴിലാളികളായി കാണാതെ ഒരു ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് നടക്കുന്ന പങ്കാളിയായി കാണുമ്പോൾ ഓഫീസിലെ പകുതി പ്രശ്നവും ഇല്ലാതാകും. നാളെ ഓഫീസിലോട്ട് പോകുന്ന നിങ്ങളോട് ഒരു പ്രധാന ചോദ്യം ബാക്കി വയ്ക്കുന്നു. നിങ്ങളുടെ കരിയറിലെ അവസാനം മറ്റുള്ളവർ നിങ്ങൾ എങ്ങനെ കാണാനാണ് അല്ലെങ്കിൽ ഓർക്കാനാണ് ആഗ്രഹിക്കുന്നത്? എല്ലാവരും ഭയപ്പെട്ടിരുന്ന ഒരു ഭരണാധികാരിയായിട്ടാണോ, അതോ എല്ലാവരും സ്നേഹത്തോടെ മാതൃകയാക്കിയ ഒരു മനുഷ്യനായിട്ടാണോ? അധികാരം എപ്പോഴും ശബ്ദമുള്ളതാണ്, എന്നാൽ യഥാർത്ഥ സ്വാധീനം നിശബ്ദമാണ്. ആ നിശബ്ദമായ ആ കരുത്ത് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. മുഹറത്തിനുള്ള പൊതു അവധി വെള്ളിയാഴ്ചയാണെന്ന് സർക്കാർ അറിയിച്ചു. നാളെയാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്നതിനാലാണ് അവധി മാറ്റിയത്. സംസ്ഥാനത്ത് നാളെ പ്രവൃത്തി ദിനമായിരിക്കും. കൊല്ലം നഗരത്തിൽ ഓൺലൈൻ ഓട്ടോറിക്ഷ സർവീസ് ആരംഭിച്ചു. ഇന്നലെ മുതലാണ് നഗരത്തിൽ ഓൺലൈനായി ഓട്ടോറിക്ഷ ടാക്സി സർവീസ് ആരംഭിച്ചത്. ആപ്പ് വഴി കസ്റ്റമർ നിൽക്കുന്ന സ്ഥലവും പോകേണ്ട സ്ഥലവും നൽകി കഴിയുമ്പോൾ പോകേണ്ട ആകെ ദൂരവും ഇതിന്റെ ചാർജും കാണിക്കും. ഇതിനുശേഷം വാഹനം ബുക്ക് ചെയ്യാം. മയ്യനാട് വെള്ളമണൽ ഗവൺമെന്റ് HSSൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എക്കണോമിക്സ് ജൂനിയർ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി 30-ാം തീയതി രാവിലെ 10 മണിക്ക് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണമെന്ന് പ്രിൻസിപ്പൾ അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായി സ്വയം വിവരങ്ങൾ നൽകുവാനുള്ള സെൽഫ് എനുമറേഷൻ പ്രക്രിയയ്ക്കായുള്ള ഹെൽപ്പ് ഡെസ്ക് മനേൽകുളങ്ങര MRA നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നാളെ രാവിലെ 10 മുതൽ 2 മണിവരെ മനേൽകുളങ്ങര NSS വനിതാ സമാജ ഹാളിലുള്ള MRA ഓഫീസിൽ നടക്കും. മൃഗസംരക്ഷണ വകുപ്പിന്റെ ജില്ലയിലെ വിവിധ പദ്ധതികളിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ ഡ്രൈവർ കം അറ്റൻഡന്റ് നിയമനം നടത്തുന്നതിന് 29 രാവിലെ 11 തേവള്ളി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ അഭിമുഖം നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474279464. വിമുക്ത ഭടന്മാരുടെ മക്കളിൽ 2025-26 പത്താം ക്ലാസ് 12-ാം ക്ലാസ് പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ചവർക്ക് ടോപ്പ് സ്കോറർ ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാം. എല്ലാ വിഷയങ്ങൾക്കും A+, A1 grade ലഭിച്ചവർക്കും CBSE, ICSE പരീക്ഷകളിൽ അഡീഷണൽ വിഷയമൊഴികെ എല്ലാ വിഷയങ്ങൾക്കും 90% മുകളിൽ മാർക്ക് നേടിയവർക്കുമാണ് അർഹത. ഓഗസ്റ്റ് 10 serviceonline.gov.in കേരള മുഖേന അപേക്ഷയും രേഖകളും സമർപ്പിച്ച് പകർപ്പ് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474279287. കൊട്ടാരക്കരയിലെ ടിപ്പർ അപകടത്തിന് പിന്നാലെ ടിപ്പർ ലോറികൾ നിരത്തിലിറങ്ങുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയ സമയം ദീർഘിപ്പിച്ചു. രാവിലെ 8:30 മുതൽ 10 വരെയും വൈകിട്ട് 3:30 മുതൽ 5 വരെയുമായിരുന്നു നിരോധന സമയം. ഇതിൽ രാവിലത്തെ സമയം ദീർഘിപ്പിച്ചു 7 മുതൽ 10 വരെ. ഇനി മുതൽ ജില്ലയിൽ ടിപ്പർ ലോറികൾ ഓടാൻ പാടില്ലെന്ന വ്യവസ്ഥ ഇന്നു മുതൽ നടപ്പാകും. റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡിന്റെ തരം നോക്കാതെ ഈ മാസം 1 ലിറ്റർ മണ്ണെണ്ണ കൂടി ലഭിക്കും. സ്റ്റോക്ക് ഉള്ളതനുസരിച്ച് ഓരോ കാർഡ് ഉടമയ്ക്കും 1 ലിറ്റർ വീതം നൽകുവാൻ സിവിൽ സപ്ലൈസ് കമ്മീഷണർ ഉത്തരവിറക്കിയതോടെ ഇന്നലെ മുതൽ വിതരണം ആരംഭിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 1500 പ്രൊബേഷണറി ഓഫീസർ ഒഴിവുണ്ട്. ഓൺലൈൻ അപേക്ഷയാണ്. ജൂലൈ 8 വരെ അപേക്ഷിക്കാം. വ്യോമസേനയിൽ അഗ്നിവീർ സെലക്ഷൻ ടെസ്റ്റിന് ജൂലൈ 6 മുതൽ 26 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഓൺലൈൻ ടെസ്റ്റ് September 22-23 നടക്കും. അവിവാഹിതരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമാണ് അവസരം. 4 വർഷത്തേക്കാണ് നിയമനം. തൃശൂർ കല്ലേറ്റുംകരയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിഹാബിലിറ്റേഷനിൽ 23 ഒഴിവുണ്ട്. താൽക്കാലിക നിയമനം June 26 വരെ അപേക്ഷിക്കാം. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ബാംഗ്ലൂരുവിലെ BEML ലിമിറ്റഡിൽ 362 ഓപ്പറേറ്റർ ഒഴിവുണ്ട്. July 10 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ഇന്ന് വിതരണം ചെയ്തു തുടങ്ങും. 2000 രൂപ വീതമാണ് നൽകുക. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുൻപ് ടെലഗ്രാമിന് ഏർപ്പെടുത്തിയ വിലക്കിന്റെ കാലാവധി അവസാനിച്ചു. അതേസമയം മെസ്സേജുകൾ എഡിറ്റ് ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം 30 വരെ തുടരും. കേരള കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി അംഗങ്ങളുടെ മക്കളിൽ 2025-26 അധ്യയന വർഷം SSLC, CBSE, 10-ാം ക്ലാസ്, +2 പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ചവരിൽ നിന്നും ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. വെള്ളപ്പേപ്പറിൽ എഴുതി തയ്യാറാക്കിയ ക്ഷേമനിധി അംഗത്തിന്റെ അപേക്ഷ, മാർക്ക് ലിസ്റ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ക്ഷേമനിധി കാർഡിന്റെയും ആധാർ കാർഡിന്റെയും പകർപ്പ്, അപേക്ഷകന് വിദ്യാർത്ഥിയുമായുള്ള ബന്ധം തെളിയിക്കുന്നതിന് SSLC ബുക്കിന്റെ പകർപ്പ്, റേഷൻ കാർഡിന്റെ പകർപ്പ്, അപേക്ഷകന്റെ ഫോൺ നമ്പർ എന്നിവ സഹിതം 30 ദിവസത്തിന് മുമ്പ് അപേക്ഷ നൽകണം. വിലാസം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസ്, കേരള കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡ്, മുണ്ടക്കൽ വെസ്റ്റ്, കൊല്ലം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474274369. ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് ഇന്ത്യ ലിമിറ്റഡിൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, മോണ്ടിസോറി ആൻഡ് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കടപ്പാക്കട ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിൽ 9 മുതൽ 2 മണിവരെ ആറാട്ടുകുളം, 12 മണി മുതൽ 5 മണിവരെ KC മോഹൻ എന്നിവിടങ്ങളിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെടും.
പള്ളിമുക്ക് ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ പാലത്തറ, മുള്ളുവിള, കൈത്തറി എന്നിവിടങ്ങളിൽ ഇന്ന് 9 മുതൽ 5 വരെ വൈദ്യുതി മുടങ്ങും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റായി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് ഡി ബി എം മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് ഡി ബി എം 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: വിസ്മയ കാഴ്ചകൾ, ലോകത്തിലെ അത്ഭുതം നിറഞ്ഞ പ്രകൃതി സൗന്ദര്യ വിസ്മയ കാഴ്ചകളെ കുറിച്ച് അറിയുവാൻ എല്ലാ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 8:20 പുനഃപ്രക്ഷേപണം രാത്രി 7 വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ വിരൽത്തുമ്പിലെ വിസ്മയം, കാരാക്കെ അവതരിപ്പിക്കുന്നത് നാദൃഷ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ്.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും റേഡിയോ ബെൻസിഗർ 107.8 അവതരിപ്പിക്കുന്ന വിരൽത്തുമ്പിലെ വിസ്മയത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. 5 മാസത്തിനകം 3.3 കോടിയിലധികം ഡൗൺലോഡുകൾ. കത്തിക്കേറി ആധാർ ആപ്പ് പുറത്തിറക്കിയതിനു ശേഷം വെറും 5 മാസത്തിനുള്ളിൽ ആധാർ ആപ്പ് ഡൗൺലോഡ് ചെയ്തത് 3.3 കോടിയിലധികം തവണയാണ്. യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ UIDAI അടുത്തിടെയാണ് ആധാർ ആപ്പ് എന്ന പേരിൽ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത്. ആധാർ കാർഡിന്റെ ഭൌതിക പകർപ്പ് കയ്യിൽ കൊണ്ടു നടക്കാതെ സ്മാർട്ട് ഫോണുകളിൽ ആധാർ കാർഡ് വിശദാംശങ്ങൾ ഡിജിറ്റലായി സൂക്ഷിക്കാൻ സൌകര്യമൊരുക്കുന്ന ആപ്പാണ് ഇത്. കൂടാതെ QR കോഡ് പങ്കിട്ട് ഐഡന്റിറ്റി പരിശോധിക്കുന്നതുൾപ്പെടെ മറ്റ് നിരവധി സേവനങ്ങളും സവിശേഷതകളും ഇതിലുണ്ട്. ആധാർ കാർഡ് കയ്യിലെടുക്കാൻ മറക്കുന്ന ഘട്ടങ്ങളിൽ പോലും ആധാർ ആപ്പ് ഗുണം ചെയ്യുന്നതാണ്. പുറത്തിറക്കി മാസങ്ങൾക്കകം പുതിയ ആധാർ ആപ്പ് രാജ്യത്തുടനീളമുള്ള ആളുകൾ നെഞ്ചിലേറ്റിയിരിക്കുകയാണ്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ കണക്കനുസരിച്ച് ആരംഭിച്ച 5 മാസങ്ങൾക്കുള്ളിൽ ആപ്പ് 3 കോടിയിലധികം പേർ ഡൌൺലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആപ്പിന്റെ ലക്ഷ്യം വിജയം കണ്ടതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മൊബൈൽ നമ്പറോ വിലാസമോ അപ്ഡേറ്റ് ചെയ്യാൻ ആധാർ സേവാ കേന്ദ്രത്തിൽ പോവാതെ ഫോണിൽ നിന്ന് തന്നെ എളുപ്പത്തിൽ ചെയ്യാമെന്നതാണ് ആളുകൾക്ക് ആപ്പ് വഴി ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രയോജനം. ഇത്തരം ആവശ്യങ്ങൾക്ക് ആധാർ സേവാ കേന്ദ്രത്തിൽ പോയി കാത്തിരിക്കേണ്ടതില്ല. ഇക്കാരണത്താൽ തന്നെ ഏകദേശം 40 ലക്ഷം ആളുകൾ ഇതിനകം മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ ഈ ആപ്പ് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം 8.5 ലക്ഷത്തിലധികം ആളുകൾ ഈ ആപ്പ് വഴി വിലാസവും മാറ്റിയിട്ടുണ്ട്. മുമ്പ് ആളുകൾ ഇത്തരം ജോലികൾക്കായി അക്ഷയ കേന്ദ്രത്തിൽ പോയി മണിക്കൂറുകളോളം ക്യൂ നിൽക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ആളുകൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മിനിറ്റുകൾക്കകം ആധാർ കാർഡിലെ ഫോൺ നമ്പറോ വിലാസമോ മാറ്റാൻ കഴിയുന്നു എന്നത് പ്രത്യേകതയാണ്. എന്തൊക്കെയാണ് ആധാർ ആപ്പിലെ പുതിയ സവിശേഷതകൾ? QR കോഡ് അടിസ്ഥാനമാക്കിയുള്ള ആധാർ പങ്കിടൽ, ഫേസ് ഓതന്റിക്കേഷൻ സപ്പോർട്ട്, ഓഫ്ലൈൻ വെരിഫിക്കേഷൻ, ബയോമെട്രിക് ലോക്ക് കൺട്രോൾ ഉൾപ്പെടെ നിരവധി സേവനങ്ങൾ പുതിയ ആധാർ ആപ്പിൽ ലഭിക്കുന്നു. ആധാർ ആപ്പ് പ്രധാനമായും സ്വകാര്യതയിലും ഡിജിറ്റൽ പരിശോധനയിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആധാർ കാർഡിന്റെ ഭൌതിക ഫോട്ടോ കോപ്പികൾ കയ്യിൽ കൊണ്ടു നടക്കുന്നതിന് പകരം ഫോണിൽ സൂക്ഷിക്കാൻ ഇത് അവസരം നൽകുന്നു. മാത്രമല്ല QR കോഡ് പങ്കിട്ട് ഐഡന്റിറ്റി പരിശോധിക്കാൻ കഴിയുന്നു. ഇതിലൂടെ ഭൌതിക രേഖകൾ നേരിട്ട് നൽകുന്നത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇത് കൂടുതൽ സുരക്ഷ നൽകുന്നു. ഉപയോക്തൃ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി ഐഡന്റിറ്റി പരിശോധനയും ആപ്പിലുണ്ട്. ഈ ആപ്പ് കൂടുതൽ സുരക്ഷിതമാക്കാൻ ഫേസ് ഓതന്റിക്കേഷനും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉപയോക്താക്കൾക്ക് പുതിയ ആധാർ ആപ്പ് ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. തുടർന്ന് മൊബൈൽ നമ്പർ നൽകി OTP ലഭിക്കും. ഈ OTP നൽകുക. ചില സന്ദർഭങ്ങളിൽ പ്രാരംഭ സജ്ജീകരണ പ്രക്രിയയുടെ ഭാഗമായി ഉപയോക്താക്കളോട് OTP ആവശ്യപ്പെടും. എങ്ങനെയാണ് ആധാർ ആപ്പ് ഡൌൺലോഡ് ചെയ്യുന്നത്? പ്ലേ സ്റ്റോറിൽ നിന്ന് പുതിയ ആധാർ ആപ്പ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് അത് ഡൌൺലോഡ് ചെയ്യുക. നിങ്ങളുടെ ഫോൺ നമ്പർ ചോദിക്കുമ്പോൾ ഫോൺ നമ്പർ നൽകുക. ലഭിക്കുന്ന OTP നൽകുക. പ്രാരംഭ സജ്ജീകരണ സമയത്ത് ഫേസ് ഓതന്റിക്കേഷൻ ആവശ്യപ്പെട്ടാൽ വെരിഫൈ ചെയ്യുക. ദൈനംദിന ജീവിതത്തിൽ ആപ്പ് പലതരത്തിലും നമുക്ക് പ്രയോജനപ്പെടുന്നു. ഹോട്ടൽ ചെക്ക് ഇൻ സമയത്ത് ഫിസിക്കൽ ആധാർ കാർഡ് നൽകുന്നതിന് പകരം QR കോഡ് സ്കാൻ ചെയ്ത് സ്ഥിരീകരണം നടത്താൻ ആപ്പ് ഉപയോഗിക്കാം. ആശുപത്രികളിൽ രോഗികളെ പ്രവേശിപ്പിക്കുമ്പോഴും ആപ്പ് ഉപയോഗിക്കാവുന്നതാണ്.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: ലോകത്തിലെ പ്രകൃതിദത്തമായ വിസ്മയ കാഴ്ചകളുടെ 108-ാം ഭാഗം. ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് ആഫ്രിക്കയുടെ തെക്ക് ഭാഗത്തായുള്ള ഗ്രേറ്റ് കാരൂ എന്ന് വരണ്ട പ്രതലത്തിന് താഴെ കിടക്കുന്ന വാലി ഓഫ് ഡെസൊലേഷൻ അഥവാ വിജനതയുടെ താഴ്വര എന്ന സ്ഥലത്തെപ്പറ്റിയാണ്. വാലി ഓഫ് ഡെസൊലേഷൻ, വിജനതയുടെ താഴ്വര, പേര് പോലെ വരണ്ട ഉണങ്ങിയ ഫലപുഷ്ടമല്ലാത്ത ഒരു താഴ്വര ആണെങ്കിലും ഈ താഴ്വരയ്ക്ക് അതിൻ്റെതായ ഒരു മഹത്വമുണ്ട്. തെക്ക് ഭാഗത്തുള്ള ആഫ്രിക്ക ഒരു വിശാലമായ പരന്ന നിരപ്പായ ഭൂമിയായി കരുതപ്പെടുന്നു. എങ്കിലും പല തട്ടുകളിലൂടെ ഉൾപ്രദേശത്തുള്ള വലിയ പീഠഭൂമി മുതൽ താണ്ടോട്ട് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അതായത് പ്രത്യാശയുടെ മുനമ്പ് വരെ പല തട്ടുകളിലായി കിടക്കുന്നു. ഗ്രേറ്റ് എസ്കാപ്പ്മെന്റ് എന്ന ഒരു നീണ്ട കീഴ്ക്കാൻ തൂക്കായ പാറക്കെട്ടിന് താഴെ, അത് കഴിഞ്ഞ് ഗ്രേറ്റ് കാരൂ എന്ന് വരണ്ട പ്രതലത്തിന് താഴെയായി കിടക്കുന്നു. നീണ്ട കീഴ്ക്കാൻ തൂക്കായ പാറക്കെട്ടുകളും സമതലവും മാറി മാറി വരികയും ചെയ്യുന്നു. ഗ്രേറ്റ് കാരൂവിന്റെ താഴെ കിടക്കുന്ന ഒരു ഭാഗമാണ് വാലി ഓഫ് ഡെസൊലേഷൻ അഥവാ വിജനതയുടെ താഴ്വര. ഭൂമിയുടെ പ്രതലത്തിനടിയിലുള്ള പാളിയിൽ ഉള്ള ശക്തി കുറഞ്ഞ ഭാഗത്തുണ്ടായ മണ്ണൊലിപ്പ് കാരണമാണിത് ഉണ്ടായത്. ഈ ഉണങ്ങി വരേണ്ട താഴ്വരയിൽ തടച്ചു വളരുന്ന കാടുകളോ പൂന്തോട്ടങ്ങളോ തടാകങ്ങളോ ഒന്നും തന്നെ കാണുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ഒരു നീണ്ട വീതി കുറഞ്ഞ നാട് പോലെ കിടക്കുന്ന സൺഡേസ് റിവർ എന്ന നദിയുടെ ഭാഗം കാണാം. എങ്കിലും ഇത് അത്ഭുതം ഉളവാക്കുന്നു. വളരെ വലിയ, തികച്ചും സ്വാഭാവികമായുണ്ടായ ശിലാശില്പങ്ങൾ അലക്ഷ്യമായി ക്രമരഹിതമായി വിതറിക്കിടക്കുന്ന കാഴ്ചകളുടെ ഇടയിൽ കൂടിയുള്ള ആ കാഴ്ച മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ താഴ്വരയെ ഒരു ദേശീയ കരുതൽ പാർക്ക് അതായത് നാഷണൽ റിസർവ് പാർക്കായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് കാണുന്ന അതിമനോഹരമായ ശില്പങ്ങൾ ഒരിക്കൽ മണ്ണിനടിയിൽ മൂടപ്പെട്ടിരിക്കുകയായിരുന്നു വളരെ ആഴത്തിൽ. അനേകം ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയുടെ ഈ ഭാഗം കരിങ്കല്ലും ചുണ്ണാമ്പുകല്ലും അഗ്നിപർവ്വത്തിൽ നിന്നും പൊട്ടിവന്ന കല്ലും ചാരവും എല്ലാം കൊണ്ട് മൂടപ്പെട്ടിരുന്നു. ഉരുകി തിളയ്ക്കുന്ന അഗ്നിപർവ്വത്തിനുള്ളിലെ പദാർത്ഥങ്ങൾ അതായത് മാഗ്മ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് തള്ളപ്പെടുവാൻ ശ്രമിച്ചു എങ്കിലും അത് പുറത്തേക്ക് വന്നില്ല. അതുകൊണ്ട് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചില്ല. പകരം ഈ തിളച്ചു മറിഞ്ഞുകൊണ്ടിരുന്ന മാഗ്മ ഭൂമിയുടെ അടിയിലുള്ള വസ്തുക്കളെ, ഭൂമിയുടെ അടിയിൽ തന്നെ അവശിഷ്ട പാറകൾക്കിടയിലായി പാളികളായി നിക്ഷേപിക്കുകയും അവ തണുത്ത് കട്ടിയുള്ള ഡോളറൈറ്റ് എന്ന് വിളിക്കുന്ന പരൽപ്പാറകളായി തീരുകയും ചെയ്തു. അനേകായിരം വർഷങ്ങൾ കൊണ്ട് ഖനം കുറഞ്ഞ ചുണ്ണാമ്പുകല്ല് പാളികളും അഗ്നിപർവ്വത കല്ലും ചരവും നിറഞ്ഞ പാളികളും സമതലത്തിൽ മണ്ണൊലിപ്പ് പ്രക്രിയ വഴി നഷ്ടപ്പെടുകയും ഈ കട്ടിയുള്ള ചരൽപ്പാറകളെ ഡോളറേറ്റിനെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഈ ഡോളറേറ്റിനെ വിതറിയിരിക്കുന്ന താഴ്വരയിൽ കട്ടി കുറഞ്ഞ പാറകളുടെ കൂട്ടത്തിൽ പ്രകൃതിയുടെ മണ്ണൊലിപ്പ് പ്രക്രിയയുടെ ശക്തിയിൽ ഡോളറൈറ്റ് സമതലത്തിൽ ഇല്ലാതായി. അടുത്ത ദിവസം ആഫ്രിക്കയുടെ തെക്ക് ഭാഗത്തുള്ള പാറക്കെട്ടുകളും പർവ്വത മേഖലകളും ഉയർന്നു നിന്ന് പീഠഭൂമിയായി കുത്തനെ കിടക്കുന്ന മലഞ്ചെരുവിൽ ഏറ്റവും ഉയർന്ന ഡാക്കൻസ്ബർഗ് അതായത് ഡ്രാഗൺ മൗണ്ടൻ റേഞ്ച് അതായത് തീതൂപ്പുന്ന ചിറകുള്ള ഉഗ്ര സർപ്പത്തിന്റെ പർവ്വത ശിഖരം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നമുക്കൊന്ന് പോയി അവിടുത്തെ വിശേഷങ്ങൾ കേൾക്കാം.
0: റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

0: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
1: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
2: ഗുഡ് മോർണിംഗ്, ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എം എസ്. പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി പെട്ടെന്ന് ഫോൺ എടുക്കുക, വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474293111 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഒപ്പം മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809301311. ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. അപ്പോൾ സമയം ശ്രദ്ധിക്കണം, മെസ്സേജ് അയക്കാൻ 8:50 വരെയാണ് സമയം, പക്ഷെ വിളിക്കുവാനായി 9 മണിയുടെ സമയമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വിളിച്ചോളൂ. പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി. അപ്പോൾ ഇന്ന് June 24th, ബുധനാഴ്ച. നമ്മൾ ആദ്യത്തെ കോളിലേക്ക് പോകുന്നു. ഹലോ,
3: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്, ഇത് ആരാണ്? ഉഷയമ്മ, പറയൂ.
3: നമ്മുടെ ഇരേവരം സന്തോഷ് മോന്റെ മകൾ മേഘമോളുടെ ബർത്ത്ഡേ ആണ്. കൂടാതെ നമ്മുടെ ആർ ജെ ഷബ്ന മോളുടെ മകൾ നേഹമോളുടെയും ബർത്ത്ഡേ ആണ്. ഈ രണ്ട് മക്കൾക്കും ഈ ആന്റിയുടെ ബർത്ത്ഡേ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസ പറഞ്ഞുകൊള്ളുന്നു. അതിനോടൊപ്പം ആയുരാരോഗ്യ സൗഖ്യവും ജഗതീശ്വരം കൊടുക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നാളെ എന്റെ ആംഗ്ലയുടെ മകൻ ശബരിമോന്റെ ബർത്ത്ഡേ ആണ്. ശബരിമോന് ഞാൻ അഡ്വാൻസ് ബർത്ത്ഡേ ആശംസ പറഞ്ഞുകൊള്ളുന്നു. മോൾക്ക് നല്ലൊരു ദിവസവും ക്ഷേമ ആശംസിക്കുന്നു.
2: ഓക്കെ, സന്തോഷം. അപ്പൊ ഇന്ന് കമൻസ് റേഡിയോ പൻസികാരന്റെ രണ്ട് ആർജേസിന്റെ മക്കളുടെ ബർത്ത്ഡേ ആണ്. ഒന്ന് ഷബ്ന നൗഫലിന്റെ മകൾ നേഹ, രണ്ട് നമ്മുടെ സന്തോഷ് ഇരുവിപുരത്തിന്റെ മകൾ മേഘ. രണ്ടുപേർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ, ഒപ്പം ഉഷയമ്മയുടെ ശബരിമോനും ആശംസകൾ കേട്ടോ. അപ്പോ നമുക്ക് ഇനി അടുത്ത ഒരു കോളിലേക്ക് പോകാം, നോക്കാം ആരാണെന്ന്. ഹലോ
4: ഹലോ
2: ഹലോ, നമസ്കാരം.
4: നമസ്കാരം, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് സുഷമ ചേച്ചി, പറയൂ. ഇന്ന്
4: എന്റെ അനിയത്തിയുടെ ഭർത്താവിന് 62 വയസ്സ്
2: അനിയത്തിയുടെ ഭർത്താവിന് ഇന്ന് 62 വയസ്സ് തികയുന്നു. ശരി, ഓക്കെ.
4: നല്ല ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ പറയണം.
2: എന്താ ചേട്ടന്റെ പേര്
4: പറയണം, അതൊക്കെ കേക്കണം.
2: കേക്കാം കേക്കാം. അപ്പൊ അത് പേര് പറയോ ചേട്ടന്റെ?
4: വിശ്വംഭരൻ. വിശ്വംഭരൻ.
2: ഓക്കെ, വിശ്വംഭരൻ ചേട്ടാ, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികന്റെ 1000 ജന്മദിനാശംസകൾ കേട്ടോ. പോരെ,
4: മതി മതി.
2: ഓക്കെ സുഷമ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോകുന്നു, നോക്കാം. സുഷമ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ
5: ഹലോ,
2: ഗുഡ് മോർണിംഗ്
5: ശ്രീലക്ഷ്മി. ഞാൻ സ്മിതയാണ്.
2: സ്മിത, ഓക്കെ. സ്മിത, എത്രയോ നാളായല്ലോ സ്മിതയോട് സംസാരിച്ചിട്ട്. പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം?
5: ഞാൻ ഹോസ്പിറ്റലായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ഇന്ന് സുധിമോന്റെ ബർത്ത്ഡേ ആണ്.
2: ഓക്കെ, സുധിക്കുട്ടനുണ്ടോ അടുത്ത്?
5: സ്കൂളിൽ പോയി.
2: സ്കൂളിൽ പോയി. ഇന്ന് എത്ര വയസ്സായി സുധിക്ക്?
5: ഇന്ന് 8 വയസ്സായി.
2: 8 വയസ്സായോ? ഓക്കെ. അപ്പോ സുധിക്കുട്ടന് കമ്മ്യൂണിറ്റി റേഡിയോ മനസ്സിന്റെ 1000 ജന്മദിന ആശംസകൾ കേട്ടോ. വരുമ്പോ പ്രത്യേകം പറയണേ. ഓക്കെ ഓക്കെ സ്മിത, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ് കേട്ടോ, നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ
6: ഹലോ ഹലോ,
2: ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്.
2: ഇതാരാ?
6: എഡ്വിൻ സാംസൺ.
2: എഡ്വിൻ സാംസൺ
6: ആണ്.
2: ഓക്കെ, ഇന്ന് സ്കൂളിൽ പോകണ്ടായിരുന്നോ?
6: പോകണം.

0: എത്ര മണിക്കാ പോകുന്നേ? ഇപ്പൊ പോകും. അതിനു മുമ്പ് ആശംസ പറയണം. ഓക്കെ.
1: എന്റെ പെരുന്നാളത്തെ അബ്ബാബനും അമ്മാവയ്ക്കും വെഡിങ് ആശംസകൾ ഞാൻ പറയുന്നു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അബ്ബാബനും അമ്മാവേ.
0: അവർ രണ്ടുപേരുടെയും പേരെന്താ?
1: ക്ലീറ്റസ് അബ്ബാബനും കുഞ്ഞോൾ അമ്മാവനും.
0: ക്ലീറ്റസ് അപ്പാപ്പനും കുഞ്ഞുമോൾ അമ്മാമിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയറിന്റെയും വിവാഹവാർഷിക ആശംസകൾ. ഓക്കെ മോനെ, സന്തോഷമാണ് വിളിച്ചത്. അപ്പൊ നമുക്ക് ഇനി വീണ്ടും അടുത്തൊരു കോളിലേക്ക് പോകാം. നോക്കാം ആരാണെന്ന്. കിട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. ഹലോ.
2: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
0: ഇത് ആരാ? ഇത്
2: എന്റെ പേര് സന്താനല്ല, എന്റെ കൊച്ചുമോടെ ബർത്ത്ഡേയാണ്. 22
0: വയസ്സ്.
2: പേര് സ്നേഹ.
0: സ്നേഹമോക്ക് ആശംസ പറഞ്ഞോളൂ കേട്ടോ.
2: എന്റെ സ്നേഹമോക്ക് 100 ബർത്ത്ഡേ ആശംസകൾ അമ്മാമ്മയുടെ.
0: ഓക്കെ സ്നേഹ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെയും 1000 ജന്മദിനാശംസകൾ. സന്തോഷം അമ്മ വിളിച്ചതിൽ. അടുത്ത കോളിലേക്ക് പോവാണ്. ഹലോ.
3: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
0: ആരാ ഇത്?
3: ഇത് ഞാൻ നിസാമെന്നാണ് പേര്. എന്റെ മോളെ ബർത്ത്ഡേ ആണ്.
0: ആദിലാണ്
3: പേര്.
0: ഓക്കെ, ആദില പഠിക്കുവാണോ?
3: അതെ, പഠിക്കുകയാണ്.
0: ഏത് ക്ലാസ്സിലാ?
3: ഫോർത്ത് സ്റ്റാൻഡേർഡില്.
0: ഫോർത്ത് സ്റ്റാൻഡേർഡിലാണ്. ഓക്കെ, അപ്പൊ അച്ഛൻ നല്ലൊരു ആശംസ പറഞ്ഞോളൂ ആദിലേക്ക്.
3: അതിലേക്ക് ഇപ്പൊ 4 ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ശ്രീനാളാണ് സ്കൂളിലാണ് പഠിക്കുന്നത്. എത്ര തൊട്ടൊക്കെ എന്നിട്ട് നിക്കുക. വിളിക്ക് വിളിക്ക്.
0: അടുത്തുണ്ടോ ആള്?
3: അടുത്തുണ്ട്, അടുത്തുണ്ട്.
0: ഓക്കെ, എന്തായാലും അച്ഛൻ ആദ്യം ആശംസ പറഞ്ഞോളൂ, എന്നിട്ട് ഞാൻ പറയാം. ഓക്കെ.
3: അതില പിറന്നാൾ ആശംസ.
0: ഫോണൊന്ന് കൊടുക്കാമോ നമുക്ക്?
3: കൊടുക്കാം.
0: ഓക്കെ ആദ്യ മോളെ, ഹലോ, ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, അപ്പൊ ഇന്ന് സ്കൂളിലൊക്കെ പോകുന്നതല്ലേ? കൂട്ടുകാരുടെ അടുത്തൊക്കെ ഒന്ന് പറയണ്ടേ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണെന്നൊക്കെ? അതോ ഇന്നലെ പറഞ്ഞായിരുന്നോ?
3: പറഞ്ഞോ.
0: ഇന്നലെ മുട്ടായി കൊടുക്കും. ഓക്കെ ഓക്കെ. എനിക്ക് എന്നാ തരുന്നേ ഇനി? ഏ, അതിൽ നിന്ന് ഞാൻ ഒരു മുട്ടായി ഇങ്ങ് എടുക്കട്ടെ? കവറിൽ നിന്ന് ഒരെണ്ണം ഇങ്ങ് എടുത്തോട്ടെ. ആള് പോയോ? ഓക്കെ ശരി. ഓക്കെ, സന്തോഷം എന്തായാലും കേട്ടോ. എല്ലാവിധ ആശംസകളും മോൾക്ക്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയം ഫോണിംഗ് പ്രോഗ്രാമാണ്. വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്ത കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ.
4: ഹലോ,
0: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
4: നമ്മുടെ ഗായകൻ സന്തോഷിന്റെ മോടെ ബർത്ത്ഡേ ആണോ?
0: അതെ അതെ അതെ അതെ.
4: ആ, ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്.
0: ശരി.
4: ഇവിടെ മുളങ്ങാട് രാജ് സ്റ്റുഡിയോയുടെ വകയായിട്ട്.
0: ഓക്കെ.
4: അഭിഷേകിന്റെ അമ്മയാ വിളിക്കുന്നത്.
0: ശരി.
4: സന്തോഷിന്റെ മകൾക്ക് വേണ്ടി 100 ജന്മദിനാശംസകൾ നേരുന്നു.
0: ഓക്കെ, സന്തോഷം എന്തായാലും വിളിച്ചത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474293111. ഇനിയിപ്പോ പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിക്കാൻ ഞാൻ പറയുന്നില്ല. ഒരു 3 ശേഷം നമുക്ക് സംസാരിക്കാം, കാരണം നമ്മളൊരു പാട്ട് കേൾക്കാൻ പോവാണ്. അപ്പോൾ പാട്ട് വരുന്ന സമയത്ത് പ്രിയ ശ്രോതാക്കൾക്ക് മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809013311. ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. 8:50 വരെ ഉള്ളു കേട്ടോ സമയം, അതുകൊണ്ട് 8:50 മുൻപ് തന്നെ മെസ്സേജ് അയച്ചോളൂ. 8:50 ശേഷം നമ്മൾ മെസ്സേജ് ഒക്കെ വായിക്കുന്നതായിരിക്കും. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിക 107.8 ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസി 107.8 ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാൻ 9 മണിയുടെ സമയമുണ്ട്. ഫോൺ എടുക്കുക, വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-293-1111. കോളിലേക്ക് പോവാണ്. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
1: ഇതാരാണ്?
2: അബിൻ.
1: അബിൻ, ഇന്ന് ആർക്കാ ആശംസ? നിച്ചിയോ? നിച്ചി ആരാണ്? ചേച്ചിയാണോ? ഞാൻ കേട്ടത് നെച്ചി എന്നാണ്. സോറി, മെസ്സിക്കാണ്. ഓക്കെ, ഓ ശരി, മെസ്സിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ മെസ്സി ഫാനാണ്. ഓക്കെ, അടിപൊളി കേട്ടോ. ഓക്കെ, വളരെ സന്തോഷം വിളിച്ചതിൽ. അടുത്തൊരു കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ.
3: ഹലോ മോളെ, നമസ്കാരം.
1: നമസ്കാരം ഉണ്ട്. ഇതാരാണ്?
3: ഇരേപുരത്ത് നിന്ന് ദീപചേച്ചിയാക്കളെ. നമ്മൾ ആർജമാരായ സന്തോഷ് സാറിന്റെ, ശബ്ന മോളുടെയും മക്കളുടെ, മേഹയുടെയും സ്നേഹയുടെയും ബർത്ത്ഡേ ആണ്. അവർക്ക് രണ്ട് വിശ്വാസം ഞാൻ പറയുന്നു മക്കളെ.
1: ഓക്കെ ഓക്കെ, ശരി, സന്തോഷം ചേച്ചി. വീണ്ടും നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? റേഡിയോയുടെ ശബ്ദം കൂട്ടരുത് കേട്ടോ. റേഡിയോ ശബ്ദം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വിളിച്ചോളൂ. പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായിട്ട് വിളിക്കേണ്ട നമ്പർ 0474-293-1111 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 9 മണിയായിട്ട് നമുക്ക് വിളിക്കാനുള്ള സമയമുണ്ട്. പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായിട്ട്, മെസ്സേജ് അയക്കാനായിട്ട് ഇനിയൊരു 4 മിനിറ്റൂടെ സമയമുണ്ട്. അപ്പോൾ മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809901331 ഈ നമ്പറിലേക്കാണ് മെസ്സേജുകളൊക്കെ അയക്കേണ്ടത്. അപ്പോൾ 8:50 ശേഷം മെസ്സേജ് ഒക്കെ വായിച്ചു തുടങ്ങുന്നതായിരിക്കും. ഇപ്പൊ കുറെ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും നമുക്ക് ആ മെസ്സേജുകളൊക്കെ വായിക്കാനുള്ള സമയം 8:50 ശേഷം ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ വായിക്കുന്നില്ല. ഇങ്ങനെ മെസ്സേജുകൾ കൊണ്ട് വന്ന് തുടങ്ങി, കുറെ മെസ്സേജ് വന്നു, ഇനിയും മെസ്സേജുകളൊക്കെ വരാനുണ്ട്. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തൊരു കോളിലേക്ക് പോവാണ്, നോക്കാം മാറ്റി. ഹലോ
4: ഹലോ,
1: ഗുഡ് മോർണിംഗ്.
4: സന്തോഷ,
1: പറഞ്ഞോളൂ, ആർക്കാണ് ആശംസ?
4: ഹലോ,
1: ആർക്കാണ്?
4: എനിക്കൊരു പാട്ട് വേണമായിരുന്നു.
1: ഇത് പാട്ട് ചോദിക്കുന്ന പരിപാടിയല്ല, ആശംസകൾ പറയുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ
5: ഹലോ,
1: ഗുഡ് മോർണിംഗ്.
5: ഞാൻ ശാന്തയാ വിളിക്കുന്നത്.
1: പറഞ്ഞോളാം, ആർക്കാണ് ആശംസ?
5: എന്റെ 3-ാമത്തെ മകൾ ദിവ്യ, ഇത് ബർത്ത്ഡേ ആണ്.
1: ഓക്കെ,
5: ദിവ്യയ്ക്ക് ഒരു ആശംസകൾ പറയാം.
1: അമ്മ പറഞ്ഞോളൂ കേട്ടോ.
5: എന്റെ മോസ് 1000 ജന്മദിനാശംസകൾ ഞാനും എന്റെ കുടുംബാംഗങ്ങളും നേരുന്നു.
1: ഓക്കെ, ദിവ്യ എന്നല്ലേ പേര് പറഞ്ഞമ്മ?
5: ദിവ്യ സുരേഷ്. അവര് നാഗർവില്ല, താമസം.
1: ഓക്കെ, അപ്പൊ ദിവ്യ സുരേഷ്, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികറിന്റെയും ജന്മദിനാശംസകൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. സമയം 8 മണി കഴിഞ്ഞ് 47 മിനിറ്റും 40 സെക്കൻഡും ആയിരിക്കുകയാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-294-1111 ഈ നമ്പറിലേക്ക് പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചോളൂ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായിട്ട്.

0: ഒക്കേ ക്ഷണക്കത്ത് എന്ന ചിത്രത്തിലെ ഒരു മനോഹരമായ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. സമയം 8 മണി കഴിഞ്ഞ 52 മിനിറ്റ് ആയിരിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക 107.8 ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. മെസ്സേജ് അയക്കാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി മെസ്സേജ് വായിക്കാം. അതിന് മുൻപ് ഒരു കോൾ എടുക്കുകയാണ്, നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ ആ ഹലോ പറയൂ, ഇത് ആരാ, ഇത് പേര് പറയൂ. ഹലോ, മോളുടെ പേര് പറഞ്ഞോ. പീലി. ആ പീലിക്കുട്ടി, ആശംസ പറയാൻ വിളിച്ചയാണോ പീലിക്കുട്ടി? ആ പീലിക്കുട്ടി, മോളെ കേക്കുന്നുണ്ടോ? മെസ്സി ഫാൻ ആണ്. ഓക്കെ ഓക്കെ, ശരി ശരി. പീലിക്കുട്ടി അടക്കമുള്ള എത്രയോ കുട്ടികളാണല്ലേ മെസ്സിയുടെ ഫാൻ ആയിട്ടുള്ള നമ്മുടെ നാട്ടില്. ഓക്കെ, എന്തായാലും അടുത്തൊരു കോളിലേക്ക് പോകാം, നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഇത് വെള്ളിമേല കുമാരിയാണ് വിളിക്കുന്നത്. മോളുടെ ജന്മനാളായിരുന്നു.
0: ഓക്കെ, മോളുടെ പേരെന്താ? മോളുടെ പേരെന്താ?
1: മോളുടെ പേര് ഷീജ.
0: ഷീജ,
1: ഇന്ന് നാളെ ചൊവ്വാഴ്ച ആയിരുന്നു, ഇന്ന് ജനിച്ച ദിവസമാണ്.
0: ഓ ശരി ശരി, ഓക്കെ. മോക്ക് ആശംസ,
1: നല്ല ജന്മദിന ആശംസ ഒന്ന് പറഞ്ഞു മോക്ക്. ഞാൻ കാലത്തെ പറഞ്ഞു.
0: ഓക്കെ, അപ്പൊ ഷീജയ്ക്ക് കമ്പനി റേഡിയോ ബെൻസിന്റെയും 1000 ജന്മദിന ആശംസകൾ കേട്ടോ. സന്തോഷം. അപ്പോ ആദ്യത്തെ മെസ്സേജിലേക്കാണ് പോകുന്നേ. ആർ ജെ ഷബ്നം, സന്തോഷ് രവിപുരം, ഇവരുടെ മക്കൾക്ക് എന്റെ മനസ്സ് നിറച്ച് ഒരു ജന്മദിന ആശംസകൾ നേരുന്നു. ഞാൻ രാജി പട്ടിരമുക്ക്. ശ്രീക്ക് നല്ലൊരു പുലരി നേരുന്നു എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ചായ കുടിച്ചോ എന്നാണ് ചോദിച്ചത്. ചായ കുടിച്ചു ചേച്ചി, സന്തോഷമായിരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ സന്തോഷമുണ്ട് മെസ്സേജ് അയച്ചതിൽ. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ്, ശ്രീ ശാലിനിയാണ്. മേഘമോൾക്കും നേഹമോൾക്കും സുതിമോനും 1000 ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ശാലിനി ചേച്ചിയാണ്. സന്തോഷം ചേച്ചി. അടുത്ത മെസ്സേജ്, ഹായ് മോർണിംഗ് ചേച്ചി, ഞാൻ പുതുച്ചേരിയിൽ നിന്നും ശ്യാമയാണേ. നാളെ എന്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. ചേച്ചിയുടെ പേര് ചിന്നു. ചേച്ചിക്ക് എന്റെ 1000 ജന്മദിന ആശംസകൾ നേരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുതുച്ചേരിയിൽ നിന്നും ശ്യാമയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചിന്നുവിനാണ് ആശംസ അറിയിച്ചിരിക്കുന്നത്. അപ്പൊ ചിന്നുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെയും ജന്മദിന ആശംസകൾ. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി ചേച്ചി, എന്റെ പേര് രഞ്ജിനി, എന്റെ സ്ഥലം കൊല്ലം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും, വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ. അതോടൊപ്പം ശ്രീലക്ഷ്മി ചേച്ചിക്ക് നല്ലൊരു പുലരിയും നേരുന്നു. ആർ ജെ ഷബ്നാത്തരുടെയും മകൾക്കും സന്തോഷ് ഇരവിപുരം സാറിന്റെ മോൾക്കും ബർത്ത്ഡേ ആശംസകൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രഞ്ജിനിയാണ് കേട്ടോ മെസ്സേജ് അയച്ചത്. സന്തോഷം രഞ്ജിനി. അടുത്ത മെസ്സേജ്, മോളെ ശ്രീലക്ഷ്മി, ചന്ദ്രികാമ്മയാണ്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന

ആശംസകൾ ബൈ ലവിംഗ്ലി നൂർജഹാൻ ചേച്ചി മയ്യനാട് നിന്നും. ഓക്കെ ചേച്ചി, അപ്പോൾ നൂർജഹാൻ ചേച്ചിയുടെ മെസ്സേജ് ആയിരുന്നു. സന്തോഷം ചേച്ചി. അടുത്ത മെസ്സേജ്, ഹായ് ഗുഡ് മോർണിംഗ് ശ്രീ, ഞാൻ ആമിന അനാസിം, രാമൻകുളങ്ങര. ഇന്നലെ എന്റെ ഫ്രണ്ടിന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഹിതയന്തു ഇങ്ങനെ ഒരു പേര്, ഇതയത്തു അങ്ങനെയാണോ പേര്? എനിക്ക് ഈ പേര് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ഈ പേര് ഞാൻ എനിക്കിങ്ങനെയാണ് ഈ പേര് വായിക്കാൻ സാധിക്കുന്നത്, അത് ശരിയാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. എന്തായാലും ഞാൻ വായിച്ച പേര് ഹിതയത്തു എന്നാണ്. അപ്പോൾ ഈ പേര് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്നൊന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അപ്പോൾ ആശംസ അറിയിച്ചിട്ടുണ്ട്, മോൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ പേര് നമുക്കൊന്നും കൂടെ ക്ലിയർ ആവേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ പേര് അത് തന്നെയാണ് എങ്കിൽ എസ് എന്നൊരു മെസ്സേജ് എനിക്ക് അയക്കണേ കേട്ടോ. ഞാൻ പറഞ്ഞ പേര് ശരിയാണ് എങ്കിൽ എനിക്ക് മനസ്സിലാവുന്നത് ഹിതയത്തു എന്നാണ്. അങ്ങനൊരു പേര് പക്ഷെ എനിക്ക് അങ്ങനെ കേട്ടൊരു പരിചയം ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ശരിയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെയാണ് വായിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. എന്തായാലും മെസ്സേജ് വന്നിട്ടില്ല, റിപ്ലൈ ഒന്നും എനിക്കത് കിട്ടിയിട്ടില്ല. ഓക്കെ, എന്തായാലും ഞാൻ മെസ്സേജൊക്കെ വായിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൻ്റെ ജന്മദിനാശംസകൾ.

0: ഓക്കെ, അങ്ങനെ നമ്മളുടെ സമയം 8 മണി കഴിഞ്ഞ 57 മിനിറ്റ് ആയിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനുള്ള സമയം ഇങ്ങനെ കഴിഞ്ഞു വരുവാണ്. ഇനി അധികം സമയമില്ല, ഇനി ഏതാണ്ട് ഒരു 2 മിനിറ്റ് മാത്രമാണ് ഇനി ആശംസകൾ പറയാനായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഒക്കെ ആശംസകളൊക്കെ പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഫോണെടുത്ത് വിളിക്കേണ്ട നമ്പർ 0474293111 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് മെസ്സേജ് അയക്കാനുള്ള സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ നമ്പർ പറഞ്ഞത്. മെസ്സേജ് അയക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇനി എനിക്ക് മെസ്സേജ് വായിക്കാൻ പറ്റില്ല, കോളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കോളുണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ
1: ഹലോ,
0: ആ നമസ്കാരം, ഇതാരാണ്?
1: മോളെ, ഞാൻ വേലമണത്തുന്ന ഷീലയാണ് മോളെ. നമ്മളെ ആർ ജെ, നമ്മളെ ഷമിന നസീലിന്റെ മോക്കും, നമ്മളെ ആർ ജെ, നമ്മളെ ശ്രീവിരം സന്തോഷ് സാറിന്റെ മകൾക്കും 1000 ആശംസകൾ മക്കളെ.
0: ഓക്കെ ഓക്കെ, സന്തോഷം കേട്ടോ. അപ്പൊ വീണ്ടും നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ് ശ്രീ.
0: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
2: ഞാൻ നസീം, രാമകുളങ്ങര.
0: ആ പേരെന്താണ്?
2: ഹിദായത്ത്.
0: ഹിദായത്ത് അല്ലേ? ഓക്കെ ഓക്കെ, ശരി ശരി. ഈ പേര് എനിക്കത് വായിച്ചപ്പോ എന്താണ് ഒരു തോന്നിയിരുന്നു, അതെന്താണ് കറക്റ്റ് പേരെന്നുള്ളത് കേട്ടോ.
2: ഹാപ്പി ബർത്ത്ഡേ മോനെ.
0: ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഏതാണ്ട് കറക്റ്റ് തന്നെ ആയിരുന്നു. ഓക്കെ, ഞാൻ അധികം കേട്ടിട്ടില്ല ഈ പേര്, അതാണ് കേട്ടോ.
2: ഹിദായത്ത്
0: അല്ലേ? ഹിദായത്. ഓക്കെ, ഞാൻ പറഞ്ഞത് ഏതാണ്ട് അത് തന്നെ ആയിരുന്നു തോന്നുന്നു. ഓക്കെ, സന്തോഷം. ഹിദായത്തിന്റെ കമന്റ് റേഡിയോ ബെൻസിന്റെ 1000 ജന്മദിന ആശംസകൾ. ഓക്കെ, സന്തോഷം. അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിന്റെ സമയം ഏതാണ്ട് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി 1 മിനിറ്റേ ഉള്ള സമയം, പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. എന്തായാലും എനിക്ക് പ്രോഗ്രാം ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായവരാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർക്കും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികറിന്റെ ആശംസകൾ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈമിലൂടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാ പ്രിയ ശ്രോതാക്കളോടും സ്നേഹത്തോടെ ടാറ്റ പറയുന്നു ശ്രീലക്ഷ്മി MS.

0: ഇപ്പോൾ സമയം 9 മണി. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
1: കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരിച്ചീനി കൃഷി ചെയ്യുന്നത് എവിടെയാണെന്ന്

അറിയാമോ? അതെ, നമ്മുടെ സ്വന്തം കൊല്ലത്ത് തന്നെയാണ്. ഏതാണ്ട് 10,000-ലേറെ ഹെക്ടർ സ്ഥലത്താണ് കൊല്ലത്ത് മരിച്ചീനി കൃഷി ചെയ്യുന്നത്. ഇതിലൂടെ ഏതാണ്ട് 400,000 ടൺ കപ്പയാണ് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്നത്. ചടയമംഗലം, കൊട്ടാരക്കര, വെട്ടിക്കവല, പത്തനാപുരം എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മരിച്ചീനിയും കിഴങ്ങ് വർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്നത്. കൊല്ലത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ചുള്ള വെട്ടുകൽ മണ്ണ്, മണൽ കലർന്ന മണ്ണ്, നീർവാർച്ചയുള്ള മണ്ണ്, നല്ല ചൂടും സൂര്യപ്രകാശവുമുള്ള കാലാവസ്ഥ എന്നിവ മരിച്ചീനി കൃഷി വിളവിന് തികച്ചും അനുയോജ്യമാണ്. H 165, M 4, ശ്രീഹർഷ, ശ്രീവിജയ, ശ്രീവിശാഖം തുടങ്ങിയ ഇനങ്ങളാണ് കൊല്ലത്ത് കൂടുതലായും കൃഷി ചെയ്യുന്നത്. മരിച്ചീനി ഇനമായ ശ്രീഹർഷ 10 മാസത്തിനകം പാകമാകുന്നവയും 1 ഹെക്ടറിൽ നിന്ന് ഏതാണ്ട് 35 മുതൽ 40 ടൺ വരെ വിളവെടുക്കാൻ കഴിയുന്നതുമാണ്. അതുപോലെ ശ്രീവിജയയിൽ സൈനൈഡിന്റെ അളവ് വളരെ കുറവാണ്. 25 മുതൽ 28 ടൺ വരെ 1 ഹെക്ടറിൽ നിന്ന് ഇത് വിളവെടുക്കാൻ കഴിയും. മരിച്ചീനിയുടെ മൂല്യ വർദ്ധിത സാധ്യതകൾ ഫലപ്രദമായി വിനിയോഗിക്കപ്പെടുന്നുമുണ്ട് കൊല്ലത്ത്. ചിപ്സ്, മാവ്, സ്റ്റാർച്ച്, പായസ മിക്സ്, ബേക്കറി ഉൽപ്പന്നങ്ങൾ, അനിമൽ ഫുഡ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയുണ്ട് കൊല്ലത്ത്. അതുമാത്രമല്ല, ഇവിടെ നിന്ന് കയറ്റുമതിയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കപ്പപ്പൊടി, കപ്പ മുറുക്ക്, കപ്പ ഉപ്പേരി തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്കും നല്ല വിറ്റുവരവുണ്ട് കൊല്ലത്ത്.

0: റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഇസ്
2: ബാഡ്ലി. Badly.
1: Badly is spelled as B A D L Y.
2: This is an adjective. It means one in a severe or harmful way, two in a way that is not acceptable or of good quality. മലയാളത്തിൽ മോശമായ, ചീത്തയായി, അസമർത്ഥമായി, പരിതാപകരമായി, അപര്യാപ്തകരമായി എന്നൊക്കെ അർത്ഥം.
1: താങ്ക് യു ഓൾ.

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിലിപ്പോൾ സുഗുനോ ഭവന്തു, അവതരണം പ്രിയ ആന്റണി, സാങ്കേതിക സഹായം ബോണി ജെ ബേസ്.
1: നമസ്കാരം, സുഗുനോ ഭവന്തുവിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ രീഷ്മ. ഇന്നത്തെ സുഗുനോ ഭവന്തുവിൽ നമ്മോടൊപ്പം ചേരുന്നത് യോഗ ഗുരു പ്രിയ ആന്റണിയാണ്. പ്രിയ ആന്റണിയെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം.
2: നമസ്കാരം.
1: നമ്മള് എപ്പോഴും കേൾക്കാറുള്ള ഒരു കാര്യമാണ് ഈ നീർവീഴ്ച എന്ന് പറയുന്ന സംഭവം. ഇന്നത്തെ ജീവിതശൈലിയിൽ പലരും നേരിടുന്ന ഒരു സാധാരണ പ്രശ്നമാണ് ഈ നീർവീഴ്ച എന്ന് പറയുന്നത്. ശരീരത്തിന്റെയും മനസ്സിന്റെയും സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോൾ ഈ അവസ്ഥ കൂടുതൽ ഗുരുതരമാകും എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ യോഗാഭ്യാസം ശരീരത്തെ ശക്തിപ്പെടുത്തുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുമ്പോൾ നീർവീഴ്ചയിൽ നിന്ന് ക്രമേണ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്ന് നമ്മളിങ്ങനെ പറഞ്ഞേക്കാം. യോഗയിലൂടെ നീർവീഴ്ചയിൽ നിന്ന് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്നത് പല യോഗാമുറകളുണ്ട്. ശ്വസന രീതികളിലൂടെയും യോഗാസനങ്ങളിലും ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളിലൂടെയൊക്കെ നമ്മുടെ ആരോഗ്യത്തെ ഒരു ജീവിതത്തിലേക്ക് മുന്നേറാൻ സാധിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഈ നീർവീഴ്ച യോഗയിലൂടെ മാറ്റാം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ നീർവീഴ്ച എന്ന് നമ്മളെ ശ്രോതാക്കൾക്ക് ആദ്യം നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പൊ എന്താണ് ഈ നീർവീഴ്ച എന്ന് പറയുന്നത്?
2: നമ്മുടെ ഈ ശരീരം മുറിവുകളോടും അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കൾ ആയിട്ടുള്ള വൈറസ് ബാക്ടീരിയ പോലുള്ള സാധനങ്ങളോട് ശരീരത്തിൻ്റെ ഒരു പ്രതികരണത്തിൻ്റെ ഭാഗമാണ് ഈ നീർവീക്കം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തിലെ രോഗശാന്തിയെ പ്രോത്സാഹിപ്പിക്കുകയും നമുക്ക് ശരീരത്തിലെ സൗഖ്യം വരാനായിട്ട് സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒന്നാണ്. അതായത് നമുക്ക് രോഗം വന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് തന്നെ ഇങ്ങനെയൊക്കെയാണ് മനസ്സിലായില്ലേ. എന്നാൽ പരിക്കുകളോ ഈ ആക്രമണകാരികളോ ഒന്നും അല്ലാതെ സംഭവിക്കുന്ന ഒരു തരം നീർവീഴ്ചയുണ്ട്. അതായത് ശരീരത്തിന് ആരോഗ്യകരമായ ഭാഗങ്ങളെ ദോഷകരമായി ബാധിക്കുകയും അത് വിട്ടുമാറാതെ നിൽക്കുന്ന ഒരു അവസ്ഥയുമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പനി പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നെന്നിരിക്കട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇൻഫ്ലമേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ ഈ ആരോഗ്യകരമായ കലകളുണ്ട്. ഈ ആരോഗ്യമായ കലകളിൽ സംഭവിക്കുന്ന വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു നീർവീക്കം ആണ് നമ്മൾ ഗൗരവമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാണുന്നത്. നമ്മുടെ ശരീരത്തിൽ വൈറസ് പിടിപെടാം, ബാക്ടീരിയ പിടിപെടാം. ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. രണ്ട് തരത്തിലുള്ള ഇൻഫ്ലമേഷനാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. അക്യൂട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാവാറുണ്ട്, ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാവാറുണ്ട്. ഈ അക്യൂട്ട് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് പെട്ടെന്നൊക്കെ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്, താൽക്കാലികവുമാണ്. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മാറിക്കോളും. അതേസമയം ഈ വിട്ടുമാറാതെ നിൽക്കുന്ന ഈ വീക്കം ചിലപ്പം ചിലർക്ക് മാസങ്ങളോളം ഉണ്ടാവാം, ചിലർക്ക് വർഷങ്ങളോളം ഉണ്ടാവാം. ഇതൊക്കെ നമുക്ക് ശരീരത്തിൽ പലതരത്തിലുള്ള രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തും. ഈ വിട്ടുമാറാത്ത വീക്കം എന്ന് പറയുന്നത് തന്നെ അപകടമൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിൽ വീക്കമുണ്ടാകുന്ന കോശങ്ങളെ അയക്കുന്നത് ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്ന ഒരു സംഭവ വികാസം ഉണ്ടാകുമ്പോഴാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ റൊമാൻറ്റോയിഡ് ആർത്രൈറ്റിസ്, ഈ വീക്കമുണ്ടാകുന്ന കോശങ്ങളെയും വസ്തുക്കളെയൊക്കെ സന്ധി കലകളെയൊക്കെ ആക്രമിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇത് വീക്കം വന്നും പോയും ഇരിക്കുന്നു എന്നല്ലാതെ ഇതങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറത്തില്ല. അങ്ങനെ വരുമ്പോൾ ചിലർ പറയാറുണ്ട് സ്ഥിരമായിട്ട് ഈ ഒരു രോഗം വന്നിട്ട് കുറേ നാളുകളായി ഇതങ്ങോട്ട് വിട്ടു മാറുന്നില്ല, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു പല രോഗങ്ങൾ വരിക, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ.
1: ഇപ്പം നമ്മൾ നീർവീഴ്ചയെ കുറിച്ച് പറഞ്ഞു, ഈ വിട്ടുമാറാത്ത നീർവീഴ്ചയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
2: പലർക്കും പല രീതിയിലാണത് അനുഭവപ്പെടുന്നത്. ചിലർക്ക് വയറുവേദന അനുഭവപ്പെടാറുണ്ട്, ചിലർക്ക് നെഞ്ചുവേദന, ചിലർക്ക് ക്ഷീണം, മറ്റു ചിലർക്കാണെങ്കിൽ ഉറക്കമില്ലായ്മ. അത് കുറേ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. കൂടെ കൂടെ പനി വരിക, സന്ധിവേദന. സന്ധിവേദന എന്നൊക്കെ പറയുന്ന വളരെ കഠിനമായിട്ടുള്ള വേദനയോടുകൂടി തന്നെ വരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു. ചിലർക്ക് വായ്പുണ്ണ് വരാറുണ്ട്, ചിലർക്ക് സ്കിന്നിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. പിന്നെ മനസ്സിൻ്റെ തലം പറയുകയാണെങ്കിൽ ഡിപ്രഷൻ, ആങ്സൈറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ സ്ഥിരമായിട്ട് വന്നുകൊണ്ടേയിരിക്കുക. ചിലർക്ക് മലബന്ധം ഉണ്ടാകുക, ആസിഡ് റിഫ്ലക്സ്, അസിഡിറ്റി രൂക്ഷതയിലേക്ക് എത്തുക, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ചിലർക്ക് വയറിളക്കം സംഭവിക്കാറുണ്ട്. ശരീരഭാരം ചിലർക്ക് കൂടും, ചിലർക്ക് കുറയും. അത് ഓരോരുത്തരുടെയും ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിരിക്കും. പിന്നെ പൊതുവേ ഉള്ള ഈ അണുബാധകൾ കൂടെ ഈ വൈറസ് അറ്റാക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ.
1: ഈ നീർവീഴ്ച ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും?
2: പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഈ വ്യായാമരഹിതമായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്നവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. പിന്നെ സ്ട്രെസ്, വിട്ടുമാറാത്ത സ്ട്രെസ്, അതായത് കുറച്ചു കാലത്തേക്കല്ല വർഷങ്ങളായിട്ട് ഈ സ്ട്രെസ് കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഞാനിത് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ കാലങ്ങളിലുള്ള നമ്മളെ വേദനിപ്പിക്കുന്ന ഓർമ്മകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമോ അത് ഒരുപക്ഷെ കഴിഞ്ഞു പോയിരുന്നിരിക്കും. പക്ഷെ ഇപ്പോഴും നമ്മളത് മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്, ആ വേദനയെ കൊണ്ട് നടക്കുകയാണ്. ചില കാര്യങ്ങൾ വിട്ട് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ ഇത്തരം രോഗങ്ങളെ നമ്മൾ ക്ഷണിച്ചു വരുത്തും. പിന്നെ അമിതവണ്ണം ഒരു കാരണമാണ്. പിന്നെ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം, അത് വളരെ പ്രധാനപ്പെട്ട, കുടലിൻ്റെ ആരോഗ്യം വളരെ മോശമാണെങ്കിൽ ഈ ഇൻഫ്ലമേഷൻ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ നിലനിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ട്രാൻസ്ഫാറ്റ്, അതുമാത്രമല്ല ഉപ്പ് കൂടിയ ഭക്ഷണങ്ങൾ ഉള്ള ഭക്ഷണ സാധനങ്ങൾ പതിവായിട്ട് കഴിക്കുന്നത് ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുമാത്രമല്ല ഈ ഉറക്കക്കുറവ് സ്ഥിരമായിട്ട് ഉള്ള വ്യക്തികളാണെങ്കിലും ഈ ഒരു പ്രോബ്ലം വരാറുണ്ട്. പിന്നെ ഈ പുകയില കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർ, മദ്യപാനം സ്ഥിരമായിട്ട്, അതായത് വളരെ അമിതമായിട്ടും പതിവായിട്ടും ഒക്കെ മദ്യപാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഒക്കെ ഈ ഇൻഫ്ലമേഷന്റെ സാധ്യത വളരെ കൂടുതലാണ്.
1: ഇപ്പൊ നമ്മൾ നീർവീഴ്ച ഉണ്ടാകാനുള്ള കാരണങ്ങളും ലക്ഷണങ്ങളും എല്ലാം പറഞ്ഞു. എങ്ങനെയായിരിക്കും യോഗയിലൂടെ നമുക്ക് ഈ നീർവീഴ്ച മാറ്റാൻ സാധിക്കും? നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ് യോഗയിലൂടെ നമുക്ക് നീർവീഴ്ച മാറ്റാൻ സാധിക്കും എന്നുള്ളത്. അത് എങ്ങനെയാണ് യോഗയിലൂടെ മാറ്റാൻ സാധിക്കുന്നത്?
2: ശരിക്കും ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ് മനസ്സിലായാലും. അപ്പോൾ ഈ റെസ്പോൺസ് പല രീതിയിലാണ് പലരുടെയും ശരീരത്തിൽ അനുഭവപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ. യോഗയിൽ കൂടെ ഇതെങ്ങനെ പരിഹരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. പ്രധാനമായിട്ടും നാല് കാര്യങ്ങളാണ് ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് യോഗയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒന്ന് ആഹാരം, രണ്ട് വിഹാരം, മൂന്ന് ആചാരം, നാല് വിചാരം. ഇതെന്തൊക്കെയാണെന്ന് വിശദമായിട്ട് തന്നെ പറയാം. ഒന്ന് ആഹാരത്തിൻ്റെ കാര്യം പറയാം. ഭക്ഷണം ഒരു മരുന്നായിട്ട് തന്നെയാണ് യോഗശാസ്ത്രത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മൾ ഭക്ഷണം മരുന്നായിട്ട് എടുക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത് അങ്ങനെ തന്നെ എടുക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മരുന്നുകൾ നമ്മൾ ഭക്ഷണമായിട്ട് എടുക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ശരിക്കും ഒരുപാട് മരുന്നുകളുണ്ട്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഭക്ഷണം കൂടുതലായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഡയറ്റിലാണ് നമ്മൾ കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ ഇൻഫ്ലമേഷന് വേണ്ടിയുള്ളൊരു നാച്ചുറൽ ഹീലിംഗ് പ്രോസസ്സ് അവിടെ അങ്ങ് സംഭവിക്കും. ഓട്ടോമാറ്റിക്കലി, മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് സംഭവിക്കും. അതാണ് പഴമക്കാർ പണ്ടോട്ടേ ഉള്ള ഈ നമ്മുടെ അപ്പനോ അമ്മമ്മമാരോ ഒക്കെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇത്തരം പ്രശ്നങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ അവർ നെല്ലിക്ക കഴിക്കും, മഞ്ഞൾ കഴിക്കും. ഈ നെല്ലിക്കയും മഞ്ഞളും ഒക്കെ ശരിക്കും ഭയങ്കര ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡാണ്. നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ വിചാരിക്കും ഇപ്പോഴും ഇങ്ങനെ നെല്ലിക്കയൊക്കെ കഴിക്കാനായിട്ടൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ വിചാരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്യുമ്പോഴുണ്ടല്ലോ ഈ പുളിക്ക് പകരം എന്തെങ്കിലും നെല്ലിക്ക ഇടുക, ഇപ്പോൾ ചമ്മന്തി അരയ്ക്കുമ്പം അതിനകത്തൊരു നെല്ലിക്കയും കൂടെ നരച്ചിട്ട് ആ ഒരു സംഭവം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലും. ഇതിനു വേണ്ടി നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് മടിയാവും. അപ്പോൾ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ തന്നെ ഇത്തരം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള സാധനങ്ങൾ കൂടെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് സൈഡിൽ കൂടെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം അതും അങ്ങ് ഉള്ളിലോട്ട് കയറിക്കോളും. ഈ നെല്ലിക്കയുടെ ഒരു വലിയ ഗുണമെന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം ഇത് വളരെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ളൊരു ഭക്ഷണമാണ്. അത് മാത്രമല്ല വൈറ്റമിൻ സി വളരെ കൂടുതലുള്ള ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ വളരെയധികം മെച്ചപ്പെടുത്തുന്ന ഒരു സംഭവമാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. അത് മാത്രമല്ല മഞ്ഞൾ, മഞ്ഞളിനും വളരെയധികം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഇതുണ്ട്. അതുകൊണ്ടാണ് ഈ പനിയൊക്കെ

വളരെയധികം നിർബന്ധമാണ് നന്നായിട്ട് വെള്ളം കുടിച്ച് ഹൈഡ്രേഷൻ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് നല്ലൊരു ഡീടോക്സിഫിക്കേഷൻ മെത്തേഡും കൂടാണ്. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത് വിഹാരം, അതായത് നമ്മൾ നമ്മുടെ ജീവിതം കുറെ കൂടെ സ്ട്രെസ് ഫ്രീ ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. സ്ട്രെസ് ഫ്രീ ആയിട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ പറയുന്നത്, എല്ലാവർക്കും മാനസിക പിരിമുറുക്കങ്ങളുണ്ട്, പല രീതിയിലും പല ഇൻറ്റൻസിറ്റിയിലും അത് വരാറുണ്ട്. ചിലർക്ക് ചില സമയത്ത് കൂടുതലായിരിക്കും, ചിലർക്ക് ചില സമയത്ത്. അത് ജീവിതം മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമ്മൾ പല തരത്തിലും അതിനെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു യോഗ പരിശീലനമുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പല സാഹചര്യങ്ങളും, സമ്മർദ്ദം നിറഞ്ഞ പല സാഹചര്യങ്ങളും വളരെ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ആർജവം അവർക്ക് കിട്ടും. അത് അവർ ഡെയിലി എടുക്കുന്ന ആ യോഗ പരിശീലനത്തിൽ നിന്ന് അവർക്ക് ഉൾക്കൊള്ളുന്ന കുറേ കാര്യങ്ങളാണ്. അതിനകത്ത് കുറേയേറെ കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മളെടുക്കുന്ന ഓരോ ആക്ടിവിറ്റീസ്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം അല്പസമയം ഒന്ന് നടക്കാൻ പോവാം. നടക്കാൻ പോകുമ്പോഴത്തേക്ക് കുറച്ച് ശാന്തസുന്ദരമായ ഒരു സ്ഥലമൊക്കെ കണ്ടെത്തുന്നത് വളരെ നല്ലതായിരിക്കും. അതുമാത്രമല്ല, ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ ഉറക്കം കിട്ടുന്നു എന്ന് ഉറപ്പ് വരുത്തുക. ഈ ഉറക്കം കിട്ടുന്നത് നമ്മുടെ ശരീരം ഒന്ന് റിപ്പയർ ചെയ്യുന്ന ഒരു സമയമാണ്. അതുമാത്രമല്ല, റിലാക്സേഷൻ മാത്രമല്ല നമുക്ക് ഉറക്കത്തിൽ നിന്നും കൂടെ കിട്ടുന്നത്, റിപ്പയറിങ്ങും കൂടെ നടക്കുന്നുണ്ട്. പിന്നെ യോഗ നിദ്ര പോലെയുള്ള കാര്യങ്ങൾ, ശവാസനം പോലെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടും എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേ കൂടെ ശാന്തതയിൽ നമുക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ളൊരു മനസ്ഥിതി നമുക്ക് കിട്ടും. അതിനോടൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഹോബീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പൊടിതട്ടിയെടുത്ത് അതിനൊക്കെ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉള്ള ഒരു വ്യത്യാസമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം, അല്ലെങ്കിൽ നമ്മുടെ വൈകാരിക തലമൊക്കെ കുറേ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അടുത്തത് വരുന്ന ആചാരമാണ്. അതായത് ആചാരം എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി റുട്ടീൻ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ കൊണ്ടുപോകുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ആരോഗ്യസ്ഥിതി ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് ഇത്തരം ഇൻഫ്ലമേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രഭാതത്തിൽ തന്നെ എഴുന്നേറ്റ് ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഒരല്പം മഞ്ഞളും ഒരല്പം നാരങ്ങയും ഒക്കെ പിഴിഞ്ഞ് ഒന്ന് കുടിക്കുന്നത് ഈ നമ്മുടെ ഒരു ശരീരത്തിലൊരു ക്ലെൻസിങ് പ്രോസസ്സിനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കും. അത് മാത്രമല്ല, എല്ലാ ദിവസവും ഒരു 45 മിനിറ്റ് തൊട്ട് 1 മണിക്കൂർ വരെയെങ്കിലും ഒരു യോഗ പരിശീലനം നടത്തുന്നു എന്ന് ഉറപ്പ് വരുത്തുക. കാരണം ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ വളരെയധികം പോസിറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ദിവസേനയുള്ള യോഗ പരിശീലനം നമ്മൾ പോലും അറിയാതെ നമ്മളെ ഒരു നല്ല ലൈഫ് സ്റ്റൈല്, അത് മാത്രമല്ല നല്ലൊരു മനസ്സ്, നല്ല ചിന്തകൾ, പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ടുള്ള ഒരു കഴിവ്, നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വരുമ്പോൾ തന്നെയും അതിനെ പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കാനായിട്ട് നമ്മുടെ തലച്ചോറിനെ ട്രെയിൻ ചെയ്യാനൊക്കെ നമുക്ക് സ്ഥിരമായിട്ടുള്ളൊരു യോഗ പരിശീലനമാണ് ആവശ്യം. കുറച്ച് നാളത്തേക്കോ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറാനോ വേണ്ടി ഒരു പരിശീലനമായിരിക്കരുത് നിങ്ങൾ ചിന്തിക്കേണ്ടത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യത്തിൽ ഭക്ഷണത്തിൻ്റെ കാര്യമാണ്. കൃത്യമായ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ മെറ്റബോളിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ അധികം സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ സ്ക്രീൻ ടൈം ഒന്ന് റെഡ്യൂസ് ചെയ്യുക. സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റിയിലും വ്യത്യാസങ്ങളുണ്ടാകും. അത് തീർച്ചയായിട്ടും നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അവസാനമായിട്ട് വിചാരങ്ങൾ. വിചാരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു പോസിറ്റീവ് മൈൻഡ്സെറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്, ക്രോണിക് ഇൻഫ്ലമേഷനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഈ ക്രോണിക് ഇൻഫ്ലമേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള മൈൻഡ്സെറ്റ് ഇല്ലാത്ത വ്യക്തികളിലാണ് ഈ കൂടുതലും ഇത് വരുന്നത്. ഇതിനെ പ്രതിരോധിക്കാനായിട്ടാണ് യോഗയിൽ മെഡിറ്റേഷൻസ്, ധ്യാനമുറകൾ, പലതരത്തിലുള്ള ധ്യാനമുറകൾ നമ്മളിതിന് പരിശീലിക്കാറുണ്ട്. ഈ ധ്യാനമുറകൾ പരിശീലിക്കുമ്പോൾ പതുക്കെ പതുക്കെ മനസ്സ് ശാന്തമായി തുടങ്ങും. നമ്മുടെ കോർട്ടിസോൾ ലെവല്, സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ ലെവൽ പതുക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങും. അങ്ങനെ പതുക്കെ നമ്മുടെ ഇൻഫ്ലമേഷൻ കുറഞ്ഞു തുടങ്ങും. ഈ ഒരു അവസരത്തിൽ ഓം ചാറ്റിംഗ് വളരെ ഫലപ്രദമാണ്. ഒരല്പ സമയമെടുത്ത് തന്നെ ഇതൊക്കെ ചെയ്യണം. ഒരു 10 or 15 minutes എങ്കിലും തുടക്കത്തിൽ ചെയ്തു തുടങ്ങുക, പിന്നെ അതിൻ്റെ സമയം പതുക്കെ കൂട്ടിക്കൊണ്ടുവരിക. ശരീരത്തിന്, നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിന് ഒരു നാച്ചുറൽ ഹീലിംഗ് സിസ്റ്റം ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 4 പടികൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നാച്ചുറൽ ഹീലിംഗ് സിസ്റ്റം നമ്മളൊന്ന്
സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയാണ്, ഉത്തേജിപ്പിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ മരുന്നുകളില്ലാതെ തന്നെ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അതായത് ആഹാരം, വിഹാരം, ആചാരം, വിചാരം, ഇതെല്ലാം ഒന്ന് മനസ്സിലേക്ക് ഉൾക്കൊണ്ടിട്ട് അതിനനുസരിച്ചുള്ളൊരു ജീവിതം നയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു

0: ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞ പ്രശ്നത്തിനുള്ള പരിഹാരം മാത്രമല്ല, ദീർഘായുസോടുകൂടി സന്തോഷപ്രദമായിട്ട് ജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്.
1: യോഗയിലൂടെ എങ്ങനെ നീർവീഴ്ച മാറ്റാം എന്നതിനെ കുറിച്ചും അതിന്റെ പ്രതിരോധങ്ങളെ കുറിച്ചും ഏതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് നമുക്ക് യോഗ ഗുരു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇന്നത്തെ സുഗ്നോ ഭവന്തുവിൽ നിന്നും യോഗ ഗുരു പ്രിയ ആന്റണിയോടൊപ്പം പരിപാടിയിൽ നിന്ന് വിട പറയുന്നു രേഷ്മ.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയിറ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ 107.8. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ വാട്സപ്പ് മെലഡിയുടെ സമയമാണ്. പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങൾ മെസ്സേജ് അയക്കുക. അപ്പോൾ 11 മണിയുടെ സമയമുണ്ട് കേട്ടോ, പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809031311. ഓക്കെ, വാട്സപ്പ് മെലഡിയിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എം എസ്.

വാട്സ്ആപ്പ് മെലഡിയിൽ ആദ്യത്തെ മെസ്സേജിലേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാ നോക്കട്ടെ, അഖിലയാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. കുരുവി എന്ന ചിത്രത്തിൽ നിന്നുമുള്ള ഒരു മനോഹരമായ ഗാനം, വിദ്യാസാഗർ സംഗീതം നൽകിയ ഗാനമാണ്, തേൻ തേൻ തേൻ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഗാനം ഒന്ന് കേട്ടാലോ, ഗാനം കേൾക്കാം.

ഓക്കെ, അങ്ങനെ നല്ല അടിപൊളി ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ 107.8 വാട്സ്ആപ്പ് മെലഡിയാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. മെസ്സേജ് അയച്ചിരിക്കുന്ന തട്ടാമലയിൽ നിന്നും ബിജു തമ്പാനാണ്. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിലെ മഞ്ഞു പെയ്യും രാവിൽ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ബിജു തമ്പാൻ തട്ടാമലയിൽ നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും നല്ല അടിപൊളി ഗാനമല്ലേ. കെ ചിത്രയാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്ന, ഇളയരാജ സംഗീതമാണ്. നമുക്ക് ഗാനം കേൾക്കാം.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കമന്റ് റേഡിയോ 107.8 വാട്സ്ആപ്പ് മെലഡിയാണ്. സമയം 10 കഴിഞ്ഞ് 14:45 ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. അടുത്ത മെസ്സേജ് എന്ന് പറഞ്ഞാൽ അടുത്ത മനോഹരമായ ഗാനമാണ്. അപ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നതും ഈ മനോഹരമായ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നതും ആരാന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്, ഞാൻ FCMC ആഗ്രോ ബസാർ കൊല്ലത്ത് നിന്നും അനുപ്രിയയാണ്. എനിക്ക് ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ എത്തുന്ന എന്ന സോങ് വെച്ചിരുന്നാണ് ചോദിച്ചിരിക്കുന്നത്. അനുപ്രിയയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അടിപൊളി, അവിടുന്ന് എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്. FCMC ആഗ്രോ ബസാർ. ഓക്കെ, അപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടിയൊക്കെ ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്ന ഒരു ഗാനം കൂടിയാണ് ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ എത്തുന്നതെന്ന് പറയുന്ന നമ്മുടെ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു ലാലേട്ടൻ ചിത്രം അല്ലേ. വളരെ മനോഹരമായ ഒരു ചിത്രമായിരുന്നു. അപ്പോൾ എൻ്റെ സംഗീതം എന്ന് പറയുന്നത് ഔസേപ്പിച്ചിട്ടാണ്. വരികൾ ശിബു ചക്രവർത്തിയാണ്. MG ശ്രീകുമാറാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. നമുക്ക് ഈ മനോഹരമായ

ഓക്കെ, മനോഹരമായ ഗാനല്ലേ. ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് പോകുവാണ്. നോക്കട്ടെ. ഹായ് മാം, ഗുഡ് മോർണിംഗ്. ഐ എം ഷിബിൻ താമരക്കുളം. മൈ സോങ് ഈസ് ഉയിരിലെ ഉന്നയനാൻ. ഫിലിം നെയിം ഉന്നയനാൻ എന്നുതുടങ്ങുന്ന ഒരു തമിഴ് ചിത്രത്തിലെ ഗാനമാണ് ഷിബിൻ താമരക്കുളത്ത് നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും ഷിബിൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം നമുക്ക് കേൾക്കാം.

അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് മെൽഡിയാണ്. സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആയിട്ടുണ്ട്. അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. എൻ്റെ പേര് നിവേദിത ഫ്രം കൊല്ലം. എനിക്ക് മീനവേനലിൽ എന്ന ഗാനമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നല്ലൊരു അടിപൊളി ഗാനം അല്ലേ. ലാലാട്ട ചിത്രത്തിലെ ഗാനമാണ് കിലുക്കം എന്ന ചിത്രത്തിലെ ഗാനമാണ്. എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ബിച്ചു തിരുമലയുടെ വരികളാണ്. എസ് പി വെങ്കടേഷാണ് എൻ്റെ സംഗീതം. അപ്പം നമുക്ക് ഈ ഒരു മനോഹരമായ ഗാനം കേൾക്കാം.

ഫിക്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012. ഓക്കെ, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് മെലഡി. കൃത്യം സമയം 10:30. മെസ്സേജിലേക്ക് പോവാണ്. മോൾക്ക് ശുഭദിനം, ഞങ്ങൾ നേരുന്നു. ഒരു ഗ്രാമീണ ഗാനമാണ് അമ്പലമുറ്റത്താലിൻ. 1983 ഇറങ്ങിയതാണ്. സുജാത പാടിയ ഗാനമാണ്. ഈ ഗാനം ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ആർ ജെ സന്തു സാറിൻ്റെയും ഷപ്നയുടെയും മകൾക്ക് വേണ്ടി കുട്ടികളുടെ സാറും സതിയമ്മയും കൂടി സമർപ്പിക്കുന്നു. ഹൃദയപൂർവ്വം ജന്മദിനാശംസകൾ നേരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കുട്ടി സാറും സതിയമ്മയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ നേഹ മേഘ രണ്ടുപേർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഗാനം സാർ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നല്ലൊരു ഗാനമാണ്, നമുക്ക് ആ ഗാനം കേൾക്കാം.

ഓക്കേ, അങ്ങനെ നല്ല അടിപൊളി ഒരു ഗാനമായിരുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് മെലഡിയാണ്. നമ്മൾ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. നോക്കട്ടെ, അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഗുഡ് മോർണിംഗ് ശ്രീമോളെ, ഞാൻ ചിറ്റിയത്ത് നിന്നും മിനിയാണ്. എനിക്ക് ഇലപൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി എന്ന പാട്ട് വെച്ച് തരുമോ? ഒരുപാട് നാളായി മെസ്സേജ് അയച്ചിട്ട് ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു, സമയം കിട്ടാറില്ല, പ്ലീസ് വെച്ച് തരണേന്നാണ് നമ്മുടെ ചിറ്റിയത്ത് നിന്നും മിനി ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മിനി ചേച്ചി ഇതാണ്ടേ ഗാനം വരുവാണ്, ജോലിക്കൊക്കെ പോകുന്നു, സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ മെസ്സേജ് അയക്കുക, പരിപാടിയിലേക്കൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ മിനി ചേച്ചി. അപ്പോൾ മിനി ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്ന വളരെ മനോഹരമായ ഒരു ഗാനമാണ് വർഷങ്ങൾ പോയതറിയാതെ എന്ന ചിത്രത്തിലെ ഇലകുഴിയും ശിശിരത്തിൽ ദാസേട്ടം പാടിയ ഗാനമാണ്. മോഹൻ സിത്താരയാണ് സംഗീതം. ഈ ഒരു ഗാനത്തെക്കുറിച്ച് പറയണേ, ശരിക്കും പറഞ്ഞാലേ ഈ ഗാനത്തിൽ അഭിനയിച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്നു രാഷ്മി പ്രിൻസ് എന്നിവരായിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയ അടുത്ത സമയത്ത് ഒരു വലിയൊരു കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതായത് പഴയ കാല ചിത്രങ്ങളിൽ, പ്രത്യേകിച്ച് ഹിറ്റ് ഗാനങ്ങളിലോ ഹിറ്റ് ചിത്രത്തിലോ അധികം ഒന്നും ഒരു ഒന്നോ രണ്ടോ ചിത്രത്തിൽ അഭിനയിച്ച് പിന്നെ കാണാതെ പോയിട്ടുള്ള നടീ നടന്മാരുണ്ട്. അപ്പോൾ പുതാണം ക്ഷണക്കത്ത്, അല്ലെങ്കിൽ നമ്മൾ എന്തായിരുന്നു ചിത്രത്തിൻ്റെ പേര്, എന്നെന്നും കണ്ണേട്ടൻ്റെ ആ ചിത്രത്തിലേക്ക് നായകൻ നായിക, അധികം പിന്നീട് നമ്മളങ്ങനെ കണ്ടിട്ടില്ല ചിത്രങ്ങളിൽ. പക്ഷെ ആ ചിത്രമൊക്കെ വളരെ ഹിറ്റായിരുന്നു, ഗാനങ്ങൾ ഇന്നും ആളുകൾക്കൊക്കെ ഇഷ്ടമുള്ള ഗാനങ്ങളൊക്കെയാണ്. അങ്ങനെ അടുത്ത സമയത്താണ് ഞാൻ ഈ വർഷങ്ങൾ പോയതറിയാതെ എന്ന ചിത്രത്തിലെ നായകനും നായികയും ഈ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയ ഇവരിപ്പോൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഇവരെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ഒരു വീഡിയോ, ഇവർ സംസാരിക്കുന്ന ഇവരൊരുമിച്ച് കണ്ട ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ എന്നാൽ നമുക്കൊന്ന് പാട്ട് കേൾക്കാം, ഇലകുഴിയും ശിശിരത്തിൽ.

നല്ലൊരു ഗാനല്ലേ, നല്ലൊരു പ്രണയ ഗാനം. ഓക്കെ, പ്രണയം വിരഹം എല്ലാം കൂടെ ചേർന്നൊരു ഗാനം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ഒരു മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി, ഞാൻ ബാംഗ്ലൂരിൽ നിന്നും സതി. എനിക്കൊരു പഴയ ഗാനം വെക്കുമോ? നാളികേരത്തിന്റെ നാട്ടിൽ ഒരു നാഴി. ഓക്കെ, എന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്നുമാണ് സതി ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നാട് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടോ ചേച്ചി? ഈ പാട്ടൊക്കെ ചോദിച്ചുകൊണ്ടാണ് കേട്ടോ. ഈ പാട്ടൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ വല്ലാതെ നമ്മുടെ കേരളവും ഒക്കെ ഇങ്ങനെ ഓർമ്മയിൽ വരുമെന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. പലപ്പോഴും വെളിയിൽ നിന്നൊക്കെ ഈ ഗാനങ്ങൾ ആവശ്യപ്പെടുന്നവരാണ് കൂടുതലും പറയാറുള്ളത്. ഈ ഗാനമൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ നാടും നമ്മുടെ വീടും നമ്മുടെ കൂട്ടുകാരും ഇതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ, എന്നാലും ചേച്ചിക്ക് വേണ്ടിയിട്ട് നാളികേരത്തിൻ്റെ നാട്ടിലും തുടങ്ങുന്ന ഗാനം നമുക്ക് ഉറപ്പായിട്ടും കേൾക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സംഗീതം കെ രാഘവൻ, വരികൾ പി ഭാസ്കരൻ, ഗാനം ആലപിച്ചിരിക്കുന്നത് ദാസേട്ടനാണ്. നമുക്ക് ഗാനം കേട്ടാലോ.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: എല്ലാവരും ചൊല്ലണം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:00. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം
2: നീറ്റും വിദ്യാർത്ഥി ആത്മഹത്യകളും. നീറ്റ് പരീക്ഷ വിദ്യാർത്ഥികളെ നീറ്റുന്നുണ്ടോ? കുട്ടികളെ നമ്മൾ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയാണോ വളർത്തുന്നത്? വിദ്യാഭ്യാസം ഒരു ഭാരമാകുന്നു. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:00.
3: ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സ്ആപ്പ് മെലഡിയാണ്. നമ്മൾ അടുത്തൊരു മെസ്സേജിലേക്ക് പോകുന്നു. ചിത്രം ആരാധന, ഗാനം ആരാരോ ആരീരാരോ അച്ഛൻ്റെ മോൾ ആരാരോ. ഈ ഗാനമാണ് കേട്ടോ ആവശ്യപ്പെട്ടിരിക്കുന്ന, നല്ല ഗാനമാണ്. എന്നാലും നമുക്കപ്പോൾ ആരാധന എന്ന ചിത്രത്തിലെ മലയാള ചിത്രമാണ് ഇല്ലേ ഗാനം കേൾക്കാം.

ഓക്കെ, നല്ലൊരു തരാട്ട് പാട്ടല്ലേ. അമ്മയും അച്ഛനും ഒക്കെ പഴയ കാലത്ത് അച്ഛനും അമ്മയൊക്കെ കുട്ടികൾക്കൊക്കെ പാടിക്കൊടുക്കുന്ന പാട്ട്, അടിപൊളി ഗാനമല്ലേ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും അടുത്ത ഒരു മെസ്സേജിലേക്ക് പോകാം. എൻ്റെ പേര് ജയശ്രീ. എനിക്ക് തങ്ക മനസ്സിൽ പീലിക്കടവിലെ താമര പൊൻപൂവേ എന്ന ഗാനം വെച്ചു തരുമോന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും സുന്ദര പുരുഷൻ എന്ന ചിത്രത്തിലെ ഗാനമാണ്. കൈതപ്രത്തിൻ്റെ വരികളാണ്, മോഹൻ സിതാരയാണ് സംഗീതം, കെ ജി യേശുദാസും രാധിക തിലകുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഗാനം കേൾക്കാം.

ഓക്കെ, സമയം 10 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആയിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ 107.8 വാട്സ്ആപ്പ് മെലഡിയാണ്. നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോകുകയാണ്. വാഹിദേട്ടനാണ് പരൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്ന, ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം മൗനമേ നിറയൂ മൗനമേ എന്ന ഗാനമാണ്. നല്ല ഒരു ഗാനമാണ്, ജാനകി അമ്മ ആലപിച്ചിരിക്കുന്ന ഗാനമാണ്. തകര എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് MG രാധാകൃഷ്ണനാണ്. ഗാനം കേൾക്കാം.

ഓക്കെ, അങ്ങനെ ഇന്നത്തെ നമ്മുടെ വാട്സാപ്പ് മെലഡിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ലാസ്റ്റ് മെസ്സേജിലേക്കാണ് പോകുന്നത്. ഹായ് ചേച്ചി, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഫാത്തിമ. എനിക്ക് ദൂരെ കണ്ണാടി പുഴ എന്ന ആൽബം സോങ് വെച്ച് തരുമോന്നാണ് ഫാത്തിമ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഉറപ്പായും പോ. ദൂരെ കണ്ണാടി പുഴ എന്ന ആൽബം സോങ്ങിനോടൊപ്പം ഇന്നത്തെ വാട്സാപ്പ് മെലഡിയിൽ നിന്നും സ്നേഹത്തോടെ ടാറ്റ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്.

0: ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012. കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികറിൽ ഇപ്പോൾ തീരധ്വനി അവതരണം റിനീഷ് ആന്റണി, ശബ്ദമിശ്രണം ശിവപ്രിയൻ. അനന്തമായ കടൽപ്പരപ്പിലേക്ക് കണ്ണെറിഞ്ഞ് തിരമാലകളുടെ താളത്തിനൊത്ത് ജീവിതം തുഴയുന്നവർ, കൊല്ലത്തിന്റെ തീരങ്ങളിൽ ഉപ്പും കരുത്തും ചേർത്ത് ചരിത്രമെഴുതിയവർ, അഷ്ടമുടിക്കായലും അറബിക്കടലും സംഗമിക്കുന്ന ഈ മണ്ണിൽ കടലിനെ ദൈവമായും ജീവിതമായും കാണുന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്കായി സമർപ്പിക്കുന്ന തീരധ്വനിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നീലക്കടലിന്റെ ആഴങ്ങളിൽ നിന്നും അവർ കൊണ്ടുവരുന്ന ഓരോ വിഭവത്തിനും പിന്നിൽ അതിജീവനത്തിന്റെ വലിയൊരു പോരാട്ടമുണ്ട്. കാറ്റും കോളുമായാലും കടലമ്മ കൈവിടില്ലെന്ന ഉറച്ച വിശ്വാസമാണ് അവരുടെ കരുത്ത്. ആ കരുത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും കഥകളാണ് ഇന്ന് ഈ പരിപാടിയിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ തീരദേശത്തിന്റെ ഹൃദയമിടിപ്പുകളിലേക്ക് നമുക്ക് കാതോർക്കാം.
1: എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് സെന്റ് ജോസഫ് ചർച്ച് കൊച്ചുതുരുത്തിലാണ്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ കായൽ മത്സ്യത്തൊഴിലാളി തന്നെയാണ്. അപ്പൊ

0: പുറത്തെ പള്ളിയിൽ കുർബാന കഴിഞ്ഞ സമയത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ ഇടവക വികാരി അച്ഛനുണ്ട്, അച്ഛൻ നമുക്ക് നേരിട്ട് പരിചയപ്പെടാം, ബാക്കി കാര്യങ്ങളൊക്കെ അച്ഛൻ പറയുന്നതായിരിക്കും. അച്ഛൻ പറഞ്ഞു.
1: പ്രൈസ് ദി ലോർഡ്. ഞാൻ ഫാദർ ജോസ് ലാസർ, കൊച്ചൂരിലെ സെന്റ് ജോസഫ് ചർച്ചിന്റെ ഇടവകാരിയായിട്ട് ഞാൻ 2 മാസമായുള്ളൂ. അത് കൊല്ലം രൂപതയുടെ ഒരു പള്ളിയാണ്. കൊച്ചൂരിലെ 44 കുടുംബങ്ങളുണ്ട്. എല്ലാവരും തന്നെ മത്സ്യത്തൊഴിലാളികളാണ്. ഇപ്പൊ മഴയുടെ സീസണാണ്, മഴ നനഞ്ഞാണ് കുർബാനയ്ക്ക് വന്നത് തന്നെ. ഇപ്പൊ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇവിടെ കുട്ടികളെ സ്കൂളിൽ പഠിക്കാനായിട്ട് പോകുമ്പം ജൂൺ മാസമാണ്, അപ്പൊ മഴ നനഞ്ഞുകൊണ്ടാണ്. അപ്പൊ മാതാപിതാക്കൾക്ക് ഏറ്റവും കൂടുതൽ പേടിയാണ് ഇങ്ങനെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ തന്നെ. കാറ്റും മഴയൊക്കെ ഉള്ള സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. നമ്മുടെ കുട്ടികൾ എസ് എൽ സിക്ക് എഴുതിയ 7 കുട്ടികൾ വളരെ നല്ല ശതമാനം മാർക്കോട് കൂടി പാസ്സായി. അതോടൊപ്പം തന്നെ ഇന്ന് മതബോധന വർഷാരംഭമാണ്. നമ്മുടെ മതാധ്യാപകർ പുറകിൽ നിൽപ്പുണ്ട്. അപ്പൊ അവര് വളരെ നന്നായിട്ടാണ് ഇവിടെ അവര് പ്രവർത്തിക്കുന്നത്. 44 കുടുംബങ്ങളെ ഉള്ളെങ്കിലും ഇതിന്റെ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യങ്ങൾ വളരെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ VBSഉം അങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ ചെയ്തു. അപ്പൊ കുട്ടികളെയും മാതാപിതാക്കളെ നന്നായിട്ട് നോക്കാനുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഇവർക്കുണ്ട്. അതുപോലെ ഏറ്റവും നല്ലതായിട്ട് ഞാൻ എപ്പോഴും ചിന്തിച്ചിരിക്കുന്നത് നമ്മുടെ കൊയറാണ്. കൊയർ ടീമുകൾ വളരെ നന്നായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. ഇവിടെ ഒരു കീബോർഡൊക്കെ വെച്ച് ഞങ്ങൾ പിന്നീട് നന്നായിട്ട് ചെയ്യാമെന്ന് ചിന്തിക്കുന്നു. അപ്പൊ ഇന്ന് തന്നെ ഞങ്ങൾ മഴയത്താണ് ഇവിടെ എത്തിയത്. എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം വരുന്ന സർക്കാരുകൾ ഞങ്ങൾക്ക് ഒരു പാലം അനുവദിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ പ്രയത്നിക്കുന്നതായിരിക്കും. ഞങ്ങൾക്കൊരു ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്, ഈ ഒരു ഇടവക കുടുംബത്തിന്റെ സ്വപ്നമാണ്. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, ഈ ഉണ്ടായിരുന്ന പല ഇടവക അംഗങ്ങളും ഇന്ന് പുറത്തേക്ക് പോയിരിക്കുന്നത് ഈ ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ്. അപ്പം ഈ ഒരു കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതിനുവേണ്ടി എല്ലാവിധ സഹായങ്ങളും രൂപതയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുമെന്നും അതുപോലെ മെത്രാനോട് ഇത് ഞാൻ സൂചിപ്പിക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ അറിയിക്കുന്നു.
0: ഏറ്റവും പ്രായമുള്ള ചേട്ടനാണ് ഇവിടെ നിൽക്കുന്നത്. ചേട്ടൻ്റെ പേരും ഒന്ന് പരിചയപ്പെടുത്തി.
2: എൻ്റെ പേര് യേശുദാസൻ. എൻ്റെ വീട്ടുപേര് കുട്ടത്രേഴ്സ് എന്ന് പറയും. ആദ്യം ഇവിടെ കൊച്ചുകുടത്തലാണ് താമസം. ഇപ്പം ഞങ്ങൾ അക്കരെ പുത്തൻതള്ള താമസിക്കുന്നത്. ഞങ്ങൾ അവിടുന്ന് അവിടെ ഇപ്പം താമസിക്കുന്നത്. അവിടെ നിന്ന് അവർ വരുന്നതായിട്ട് വള്ളത്തിലൊക്കെ വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് വള്ളം കിട്ടത്തില്ല, പിന്നെ വള്ളം ഇഞ്ചൻ കടാരി ഞങ്ങൾക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ വലിയ പ്രയാസങ്ങളുണ്ട്.
0: പിന്നെ കാര്യങ്ങൾ ജോലി എന്താ? ജോലി
2: ഇപ്പം ഞാൻ ചെറുതായിട്ട് ഈ ലേലത്തിന്
0: മത്സ്യബന്ധനം
2: ഒരുപാട് കാലം
0: 10-40 വർഷം
2: ആയിട്ടുണ്ട്.
0: എങ്ങനെയാണ് മത്സ്യബന്ധനത്തിന്റെ രീതികളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാം?
2: അത് പണ്ട് ഈ വള്ളം ഈ 4-3 വള്ളങ്ങളും കൂടിയുള്ള പണികളായിരുന്നു. അത് ഈ അച്ചോടി കാലിലും അവിടെ പോയി 3 വള്ളങ്ങളും കൂടിയുള്ള പണികളായിരുന്നു. അങ്ങനെ കറികെട്ടി കമ്പ പിടിച്ച് ഭയങ്കര കഷ്ടപ്പെട്ടെടുത്താണ്. ഇപ്പൊ അങ്ങനെ ഇപ്പൊ ആ വള്ളങ്ങളെല്ലാം ഇപ്പൊ കുറവാണ്. ഇപ്പൊ ആകെ ഒരു വള്ളേ ഉള്ളൂ. ഇപ്പൊ ഇപ്പൊ ഇവിടെ ബാക്കിയെല്ലാം അതെല്ലാം നിർത്തി, ഒരു വള്ളേ ഉള്ളൂ.
3: ഇടവകയിലൊരംഗമാണ് ഞങ്ങൾ. പുത്തൻതറയിൽ ഇവിടെ താമസിച്ചിരുന്നതായിരുന്നു. അസൗകര്യം കൊണ്ട് ഞങ്ങൾ പുത്തൻതറയോട്ട് താമസം മാറി. എന്നാലും ഞങ്ങളുടെ ഇടവകയിലാണ് എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പള്ളിയിൽ വരാറുള്ളത്. ഇതുപോലുള്ള കാലാവസ്ഥകളിൽ വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഞങ്ങളുടെ എല്ലാവരും മത്സ്യത്തൊഴിലാളികളാണ്. ചീനവലയും അല്ലാതെ ഈ കോരിവള്ളങ്ങളുമാണ് സാധാരണ ഇവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതും വളരെ ബുദ്ധിമുട്ടോടുകൂടിയാണ്. ഇവർക്ക് യാതൊരുവിധമായ ഉറപ്പോടുകൂടിയല്ല കുട്ടികളെ സ്കൂളിലേക്ക് ഞങ്ങൾ അയക്കുന്നത് തന്നെ. കാറ്റോ മഴയോ വന്നാൽ വള്ളങ്ങൾ താഴ്ന്നു പോവുകയും ഞങ്ങൾ അപകടത്തിൽപ്പെടുകയും ചെയ്യാറുണ്ട്. എൻ്റെ വീട്ടിലെ 3 ആൺമക്കളാണ്. അവർക്ക് 6 കൊച്ചുമക്കളുമുണ്ട്. അവർ 3 പേരും ഒരാൾ ഗൾഫിലും 2 പേര്
0: മത്സ്യത്തൊഴിലാളികളാണ്.
3: അവരേതാണ്ട് 10-30 വർഷത്തിലേറെ എൻ്റെ ഭർത്താവ് 40 വർഷത്തിൽ കൂടുതൽ മത്സ്യത്തൊഴിലാളി ആയിരുന്നു. അതിനെ തുടർന്ന് എൻ്റെ മക്കളും അങ്ങനായി. ഒരാൾ മാത്രം ഗൾഫില്ല, കുട്ടികളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കും.
4: ഞാൻ ഇടവകയിലെ അംഗമാണ്. എൻ്റെ സുഹൃത്താണ് ഇവിടുത്തെ ഇടവകകാരി ജോസ്ദാസ് അച്ഛൻ. ഇവിടെ കുട്ടികൾക്ക് സ്കൂളിൽ ഇപ്പം വളരെ ബുദ്ധിമുട്ടാണ്. പാലമില്ലാത്ത വളരെ ബന്ധപ്പെടുകയാണ് എല്ലാവരും. ഞാൻ 25 കൊല്ലമായിട്ട് മത്സ്യത്തൊഴിലാളിയായിട്ട് നടക്കുകയാണ്. ഇവിടുത്തെ കാലാവസ്ഥ മോശമാണ്, ജീവിത സാഹചര്യങ്ങൾ മോശം കൊണ്ട് ഇവിടുന്ന് ഒരുപാട് പേര് പോയിട്ടുണ്ട്. ഞാനും താമസിക്കാതെ ഇവിടുന്ന് താമസം മാറാൻ ഉദ്ദേശിക്കുകയാണ്. പാലം വന്നില്ലെങ്കിൽ വളരെ പ്രശ്നമാണ് ഞങ്ങൾ.
5: ഞാൻ ഇവിടെ ഈ ഇടവകയിൽ എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നെയാണ് ഞാനിവിടെ താമസം തുടങ്ങിയിട്ട് 23 വർഷത്തോളം ആയിരുന്നു. ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഗതാഗത മാർഗമാണ്. ചെറിയ വള്ളങ്ങളിലാണ് എല്ലാവരും കയറി കടന്ന് പോകുന്നത്. ഉപജീവനത്തിനായാലും ഇവിടെ കച്ചവടത്തിന് പോകുന്ന പ്രായമായ അമ്മമാരൊക്കെ ഉണ്ട്. എല്ലാവരും കടത്തുവള്ളത്തെയാണ് ആശ്രയിക്കുന്നത്. കാലവർഷമൊക്കെ വരുമ്പോൾ വളരെ ഞങ്ങളുടെ ഈ ഗതാഗതം വളരെ അപകടാവസ്ഥയിലാണ്. ഞങ്ങൾക്ക് എല്ലാവരും കൂടെ സഹായിച്ച് ഒരു പാലം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യം ആക്കണമെന്ന അപേക്ഷ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് അത്യാവശ്യം അത് തന്നെയാണ്. അത് മാത്രം മതി. ഇവിടെ ഉള്ളവർ ഭയങ്കര കഠിനാധ്വാന ശീലമുള്ളവരാണ്. അവർക്ക് മറ്റു സഹായങ്ങളുടെ ഒന്നും ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഗതാഗത മാർഗം വേണം അത്യാവശ്യമായിട്ട്. അതിന് എന്തെങ്കിലും സഹായം ഞങ്ങൾക്ക് തരണം.
6: എൻ്റെ പേര് ഡിഫ്ന സുമേഷ്. ഞാൻ ഈ ഇടവകയിൽ അംഗമാണ്. ഞാനൊരു വിദ്യാർത്ഥിനി കൂടിയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നു ഞങ്ങൾക്ക് SSLC റിസൾട്ട് നല്ലൊരു പെർസെൻറ്റേജ് തന്നെ കുട്ടികൾക്ക് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉള്ള എല്ലാ കുട്ടികളും ഇപ്പോൾ പുറത്തു പോയാണ് കൂടുതലും പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. കാര്യം എന്താന്ന് വെച്ചാൽ, നമുക്ക് ഇവിടുന്ന് വള്ളം കയറി അക്കരെ ചെന്ന് ബസ് കയറി കോളേജിൽ അല്ലെങ്കിൽ പഠിക്കേണ്ട സ്കൂളിലൊക്കെ എത്തുമ്പോൾ നല്ലൊരു ടൈം ആവുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഇതേണക്കുള്ള മഴ അങ്ങനത്തെ ഉള്ള സാഹചര്യം കാറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക്

0: ഇതെല്ലാം നമുക്ക് നെസസറി ആയത് കണക്ക് തന്നെ ഞങ്ങൾ ഈ തുരുത്തില് താമസിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം പാലമാണ്. പിന്നെ എല്ലാവർക്കും പുറത്തു നിന്ന് നോക്കുന്ന എല്ലാവർക്കും തുരുത്ത് വളരെ മനോഹരമായ എന്താ പറയുക ലക്ഷദ്വീപിനെ പോലെ ഒരു സ്ഥലമായിട്ടൊക്കെ തോന്നും. പക്ഷെ ഇവിടെ ജീവിക്കുന്നവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടറിയൂ. ആദ്യം നമുക്ക് വെള്ളമൊന്നും ഇല്ലായിരുന്നു, പിന്നെ നമ്മൾ സമരമൊക്കെ ചെയ്ത് വെള്ളം കൊണ്ടുവന്നു. അങ്ങനെ ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടി പാലം തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറെ നാളായി. നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പാലം കിട്ടുമെന്നാണ്. വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള നല്ല എല്ലാത്തിനും ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട്. പക്ഷെ പല സ്ഥലത്തും അല്ലെങ്കിൽ പല എക്സാംസിന് പോലും നമുക്ക് നേരത്തെ എത്തിപ്പെടാൻ സാധിക്കത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് എത്ര നേരത്തെ ഇറങ്ങിയാലും നിങ്ങളിപ്പോ കണ്ടില്ലേ വന്നപ്പോ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഒരു വള്ളത്തെ കയറിയിട്ട് കാറ്റാണെങ്കിൽ നമുക്ക് വള്ളം മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് ഒരു എൻജോയ്മെന്റിന് വേണമെങ്കിൽ വള്ളത്തിൽ പോകാം, ഓരോ കാര്യങ്ങൾ കാണാൻ പോകാം, എക്സ്പ്ലോർ ചെയ്യാൻ പോകാം. പക്ഷേ നമ്മുടെ എന്തെങ്കിലും ആവശ്യത്തിന് ഈവൻ എല്ലാരും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ ഒരു ഹോസ്പിറ്റൽ കേസിന് പോലും ഇങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ എങ്ങനെ ഞങ്ങൾ അക്കരെ പോകും? ഇങ്ങനെ ഒരു പലരുടെ അനാസ്ഥ കൊണ്ട് പല ജീവനുകൾ പൊലിഞ്ഞാലും ഈ ഒരു എന്താണ് ഒരു പാലം എന്ന ഒരു ഞങ്ങളുടെ ഒരു ആഗ്രഹം അല്ലെ ഒരു ആവശ്യം സാധിച്ചു തരണമെന്നാണ് പറയുന്നത്. ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടുള്ള ഇവിടെ ഉള്ള ആളുകൾ പോലും നേരത്തെ തന്നെ ബന്ധുക്കളുടെ വീട്ടിൽ പോയി നിൽക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ, അവർക്ക് എപ്പോഴാ പെയിൻ വരുന്നത്, എപ്പോഴാ പോണ്ടെന്നൊന്നും കറക്റ്റ് പറയാൻ പറ്റില്ല. കാരണം ഈ വള്ളത്തിന്റെ ഒരു കാര്യം കൊണ്ടാ. പിന്നെ നമുക്ക് ഈ വള്ളം തന്നെ എപ്പോഴും നല്ല രീതിക്ക് അതിന്റെ ഒരു കണ്ടീഷൻ നല്ല ആയിരിക്കണമെന്നില്ല. അപ്പൊ പറയാനുള്ളൊരു കാര്യം, വളർന്നു വരുന്ന തലമുറയുണ്ട്, പിന്നെ എന്താണ് അഡൾട്സ് ഉണ്ട്, പ്രായമായവരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരുടെയും ഇവിടുത്തെ ആവശ്യം ഇപ്പൊ ഒരു റോഡും പാലവും വേണോ എന്നുള്ളതാണ്. സാധ്യമാക്കി തരുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.
1: എന്റെ പേര് അന്നാമരിയ, ഞാൻ ഈ ഇടവകയുടെ ഒരു അംഗമാണ്. ഞാനിപ്പം എസ് എസ് എൽ സി എക്സാം എഴുതിട്ട് നിൽക്കുവാണ്. അപ്പൊ എന്റെ ഫ്രണ്ട്സിനെല്ലാം നല്ല വിജയമായിട്ടുണ്ടായിട്ട്, പക്ഷേ ഞങ്ങൾക്ക് ഒന്നാമത്തെ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് രാവിലെ 7 മണിക്ക് വേണം അക്കരയിലോട്ട് ഇറങ്ങാൻ. ഇപ്പം ജൂൺ കാലാവസ്ഥ അവസ്ഥയിലാകുമ്പം ഞങ്ങൾക്ക് ജൂണിലാകുമ്പോൾ ഭയങ്കര മഴയാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ കടത്തുവെള്ളം കാണത്തില്ല. ആ വ്യക്തി എവിടെയെങ്കിലും തിരക്കിന് പോവുകയായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് കൊച്ചു വെള്ളമേ ഉള്ളൂ. അപ്പം ഇവിടുത്തെ മാതാപിതാക്കളുടെ വിഷമമെന്ന് ചോദിച്ചാൽ അക്കരെ എത്തുമ്പോൾ അക്കരെ പിള്ളേർ എത്തുവോ, അതോ കാറ്റ് വീഴുവോ, വെള്ളം മുങ്ങുവോ എന്നുള്ള ടെൻഷനാണ് മാതാപിതാക്കൾക്ക്. അങ്ങനെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഞങ്ങൾക്ക് പാലം വരണം എന്നുള്ള ആഗ്രഹമാണ്. പാലം വന്നാൽ ഞങ്ങൾക്ക് എത്രയും വേഗം അക്കരയിലോട്ട് ഇറങ്ങുകയും ചെയ്യാം, എന്താവശ്യം വന്നാലും അക്കരയിൽ പോവുകയും ചെയ്യാം. ഞങ്ങൾക്ക് ഇപ്പൊ പാലില്ലാത്തത് കൊണ്ട് അക്കരെ ഇറങ്ങിയിട്ട് വേണം വണ്ടിക്കകത്ത് പോകാൻ. ഞങ്ങൾക്ക് പാലം ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തമായിട്ട് വണ്ടിയും മേടിച്ച് പാലത്തിൽ കൂടെ പോകാമായിരുന്നു. പക്ഷേ ഇപ്പൊ വേണമെങ്കിൽ നമ്മൾ വള്ളത്തിൽ ഇറങ്ങിയിട്ട് വേണം, അക്കരെ ബസ്സിലാണെങ്കിലും എവിടെ പോകണമെങ്കിലും അക്കരെ വള്ളത്തിൽ ഇറങ്ങിയിട്ട് വേണം പോകാൻ. ഞങ്ങൾക്ക് ഏറ്റവും വലിയ അപേക്ഷ ഞങ്ങൾക്ക് പാലം വരണം എന്നതാണ്. ഇപ്പൊ കുറെ വർഷമായിട്ട് പാലം പേരും വരും എന്ന് പറയുന്നു, പക്ഷെ നടക്കുന്നില്ല. ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം പാലം വരണം, അത്രേ ഉള്ളൂ.
2: നമ്മളോടൊപ്പം നിൽക്കാൻ പേരുന്നത് ലേസി അമ്മയാണ്. മീൻ കച്ചവടമാണ് തുരുത്തില്. അപ്പൊ എങ്ങനെയാ മീൻ കച്ചവടം ചെയ്യുന്നത്, ഏതൊക്കെ രീതികളാണെന്നുള്ള വിശദമായിട്ട് പറയാം. പറഞ്ഞു,
3: രാവിലെ എഴുന്നേറ്റ് ആരും കൊണ്ടുപോകാനും വരാനും സമയത്ത് വരാത്തോണ്ട് വരാനൊക്കാത്തോണ്ട് വെള്ളം ഒറ്റയ്ക്ക് തുഴഞ്ഞാ കൊണ്ടുപോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ വെള്ളം താന്ന് കിടക്കും, പിന്നെ തിരിച്ചു വരുമ്പോൾ വരാൻ ബുദ്ധിമുട്ടാണ്. നീണ്ടാരെ പോയി മീനെടുത്ത് ആട്ടോയി തട്ടശ്ശേരി പോയാ വിൽക്കുന്നത്. തിരിച്ചു വരുമ്പോൾ വെള്ളം താന്ന് കിടക്കും, പിന്നെ അത് വിഷമം വെള്ളം ഇട്ടിട്ട് പിന്നെ മേറെ മക്കള് വെള്ളം കൊണ്ടുവരും.
2: എത്ര കൊല്ലമായി കച്ചവടം തുടങ്ങിയിട്ട്?
3: ഇപ്പൊ 50 കൊല്ലം കൂടുതലായി.
2: 50 കൊല്ലമായിട്ട് തുഴഞ്ഞ തന്നെ പോയാണ്.
3: തുഴഞ്ഞ തന്നെ പോയി അക്കരെ കൊണ്ടിട്ടിട്ട് പിന്നെ തിരിച്ച് അവിടുന്ന് ഓട്ടോയിൽ ചവറ ഇറങ്ങി, പിന്നെ ബസ് കയറി നീണ്ടാര ചെന്ന് അവിടുന്ന് നടന്ന് ബാർബറിനകത്ത് കയറി മീനെടുത്ത് തട്ടാശ്ശേരി പോയി വിറ്റ് തിരിച്ച് അവിടുന്ന് ഓട്ടോ വിളിച്ച് കുരിശുംകൂട് വന്നിട്ട് അവിടുന്ന് വെള്ളം തുഴഞ്ഞ് ഇവിടെ വരുമ്പോ വന്ന് വരും.
2: അതിനുള്ള വരുമാനം കിട്ടുന്നുണ്ടോ ഈ പോയി വരുന്നതിനുള്ള ചെലവൊക്കെ പോയിട്ട്?
3: 2 ദിവസം ചിലപ്പോ കിട്ടും, ചിലപ്പോ 5 ദിവസം പോകുമ്പോ 1 ദിവസം കിട്ടും.
2: അല്ല, ഇവിടെ കച്ചവടം ഉണ്ട്? അവിടുന്ന് മീൻ കൊണ്ടു ഇവിടെ കച്ചവടം?
3: ഇല്ല ഇല്ല,
2: ഇവിടെ ആരും മേടിക്കത്തില്ല. ഇവിടുത്തെ ആൾക്കാർ സഹകരിക്കുന്നില്ല?
3: അവർക്കൊക്കെ മീനുണ്ട്.
2: വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മച്ചിയുടെ
3: 3 ആമക്കള്, ഭർത്താവ് മരിച്ച്, 6 ചെറുമക്കള്.
2: മക്കളൊക്കെ എന്താ ചെയ്യുന്നു?
3: ഒരു മത്സ്യത്തൊഴിലാളി.
2: പറയോ അവരെ കുറിച്ച്?
3: ക്ഷീണവലയുണ്ട്, ഇപ്പൊ പണിയൊക്കെ മോശമാ. പിന്നെ എളുപ്പം ഇപ്പൊ കക്ക വരാനായിട്ട് ഒരാള് പോകുന്നുണ്ട്, ഒരാള് പണിക്ക് പോവാതിരിക്കുന്നു, ഒരാള് ഫ്ലൈവറിന് പണിക്ക്
2: പോകും.
3: 22 വർഷമായി.
2: പിന്നെ നമ്മളോടൊപ്പം ഉള്ളത് ഇവിടുത്തെ ഒരു സാധാ വീട്ടമ്മയാണ്. ഭർത്താവ് അല്ലെങ്കിൽ ഗൃഹനാഥൻ മത്സ്യബന്ധനത്തിൽ പോകുന്നതാണ്. അപ്പൊ അവരുടെ ദിനചര്യകളും അവരുടെ വീട്ടിലെ കാര്യങ്ങളും പിന്നെ അവർ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം എന്ന് ചേച്ചി നമ്മളോടൊപ്പം പറയേണ്ടായിരുന്നു. പേര് പറഞ്ഞു.
4: ഞാൻ അംഗനവാടിയിൽ വർക്ക് ചെയ്യുകയാണ്. ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞങ്ങളുടെ ഏരിയ എന്ന് വെച്ചാൽ കാടമ്പുല കുച്ചുതുരുത്താണ്. ഇപ്പം ഈ കാടമ്പുല കുച്ചുതുരുത്തായത് കൊണ്ട് ഞങ്ങൾ അംഗനവാടിയിൽ തന്നെ കുട്ടികൾ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരും വള്ളത്തെ കയറി കുട്ടികളെ വിടത്തില്ല.

0: പിന്നെ ഞങ്ങൾക്ക് തന്നെ അംഗനവാടിയിലേക്കുള്ള സാധനങ്ങൾ വരുന്നത് തന്നെ കാടമ്മല ഒരു വീട്ടിൽ കൊണ്ടുവന്നു. പിന്നെ അത് വള്ളത്തെ പോയി കൊണ്ടുവന്ന് ഇവിടെ എല്ലാ വീടുകളിലും കൊണ്ടുകൊടുക്കുക, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറെ വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ മാറി മാറി വരുന്ന മന്ത്രിസഭകൾക്ക് പോലും പാലം വേണം പറഞ്ഞ് നിവേദനങ്ങൾ കൊടുക്കുന്നുണ്ട്. കുറച്ച് വീട്ടുകാരെ ഉള്ളൂ എന്നും പറഞ്ഞാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഈ പാലം അവര് തരാത്തത്. അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ ജീവിത സാഹചര്യം ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടു കാണുന്നല്ലോ, നാല് വശവും കായലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. എല്ലാ വീടുകളിലും ഒരു ചെറിയ ചെറിയ വള്ളങ്ങളുണ്ട്. എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ ഞങ്ങൾ ആ വള്ളത്തെ തുഴഞ്ഞു പോയാണ് അവരുടെ കാര്യങ്ങൾ സാധിക്കുന്നത്. ഞങ്ങളുടെ കുട്ടികൾക്ക് തന്നെ ഒരു ട്യൂഷൻ പഠിക്കണമെങ്കിലും ഞങ്ങൾ പുറത്തു പോയാണ്. അതേക്ക് തന്നെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെങ്കിലും തന്നെ വള്ളത്തെ പോയാണ് ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വരുന്നത്. വളരെയധികം ബുദ്ധിമുട്ടാണ്. മഴ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പരിപാടിക്ക് ഒന്നിന് പോകാനോ ഒന്നും പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ഇടവയൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് നാടൻ മെത്രാന്റെ ഒരു അനുമതി വേണം. പിന്നെ മാറി മാറി വരുന്ന മന്ത്രിസഭകൾ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനം പാലമാണ്. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഈ മന്ത്രിസഭ ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു നിവേദനമായി കണ്ട് ഞങ്ങൾക്ക് ഒരു പാലം തന്ന് ഞങ്ങൾക്ക് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കും.
1: എന്റെ പേര് ലിഡിയ, ഞാനൊരു വീട്ടമ്മയാണ്. എനിക്ക് രണ്ട് മക്കള്, എന്റെ ഭർത്താവ് മത്സ്യത്തൊഴിലാളിയാണ്. എന്റെ മക്കള് രണ്ടുപേരും മിക്ക ദിവസങ്ങളിലും കടത്തുവള്ളം ഇല്ലെങ്കിൽ പോലും കുഞ്ഞു വള്ളത്തേലാ പോകുന്നത്. അപ്പൊ നമ്മള് ഭയാനകരമായി നമ്മൾ കരയ്ക്ക് നോക്കി നിൽക്കുകയാണ് ചെയ്യാറുള്ളത്. കാറ്റും മഴയത്തും അവർ തന്നെ തുഴഞ്ഞ് അക്കരെ പോയി സൈക്കിൾ എടുത്ത്, ഒരാൾ കൊറ്റങ്ങളങ്ങരയിലും ഒരാൾ മുക്കുത്തിട്ട് സ്കൂളിലോ പഠിക്കുന്നത്. ഭർത്താവാണെങ്കിലും വെളുപ്പിനെ പണിക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വള്ളത്തിലൊക്കെ പോകുന്നത് ഈ കാറ്റും മഴയത്തും ഒക്കെ. പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് ഒരു പാലവാ, അത് നേടിയെടുക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. നിങ്ങളും അതിനോട് ഞങ്ങളെ സഹായിക്കുക.
2: പരിപാടിയുടെ തുടർഭാഗം ഇനി അടുത്ത ആഴ്ച കേൾക്കാം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് തീരധ്വനി. അവതരിപ്പിച്ചത് റിനീഷ് ആന്റണി. ശബ്ദമിശ്രണം ശിവപ്രിയൻ. ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
3: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
2: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
3: ഞങ്ങളുടെ പ്രത്യേകതകൾ:
2: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
3: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
2: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
3: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
2: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
3: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
3: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
2: ഫോൺ 8848533001.
3: മറ്റൊരു നമ്പർ 8129520477.
4: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.

0: ദൈത്യ മനുഷ്യവർഗ മഹാചരിത്രങ്ങൾ
1: കമ്മ്യൂണിറ്റിയുടെ ബെൻസികൾ ഇപ്പോൾ
0: വാക്കിലോതി വളർന്നു മലയാളം
1: സാഹിത്യത്തിന്റെ നിറവ് എത്ര

0: بقول
1: സാഹിത്യ ദിനനിറവ് ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ ബെൻസുകാർ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ RS രാജീവ്.

0: 짝.
1: ഭാവാത്മക കവിതയുടെ ചരിത്ര വഴികൾ എന്ന പരിപാടിയുടെ 5-ാം ഭാഗമാണ് ഇന്നത്തെ സാഹിത്യത്തിൻ്റെ നിറവിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. സങ്കീർണവും സംഘർഷാത്മകവുമായ മനുഷ്യഭാവങ്ങളെ ആർദ്രമായി ആവിഷ്കരിക്കാൻ ഭാവഗീതത്തോളം സമർത്ഥമായ മറ്റൊരു കവിതാരൂപവും ഇല്ല. രൂപഭാവങ്ങളിൽ കാലാനുസൃതമായി മാറ്റങ്ങൾ ഏറ്റുവാങ്ങിയതുകൊണ്ടാണ് നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്നിട്ടും ഭാവാത്മക കവിത ഇന്നും സമ്പൂർണ്ണ ഭാവാവിഷ്കാര മാർഗമായി അസ്തിത്വം ഉറപ്പാക്കുന്നത്. ഭാവാവിഷ്കരണത്തിലും വികാര സംക്രമണത്തിലും അത് ഇതര കാവ്യരൂപങ്ങളെ അതിശയിക്കുന്നു.

അനുഭവ ഗോചരമോ ഭാവനാ ഗോചരമോ ആകുന്ന വികാരത്തെ സംഗീതാത്മകമായ രീതിയിൽ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് അനുവാച ഹൃദയത്തിലും തത്തുല്യമായ വികാരം അങ്കുരിപ്പിക്കുന്നതിനാണ് ഒരു ഭാവഗായകൻ എത്തിക്കേണ്ടത് എന്ന് ഒരു പ്രസിദ്ധനായ നിരൂപകൻ പറഞ്ഞു. സംഗീതാത്മകമായ രീതിയിലെന്ന് പറയുമ്പോൾ വൃത്തം, പ്രാസം എന്നിവകളുണ്ടാകുന്ന ബാഹ്യതാളത്തെയാണോ ധ്വനിസിദ്ധമായ ആന്തരതാളത്തെയാണോ ഉദ്ദേശിക്കുന്നത് എന്ന് സംശയം വരാം. ആഴത്തിൽ ചിന്തിച്ചാൽ ബാഹ്യതാളം ഒരു തുടക്കവും ധ്വനിയുടെ താളം അതിൻ്റെ പൂർണ്ണതയുമാണെന്ന് മനസ്സിലാക്കാം. എല്ലാ കലയും സംഗീതത്തിൻ്റെ അവസ്ഥ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത് സംഗീതത്തിൽ ഭാവസംക്രമണം ഏറ്റവും സഫലമായി നടക്കുന്നത് കൊണ്ടാണ്. ജീവിതം തന്നെ ഒരു താളമാണല്ലോ. സംഗീതം ഒരു ജന്മവാസനയായി മനുഷ്യൻ്റെ മനസ്സിൽ അടിയുറച്ചിരിക്കുന്നു. നൃത്തം, സംഗീതം, കവിത എന്നീ മൂന്ന് കലകളും ഒന്നായിട്ടാണ് ആരംഭിച്ചത്. കൂട്ടായ കായികാധ്വാനവും അതോടൊപ്പമുള്ള ശാരീരിക ചലനങ്ങളും ഇതിൻ്റെ ഉറവിടമായി കണക്കാക്കാം. യവനരാണെങ്കിൽ ഭാവാത്മക കവിത രചിച്ചിരുന്നത് സംഗീതോപകരണങ്ങൾക്കൊപ്പം വായിക്കുവാൻ വേണ്ടി മാത്രമായിരുന്നു. ഒരു ഏകാന്ത ഗായകൻ്റെ ചുണ്ടിൽ നിന്നുതിർന്നു വീണ ഈണത്തിലാണ് ഒരു കഥാഗാനത്തിൻ്റെ പിറവി തന്നെ. ഈണമില്ലെങ്കിൽ ഒരു കഥാഗാനം ആകുന്നതേയില്ലെന്ന് ബ്രോൺസൺ പറഞ്ഞിട്ടുണ്ട്. സാഭോയുടെ ഗീതങ്ങൾ വീണയുടെ അകമ്പടിയോടെയാണ് ആലപിക്കപ്പെട്ടത്. നമ്മുടെ പുള്ളുവൻ പാട്ടുകളും വടക്കൻ പാട്ടുകളും ഒക്കെ ഇത്തരം നാടൻ സംഗീതോപകരണങ്ങളുടെ സഹായത്തോടെയാണ് പാടിക്കൊണ്ട് നടന്നിരുന്നത്. അച്ചടിയുടെ കണ്ടുപിടുത്തമാണ് ഭാവഗീതാസ്വാദനത്തെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് ഏകാന്തതകളിലേക്ക് എത്തിച്ചത്. കാവ്യബാഹ്യമായ സംഗീതത്തിൽ നിന്ന് കാവ്യ അന്തർഗതമായ സംഗീത തലത്തിലേക്ക് ഭാവഗീതം മാറിയതും ഈ സമയത്താണ്. കാവ്യശരീരത്തിലെ സംഗീതം കാവ്യത്തിൻ്റെ അന്തർഭാവത്തിലെ സംഗീതത്തിലേക്ക് നയിക്കുമെന്ന് കവികൾ വിശ്വസിച്ചു. വൃത്തം, പ്രാസം തുടങ്ങിയവ സംഗീതോപകരണങ്ങളുടെ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. സംഗീതമെന്നാൽ പ്രാസവൃത്തബന്ധമായ രചനാരീതി എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു.

സംഗീതവും കവിതയും തമ്മിലുള്ള ബന്ധം ഉദാത്ത തലത്തിലെത്തുന്നത് കാൽപ്പനിക കാലഘട്ടത്തിലാണ്. റൊമാൻറ്റിക് ഭാവഗീതത്തിൻ്റെ സംഗീതാത്മകത അന്തർഭാവത്തിൽ നിന്ന് ഉയർക്കൊണ്ട് കവിതയെ ആഗമാനം അധികരിക്കുന്നതായിരുന്നു. ഈ ഘട്ടത്തിലാണ് വൃത്തം, പ്രാസം തുടങ്ങിയ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് സംഗീതം കവിതയുടെ ഘടനയിൽ പ്രവേശിച്ചത്. ഈ സംഗീതത്തിന് രണ്ട് തരങ്ങളുണ്ട്. ബാഹ്യസംഗീതത്തെ വൃത്തപരമെന്നും ആന്തരസംഗീതത്തെ ഭാവപരമെന്നും പറയാം. സമ്പൂർണമായ സഫലമായ ആത്മപ്രകാശനമാണ് സംഗീതത്തിലൂടെ സാധിക്കാൻ കഴിയുക. ഗായകൻ്റെ വേദനകളും സന്ത്രാസങ്ങളും വിഹ്വലതകളും മൊത്തമായി തന്നെ അയാൾക്ക് തൻ്റെ പാട്ടുകളിലൂടെ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നു. ആത്മനിഷ്ഠതയുമായി സംഗീതാത്മകത ബന്ധപ്പെടുന്നതും ഈ വിധത്തിലാണ്. താളങ്ങൾ അടിസ്ഥാന മനുഷ്യപ്രകൃതിയാണ് കാണിക്കുന്നത്. വ്യത്യസ്ത സ്വഭാവക്കാരായ ആൾക്കാരെ ഒന്നിച്ചു ചേർക്കാൻ സംഗീതത്തിന് കഴിയും. പലപ്പോഴും ഭാവാത്മക കവിതയുടെ ഭാവതീവ്രതയിലേക്ക് കടക്കാൻ അനുവാചകനെ പ്രേരിപ്പിക്കുന്നതും ഈ സംഗീതം തന്നെയാണ്. താളബോധം ജന്മനാ മനുഷ്യന് കിട്ടുന്നതാണല്ലോ.

ചെയ്തിരിക്കുന്നു. നാദവും കാലവും മാത്രം കൈവശമുള്ള സംഗീതക്കാരന് ആത്മാവസ്ഥകളെ കലർപ്പുകൂടാതെ ഗംഭീരമായി പകർത്താൻ കഴിയുന്നു. ബീഥോവന്റെ മൂന്നാം സിംഫണി കേൾക്കുമ്പോഴും ത്യാഗരാജന്റെ മോക്ഷപുകുലത എന്ന കീർത്തനം കേൾക്കുമ്പോഴും ഉണ്ടാകുന്ന അവസ്ഥ നോക്കുക. ബീഥോവന്റെ കരഞ്ഞിതിരുന്ന കണ്ണുകളും മനസ്സും മോക്ഷത്തിനായി യാചിക്കുന്ന ത്യാഗരാജന്റെ കണ്ണുകളും അനുവാചക ഹൃദയത്തിൽ ഒരു ഭാവസമുദ്രം തന്നെ സൃഷ്ടിക്കുമ്പോൾ ആത്മനിഷ്ഠമായ അനുഭൂതികൾ സർവലൗകികങ്ങളാവുന്ന ചിത്രമാണ് നാം കാണുന്നത്.

ആവിഷ്കരിച്ചിരിക്കുന്ന പ്രമേയത്തോട് പൂർണ്ണമായി സമ്മതിക്കാൻ കഴിയാത്ത അനുവാചകന് പോലും അതിലെ താളത്തോട് പ്രതികരിക്കാൻ കഴിയും. ചങ്ങമ്പുഴിയുടെ മനസ്സിനി, കാവ്യനർത്തകി എന്നീ കവിതകൾ നോക്കുക. പാടുന്നതിനും മനസ്സിലാക്കുന്നതിനും ഇടയിൽ എവിടെയോ അനുഭൂതിയുടെ തലം വായനക്കാരനെ സമ്മാനിക്കാൻ സംഗീതത്തിന് കഴിയുന്നു. കവിതയിൽ ആവിഷ്കരിക്കപ്പെടുന്ന വികാരത്തിന് ആഴം കൂടുന്തോറും താളത്തിന് വ്യക്തതയും ഉണ്ടായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ സംഗീതത്തിൻ്റെ സ്വത്വത്തിൽ എല്ലാ ഭാവഗീത സ്വഭാവങ്ങളും അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ഭാവാത്മക കവിത ആധുനിക ഘട്ടത്തിലെത്തുമ്പോൾ വൃത്തനിബദ്ധമായ ഈ സംഗീതത്തിൻ്റെ പ്രാധാന്യം അസ്തമിക്കുന്നു. പദങ്ങളുടെ തിരഞ്ഞെടുപ്പിലും രചനാശൈലിയിലും സന്ദർഭ സ്വീകരണത്തിലും കവി പൂർണ്ണ സ്വാതന്ത്ര്യമെടുക്കാൻ തുടങ്ങി. ടി എസ് ഹരിയർ സൂചിപ്പിച്ചതുപോലെ പദഘടന ഉയർത്തുന്ന സംഗീതം അന്തർഭാവഘടന ഉയർത്തുന്ന സംഗീതത്തോട് പൂർണ്ണമായി ലയിക്കാൻ തുടങ്ങിയത് ഈ സമയത്താണ്. ഈണത്തിൽ പാടാൻ പറ്റുന്നത് മാത്രമാണ് സംഗീതബദ്ധമെന്ന ചിന്ത യാഥാസ്ഥിതികമാണ്. സംഗീതം പദങ്ങളുടെ ലയത്തിലും ബിംബാവലികളിലും ഗൂഢമായിരിക്കുന്നു. വികാരങ്ങളുടെ അയത്നം സംക്രമണം സംഗീതം കൊണ്ട് സാധിക്കുന്നു. ആധുനിക ഘട്ടമെത്തുമ്പോൾ വൃത്തബദ്ധതയെക്കുറിച്ച് അതിൻ്റെ മാനദണ്ഡത്തെക്കുറിച്ച് തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും പെട്ടെന്ന് സംവേദനം സാധിക്കത്തക്ക രീതിയിലുള്ള പദങ്ങൾ ഉപയോഗിക്കണം എന്ന കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായമില്ല. സംഗീതം ഭാവഗീതത്തിന് ജന്മനാ കിട്ടിയിട്ടുള്ള പ്രത്യേകതയാണ്. അതിന് കാലാനുസൃതമായി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന വസ്തുത ശരി തന്നെ. ഗദ്യത്തിൽ പോലും സംഗീതാത്മകത നിലനിർത്താൻ ആധുനിക ഭാവാത്മക കവിത ശ്രദ്ധിക്കുന്നുണ്ട്. ആധുനിക ഭാവഗീതങ്ങളിലെത്തുമ്പോൾ ഛന്ദോമുക്തമായ എന്നാൽ സംഗീതാത്മകമായ ഭാവഗീതങ്ങൾ കാണാം. സംഗീതവുമായുള്ള ബന്ധം ഭാവഗീതത്തിന് ജന്മപരമായി കിട്ടിയതാണ് എന്ന വസ്തുത കണക്കിലെടുക്കുമ്പോൾ ഇതിൽ അത്ഭുതമില്ല. അതുകൊണ്ടാണ് യഥാർത്ഥ ഭാവാത്മക കവിത പാടാൻ വേണ്ടിയുള്ളതാണ് എന്ന് പുതിയ വിമർശകർ പോലും പറയുന്നത്.

0: ഭാവാത്മക കവിതയുടെ ചരിത്ര വഴികൾ എന്ന പരിപാടിയുടെ 5-ാം ഭാഗമാണ് ഇന്നത്തെ സാഹിത്യത്തിന്റെ നിറവിൽ പ്രക്ഷേപണം ചെയ്തത്. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കവിതാഭാഗങ്ങൾ ആലപിച്ച കാവാല ശ്രീകുമാർ, ഡോക്ടർ അഭിറാം, അനഘ ഗോലത്ത് എന്നിവരോടും കവിതാരാമം, അഖിൽ ഫോക്ക് മീഡിയ എന്നീ യൂട്യൂബ് ചാനൽ പ്രവർത്തകരോടുമുള്ള കടപ്പാട് അറിയിക്കട്ടെ. എല്ലാ റേഡിയോ ബൻസിവർ ശ്രോതാക്കൾക്കും നന്ദിയോടെ, ആശംസകളോടെ, RS രാജീവ്.
1: ഹ്യുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹ്യുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹ്യുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ രുചിഭേദം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആശ പ്രദാ. സാങ്കേതിക സഹായം ഡോണി ജെ ബേസി.
1: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് രുചിഭേദം പരിപാടിയിലേക്ക് സ്വാഗതം. എന്റെ പേര് ആശ പ്രതാപ്. വളരെ പെട്ടെന്ന് പാകം ചെയ്യാവുന്ന വിഭവങ്ങളെ കുറിച്ചുള്ള പരിപാടിയാണിത്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിക്ക് വേണ്ടുന്ന തക്കാളിക്കറിയാണ്. തക്കാളിക്കറി തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം. ആദ്യമായി തക്കാളിയും പച്ചമുളകും ഉപ്പിട്ട് നല്ലവണ്ണം വഴറ്റുക. അതിനുശേഷം മല്ലിയില തൂവുക. നാടൻ തക്കാളി അല്ലെങ്കിൽ കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കുക. അങ്ങനെ തക്കാളിക്കറി തയ്യാറായി കഴിഞ്ഞു. ഒരിക്കൽ കൂടി തക്കാളിക്കറി തയ്യാറാക്കുന്ന വിധമൊന്ന് പറയാം. ആദ്യമായി തക്കാളിയും പച്ചമുളകും ഉപ്പിട്ട് നല്ലവണ്ണം വഴറ്റുക. അതിനുശേഷം മല്ലിയില തൂവുക. നാടൻ തക്കാളി അല്ലെങ്കിൽ കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കുക. അങ്ങനെ ചപ്പാത്തിക്ക് വേണ്ടുന്ന തക്കാളിക്കറി തയ്യാറായി കഴിഞ്ഞു. എവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയ വിഭവങ്ങളുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. മുഹറത്തിനുള്ള പൊതു അവധി വെള്ളിയാഴ്ചയാണെന്ന് സർക്കാർ അറിയിച്ചു. നാളെയാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്നതിനാലാണ് അവധി മാറ്റിയത്. സംസ്ഥാനത്ത് നാളെ പ്രവൃത്തി ദിനമായിരിക്കും. കൊല്ലം നഗരത്തിൽ ഓൺലൈൻ ഓട്ടോറിക്ഷ സർവീസ് ആരംഭിച്ചു. ഇന്നലെ മുതലാണ് നഗരത്തിൽ ഓൺലൈനായി ഓട്ടോറിക്ഷ ടാക്സി സർവീസ് ആരംഭിച്ചത്. ആപ്പ് വഴി കസ്റ്റമർ നിൽക്കുന്ന സ്ഥലവും പോകേണ്ട സ്ഥലവും നൽകിക്കഴിയുമ്പോൾ പോകേണ്ട ആകെ ദൂരവും ഇതിന്റെ ചാർജും കാണിക്കും. ഇതിനുശേഷം വാഹനം ബുക്ക് ചെയ്യാം. മയ്യനാട് വെള്ളമണൽ ഗവൺമെന്റ് HSS ൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എക്കണോമിക്സ് ജൂനിയർ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി 30-ാം തീയതി രാവിലെ 10 മണിക്ക് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായി സ്വയം വിവരങ്ങൾ നൽകുവാനുള്ള സെൽഫ് എനുമറേഷൻ പ്രക്രിയയ്ക്കായുള്ള ഹെൽപ് ഡെസ്ക് മനേൽ കുളങ്ങര MRA നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നാളെ രാവിലെ 10 മുതൽ 2 മണിവരെ മനേൽ കുളങ്ങര NSS വനിതാ സമാജ ഹാളിലുള്ള MRA ഓഫീസിൽ നടക്കും. മൃഗസംരക്ഷണ വകുപ്പിന്റെ ജില്ലയിലെ വിവിധ പദ്ധതികളിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ ഡ്രൈവർ കം അറ്റൻഡന്റ് നിയമനം നടത്തുന്നതിന് 29 രാവിലെ 11 തേവള്ളി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ അഭിമുഖം നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474279464. വിമുക്ത ഭടന്മാരുടെ മക്കളിൽ 2025-26 വർഷത്തെ 10-ാം ക്ലാസ് 12-ാം ക്ലാസ് പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ചവർക്ക് ടോപ്പ് സ്കോറർ ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാം. എല്ലാ വിഷയങ്ങൾക്കും A+ A1 ഗ്രേഡ് ലഭിച്ചവർക്കും CBSE ICSE പരീക്ഷകളിൽ അഡീഷണൽ വിഷയം ഒഴികെ എല്ലാ വിഷയങ്ങൾക്കും 90% മുകളിൽ മാർക്ക് നേടിയവർക്കുമാണ് അർഹത. ഓഗസ്റ്റ് 10 serviceonline.gov.in കേരള മുഖേന അപേക്ഷയും രേഖകളും സമർപ്പിച്ച് പകർപ്പ് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474279287. കൊട്ടാരക്കരയിലെ ടിപ്പർ അപകടത്തിന് പിന്നാലെ ടിപ്പർ ലോറികൾ നിരത്തിലിറങ്ങുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയ സമയം ദീർഘിപ്പിച്ചു. രാവിലെ 8:30 മുതൽ 10 വരെയും വൈകിട്ട് 3:30 മുതൽ 5 വരെയുമായിരുന്നു നിരോധന സമയം. ഇതിൽ രാവിലത്തെ സമയം ദീർഘിപ്പിച്ചു. 7 മുതൽ 10 വരെ ഇനി മുതൽ ജില്ലയിൽ ടിപ്പർ ലോറികൾ ഓടാൻ പാടില്ലെന്ന വ്യവസ്ഥ ഇന്നു മുതൽ നടപ്പാകും. റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡിന്റെ തരം നോക്കാതെ ഈ മാസം 1 ലിറ്റർ മണ്ണെണ്ണ കൂടി ലഭിക്കും. സ്റ്റോക്ക് ഉള്ളതനുസരിച്ച് ഓരോ കാർഡുടമയ്ക്കും 1 ലിറ്റർ വീതം നൽകുവാൻ സിവിൽ സപ്ലൈസ് കമ്മീഷണർ ഉത്തരവിറക്കിയതോടെ ഇന്നലെ മുതൽ വിതരണം ആരംഭിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 1500 പ്രൊബേഷണറി ഓഫീസർ ഒഴിവുണ്ട്. ഓൺലൈൻ അപേക്ഷയാണ് ജൂലൈ 8 വരെ.

മാസത്തെ ക്ഷേമ പെൻഷൻ ഇന്ന് വിതരണം ചെയ്തു തുടങ്ങും. 2000 രൂപ വീതമാണ് നൽകുക. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുൻപ് ടെലഗ്രാമിന് ഏർപ്പെടുത്തിയ വിലക്കിന്റെ കാലാവധി അവസാനിച്ചു. അതേസമയം മെസ്സേജുകൾ എഡിറ്റ് ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം 30 മാസം വരെ തുടരും. കേരള കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി അംഗങ്ങളുടെ മക്കളിൽ 2025-26 അധ്യയന വർഷം SSLC, CBSE, 10ാം ക്ലാസ്, +2 പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ചവരിൽ നിന്നും ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. വെള്ളപ്പേപ്പറിൽ എഴുതി തയ്യാറാക്കിയ ക്ഷേമനിധി അംഗത്തിന്റെ അപേക്ഷ, മാർക്ക് ലിസ്റ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ക്ഷേമനിധി കാർഡിന്റെയും ആധാർ കാർഡിന്റെയും പകർപ്പ്, അപേക്ഷകന് വിദ്യാർത്ഥിയുമായുള്ള ബന്ധം തെളിയിക്കുന്നതിന് SSLC ബുക്കിന്റെ പകർപ്പ്, റേഷൻ കാർഡിന്റെ പകർപ്പ്, അപേക്ഷകന്റെ ഫോൺ നമ്പർ എന്നിവ സഹിതം 30 ദിവസത്തിന് മുമ്പ് അപേക്ഷ നൽകണം. വിലാസം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസ്, കേരള കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡ്, മുണ്ടക്കൽ വെസ്റ്റ്, കൊല്ലം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474-2-74-34-69. ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് ഇന്ത്യ ലിമിറ്റഡിൽ ലോജിസ്റ്റിക്സ് ആന്റ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, മോണ്ടിസോറി ആന്റ് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: അബിയല്ലേ? എടാ, എന്താ രാവിലെ പരിപാടി?
1: ആ റൈഹാൻ, ഞാനേ കിംസ് ഹെൽത്ത് ഡി ബി എം മാരത്തോണിലെ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
0: ഓ, അത് ശരി. നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ? അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ, പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ.
0: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയം ഫോണിൻ പ്രോഗ്രാം.
4: കാതോട് കാതോരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ആർ ജെ മഹേഷ് മധു ആണ് സംസാരിക്കുന്നത്. വിളിക്കേണ്ട നമ്പർ 0474293111. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ,
5: നമസ്കാരം.
4: നമസ്കാരം, ജിജോ ആണോ? സൗണ്ട് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി. അതെന്താന്ന് അറിയത്തില്ല. എന്തായാലും ഞാനും ഇങ്ങനെ പ്രതീക്ഷിക്കും അത് ജിജോ ആയിരിക്കും ആദ്യത്തെ കോൾ.
5: സാറ് വരുമ്പോ എനിക്ക് ആയത്തെ കോള് കിട്ടും, ബാക്കി ആള് വന്നാ വിളിച്ചാ കിട്ടുകേ ഇല്ല. ഇന്നലെ വിളിച്ച് വിളിച്ച് വിളിച്ച് എന്റെ
4: കൂപ്പാട്
5: വിളിച്ചപ്പോഴേ നിങ്ങൾ വിളിക്കുന്ന സത്യ തിരക്കിലാണ്.
4: ഓ, അങ്ങനെ.
5: അപ്പൊ ഞാൻ ഫോൺ എടുത്തെറിഞ്ഞു.
4: അത് ശരി.
5: എറിഞ്ഞ് ബാറ്ററി വേറെ കടപ്പ് വേറെ പോയി.
4: ദൈവമേ, എന്തായാലും പൊട്ടിയില്ലല്ലോ.
5: ഇല്ല, പൊട്ടിയില്ല. ഇപ്പൊ വിളിച്ചപ്പോ ശരിയായി. ഓക്കെ,
4: ആശ്വാസം.
5: ആ ഫോൺ എറിഞ്ഞപ്പോ റെഡിയായി.
4: പിന്നെ
5: സുഖമാണോ?
4: സുഖമായി പോകുന്നു. അവിടെ
5: എന്തായാലും മഴയും വെയിലോട്ട് ഇറങ്ങിയ.
4: എന്തായാലും മഴയും വെയിലും കൂടെ സമ്മിശ്രമായി നിൽക്കുന്നതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ?
5: ഈ ചന്ദ്രക്കലം ചന്ദ്രത്തി ഈ പാട്ടാ ഞാൻ പറഞ്ഞേക്കുന്നത്.
4: പിന്നെ
5: ചന്ദ്രക്കലമാനത്ത് ചന്ദ്രനി താരത്ത് നീന്തു കൂന്തൽ കുറയുവരും പൂന്തന്നെ സുതിയോ തങ്കനീലാവിന്റെ തോളത്ത് ഇന്നെന്റെ ഇടക്കിളിയക്കരേ ഇഴഞ്ഞി പൊട്ടിനായിക്കരേ അലയുമാശിലെ അമ്പിഴിയെന്നപോൾ ആത്മാവിലാമുഖം തെളിഞ്ഞിടുന്നു.

ഓക്കെ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും പ്ലേ ചെയ്യാം. അപ്പൊ നമുക്ക് ജിജോ പറഞ്ഞ ഗാനം കേൾക്കാം, കേട്ടിട്ട് ഓടി തിരിച്ചു വരാം.

0: ഓക്കെ, അപ്പൊ അങ്ങനെ നല്ല ഒരു നല്ല എന്താ പറയാ നല്ലൊരു മെലഡി ഗാനം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പക്ഷേ എന്തോ ഒരു അന്വേഷണത്തിലാണ് എവിടെ എവിടെ എന്നല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ.
1: ഹലോ മോനെ,
0: നമസ്കാരം.
1: ഞാൻ
0: ജലജ. എന്തുണ്ട് വിശേഷം? സുഖമാണോ?
1: ആ, സുഖമായിട്ട് ഇങ്ങനെ പോകുന്ന പോലെ. ഒരു കുഴപ്പമില്ല,
0: സന്തോഷം സന്തോഷം.
1: ഒരു ഇപ്പോഴത്തെ കാലമെല്ലാം മക്കളെ കൊണ്ട് ദുഃഖിക്കുന്ന അമ്മയും അച്ഛനും അല്ലേ എല്ലാടോ?
0: അതെ അതെ അതെ.
1: അപ്പൊ അതൊക്കെ ഓർത്തിരുന്നപ്പോ ഞാൻ നന്ദി ആരോട് ചൊല്ലണോന്നുള്ള ആ ഒരു സോങ് ഒന്ന് ഓർത്തതാ.
0: പിന്നല്ല അഹം എന്ന സിനിമയിലല്ലേ?
1: അതെ അതെ. അമ്മയും അച്ഛനെയും ഒന്നും വേണ്ടല്ലോ, സഹോദരങ്ങളോ സ്നേഹങ്ങളോ ഒന്നും അല്ല, പണമാണ് എല്ലാത്തിനും മുന്നിൽ.
0: അതെ അതെ. ഇപ്പൊ സമകാലികമായിട്ട് അത്യാവശ്യം നമ്മൾ നോക്കുമ്പോ മക്കള് അമ്മ അങ്ങനെ ഒരു റിലേഷൻ അല്ല, എല്ലാവരും തമ്മിൽ തമ്മിലുള്ള ഓരോ പ്രശ്നങ്ങളാണല്ലേ.
1: ആർക്കും ഒരു ആത്മാർത്ഥമില്ല, സ്നേഹമില്ല, ഒന്നുമില്ല. പണ്ടത്തെ കാലം അതൊന്നും അല്ലല്ലോ മോനെ. എല്ലാവരും ഒത്തൊരുമയോടുകൂടി കഴിയുന്നതും സഹോദരങ്ങള് പെങ്ങന്മാരെന്നൊക്കെ പറഞ്ഞ അമ്മയ്ക്ക് തുല്യമായിട്ട് കരുതുന്ന ആങ്ങളമാരൊക്കെ. അങ്ങനൊന്നും അല്ലല്ലോ, മുഖത്തോട് മുഖം നോക്കിയാ വഴക്കും അടിയും. അമ്മയെ വേണ്ട, അമ്മയും അച്ഛനെ ഒന്നും ആർക്കും വേണ്ട. ഒരു പ്രായമായി കഴിഞ്ഞാൽ ആരെ ആശ്രയിക്കാതെ കഴിയണം, അല്ലെങ്കിൽ നല്ല വൃത്തത്തിൽ പോണം.
0: അതെ അതെ അതെ അതെ, ശരിയാണ്.
1: ശരി മോനെ, മോന് സുഖമാണല്ലോ.
0: സുഖമായി പോകുന്നു, സുഖമായി പോകുന്നു.
1: ഓ ശരി, ഓക്കെ ശരി.
0: ഓക്കെ, അപ്പൊ എന്തായാലും അമ്മ പറഞ്ഞ പോലെ തന്നെ നമ്മള് കുഞ്ഞുകാലത്തൊക്കെ നമ്മുടെ ആ ഒരു സ്നേഹത്തിന്റെ ആദ്രത അത് ഭയങ്കര ഭയങ്കര ആഴത്തിലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ആത്മാർത്ഥത ഇപ്പോഴെങ്ങും കാണുന്നില്ലേ. സ്നേഹം ഒരുവിധം കുറെ കുറെ മാറിപ്പോയി. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഗാനത്തിലേക്ക് പോകാം. ഗാനം കേട്ട് ഓടിത്തിരിച്ചു വരാം.

0: അങ്ങനെ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ സ്നേഹത്തിന്റെ കാര്യം പറയണമെങ്കിൽ അത് ഒരിക്കലും നമുക്ക് ഒരു വാക്കായിട്ട് കരുതാൻ പറ്റില്ല. അതൊരു അനുഭവമാണല്ലേ, അതൊരു വികാരമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ, നമസ്കാരം.
1: ബിനോയ്.
0: റിനോയ്, ഓക്കെ, എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഇവിടെ മിൽമപൂത്തും
0: തൈ കടയുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട്? മിൽമപൂത്തൊക്കെ ഉഷാറായി പോകുന്നോ? ഓക്കെ, പിന്നെന്തുണ്ട് റിനോയ് വിശേഷം?
1: ഒരു പാട്ട് വേണോ?
0: തീർച്ചയായിട്ടും പ്ലേ ചെയ്യാം. റിനോയ് പാട്ട് പാടുന്നോ?
1: പഴയ പാട്ട് പാടട്ടെ.
0: പഠിക്കോ, രണ്ടുപേര് പഠിക്കോ.
1: ആയിരം പാതിരുങ്ങി ആലുവാ പുര പിന്നെ ഒരു അത്ര അറിയത്.
0: സാരയില്ല, സാരയില്ല. ഓക്കെ, പിന്നെ വേറെ?
1: എനിക്ക് ഈ പാട്ടായിട്ട് എനിക്കൊക്കെ ആഗ്രഹമുണ്ട്.
0: ആർക്ക് വേണ്ടിയാ?
1: ഞങ്ങള് അയലത്തെ വീട്ടിലെ ബെൻസി അപ്പൂപ്പനും പിന്നെ ലിനീഷ് പിന്നെ രണ്ടാം കുട്ടിയിലെ എ കെ ടിയുടെ ഏരിയ സെക്രട്ടറി സുരേഷ്.
0: ഓക്കെ ഓക്കെ, അപ്പൊ ബിൻസി അപ്പൂപ്പൻ, റിനീഷ്,
1: ഡാനിയിലപ്പൂപ്പൻ.
0: ഓക്കെ, ഓക്കെ, അപ്പൊ ഇവർക്കെല്ലാം വേണ്ടിയുള്ള ഗാനം നമുക്ക് കേൾക്കാം. കേട്ടിട്ട് ഓടി തിരിച്ചോളാം.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 മണി വരെ.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ. ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
1: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
2: ഞങ്ങളുടെ പ്രത്യേകതകൾ:
1: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
2: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
1: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
2: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
1: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
2: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
2: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
1: ഫോൺ 8848533001.
2: മറ്റൊരു നമ്പർ 8129520477.
3: എല്ലാവരും ചൊല്ലണ ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:00. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ. കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം:
4: നീറ്റും വിദ്യാർത്ഥി ആത്മഹത്യകളും. നീറ്റ് പരീക്ഷ വിദ്യാർത്ഥികളെ നീറ്റുന്നുണ്ടോ? കുട്ടികളെ നമ്മൾ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയാണോ വളർത്തുന്നത്? വിദ്യാഭ്യാസം ഒരു ഭാരമാകുന്നു.
3: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:00.
5: തിരികെ വരാം. കാതോട് കാതോരത്തിലേക്ക് നിങ്ങളോടൊപ്പം മാർജി മഹേഷ് മധു. വിളിക്കുന്ന നമ്പർ 0474293111. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ.
6: ഹലോ,
5: നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നേ? എന്തുണ്ട് വിശേഷം? സുഖാണോ? എവിടെ നിക്കുന്നേ? ഓഹോ, എന്തോടെ പരിപാടി? എന്ത് പറ്റി? ഓക്കെ ഓക്കെ. അവിടെയാണോ ജോലി? പിന്നെ വേറൊന്നുണ്ട് വിശേഷം? ഓക്കെ, അപ്പൊ എന്തായാലും ആ ജോലിയുടെ ആ ഒരു ചൂടും വെയിലിന്റെ ചൂടും എല്ലാം കൂടെ നല്ല ഇതായിട്ടുണ്ടല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ എന്നാ കാനലിലേക്ക് പോയാലോ?
6: വസന്തമ്മയ്ക്കായി പാട്ട്.
5: ഓക്കെ ഓക്കെ അമ്മ.

0: അങ്ങനെ വാൽക്കണ്ണാടി എന്ന സിനിമയിൽ നല്ല ഉഷാർ ഗാനം നമ്മളിങ്ങനെ കേട്ടു. നല്ല മെലഡി ആയിട്ടുള്ള ഗാനമാണ്, നമ്മുടെ മണിച്ചേട്ടൻ ഉഷാറായിട്ട് അഭിനയിച്ച നല്ല കിടല ഒരു മൂവി കൂടിയാണത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം, എന്റെ പേര് ഇന്ദു.
0: ഇന്ദു, ഓക്കെ, എന്ത് ചെയ്യുന്നു?
1: ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുവാണ്.
0: ഓക്കെ, എങ്ങനെയുണ്ട് ജോലിയൊക്കെ?
1: ജോലി കുഴപ്പമില്ല, രണ്ടു ദിവസം കൊണ്ട് പോകുന്നില്ല, സുഖമില്ലാത്തതുകൊണ്ട്.
0: ഓക്കെ, ശ്വാസമുട്ടാണോ?
1: ശ്വാസമുട്ടില്ല, പനി.
0: പനി? ഓ, എങ്ങനെ ഡോക്ടറെ കാണിച്ച്? മരുന്ന് കഴിക്കുന്നുണ്ടോ?
1: ആ, മരുന്ന് കഴിച്ചു, രണ്ടു ദിവസം റെസ്റ്റാ.
0: ഓക്കെ, ഒരുപാട് വെള്ളം കുടിക്കണം കേട്ടോ.
1: ആ ശരി, വെള്ളം കുടിക്കുന്നുണ്ട്.
0: ഓക്കെ, പിന്നെ
1: പേര്? സാറിന്റെ പേരെന്ത്?
0: മഹേഷ്.
1: മഹേഷ്, ഞാനത് കേൾക്കാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പം. അവധി കൊണ്ട് ഒന്ന് കേൾക്കുന്നത്, അല്ലെങ്കിൽ കേൾക്കാൻ പറ്റത്തില്ല, വീട്ടിലായതുകൊണ്ടൊന്ന് കേൾക്കാം.
0: ഓക്കെ ഓക്കെ, പിന്നെ വേറെ
1: എന്തുണ്ട്?
0: പനിയൊക്കെ വേഗം മാറ്റാൻ ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പൊ ഗാനം ആർക്ക് വേണ്ടിയാ?
1: ഗാനം എന്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി.
0: ഓക്കെ ഓക്കെ, എന്നാ ഗാനത്തിലേക്ക് പോവാം.
1: ഓക്കെ ഓക്കെ, ശരി.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പിഎം ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സർക്കാർ തീരുമാനം ഉപസമിതി റിപ്പോർട്ടിന് ശേഷമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് സമാപിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വിഷൻ 2031 നയരേഖയ്ക്ക് രൂപം നൽകിയതായി വനം മന്ത്രി ഷിബു ബേബി ജോൺ. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന് കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. നിയമാനുസൃതം 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ നിർദ്ദേശം. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന ആദ്യ തുറമുഖം എന്ന നേട്ടം സ്വന്തമാക്കാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിലേക്ക്. വാർത്തകൾ വിശദമായി. പിഎം ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ പൊതുസമൂഹത്തിനുണ്ടായ ആശങ്ക സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് പി പ്രസാദാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. നിയമപരമായ മാർഗത്തിലൂടെ സർക്കാരിന് പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിട്ട പദ്ധതിയാണ് പിഎം ശ്രീയെന്നും ഉപസമിതി റിപ്പോർട്ടിന് ശേഷം മാത്രമേ സർക്കാർ തീരുമാനമുണ്ടാകുകയുള്ളൂവെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ മറുപടി നൽകി.
1: ഈ പദ്ധതി കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതാണ്. സർക്കാർ MOU ഒപ്പിട്ടതിനെ തുടർന്ന് ഒപ്പിടാത്തതിൻ്റെ പേരിൽ തടഞ്ഞു വെച്ചിരുന്ന SSK ഫണ്ട് 92.41 പിന്നീട് 6.86 അങ്ങനെ 99.27 കോടി രൂപ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കൈപ്പറ്റിയിട്ടുള്ളത്. സാർ, എല്ലാം ചെയ്തത് കഴിഞ്ഞ സർക്കാരാണ്. പുതിയ സർക്കാർ വല്ല കരാറും ഒപ്പുവെക്കുകയോ തുടർ നടപടികൾ വല്ലതും സ്വീകരിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല.
0: മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിയമസഭയിൽ പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് സമാപിക്കും. നാളെ മുതൽ 28 വരെ സഭ ചേരില്ല. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വിഷൻ 2031 നയരേഖയ്ക്ക് വനംവകുപ്പ് രൂപം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. വനസംരക്ഷണം, ജനപങ്കാളിത്തം, ആധുനിക സാങ്കേതിക വിദ്യ എന്നിവ ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു.
2: മൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിനായി വന്യമൃഗങ്ങളെ കാട്ടിനുള്ളിൽ തന്നെ നിലനിർത്തുക, കണ്ടെയ്ൻമെന്റ്, മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ തീവ്രത ലഘൂകരിക്കുക, മിറ്റിഗേഷൻ എന്നിവയ്ക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. വനത്തിനുള്ളിൽ ഭക്ഷണ ജല ലഭ്യത കൂട്ടുക, സൌരോർജ വേലികൾ സ്ഥാപിക്കുക, AI ഡ്രോൺ എന്നീ ആധുനിക സാങ്കേതിക വിദ്യകളുടെ തത്സമയ മുന്നറിയിപ്പ് നൽകുക, ദ്രുതപ്രതികരണ സംഘങ്ങളുടെ പ്രവർത്തനം ഊർജിതപ്പെടുത്തുക തുടങ്ങിയ സമഗ്ര പരിപാടികൾ വിഭാവന ചെയ്ത് മനുഷ്യ വന്യജീവി സംഘർഷത്തെ തുടർന്ന് ഉണ്ടാകുന്ന മരണങ്ങൾ, പരിക്കുകൾ, കൃഷിനാശം എന്നിവയ്ക്ക് വേഗത്തിലുള്ള നഷ്ടപരിഹാരവും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്.
0: സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച മദ്യനയത്തിലെ ഇളവ് കേരള കർണാടക മദ്യ ഇടനാഴിക്കുള്ള ശ്രമമാണെന്ന് BJP MLA BB ഗോപകുമാർ. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് നികുതി കുറച്ച് മദ്യമൊഴുക്കാനുള്ള സർക്കാരിന്റെ നീക്കം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം വിളിച്ച് അന്തർസംസ്ഥാന മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പദ്ധതി രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രി കത്തിൽ അഭ്യർത്ഥിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ നാമത്തിൽ എടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള ക്രമീകരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി. അതേസമയം ഹൈക്കോടതി വിധി പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമെന്ന് മേയർ വി രാജേഷ് അറിയിച്ചു. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന ലോകത്തെ ആദ്യ തുറമുഖം എന്ന നേട്ടത്തിലേക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ട് എത്തുന്നതോടെ ഈ നേട്ടം വിഴിഞ്ഞത്തിന് സ്വന്തമാകും. തുറമുഖത്തിൽ ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാൻഡോ 2024 ജൂലൈ 11 എത്തിയത്. സംസ്ഥാനത്ത് 15 ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 5 ജില്ലകളിലാണ് രോഗബാധ. ഈ മാസം 165 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം നിപ ബാധിതന്റെ സമ്പർക്കപ്പെട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ 11 പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. നിരീക്ഷണവേളയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി. അടുത്ത മാസം 3 തീയതിക്ക് മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഫിഫ ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. ഗ്രൂപ്പ് കെയിലെ മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. ഇരട്ട ഗോൾ നേടിയ നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തുടർച്ചയായി 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന താരമെന്ന അത്യപൂർവ റെക്കോർഡിന് ഉടമയായി. ഗ്രൂപ്പ് എല്ലിലെ മുൻനിരക്കാരായ ഇംഗ്ലണ്ടിനെ ആഫ്രിക്കൻ ശക്തിയായ ഘാന ഗോൾരഹിത സമനിലയിൽ തളച്ചു. ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. എഥനോൾ മിശ്രിത ഇന്ധനത്തെക്കുറിച്ച് അനാവശ്യമായ ആശങ്കകൾ സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പഴയ ചിത്രങ്ങളും വീഡിയോകളും വീണ്ടും പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. എഥനോൾ മിശ്രിത പെട്രോൾ സംരംഭം ശാസ്ത്രീയമായി സാക്ഷ്യപ്പെടുത്തിയതാണെന്നും സർക്കാർ ഇത് തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. ഏലയ്ക്ക സംഭരണം വ്യാപാരികൾ സജീവമാക്കിയതോടെ വിപണിയിൽ വില വീണ്ടും ഉയരുന്നു. ഏലയ്ക്ക വില കിലോയ്ക്ക് 2500 നിന്ന് 2800 രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. 3 മാസത്തിനിടെ ആദ്യമായാണ് വർദ്ധന. ഓൺലൈൻ ലേലങ്ങളിൽ ഗുണമേന്മയേറിയ ഏലയ്ക്കയ്ക്ക് 3500 രൂപ വരെയാണ് വില. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷങ്ങളെ തുടർന്ന് കഴിഞ്ഞ 3 മാസമായി ഏലയ്ക്ക കയറ്റുമതിയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ വരും ദിവസങ്ങളിൽ കയറ്റുമതി പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. വേനൽമഴയുടെ കുറവ് മൂലം ഹൈറേഞ്ച് മേഖലകളിൽ ഏലച്ചെടികൾക്ക് ഉണക്ക് ബാധിച്ചിരുന്നു. നിലവിൽ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ഉൽപാദനം പൂർണ്ണതോതിൽ ഉയരാത്തതും വിപണിയിൽ വില വർദ്ധിക്കാൻ കാരണമായി. ഇതോടെ മുൻപ് 2 ലക്ഷം രൂപ വരെ നൽകി ഏക്കറിന് പാട്ടത്തിനെടുത്തിരുന്ന കർഷകർ ഇപ്പോൾ കൂടുതൽ തുക നൽകി ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുണ്ട്. മുൻപ് 2019 ഓഗസ്റ്റിലാണ് ഏലം വില റെക്കോർഡിലെത്തിയത്. എന്നാൽ പിന്നീട് വില കുത്തനെ ഇടിഞ്ഞ് കിലോയ്ക്ക് 950 രൂപ വരെ എത്തി. അവിടെ നിന്നാണ് ഇപ്പോൾ വിപണി വീണ്ടും തിരിച്ചുവരവിന്റെ പാതയിലെത്തിയിരിക്കുന്നത്.
0: രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ. സെൻസെക്സ് 699 പോയിന്റ് ഉയർന്ന് 76,900 നിഫ്റ്റി 178 പോയിന്റ് ഉയർന്ന് 24,002 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില പവന് 200 രൂപ കുറഞ്ഞ് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് വില. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ചത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. തുടർന്നുള്ള സൈനിക നീക്കത്തിന് മുൻപ് US കോൺഗ്രസിന്റെ അനുമതി വാങ്ങണമെന്ന് നിർബന്ധമാക്കുന്ന ബില്ലാണ് ഉപരിസഭയായ സെനറ്റ് 48-50 വോട്ടുകൾക്ക് പാസാക്കിയത്. സെനറ്റിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ 4 അംഗങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായാണ് യുദ്ധാധികാര പ്രമേയം ഇരുസഭകളും പാസാക്കുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിയ 11,000-ലധികം കപ്പൽ ജീവനക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ പദ്ധതി പ്രഖ്യാപിച്ചു. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതിനിടെ ഹോർമുസിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചതായി യുഎനിലെ ഇറാന്റെ സ്ഥിരം പ്രതിനിധി അറിയിച്ചു. നിലവിലെ സാഹചര്യങ്ങൾ അടുത്ത 60 ദിവസത്തിന് ശേഷം പുനഃപരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പിഎം ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സർക്കാർ തീരുമാനം ഉപസമിതി റിപ്പോർട്ടിന് ശേഷമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് സമാപിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വിഷൻ 2031 നയരേഖയ്ക്ക് രൂപം നൽകിയതായി വനമന്ത്രി ഷിബു ബേബി ജോൺ. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന് കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. നിയമാനുസൃതം 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ നിർദ്ദേശം. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന ആദ്യ തുറമുഖം എന്ന നേട്ടം സ്വന്തമാക്കാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിലേക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: नरेंद्र मोहन। പ്രധാന വാർത്തകൾ. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം കഴിഞ്ഞ 3 മാസം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് റിപ്പോർട്ട്. കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലെ ആശങ്ക സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ പ്രശ്നം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കോംഗോയെ പരാജയപ്പെടുത്തി കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. ന്യൂഡൽഹിയിൽ നടന്ന 16-ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ ഉന്നതതല യോഗത്തിലാണ് പ്രഖ്യാപനം. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ച രാഷ്ട്രനേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലും വെല്ലുവിളികൾ നേരിടുന്നതിലും ബ്രിക്സ് കൂട്ടായ്മ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 3 മാസത്തിൽ രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് ഉപാധ്യക്ഷൻ അശോക് കുമാർ ലാഹിരി. ന്യൂഡൽഹിയിൽ ട്രേഡ് വാച്ച് ക്വാർട്ടർലി റിപ്പോർട്ടിന്റെ ഏറ്റവും പുതിയ പതിപ്പ് പുറത്തിറക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ പാദത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി 1.84 ട്രില്യൺ ഡോളറിലെത്തിയെന്നും ഇറക്കുമതി 6.5% വർദ്ധിച്ചതായും ശ്രീ അശോക് കുമാർ ലാഹിരി പറഞ്ഞു. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വ്യാപാര കരാർ പുനരുജ്ജീവിപ്പിക്കുന്നതിനും പുതുക്കി രൂപപ്പെടുത്തുന്നതിനുമായി ഉന്നതതല വ്യാപാര ചർച്ചകൾ ആരംഭിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ വർഷം ആദ്യം ചർച്ച ചെയ്ത വ്യാപാര ചട്ടക്കൂടിനെ അമേരിക്കയുടെ പുതിയ തീരുവ നയം ബാധിച്ചതിനെ തുടർന്നാണ് വീണ്ടും ചർച്ച ആരംഭിച്ചത്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, അമേരിക്കൻ വ്യാപാര പ്രതിനിധി ജെയിമിസൺ ഗ്രീർ, ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോർ എന്നിവരുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഒരു റിപ്പോർട്ട്.
1: വ്യാപാര പങ്കാളി രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ 10% താൽക്കാലിക തീരുവ July 24 അവസാനിക്കാനിരിക്കെ അതിനു മുൻപ് തന്നെ ഒരു ഇടക്കാല വ്യാപാര കരാറിലെത്താനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. ഉഭയകക്ഷി വ്യാപാര സംഘർഷങ്ങളിൽ അയവ് വന്നതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന തീരുവ 18% കുറയ്ക്കുകയും നിലവിലുണ്ടായിരുന്ന 25% അധിക തീരുവ പിൻവലിക്കുകയും ചെയ്തിരുന്നു. അതേസമയം അമേരിക്കയിൽ നിന്നുള്ള ചില വ്യാവസായിക കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നിലവിലുള്ള തീരുവ കുറയ്ക്കുകയോ പൂർണ്ണമായും ഒഴിവാക്കുകയോ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 14-ാമത് പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തും വിദേശത്തുമുള്ള എല്ലാ പാസ്പോർട്ട് അധികൃതർക്കും ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പാസ്പോർട്ട് സേവാ പ്രോഗ്രാം 2.0 നടപ്പിലാക്കൽ, ചിപ്പ് ഘടിപ്പിച്ച ഈ പാസ്പോർട്ടുകൾ, പുതിയ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെയും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെയും പ്രവർത്തനം, റെക്കോർഡ് തോതിലുള്ള പാസ്പോർട്ട് വിതരണം എന്നിവ ജനങ്ങളുടെ യാത്ര കൂടുതൽ സുഗമമാക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായുള്ള 2025-26 36-ാമത് ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനദാന ചടങ്ങ് നാളെ ന്യൂഡൽഹിയിൽ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മെഘ്വാൾ നിർവഹിക്കും. ദേശീയതലത്തിൽ 1-ാം സ്ഥാനം നേടിയ ന്യൂഡൽഹി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ റണ്ണിംഗ് പാർലമെന്ററി ഷീൽഡും ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും പുരസ്കാരം ലഭിക്കും. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ പൊതുസമൂഹത്തിനുണ്ടായ ആശങ്ക സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് പി പ്രസാദാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. PM ശ്രീ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റേത് ലജ്ജാകരമായ കീഴടങ്ങലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിട്ട പദ്ധതിയാണ് PM ശ്രീയെന്നും പുതിയ സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തതെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ മറുപടിയായി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.
0: മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വിഷൻ 2031 നയരേഖയ്ക്ക് വനം വകുപ്പ് രൂപം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. വനസംരക്ഷണം, ജനപങ്കാളിത്തം, ആധുനിക സാങ്കേതികവിദ്യ എന്നിവ ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ വിഷയം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇസ്ലാമാബാദ് യു എൻ വേദിയെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും നിഷ്പക്ഷമായ നിലപാടെടുക്കേണ്ട സഹ അധ്യക്ഷ സ്ഥാനം ദുരുപയോഗം ചെയ്തുവെന്നും ഇന്ത്യ വിമർശിച്ചു. പാകിസ്ഥാന്റെ സ്ഥിരം പ്രതിനിധി അസീം ഇഫ്തിഖർ അഹമ്മദിന്റെ അഭിപ്രായങ്ങൾക്ക് മറുപടിയായി ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഈ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം വിളിച്ച് അന്തർസംസ്ഥാന മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പദ്ധതി രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രി കത്തിൽ അഭ്യർത്ഥിച്ചു. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖങ്ങളിലൊന്നായി മാറാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിശദാംശങ്ങളിലേക്ക്.
1: മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ട് 5 മണിയോടെ തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് അധികൃതർ അറിയിച്ചു. ആദ്യ കപ്പലെത്തി 2 വർഷം പൂർത്തിയാകും മുമ്പെയാണ് 1000 കപ്പലുകൾ ബെർത്ത് ചെയ്തെന്ന ചരിത്രപരമായ നേട്ടം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കൈവരിക്കുന്നത്. ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാണ്ടോ 2024 ജൂലൈ 11

0: ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൌരന്മാർക്കുള്ള പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. സമാധാന നീക്കങ്ങൾ വേഗത്തിൽ നടക്കുന്നുണ്ടെങ്കിലും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് എംബസി അറിയിച്ചു. നിലവിൽ ഇറാനിൽ താമസിക്കുന്ന ഇന്ത്യൻ പൌരന്മാരും ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ ഇറാനിലേക്ക് പോകേണ്ടി വരുന്നവരും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഫിഫ ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. ശക്തമായി പൊരുതിയ കോംഗോയ്ക്കെതിരെ 76 മിനിറ്റിൽ കൊളംബിയ വിജയ ഗോൾ നേടി. ഗ്രൂപ്പ് കെയിലെ മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 2 ഗോളുകൾ നേടി ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. ഈ ഗോളുകളോടെ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. ഗ്രൂപ്പ് എല്ലിലെ മുൻനിരക്കാരായ ഇംഗ്ലണ്ടിനെ ഖാന ഗോൾരഹിത സമനിലയിൽ തളച്ചു. പാനമയെ എതിരില്ലാത്ത ഒരു ഗോളിന് ക്രൊയേഷ്യ പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെതിരെ കളത്തിലിറങ്ങും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ നാമത്തിൽ എടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള ക്രമീകരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം കഴിഞ്ഞ 3 മാസം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് റിപ്പോർട്ട്. കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലെ ആശങ്ക സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ നിന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ പ്രശ്നം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. US സെനറ്റ് പാസാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കോംഗോയെ പരാജയപ്പെടുത്തി കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര. കുട്ടികളും മനസ്സ് തുറക്കട്ടെ. ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന നിഷ്കളങ്കമായ കുഞ്ഞു മനസ്സും വലിയ ചിന്താഗതികളും കേൾക്കൂ, ആസ്വദിക്കൂ. നമുക്കുമറിയാം അവരിലെ കുഞ്ഞു മനസ്സിലെ ആഗ്രഹങ്ങൾ. കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 9:15, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 4:30. മനസ്സിലൂടെ ഒരു യാത്ര. നിർവഹണം സുരേഷ് പെരിനാട്.

0: തിരികെ വരാം. കാന്തോരത്തിലേക്ക് നിങ്ങളോടൊപ്പം മാർജി മഹേഷ് മധു വിളിക്കുന്ന നമ്പർ 0474293111. ഓക്കെ, അപ്പൊ നമ്മുടെ കാന്തോട് കാന്തോരത്തിലേക്ക് നമുക്ക് പോവാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാ സംസാരിക്കുന്നേ?
1: ഞാൻ മാധുരയാണ്, തട്ടാമരയിൽ നിന്ന്.
0: എന്താ ചെയ്യാ?
1: ഞാൻ വീട്ടിൽ ജോലിയായിട്ട് നിൽക്കുകയാണ്. ജോലിയൊന്നും ഇല്ല.
0: അപ്പൊ ജോലിയൊക്കെ ഏതാണ്ടൊക്കെ ഒതുങ്ങിയോ?
1: ഒതുങ്ങി ഒതുങ്ങി.
0: ഓക്കെ, അപ്പൊ ഇനി എന്താ പരിപാടി?
1: പുതിയ റെസ്റ്റ് എടുക്കും. പിന്നെ വൈകിട്ട് കൊച്ചുമോ സ്കൂളിൽ നിന്ന് വരും. മോനെ നോക്കണം.
0: അപ്പൊ ഉച്ചക്ക് റെസ്റ്റ് എടുക്കും എന്ന് പറയുമ്പോ ഉച്ച മയക്കം ഉണ്ടോ? അപ്പൊ കണ്ണിന് റെസ്റ്റ്, കണ്ണിന് തണുപ്പ് കിട്ടുമ്പോ നമുക്ക് അറിയാതെ തന്നെ ഉറക്കം വന്നു.
1: ഓക്കെ
0: ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഗാനം ആർക്ക് വേണ്ടിയാ? ഈ ഗാനം ആർക്ക് വേണ്ടിയാ?
1: ആർക്ക് വേണ്ടിയാ? എന്റെ ഹസ്ബൻഡിനും മറ്റുള്ളവർക്കും, ഈ ബൈബിൾ എഫ് എം ശ്രോതാക്കൾക്കും,
0: എല്ലാവർക്കും വേണ്ടി. ഓക്കെ, അപ്പൊ എന്നെ ഗാനം കേട്ട് ഓടിച്ചിരിച്ചോളൂ.

0: അങ്ങനെ ദേശാടനം എന്ന സിനിമയിലെ നല്ലൊരു ഗാനം നമ്മളിപ്പോൾ കേട്ടു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോയാലോ. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നേ?
1: ഞാൻ ബാബുലേനാണ്.
0: ബാബുലേൻ ചേട്ടാ, എന്തുണ്ട്?
1: നല്ല വെയിലുണ്ട്, മഴയുണ്ട്.
0: അതെ, ഓക്കെ, സുഖമായിരിക്കല്ലേ?
1: ആഹാരം എല്ലാം കഴിച്ച് സാറിന് ഒന്ന് കിട്ടണം ആഗ്രഹിച്ച്
0: കിട്ടുന്നില്ല.
1: ഈ പാട്ട് നമ്മുടെ മയനാട് നൂർ ജഹാൻ ആ
0: കൊച്ചിനാണ്.
1: എന്റെ ഒരു സഹോദരി പോലെ ആ കുട്ടി അറിവുള്ള ഒരു
0: കുട്ടിയാണ്.
1: അതിനു വേണ്ടിയാണ്.
0: ഓക്കെ ചേട്ടാ, എന്നാ ഗാനത്തിലേക്ക് പോയാലോ.
1: ഓക്കെ
0: ഓക്കെ ഓക്കെ.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യൂർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 മണി വരെ
1: അന്നപൂർണ പ്യൂർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ.
2: ഗാന കൗതുകം, പാട്ടുകളുടെ പിറകിലുള്ള കൗതുകകരവും രസകരവുമായ കാര്യങ്ങളെ കുറിച്ചുള്ള പരിപാടി. എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 4:30 നും

0: തിരികെല്ലാം കാതോട് കാതോരത്തിലേക്ക് നിങ്ങളോടൊപ്പം ആർജെ മഹേഷ് മധു വിളിക്കണം. നമ്പർ 0474293111. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം മഹേഷ് മോനെ.
0: ഇതാരാ സംസാരിക്കുന്നേ?
1: കൊച്ചുകൂനം പായക്കളെന്ന അജിതകുമാരി.
0: എന്തുണ്ട് വിശേഷം, സുഖമാണോ?
1: അങ്ങനെ പോന്നു. ഞാൻ ഒരുപാട് നാളായി മോന്റെ അടുത്ത് സംസാരിച്ചിട്ട്.
0: ഞാൻ ഓർക്കുന്നു ലാസ്റ്റ് വിളിച്ചത്. ഒരു പരാതി പറഞ്ഞത്. പിന്നെ
1: ഞാൻ ഇനി വാളത്തെങ്ങിലാ മോന്റെ വീട്ടിലാ.
0: ആ അത് ശരി. ഓക്കെ ഓക്കെ.
1: റേഡിയോയും കൂടി ഇനി എടുത്തോണ്ട് വന്ന്.
0: ആ പിന്നല്ല,
1: റേഡിയോ ഇല്ലാതുള്ള ഒരു ജീവിതം ഇല്ല.
0: അതെ അതെ, ഇപ്പഴത്തെ എല്ലാവർക്കും സാധാരണ ഫോണാണ് കൂടെ കൊണ്ടുപോകാൻ.
1: എനിക്ക് റേഡിയോ ഇല്ലാതെ പറ്റത്തില്ല.
0: അടിപൊളി.
1: അങ്ങനെ റേഡിയോ മേനെ ഞാൻ പോയിഞ്ഞെടുത്തോണ്ട് വന്നു മോന്റെ കൊച്ചുങ്ങളെ നോക്കാൻ ഇവിടെ വന്ന്.
0: ഓ അത് ശരി.
1: അപ്പോഴൊന്ന് വിളിച്ച് നോക്കിയ നേരം കിട്ടി.
0: നമ്മൾ ഒറ്റയ്ക്കാകുമ്പോ അത്യാവശ്യം കൂട്ടിന് റേഡിയോ ആണ് നല്ലത് അല്ലേ?
1: ആ ടി വി ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് റേഡിയോയെ പറ്റത്തുള്ളൂ. ടി വി, ഫോണും, കമ്പ്യൂട്ടർ എന്താ ഉണ്ടായാലും എനിക്ക് റേഡിയോ വേണം.
0: റേഡിയോ വേണം. പിന്നെ
1: ആ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്.
0: ആർക്ക് വേണ്ടിയാ?
1: എല്ലാ സാധാരണക്കും വേണ്ടി.
0: ഓക്കെ ഓക്കെ. അമ്മ
1: ഭക്ഷണം ഒക്കെ കഴിച്ചാ?
0: കഴിച്ചു കഴിച്ചു. ഓക്കെ ഓക്കെ. എന്നാ അപ്പൊ ഗാനം കേൾക്കാം, ഓടി തിരിച്ചു വരാം.

0: അങ്ങനെ വളരെ മനോഹരമായ നല്ലൊരു മെലഡി ഗാനം നമ്മൾ കേട്ടു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോയാലോ. ഹലോ,
1: അടുത്ത പ്രിയ ശ്രോതാവ് ജലീൽ പയ്യാറ്റുപുഴി.
0: പിന്നെ അല്ല, എന്തുണ്ട് ചേട്ടാ വിശേഷം? സുഖമാണോ?
1: വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ പയ്യാറ്റുപുഴിയിൽ നിന്ന് താമസം മാറി, ഇപ്പൊ പായിക്കുളം എന്ന് പറയുന്ന സ്ഥലമുണ്ട് പള്ളിമുക്കിന് ഇപ്പുറത്തോട്ട്.
0: ഓക്കെ,
1: അവിടെയോട്ട് വന്നിട്ട് ഒരു മാസം രണ്ടു മാസം ഇന്നലെ കുറച്ച് ദിവസം മുമ്പേ വിളിച്ചായിരുന്നു പറയാൻ വേണ്ടി, എടുത്ത് പാട്ട് പറഞ്ഞതും പിന്നെ കുറഞ്ഞു കഴിഞ്ഞപ്പോ കട്ടായിപ്പോയി.
0: ഓക്കെ,
1: അങ്ങോട്ടത്തേക്ക് എത്തിയില്ല, അങ്ങനെ വണ്ടി വിഷമത്തിലിരിക്കുകയായിരുന്നു. കുറെ ദിവസം വല്ലപ്പോഴും ഒക്കെ വിളിക്കാറുണ്ട്, പക്ഷേ ഇപ്പൊ കിട്ടാത്തതുകൊണ്ട് പിന്നെ കുറെ ശ്രമിക്കും, പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. എന്തൊക്കെ
0: സുഖമാണോ?
1: വളരെ സുഖമായി പോകുന്നു. കാരണം ഇങ്ങനെ ഇങ്ങനെ നമ്മൾ താമസം മാറി എങ്കിലും നമ്മുടെ സ്ഥലത്തിന്റെ ഇത് മാറ്റാൻ പറ്റത്തില്ലല്ലോ. ജനിച്ചു വളർന്ന സ്ഥലം പഴയാറ്റുംകുഴി, ജലീൽ പഴയാറ്റുംകുഴിയാണ് പറയുന്നത്. ഇവിടെ വന്നിട്ട് ഇപ്പൊ രണ്ടു മാസം ആയി ഏകദേശം, അങ്ങനെ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അപ്പൊ ഓൾഡ് സോങ് ആണ്, ഞാനൊരു ഓൾഡ് ആണ്, അപ്പൊ അതുകൊണ്ട് ഒരു ഓൾഡ് സോങ് ആണ് ആവശ്യപ്പെട്ടത്.
0: ഓൾഡ് ഇസ് ഗോൾഡ്.
1: ഓ, ഓൾഡ് സോങ്.
0: ഓക്കെ,
1: ഗോൾഡ് അല്ല ഓൾഡ്.
0: അത് ഞാൻ പറഞ്ഞത് ഓൾഡ് ആണെങ്കിലും ഓൾഡ് സോങ് ആണെങ്കിലും ഓൾഡ് ഗോൾഡ് ആണ്.
1: കേട്ടാൽ ഞെട്ടിപ്പോകുന്ന ഒരു പാട്ടാണ്.
0: കലക്കം ആർക്ക് വേണ്ടി? എല്ലാവർക്കും വേണ്ടി,
1: എല്ലാവർക്കും കേൾക്കുന്ന എല്ലാവർക്കും.
0: ഓക്കെ ഏട്ടാ, അപ്പൊ നമുക്ക് ഓക്കെ, അപ്പൊ ഗാനം കേട്ടിട്ട് ഓടി തിരിച്ചു വരാം.

0: ഓക്കെ, അപ്പൊ നല്ലൊരു മെലഡി ഗാനം നമ്മളിങ്ങനെ കേട്ടു അല്ലേ. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ ഉഷാറായിട്ടുള്ള നമ്മുടെ കാതോരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സമയം ഏതാണ്ട് ഒരു മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അടുത്ത കോളിലേക്ക് പോകും. ഹലോ, ഹലോ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മളങ്ങനെ കാതോരം കാതോരത്തിലൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മൾ നല്ല എന്താ പറയുക ഉഷാറായിട്ടുള്ള ഗാനം കേൾക്കാം, അതുപോലെ തന്നെ നല്ല എന്താ പറയുക മെലഡി ആയിട്ടുള്ള ഗാനം കേൾക്കാം. ഏ, അടുത്തൊരു കോളിലേക്ക്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാ സംസാരിക്കുന്നേ?
1: രാംബിളി.
0: ഓക്കെ, എന്ത് ചെയ്യുന്നു? അപ്പം ഇനി എവിടെങ്കിലും ജോലി കിട്ടിക്കാ പോവാ അല്ലേ? ഓക്കെ ഓക്കെ. ഊണ് കഴിഞ്ഞോ?
1: ഊണ് കഴിഞ്ഞില്ല മോനെ, ഊണ് കഴിക്കാൻ പോകുന്നു.
0: കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, കഴിച്ചേ കഴിച്ചു. ഓക്കെ, അപ്പൊ ഊണ് കഴിക്കുമ്പോഴത്തേക്ക് ഒരു ഗാനമാവാന്ന് കരുതി അല്ലേ? സുഖമായി പോന്നു, സുഖമായി പോന്നു. ഓക്കെ, പിന്നെ വേറെ എന്തുണ്ട്? ഓക്കെ, അപ്പൊ ഈ ഗാനം ആർക്ക് വേണ്ടിയാ? എല്ലാവർക്കും വേണ്ടി. ഓക്കെ, അപ്പൊ എന്നാ ഗാനത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഗാനം കേട്ട് നമുക്ക് ഓടി തിരിച്ചു.
1: ഓക്കെ.

0: അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള നല്ല നല്ലൊരു ഗാനം നമ്മൾ ഇപ്പോൾ കേട്ടു. ഓക്കെ, ഇപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ സ്ഥലത്തിലേക്ക് പോയാലോ. ഹലോ, നമസ്കാരം, ഇതാരം സംസാരിക്കുന്നേ?
1: മാസം കൊണ്ട് വിളിച്ചോണ്ടിരിക്കും, ഓരോരോ കാര്യങ്ങൾ വരുമ്പോ ഓരോ വിശേഷം വരുമ്പോ ഒക്കെ വിളിച്ചോണ്ടിരിക്കുമ്പോഴെല്ലാം അയ്യോ കോള് സ്വീകരിക്കത്തില്ല, കോള് സ്വീകരിക്കത്തില്ല പറഞ്ഞുകൊണ്ടേ ഇരുന്നിരുന്ന് മനസ്സങ്ങ് മാറിച്ചു. എങ്കിൽ ഇന്ന് ഒന്നും കൂടെ വിളിച്ചു, ഇപ്പൊ സ്വന്തമായിട്ട് വിളിക്കുകയാണ്, ഇപ്പൊ നിങ്ങൾക്ക് എത്തി എന്തായാലും.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് എന്തായാലും കോള് കിട്ടിയല്ലോ, അപ്പൊ നമുക്ക് വളരെ സന്തോഷമുണ്ട്.
1: ഇന്ന് അപ്പൊ ആകെയുള്ള ദിവസം ആയിരിക്കും, അതായിരിക്കും അപ്പൊ കിട്ടിയാൽ. ഭാഗ്യം എനിക്ക് കിട്ടാറില്ല. പിന്നെന്തുവാ, പിന്നെ ചൂട് കാരണം ഇരിക്കാൻ, മഴയില്ലാത്ത കാലം എന്താന്ന് ആലോചിക്ക. ഇടവപ്പാതിയാണെന്ന് പറഞ്ഞു, ഇടവം കഴിഞ്ഞ മിഥുനമായി, എന്നിട്ട് ഒരു മഴയും ഇല്ല, ചൂട് കൊണ്ട് സഹിക്കാം, എന്താ കാര്യം എന്നറിയാം. കാലമെല്ലാം മാറി, മഴയ കാലമൊക്കെ പോയി,
0: സീസണൊക്കെ മാറി മാറി വരും അല്ലേ.
1: അതെ, ഇനി നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇനി ആറുമാസം മഴ, ആറുമാസം വെയിലൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. എപ്പോഴെങ്കിലും മഴ പെയ്യും, എപ്പോഴെങ്കിലും വെയിലും, വെയിലും എപ്പോഴും ഉണ്ട്.
0: വന്ന് വന്ന് ഇപ്പൊ മഴ പെയ്യണമെങ്കിൽ ന്യൂനമർദ്ദം വരണമെന്നുള്ള ഗതിയായി അല്ലേ.
1: അത് തന്നെ, അങ്ങനെ വരത്തോളൂ. പണ്ടൊക്കെ നമ്മൾ കാത്തിരിക്കുമല്ലോ, ഇരുപത് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തായാലും ഇരുപത് പകുതി കഴിഞ്ഞാൽ പിന്നെ കുറവ് കൂടാതെ പോവല്ലേ എന്ന് പറയും.
0: ഇപ്പൊ
1: കുടയും വേണ്ട, ഒന്നും വേണ്ട,
0: മഴയില്ല,
1: കാലമെല്ലാം മാറി, മനുഷ്യരൊക്കെ മാറി, എല്ലാ മനുഷ്യരും മാറി. ഇപ്പൊ മനുഷ്യർക്കൊന്നും അന്യോന്യം സ്നേഹമില്ല,
0: സ്നേഹമില്ല, അതായത്
1: കണ്ടുകൊണ്ടായിരിക്കും മഴ പെയ്യാത്തതെന്ന് തോന്നുന്നുണ്ട്. സാറിന് സുഖമാണോ?
0: സുഖമായി പോകുന്നു, സുഖമായി പോകുന്നു.
1: ഞാൻ നല്ലൊരു പാട്ട് കണ്ടിട്ടുണ്ട്, പഴയൊരു പാട്ട്.
0: ഓക്കെ.

0: അങ്ങനെ വീണ്ടും നല്ലൊരു മെലഡി കണ്ടിന് ശേഷം നമുക്ക് വീണ്ടും ഒരു കോളിലേക്ക് പോവാം. ഹലോ,
1: നമസ്കാരം സാറേ.
0: നമസ്കാരം.
1: ഞാനാണ് അനീബ മുന്നപൂട് കുളിയപ്പോൻ.
0: എന്തുണ്ട് ഏട്ടാ വിശേഷം? സുഖാണോ?
1: ആ സുഖമായി, കുഴപ്പമൊന്നുമില്ല. സാറിന് സുഖമാണോ?
0: സുഖമായി പോന്നു, സുഖമായി പോന്നു.
1: ഇതൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചോ?
0: കഴിച്ചു കഴിച്ചു.
1: ആ
0: അവിടെ എല്ലാരും കഴിച്ചോ?
1: ഇവിടെ എല്ലാ, ഞാൻ ഇങ്ങനെ കുളിച്ചെടിഞ്ഞോട് വന്ന് നേരത്തെ വിളിച്ചാൽ എന്തായാലും കട്ടായി പോയി. ഞാൻ പിന്നെ പോയി കുളിക്കാൻ പോയി, കുളിച്ചിട്ട് വന്ന് ഇങ്ങനെ വിളിച്ചത്. ഭക്ഷണം കഴിക്കാനായിട്ട് ഇനി ഇരിക്കുക.
0: ഓക്കേ, അപ്പൊ കഴിക്കുമ്പോ ഗാനമാവാന്ന് കരുതി.
1: അതെ.
0: ഓക്കേ,
1: പിന്നെ ഞാനൊരു പാട്ട് പറഞ്ഞു, അത് ഡെഡിക്കേഷൻ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച എനിക്കും എന്റെ പിന്നെ ഭാര്യ നവീസത്തുമ്മാ കൂടെ ഡെഡിക്കേറ്റ് ചെയ്തൊരു സഹോദരിയെ, പേരെനിക്ക് അറിഞ്ഞുകൂടാ. ആ സഹോദരിക്ക് വേണ്ടിയും പിന്നെ സാറിന്, മഹേഷ് സാറിന് വേണ്ടിയും, ആ പിന്നെ അവിടെ ബോണി സാറ്, അവിടുത്തെ റേഡിയോ മിനിസ്റ്ററിലുള്ള എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേഷൻ ചെയ്യാം.
0: ഓക്കേ ഓക്കേ ചേട്ടാ.
1: ഓക്കേ
0: ഓക്കേ, അപ്പൊ നിങ്ങൾക്ക് പോ.
1: ശരി.
0: ഓക്കേ.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലീച്ചായി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതയ്ക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: ടൈം പാസ് രസകരവും വിജ്ഞാനപ്രദവും എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 10:15 പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് ടൈം പാസ്.
4: തിരികെ വരാം കാതോട് കാതോടത്തിലേക്ക്. നിങ്ങളോടൊപ്പം ആർ ജെ മഹേഷ് മധു. വിളിക്കേണ്ട നമ്പർ 0474293111. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോത വിളിക്കാം. ഹലോ
5: ഹലോ
4: ഹലോ, ഇതാരാ സംസാരിക്കുന്നേ? ഓക്കെ, എന്താണ് വിശേഷം?
5: അത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. നമ്മള് ഉറങ്ങുന്ന സമയത്ത് ആ കുഞ്ഞ് ആ അമ്മയുടെയും അച്ഛന്റെയും മടിയിലിരുന്ന് രോഗമായിരുന്നു, വേദന കുഞ്ഞുമായിരുന്നു. ഈ പറഞ്ഞിട്ടും കാര്യമില്ല, കുഞ്ഞു പോയി. ഞാനൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട് സാറേ.
4: ഓക്കെ ഓക്കെ,
5: പറയട്ടെ?
4: പറഞ്ഞോ.

0: ഈ പാട്ട് അതിലോ അതുപോലത്തെ ആണ് തോന്നുന്നു.
1: ഈ
0: പാട്ടാണ് ഞാൻ പറഞ്ഞത്.
1: ഓക്കെ ഓക്കെ അമ്മ, ഇപ്പൊ ഗാനം കേൾക്കാം. ഓടിത്തിരിച്ചോ.

0: അങ്ങനെ തേന്മാവിൻ കുമ്പത്തിലെ നല്ല നല്ലൊരു മെലഡി ഗാനം നമ്മളിപ്പോൾ കേട്ടു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോയാലോ. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാ സംസാരിക്കുന്നേ?
1: ഞാൻ കോളശ്ശേരി കുമാരിയാ.
0: ഓക്കെ, എന്ത് ചെയ്യുന്നു?
1: ഞാൻ വീട്ടിൽ ജോലിക്ക് പോവുകയാ, ഇന്ന് പോയില്ല.
0: ഓക്കെ, എന്ത് പറ്റി?
1: പോയില്ല.
0: മടിച്ചിട്ടാണോ പോവാഞ്ഞേ?
1: അല്ല, ഇന്നും പോവാതെ നിന്ന്.
0: ഓക്കെ,
1: അപ്പഴേ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് കാരമ്പളപ്പുറം സെന്റ് മേരി കമ്പിലെ വിമലയ്ക്കും ലതയ്ക്കും അവിടെ ഉള്ള എല്ലാവർക്കും, പിന്നെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ഓക്കെ, ഏത് ഗാനമാണ് പറഞ്ഞിരിക്കുന്നേ?
1: രാജഹംസമേ എന്നുള്ള.
0: രാജഹംസമേ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ഇവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ.
1: അതെ.
0: ഓക്കെ, അപ്പൊ എന്നെ ഗാനത്തിലേക്ക് പോവാം. ഓടി തിരിച്ചു.

0: അങ്ങനെ വീണ്ടും മനോഹരമായ ഒരു ഗാനം നമ്മൾ കേട്ടുപോയി അല്ലെ. ചമയം എന്ന സിനിമയിലെ നല്ല കേട്ടലും ഒരു ഗാനമായിരുന്നു അത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ സ്ട്രോളിലേക്ക് പോയാലോ.
1: നമസ്കാരം മകേഷ്.
0: നമസ്കാരം ചേട്ടാ, സുഖാണോ? ഹലോ, ക്ലിയർ ആവുന്നില്ല ചേട്ടാ, റേഞ്ച് പ്രോബ്ലം ഉണ്ട്. ആ വന്നു വന്നു, ഇപ്പൊ ക്ലിയർ ആയി. പറഞ്ഞോളൂ.
1: ഞാനൊരു പഴയ പാട്ടാ പറഞ്ഞത് ചേട്ടാ, ഏകാന്തപതികൻ ഞാൻ, ഏതോ സ്വപ്ന വസന്തവനത്തിലെ ഏകാന്തപതികൻ ഞാനത്.
0: പിന്നല്ല
1: ആ പാട്ടാ പഠിക്കുന്നത്. വേറെ ഒരു രണ്ടുപേര് പാടേ ചെയ്യാം കേട്ടോ.
0: പഠിക്കും.
1: ഹിമഗിരിയുടെ ഉത്തുങ്കത്തിൽ മഞ്ഞിന്റെ പൂമത്തയിൽ ഇപ്പോഴും നീ മയങ്ങുന്നുവോ ഏ ശരവണൻ. ഹിമഗിരിയുടെ ഉത്തുങ്കത്തിൽ മഞ്ഞിന്റെ പൂമത്തയിൽ ഇപ്പോഴും നീ മയങ്ങുന്നുവോ ഏ ശരവണൻ. അവൻ

0: ചെന്ന് മുഴങ്ങിയതും അവൻ ഓർക്കുന്നുണ്ട്. നീ കരയാതിരിക്കുക, നീ കരയാതിരിക്കുക, കാറ്റിനോടവൾ ചോദിച്ചു. അവൻ തനക്കില്ലേ പുതയ്ക്കാതുറങ്ങില്ല, വിശന്നാൽ വികൃതി കുറയ്ക്കാറില്ലവൻ. അപ്പോൾ കാറ്റു പറഞ്ഞു, അവന് തണുക്കാൻ ഉറങ്ങാൻ വിശക്കാൻ അധികം സമയം ബാക്കിയില്ലെന്ന് നിന്നോട് പറയാൻ ഞാൻ ബാക്കിയേ തിരുന്നു. നീ കരയാതിരിക്കുക, നീ കരയാതിരിക്കുക, നീ കരയാതിരിക്കുക. ഓക്കെ,
1: കൊള്ളാം കേട്ടോ, കൊള്ളാം കൊള്ളാം. കരയാതിരിക്കുക, കരയാതിരിക്കുക. ആരും കരയത്തില്ല, ആരും കരയത്തില്ല.
0: ശരി, ഓക്കെ
1: ഓക്കെ ചേട്ടാ. അപ്പൊ നമുക്ക് എന്താ കാണിലേക്ക് പോകാം, കാരണം കേട്ടെ ഓടി തിരിച്ചോ.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ലൊരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കർസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: തിരികെവരാം കാതോട് കാതോരത്തിലേക്ക്. നിങ്ങളോടൊപ്പം ആർ ജെ മഹേഷ് മധു വിളിക്കുന്ന നമ്പർ 0474293111. ഓക്കെ, ഇപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോകാം. ഹലോ.

0: ഹലോ,
1: നമസ്കാരം.
0: ഹലോ, നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഗുഡ് ആഫ്റ്റർനൂൺ. യമുന അമ്മ?
0: അതെ.
1: ആ, സൗണ്ട് കേട്ട പനി കത്തി. അങ്ങനെ പോകുന്നു. കഴിച്ചു കഴിച്ചു. അവിടെയോ?
0: ഞാനും കഴിച്ചു
1: കഴിച്ചു.
0: രാവിലത്തെ ആണെന്നേ ഉള്ളു.
1: അതെന്ത് പറ്റി?
0: രാവിലെ കഴിച്ചില്ല.
1: അപ്പം ബ്രഞ്ചാണോ? അപ്പൊ മരുന്ന് കഴിക്കുന്നതല്ലേ? രാവിലെ മരുന്ന്
0: കഴിക്കുന്നതാണ്, പക്ഷേ പറ്റുന്നില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് അത്ര ശരിയല്ല. സുഖമില്ല.
1: മനസ്സുഖം ഇല്ലാത്തതാണോ അതോ
0: മനസ്സിന്റെ പ്രശ്നം? എനിക്ക് മനസ്സിന് മാനസികമായിട്ട് എന്തൊക്കെയോ വിഷമങ്ങള്, പ്രശ്നങ്ങള്, വിശപ്പില്ല, ക്ഷീണിക്കുന്നു.
1: ഓ,
0: പിന്നെ ശ്വാസമുട്ടലിന് അസുഖങ്ങളൊന്നുമില്ല. മഴ പിടിച്ചതോടെ അതൊക്കെ മാറി കിട്ടി.
1: അത് ശരി.
0: പിന്നെ നല്ല ചൂടുണ്ട് കേട്ടാ. നല്ല ചൂടുണ്ട്. മഴ ഇല്ലെങ്കിൽ എന്തൊരു ചൂട്.
1: അതെ അതെ. മഴ പെയ്താ രക്ഷയും കാണില്ല.
0: അതല്ലേ നല്ല തണുപ്പാ. ഇനി മിന്നലൊന്നും ഇല്ലാതെ കാറ്റൊന്നും ഇല്ലാതെ നല്ല മഴ
1: പെയ്തോണ്ടിരിക്കണം.
0: പേടിയാ മറ്റത്. ഒറ്റയ്ക്കാണ് പിന്നെ ഭയങ്കര പേടിയാ. പിന്നെ ഞാനേ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ചോദിക്കാൻ വേണ്ടിട്ടാ വിളിച്ച. മഹേഷ് എന്ന് അറിഞ്ഞോണ്ട് തന്നെ വിളിക്കുമായിരുന്നു. കാര്യം എന്താ, ഒരു പരിപാടി ഇടയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ് ഓഫ് മ്യൂസിക്.
1: അങ്ങനെയാ
0: അതൊന്നും കൂടെ തുടങ്ങിക്കൂടി? ഞാനത് കേട്ടിട്ടേ ഇല്ല കേട്ടാ.
1: അത് ശരി.
0: പാട്ടുകൾ പാടുവോ മഹേഷ് ഇങ്ങോട്ട് പാടുവോ, അതോ വിളിക്കുന്നവരെ കൊണ്ട് പാടിക്കുവോ?
1: അല്ല, അത് അതെന്ന് പറയുമ്പോ ഫ്ലേവേഴ്സ് ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട്, അതായത് ജീവിതത്തിലെ നമ്മുടെ പല പല ഘട്ടങ്ങൾ ഞാനത് സിനിമയിലെ പാട്ടുകളുമായിട്ട് കോർത്തിണക്കി അങ്ങനെ എപ്പിസോഡുകളായിട്ട് ചെയ്തു പോവുമായിരുന്നു. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാൻ BGMs വെച്ചിട്ട് അങ്ങനെ പ്ലേ ചെയ്ത് അത് വെച്ചിട്ടുള്ള പാട്ടുകൾ അങ്ങനെ അങ്ങനെ. പക്ഷെ പിന്നീട് എനിക്ക് സമയമില്ലാതായി, അങ്ങനെ ഞാനൊന്ന് ബ്രേക്ക് ഇട്ടത്.
0: അതൊന്നും കൂടെ തുടങ്ങാൻ ശ്രമിക്കണേ,
1: നോക്കാം.
0: ഞാൻ കേട്ടിട്ടേ ഇല്ല കേട്ടോ. പിന്നെ അതുപോലെ ഒരു ഇന്റർവ്യൂല്, ആ ഒരു ഇന്റർവ്യൂലാണെന്ന് തോന്നിയിട്ട് ഞാൻ കേട്ടത്. പിന്നെ അല്ലാതെ കാര്യം പറയാനുള്ള ഇൻഡസ്ട്രിന്റെ ഒരു കാര്യമാണ്, അന്ന് എനിക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് അത് ഞാൻ ഇതിന്റെ അകത്ത് പറയുവാണ്. ഈ ഓരോ കോളേഴ്സ് എന്നോട് സംസാരിച്ച ശേഷം കൊറേ കാര്യങ്ങൾ പറയുമല്ലോ. എനിക്ക് ആ ആ കാര്യങ്ങളൊക്കെ ഈ ഒരാളിന്റെ മനസ്സിന്റെ അകത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയായി പറയുക? കാര്യം വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യം ഹീറോയെ പറ്റി പറഞ്ഞപ്പോ ഞാൻ ശരിക്കും വിളിച്ചു. വിളിച്ചിട്ട് എനിക്ക് ഏതാണ്ട് 8:30 വരെ എനിക്ക് കിട്ടിയില്ല. കിട്ടാതിരുന്നപ്പം മഹേഷ് ഇതുപോലെ പറയുന്ന കേട്ട്, തീരാൻ നേരിട്ട് പറയുന്ന കേട്ടു. ആരെങ്കിലും ഇപ്പൊ ഓരോരുത്തരെ കുറച്ചൊക്കെ പറഞ്ഞു.
1: അപ്പം
0: ശരിക്കും നമ്മള് തന്നെ ഹീറോ ആകാൻ ഒരിതുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ശരിക്കും എനിക്ക് കത്തിയത്. കാര്യം ഞാൻ പറയാൻ തുടങ്ങിയത് എന്റെ ഹസ്ബൻഡിനെ കുറിച്ചായിരുന്നു ആദ്യമേ. അത് എനിക്ക് വളരെ കുറച്ച് നാളെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളെങ്കിലും എനിക്ക് എനിക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു
1: എന്റെ
0: കൂടെ. അങ്ങനെ അപ്പൊ അത് പറയാന്ന് വെച്ചിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വാക്ക് കേട്ടത്. അപ്പൊ ഞാൻ വിചാരിക്കുക, ശരിക്കും പറഞ്ഞാൽ 31 വയസ്സിന് ശേഷം 35 വർഷക്കാലം ഞാൻ തന്നെയായിരുന്നു എന്റെ ഹീറോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാര്യം ഞാൻ എനിക്ക് വേറെ ആരും ഹെൽപ്പ് ചെയ്യാനും ഇങ്ങനെ സഹോദരങ്ങൾ അങ്ങനെ ഉണ്ട്, എന്നാലും ഞാൻ തന്നെയല്ലേ ഹീറോ.
1: ഇതൊക്കെയാണ് നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന നമ്മുടെ നല്ല നല്ല
0: ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് നമുക്ക് പോലും അറിയാൻ പറ്റാതെ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴേ ഭയങ്കര ഇഷ്ടപ്പെട്ട ഭയങ്കര സൂപ്പറാണ് പരിപാടി.
1: താങ്ക് യു.
0: നല്ല രസമാണ് കേക്കാൻ കേട്ടോണ്ടിരിക്കും. അപ്പൊ ഇന്ന് ഒരു പാട്ട് പാടേ മഹേഷ്, ഒരു പാട്ട് പാടേ.
1: ഞാൻ പാടറോ അല്ലേ?
0: ഒന്ന് പാടും. ഞാൻ പാടുമെന്നൊക്കെ ഞാൻ കേട്ടു. ബോണിയായിട്ടുള്ള ഇന്റർവ്യൂല് പാടിയെന്ന പ്രശ്നം ഉണ്ടായെന്നൊക്കെ ഞാൻ ഇങ്ങനെ
1: കേട്ടു.
0: പാട്ടിന്റെ അത് കുഴപ്പമില്ല. പണ്ടാ ഞങ്ങളൊന്ന് പണ്ടാണ് പാടിയത്. ഞാനൊക്കെ പണ്ട് പാടിയിട്ട് 25 വർഷത്തിന് ശേഷം ഇപ്പൊ നീലക്കുറ്റി വന്നപ്പോഴാണ് ഞാൻ വീണ്ടും പാടി തുടങ്ങിയത്.
1: ശരി ശരി.
0: അപ്പൊ ഒന്ന് പാടിക്കേ.
1: ഓക്കേ.

0: സുഖമായിട്ടുണ്ടല്ലേ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാടണം. വിക്കേറ്റോണ്ടിരിക്കുന്നവരെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാടിക്കണം കേട്ടോ. ഞാൻ വന്നു ശ്രമിക്കുക, എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്.
1: എന്നിടത്ത് അങ്ങനെ പാടാൻ ഉഷാമ്മ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പാടിയിട്ടുണ്ടോ?
0: എല്ലാവരും കൊണ്ട് അങ്ങോട്ട് പാടിക്കുന്നു, പക്ഷെ ആരും ഇങ്ങോട്ട് പറയുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു പാട്ട് പാടി നല്ലതായിട്ട് പാടി കേട്ടോ.
1: താങ്ക് യു, താങ്ക് യു, താങ്ക് യു.
0: അപ്പൊ ആ പരിപാടിയെ പറ്റി ഓർക്കണം. പിന്നെ പിന്നെ വേറെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, തൽക്കാലം ഞാനത് പറയുന്നില്ല, സമയം പോയതുകൊണ്ട്. ഞാൻ ഇനി എത്ര പ്രാവശ്യം വിളിക്കും? ഇപ്പൊ ഞാൻ ആവശ്യപ്പെട്ട പാട്ട് തമിഴ് പാട്ടാണ്, എല്ലാവർക്കും കേൾക്കാം.
1: ഓക്കെ ഓക്കെ, അപ്പൊ എന്നെ കാലിലേക്ക് പോകാം, ഗാനം കേട്ട് ഓടിച്ചിട്ട്.

0: മുന്നിടത്തിൽ എന്നെ കൊടുത്തേനെന്ന സിനിമയിലെ നല്ല കിടുക്ക ഒരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ സ്ഥലത്തിലേക്ക് പോവാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാ സംസാരിക്കുന്നേ? ഓക്കെ, എന്തോ ചെയ്യ ഒരു വിഷമം.
1: എന്നിട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല. എന്റെ കൊച്ചുമക്കളെ ബർത്ത്ഡേ പറയാനാണ് ഞാൻ വിളിച്ചത്. അങ്ങനെ ഞാൻ സങ്കടം കൊണ്ട് ഞാൻ പിന്നെ മൊബൈൽ ടി വി അതങ്ങ് നിർത്തി വെച്ചു. റേഡിയോ പാട്ട് നീ കേക്കണ്ടെന്നും പറഞ്ഞു. അത്രയ്ക്ക് വിഷമമുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഒരു 6-ാം തീയതി തൊട്ട് വിളിക്കുന്നത്. ഇന്ന് ഇംഗ്ലീഷ് എത്ര തീയതി?
0: 24.
1: ഇന്ന് കിട്ടി. എന്റെ കൊച്ചുമോടെ ബർത്ത്ഡേ June 6-ാം തീയതി ആയിരുന്നു. അവക്കൊരു ഹൈ പറയണം.
0: പേരെന്താ?
1: പേര് അനാമിക.
0: അനാമിക എത്രാമത്തെ പിറന്നാളാ?
1: ഇനി കൊച്ചുമോന്റെ പേര് ദീപക് ഷാലു.
0: ഓക്കെ, അനാമികക്ക് എത്ര വയസ്സായി?
1: എനിക്കോ?
0: അനാമികക്ക്,
1: അനാമിക്ക് 17 വയസ്സും 17 വയസ്സായി. ദീപക് ഷാലുവിന് 12 വയസ്സും.
0: ഓക്കെ, അപ്പൊ എന്തായാലും ബിലേറ്റഡ് അനാമികക്ക് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. പിന്നെ നമ്മുടെ ദീപക് മോന് എല്ലാ അന്വേഷണങ്ങളും നേരുന്നു.
1: കോഴിക്കോട് പന്ത് കളി സെലക്ഷൻ കിട്ടി, അവിടെ കളിക്കാൻ പോയി, അവിടെ നിന്ന് പഠിക്കുവാണ്.
0: പൊളിച്ച്. അപ്പൊ എന്തായാലും സെലക്ഷൻ. മഹേഷ്, മഹേഷ് മധു.
1: കേട്ടില്ല?
0: മഹേഷ് മധു കേട്ടിട്ടുണ്ടോ? ഓക്കെ, എന്തായാലും അമ്മ പെണം കണ്ട, ഇന്ന് എന്തായാലും കിട്ടിയല്ലോ. ഓക്കെ, മനസ്സിലാവുന്നു ആ വിഷമം. ആദ്യം അങ്ങ് പറഞ്ഞങ്ങ് തീർത്തു. ഓക്കെ, പിന്നെ ഈ ഗാനം ആർക്ക് വേണ്ടിയാ?
1: ഗാനം എന്റെ മക്കൾക്കും എന്റെ മരിച്ചുപോയ എന്റെ ഭർത്താവിനും വേണ്ടിയാ.
0: ഓക്കെ,
1: ഭർത്താവ് പഴയ പാട്ടിലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു മനുഷ്യനായിരുന്നു.
0: ഇപ്പൊ
1: മരിച്ചിട്ട് 17 വർഷമായി.
0: ഓക്കെ ഓക്കെ, ശരി. അപ്പൊ എന്നെ ഗാനത്തിലേക്ക് പോവാം.
1: ശരി.
0: ഓക്കെ.

0: അങ്ങനെ വീണ്ടും നല്ലൊരു മെലഡി ഗാനം കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. ദേ അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോ. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ആമിന,
1: എന്ത്
0: ചെയ്യുന്നു?
1: എന്ത്
0: ചൂടിയുന്ന ഗാനം? എന്ത് ചൂടിയുന്ന ഗാനം? അതെ അതെ, എന്തൊരു സ്പീഡാ. ഞാൻ ആമിനയാണ്, എന്റെ അടുത്ത് നിന്ന് വിളിക്കുന്നു, ഇങ്ങനെയുള്ള ഗാനം അങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ പോവാ. അതാ ഞാൻ ബ്രേക്ക് ഇടിച്ച്. ഓക്കെ ഓക്കെ, എന്നാലും കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഒരു ഫുൾ സ്റ്റോപ്പും ഒരു ബ്രേക്കും ഒക്കെ വേണ്ടേ? ആ ഓക്കെ, ഇവിടുന്ന് ആലുംമൂടുന്ന്. ഓക്കെ, ഏത് ഗാനം വേണ്ടെന്ന് പറഞ്ഞേ? അങ്ങനെ
1: പൂവഞ്ചോടി സ്വപ്നം കണ്ടു മയങ്ങും, അറിയാറില്ല കരഞ്ഞാൽ അവൾ ഒരു കരിഞ്ചുതനി, ഇരിക്കാറില്ല
0: പിന്നെ എന്ത് ചെയ്യുക?
1: ഒന്നും ചെയ്യുന്നില്ല. രണ്ട് കുഞ്ഞു മക്കളുണ്ട്, മോളുണ്ട്, മോനുണ്ട്.
0: അങ്ങനെ പോകുന്നു. ജോലിയൊക്കെ ഏതാണ്ടൊക്കെ തട്ടിക്കൂട്ടിയല്ലേ? ഓക്കെ ഓക്കെ, ആ സുഖമായി പോകുന്നു.
1: പറഞ്ഞേ,
0: പറയാം പറയാം. ഓക്കെ എന്നാ കാനിലേക്ക് പോകാം.

0: ഓക്കെ, അപ്പൊ വീണ്ടും ഒരു മെലഡി കാണിച്ച ശേഷം നമ്മൾ തിരിക്കുകയാണ്. അപ്പൊ അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരും സംസാരിക്കുന്നേ?
1: ഞാൻ സീന.
0: ഓക്കെ, എന്ത് ചെയ്യുന്നു?
1: ഓ, വെറുതെ ഇരിക്കുന്നു.
0: പിന്നെ എങ്ങനെ നേരം പോകുന്നു?
1: ഓ, ചുമ്മാതെ പാട്ട് കേട്ടൊക്കെ ഇരിക്കുന്നു. പിന്നെ ചുമ്മാതെ ആരൊക്കെ പറഞ്ഞിരിക്കും.
0: ഓക്കെ, ഊണ കഴിഞ്ഞോ?
1: ആ, ഊണൊക്കെ കഴിഞ്ഞു.
0: അപ്പൊ ഇനി എന്താ പരിപാടി? ആ, കഴിച്ചു. ഊണ് കഴിച്ചിട്ട് ഇനി എന്താ പരിപാടി? ഉച്ചമയക്കം?
1: ഓ ഇല്ല, ഈ പാട്ട് കേട്ടോണ്ടേ ഇരിക്കുവായിരുന്നു.
0: ഓക്കെ ഓക്കെ, അപ്പൊ ഈ ഗാനം ആർക്ക് വേണ്ടിയാ?
1: ഇത് എല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ, അപ്പൊ ഗാനത്തിലേക്ക് പോവാം. ഓക്കെ.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
3: ഇത പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
2: അപ്പൊ കറണ്ട് ബില്ലിന്?
3: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
2: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
3: തീർച്ചയായും.
4: PM സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഗർ.gov.in.
5: എല്ലാവരും ചൊല്ലണ ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:00. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ. കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം:
6: നീറ്റും വിദ്യാർത്ഥി ആത്മഹത്യകളും. നീറ്റ് പരീക്ഷ വിദ്യാർത്ഥികളെ നീറ്റുന്നുണ്ടോ? കുട്ടികളെ നമ്മൾ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയാണോ വളർത്തുന്നത്? വിദ്യാഭ്യാസം ഒരു ഭാരമാകുന്നു.
5: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:00.
7: തിരികെവരാം കാതോട് കാതോടത്തിലേക്ക്. നിങ്ങളോടൊപ്പം മാർജി മഹേഷ് മധു. വിളിക്കേണ്ട നമ്പർ 0474293111. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവ് വിളിക്കപ്പോ. ഹലോ.
8: ഹലോ മഹേഷ്.
7: നമസ്കാരം. ശ്രീ ചേച്ചിയാണോ?
8: നമസ്കാരം.
7: ശ്രീ ചേച്ചിയാണോ? സൗണ്ട് കേട്ടപ്പോ കത്തി. പിന്നെ പിന്നെന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു. ഓക്കെ,
8: എനിക്കൊരു പാട്ട് കാണാമായിരുന്നു.
7: തീർച്ചയായിട്ടും പ്ലേ ചെയ്യാം. ആർക്കു വേണ്ടിയാ?
8: പറഞ്ഞിട്ടുണ്ട്.
7: ആർക്കു വേണ്ടിയാ?
8: എല്ലാവർക്കും.
7: എല്ലാവർക്കും വേണ്ടി. ഓക്കെ, ഊണ് കഴിഞ്ഞോ?
8: കഴിഞ്ഞു.
7: ഓക്കെ,
8: ഇങ്ങനെ ഞാൻ വിളിച്ച ഉടനെയാണ് കിട്ടിയത്.
7: ലോട്ടറി അടിച്ചു. ഓക്കെ,
8: ഒത്തിരി നാളായി വിളിച്ചിട്ടേ. അതിനെ കൊണ്ട് വിളിച്ച ഉടനെ കിട്ടി.
7: ഓക്കെ ഓക്കെ,
8: പോവാം.
7: ഓക്കെ ശരി.

0: അങ്ങനെ സമയം 2 മണി കഴിഞ്ഞ 38 മിനിറ്റ് ആയിരിക്കാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോയാലോ. ഹലോ,
1: വണക്കം സാർ.
0: വണക്കം, ഇതാരും സംസാരിക്കുന്നേ? ഓക്കേ, എന്ത് ചെയ്യുന്നു? ഊണ് കഴിഞ്ഞോ? കഴിച്ചു കഴിച്ചു. സുഖമായി പോന്നു. പിന്നെ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? എങ്ങനെ പോന്നു
1: കാര്യങ്ങളൊക്കെ?
0: അങ്ങനെ ഉഷാറായിട്ട് പോവാണ് അല്ലേ? പിന്നെ
1: വേറെ വിശേഷമൊന്നും. ഞാനൊരു പഴയ പാട്ട് ചോദിച്ചിട്ടുണ്ട് സാറേ, ചുമ്മാ
0: ഇരിക്കാണ്. അപ്പൊ ഗാനം ആർക്ക് വേണ്ടിയാ?
1: അവിടെ ഉള്ള എല്ലാവർക്കും, പിന്നെ കേൾക്കുന്ന എല്ലാവർക്കും, എനിക്കും വൈഫിനും മാത്രം വേണ്ടി.
0: ഓക്കെ ഓക്കെ ഓക്കെ, ഗാനത്തിലേക്ക് പോവാം.
1: പോവാം.
0: ഓക്കെ.

0: അബിയല്ലേ? എടാ, എന്താ രാവിലെ പരിപാടി?
1: ആ റൈഹാൻ, ഞാനേ കിംസ് ഹെൽത്ത് ഡിബിഎം മാരത്തോണിലെ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
0: ഓ, അത് ശരി. നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ? അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ.
0: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്ന ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
4: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
3: എന്തിനാ? പത്രത്തിലിടാനാണോ?
4: ഏയ്, അല്ല, റേഡിയോയിൽ ഇടാനാ.
3: റേഡിയോയിലോ?
4: അതെ, റേഡിയോയിൽ പരസ്യം ഇട്ടാൽ കൂടുതൽ പേർ കേൾക്കും. കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം ഇട്ടാലുള്ള ഗുണം.
3: അതെയോ?
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക. 9809016611
3: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
5: തിരികവരം കാതോട് കാതോരത്തിലേക്ക് നിങ്ങളോടൊപ്പം മർജി മഹേഷ് മധു വിളിക്കണം. നമ്പർ 0474293111. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവ് വിളിക്കു. ഹലോ.
6: ഹലോ, നമസ്കാരം സാറേ. എന്റെ പേര് സ്മിത, ഞാൻ ശാസ്താംകോട്ടയിൽ.
5: ഓക്കെ, എന്ത് ചെയ്യുന്നു?
6: ഞാൻ വീട്ടമ്മയാണ്. ഇന്ന് എന്റെ മോന്റെ ബർത്ത്ഡേ ആണ്.
5: ആഹാ, മോന്റെ പേരെന്താ?
6: സുധികുമാർ.
5: ഹാപ്പി ബർത്ത്ഡേ സുധികുമാർ.
6: പിന്നെ സാറേ, അവൻ ഇഷ്ടപ്പെട്ടൊരു പാട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്.
5: തീർച്ചയായിട്ടും പ്ലേ ചെയ്യാം കേട്ടോ. സുധി വീട്ടിലുണ്ടോ?
6: ഇല്ല, സ്കൂളിൽ പോയി.
5: സ്കൂളിൽ പോയി. ഓക്കെ ഓക്കെ, അപ്പൊ തിരിച്ചു വരുമ്പോ എന്തായാലും ഞങ്ങൾ റേഡിയോ ബെൻസ് ടീമിന്റെ ഒരു ബർത്ത്ഡേ വിഷസ് നേരത്തോളും
6: കേട്ടോ. അവൻ രണ്ട് വയസ്സ് ഒന്ന്
5: കേൾക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, പിന്നെ കാണാനേക്ക് പോവാം.
6: ഓക്കെ.

0: അങ്ങനെ ബ്ലാക്ക് എന്ന സിനിമയിലെ നല്ലൊരു ഗാനം നമ്മളിപ്പോൾ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോയാലോ. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: ആരാ സംസാരിക്കുന്നേ?
1: എന്റെ പേര് റീന എന്നാണ്.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഒരു റെഡിമേഡ് കമ്പനി തയ്ച്ചുവാ.
0: ഓക്കെ, ഇപ്പൊ ജോലിയിലാണോ?
1: അതെ.
0: ഓക്കെ, പിന്നെ ഉണ കഴിഞ്ഞിട്ട് എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് ജോലി ചെയ്യുമ്പോഴത്തേക്കുണ്ടാവുന്ന ഒരു സുഖം അല്ലേ?
1: അങ്ങളുടെ മോളുടെ ബർത്ത്ഡേ ആണ് ഇന്നലെ. ഇന്നലെ വിളിച്ചിട്ട് കിട്ടിയില്ല. ദീന മോൾ എന്നാണ് പേര്.
0: ദീന മോക്ക് ഒരു പ്രത്യേക ഹാപ്പി ബർത്ത്ഡേ വിഷസ് നേരുന്നു. ഓക്കെ, പിന്നെ അപ്പൊ ഈ ഗാനം ആർക്ക് വേണ്ടിയാ?
1: മോക്ക് വേണ്ടിയാ. ഞാൻ
0: മോക്ക് വേണ്ടി തന്നെ, ദീന മോക്ക് വേണ്ടി തന്നെ. ഓക്കെ, അപ്പൊ ഗാനത്തിലേക്ക് പോവാം.
1: ശരി. ഓക്കെ
0: ഓക്കെ.

0: അങ്ങനെ വീണ്ടും നല്ലൊരു മെലഡി ഗാനം നമ്മളിപ്പോൾ കേട്ടു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോയാലോ. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഓ, കഴിച്ചു കഴിച്ചു. ആരാ സംസാരിക്കുന്നത്?
1: എന്റെ പേര് ശ്യാമള.
0: ഓക്കെ.
1: മൈലാപ്പൂർ കോർപ്പറേഷൻ കമ്പനിന്ന് വിളിക്കുവാണ്. എന്റെ മേശി, ഞങ്ങളെ മേശിരിക്കും എന്റെ തൊഴിലാളികൾക്ക് എല്ലാം വലിയൊരു ഹായ് കൊടുക്കണം.
0: ഓക്കെ, മേശിരിയും തൊഴിലാളികൾക്കും അവിടെയുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ഹായ് പറയുന്നു.
1: പിന്നെ പരിപ്പ് തൂക്കുന്ന നജീമിന്.
0: പരിപ്പ്?
1: പരിപ്പ് തൂക്കുന്ന നജീമിന്.
0: ഓക്കെ, നജീം ചേട്ടനും ഹായ്.
1: പിന്നെ അത് കണക്ക് തന്നെ എന്റെ ശീബാ താത്താക്ക് പ്രത്യേകം ഒരു ഹായ് കൊടുക്കണം.
0: ശീബാ താത്താക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ഹായ്. ഓക്കെ, അപ്പൊ എന്തായാലും സമയം ഏതാണ്ട് രണ്ടു മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആയിരിക്കാണ്. അപ്പൊ ഇന്നത്തെ കാതോട് കാതോരം ഏതാണ്ട് പൂർണ്ണമായി. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ ഇന്ന് വിളിച്ചിട്ടും കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട, ഇനി വിളിച്ചോണ്ടിരിക്കൂ, നമുക്ക് മറ്റൊരവസരത്തിൽ സംസാരിക്കാവുന്നതാണ്. അപ്പൊ ഇനി മറ്റൊരവസരത്തിൽ കേട്ടുമുട്ടുന്നവരെ, സൈനിങ് ഓഫ് ആർ ജെ മഹേഷ് മധു.

90 റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

0: നിയമം ലളിതമായി. സാധാരണക്കാർ നിത്യജീവിതത്തിൽ നേരിടുന്ന നിയമപ്രശ്നങ്ങൾ ലളിതമായി വിശദീകരിക്കുന്ന പരിപാടി നിയമം ലളിതമായി. തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് നിമിത. അവതരണം അഡ്വക്കേറ്റ് നിമിത ഫിലോമിന. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു സാധാരണക്കാരനെ ഏതൊരു സർക്കാർ ഓഫീസിലും തലയുയർത്തിപ്പിടിച്ച് ചെന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ പവർ നൽകുന്ന ഒരു മാന്ത്രിക ആയുധത്തെ കുറിച്ചാണ്.
2: ഫിലോമിന പറഞ്ഞത് 100% ശരിയാണ്. ഒരു 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ ഈ നാട്ടിലെ ഏത് സാധാരണക്കാരനും മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ നമ്മുടെ സ്വന്തം വില്ലേജ് ഓഫീസ് വരെയുള്ള എവിടെ നിന്നും കൃത്യമായ വിവരങ്ങൾ ചോദിച്ചറിയാം. അതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അഥവാ വിവരാവകാശ നിയമം.
1: പലപ്പോഴും നമ്മുടെ നാട്ടിലെ ശ്രോതാക്കൾ പറയുന്ന ഒരു പരാതിയുണ്ട്. ഒരു റേഷൻ കാർഡിനോ അല്ലെങ്കിൽ ലൈസൻസിനോ വില്ലേജ് ഓഫീസിൽ സർട്ടിഫിക്കറ്റിനോ അപേക്ഷ കൊടുത്താൽ മാസങ്ങളോളം ഉദ്യോഗസ്ഥർ അത് വെച്ച് താമസിപ്പിക്കും. കാര്യം ചോദിച്ചാൽ കൃത്യമായി മറുപടി തരില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഈ നിയമം നമുക്ക് എങ്ങനെയാണ് തുണയാകുന്നത്?
2: അവിടെയാണ് ഈ നിയമത്തിന്റെ യഥാർത്ഥ പവർ. പണ്ടൊക്കെ സർക്കാർ ഓഫീസിലെ ഫയലുകൾ എന്നത് വലിയൊരു രഹസ്യമായിരുന്നു. എന്നാൽ 2005 ഈ നിയമം വന്നതോടുകൂടി ഭരണ സ്വതാര്യത അതായത് ട്രാൻസ്പെറൻസി എന്നത് ജനങ്ങളുടെ ഒരു അവകാശമായി മാറി. നമ്മളൊരു അപേക്ഷ കൊടുത്തിട്ട് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം വെച്ച് താമസിപ്പിക്കുകയാണെങ്കിൽ ഒരു വെള്ളക്കടലാസിൽ വിവരാവകാശ പ്രകാരം ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. ഞാൻ തന്ന അപേക്ഷയിന്മേൽ ഇതുവരെ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു, അത് വൈകാൻ കാരണക്കാരായ ഉദ്യോഗസ്ഥർ ആരൊക്കെ, ഇത് ചോദിച്ചാൽ ഏത് വലിയ ഉദ്യോഗസ്ഥനായാലും കൃത്യമായ സമയത്തിനുള്ളിൽ മറുപടി തന്നെ പറ്റൂ. നമ്മുടെ ജീവിതത്തെ നേരിട്ടോ പരോക്ഷമായോ ബാധിക്കുന്ന നിരവധി തീരുമാനങ്ങൾ സർക്കാർ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മറ്റു പൊതു അധികാരികളും ദിവസം തോറും എടുക്കുന്നുണ്ട്. പലപ്പോഴും സാധാരണക്കാരന്റെ മനസ്സിൽ പല ചോദ്യങ്ങളും ഉയരാറുണ്ടല്ലേ. ഒരു റോഡിന്റെ നിർമ്മാണത്തിനായി എത്ര രൂപ അനുവദിച്ചു? ഒരു ക്ഷേമ പദ്ധതിയുടെ ഗുണഭോക്താക്കളെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ഒരു അപേക്ഷ മാസങ്ങളായി ഓഫീസിൽ കെട്ടിക്കിടക്കുന്നത് എന്തുകൊണ്ട്? ഒരു സർക്കാർ തീരുമാനത്തിന് പിന്നിലെ കാരണം എന്താണ്? ഇത്തരം വിവരങ്ങൾ അറിയാൻ ഒരു സാധാരണ പൗരന് അവകാശമുണ്ടോ? അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകളിൽ നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാവുന്ന രഹസ്യങ്ങളാണോ? ജനാധിപത്യ വ്യവസ്ഥയിൽ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ കൈവശം വെക്കുന്ന വിവരങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒരു അവകാശം പൗരന്മാർക്ക് ഉണ്ടാകണമെന്ന ആശയത്തിൽ നിന്നാണ് ഈ സുപ്രധാന നിയമം രൂപം കൊണ്ടത്. അതാണ് വിവരാവകാശ നിയമം അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് RTI. ഈ നിയമം നിലവിൽ വന്നതോടെ ഒരു സാധാരണ പൗരന് പോലും പൊതു അധികാരികളോട് ചോദ്യങ്ങൾ ചോദിക്കാനും രേഖകൾ ആവശ്യപ്പെടാനും തീരുമാനങ്ങളുടെ അടിസ്ഥാനങ്ങൾ അറിയാനും ഭരണ നടപടികൾ കൂടുതൽ സുതാര്യത ഉറപ്പാക്കാനും കഴിയുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു.
1: ആദ്യം തന്നെ ഒരു അടിസ്ഥാന ചോദ്യത്തോടെ തുടങ്ങാം. നമ്മൾ പലപ്പോഴും RTI അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന പദം കേൾക്കാറുണ്ട്. എന്നാൽ നിയമപരമായി നോക്കുമ്പോൾ എന്താണ് വിവരാവകാശം? എന്തുകൊണ്ടാണ് ഈ നിയമത്തെ ജനാധിപത്യത്തിലെ ഏറ്റവും ശക്തമായ പൗരാവകാശങ്ങളിൽ ഒന്നായി വിശേഷിപ്പിക്കുന്നത്?

0: വിവരാവകാശം എന്നത് സർക്കാർ കൈവശം വയ്ക്കുന്ന വിവരങ്ങൾ അറിയാനുള്ള ഒരു പൗരന്റെ നിയമപരമായ അവകാശമാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനാൽ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളും ചിലവഴിക്കുന്ന പൊതുപണവും ഭരണ നടപടികളും ജനങ്ങളുടെ പരിശോധനയ്ക്ക് വിധേയമാകണമെന്ന ആശയത്തിൽ നിന്നാണ് ഈ അവകാശം അധിഷ്ഠിതമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവരാവകാശ നിയമം ഒരു വിവരശേഖരണ മാർഗം മാത്രമല്ല, ഭരണത്തിലെ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതിനുള്ള ശക്തമായ ഒരു ഉപകരണമാണ്.
1: വിവരാവകാശ നിയമത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു നിയമത്തിന്റെ ആവശ്യം വന്നത്? നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായിട്ടും എന്തുകൊണ്ടാണ് പെട്ടെന്ന് 2005 ഇങ്ങനൊരു നിയമം കൊണ്ടുവരാൻ സർക്കാർ തയ്യാറായത്? ഇതിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു?
0: ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു രീതിയുണ്ട്. അതായത്, സർക്കാർ ഓഫീസുകളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും സാധാരണ ജനങ്ങൾ അറിയാൻ പാടില്ല. അതിനായി ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് പോലെ കടുപ്പമേറിയ നിയമങ്ങൾ ഉണ്ടായിരുന്നു. ജനങ്ങൾ നികുതി കൊടുക്കുന്ന പണം കൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കാൻ പോലും അന്ന് ജനങ്ങൾക്ക് അവകാശമില്ലായിരുന്നു. ഫയലുകളൊക്കെ രഹസ്യമായി പൂട്ടിവെച്ചിരിക്കുകയായിരുന്നു. ഈ ഒരു രഹസ്യ സ്വഭാവം കാരണം സർക്കാർ ഓഫീസുകളിൽ കടുത്ത അഴിമതിയും മടിയും ചുവപ്പുനാടയും വർദ്ധിച്ചു വന്നു. സാധാരണക്കാരനായ ഒരാൾ ഒരു അപേക്ഷ കൊടുത്താൽ അതിന്മേൽ എന്ത് നടപടിയുണ്ടായി എന്നറിയാൻ പോലും മാസങ്ങളോളം ഓഫീസുകളിൽ കയറി ഇറങ്ങണമെന്ന അവസ്ഥയായിരുന്നു. ഒരു സർക്കാർ തീരുമാനം എങ്ങനെ എടുത്തു, ഒരു പദ്ധതി നടപ്പാക്കാൻ എത്ര തുക അനുവദിച്ചു, ഒരു അപേക്ഷ എന്തുകൊണ്ടാണ് വൈകുന്നത്, ഒരു ഉദ്യോഗസ്ഥൻ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ സാധാരണയായി ഒരു പൗരനെ അറിയാൻ പലപ്പോഴും ബുദ്ധിമുട്ടായിരുന്നു. ഭരണത്തിൽ സുതാര്യതയുടെ അഭാവം അഴിമതിക്കും അധികാര ദുരുപയോഗത്തിനും വഴിവെക്കുമെന്ന ആശങ്ക സമൂഹത്തിൽ ശക്തമായി അതോടെ ഉയർന്നു. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാർ ജനങ്ങളുടെ പണവും വിഭവങ്ങളും ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ സർക്കാർ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ പരിശോധനയ്ക്ക് വിധേയമാകണം എന്ന ഒരാശയം കൂടുതൽ ശക്തമായി. ഈ ഒരവസ്ഥയ്ക്ക് മാറ്റം വരുത്താനും ഭരണത്തിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളിത്തം ഉറപ്പാക്കാനും വേണ്ടിയാണ് വിവരാവകാശ നിയമം കൊണ്ടുവന്നത്. വിവരങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുകയും ഭരണകൂടത്തെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളതാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് വിവരാവകാശ നിയമം വന്നത്. അതിനാൽ RTI ആക്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിവരശേഖരണ നിയമം മാത്രമല്ല, ഭരണത്തിലെ രഹസ്യ സ്വഭാവത്തിൽ നിന്ന് സുതാര്യതയിലേക്കുള്ള ഒരു വലിയ മാറ്റത്തിന്റെ ഭാഗമാണ്.
1: വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് സുതാര്യത, പിന്നെ ഉത്തരവാദിത്വം. ഇത് കേൾക്കാൻ നല്ല ഗാംഭീര്യമുള്ള വാക്കുകളാണ്. പക്ഷേ നമ്മുടെ സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇതിന്റെ അർത്ഥം ഒന്ന് ലളിതമാക്കാമോ?
0: സിമ്പിളായ ഭാഷയിൽ പറഞ്ഞാൽ സുതാര്യത എന്ന് വെച്ചാൽ ഒളിച്ചുകളി ഇല്ലാതിരിക്കുക എന്നതാണ്. നമ്മൾ ഒരു കടയിൽ പോയി സാധനം വാങ്ങുമ്പോൾ അവർ കൃത്യമായ ബില്ലും വില വിവര പട്ടികയും കാണിച്ചു തന്നാൽ അവിടെ സുതാര്യത ഉണ്ട്. അതുപോലെ നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് പഞ്ചായത്തോ വില്ലേജ് ഓഫീസോ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലെ ഓരോ രൂപയും എവിടെ ചെലവാക്കി എന്ന ഫയലുകൾ ജനങ്ങൾക്ക് കാണാൻ പാകത്തിൽ തുറന്നു വെക്കുന്നതിനെയാണ് ഭരണത്തിലെ സുതാര്യത എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു റോഡ് നിർമ്മാണ പദ്ധതിക്ക് എത്ര തുക അനുവദിച്ചു, ഏത് കരാറുകാരനാണ് ജോലി ഏറ്റെടുത്തത്, ജോലി പൂർത്തിയാക്കേണ്ട സമയം എന്താണ് എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് അറിയാൻ കഴിയണം. ഇതിലൂടെ പൊതുപണം എങ്ങനെ ചെലവഴിക്കപ്പെടുന്നു എന്ന് ജനങ്ങൾക്ക് പരിശോധിക്കാനാവും. ഇനി രണ്ടാമത്തെ വാക്ക് ഉത്തരവാദിത്വം, അഥവാ മറുപടി പറയാനുള്ള ബാധ്യതയാണ്. പണ്ടൊക്കെ ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ഒരു ഫയൽ വർഷങ്ങളോളം മുക്കി വെക്കാം, ആരും ചോദിക്കാനില്ലായിരുന്നു. എന്നാൽ വിവരാവകാശം വന്നതോടെ ആ ഉദ്യോഗസ്ഥന് വലിയൊരു പേടിയുണ്ട്. ഞാൻ ഈ ഫയൽ വൈകിപ്പിച്ചാൽ നാളെ ജനങ്ങൾ ചോദ്യവുമായി വരും, അതിന് ഞാൻ കമ്മീഷന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. ഈ ചോദ്യം ചെയ്യപ്പെടുമെന്ന ഭയം ഉദ്യോഗസ്ഥരെ കൃത്യസമയത്ത് ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, ജനങ്ങളോടുള്ള ഉത്തരവാദിത്തമുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥനോ വകുപ്പോ എടുത്ത തീരുമാനത്തെ കുറിച്ച് പൗരൻ ചോദ്യം ചെയ്യുമ്പോൾ അതിന് വിശദീകരണം നൽകേണ്ട ഉത്തരവാദിത്തം ഭരണകൂടത്തിനുണ്ട്. വിവരാവകാശ നിയമം ഈ രണ്ട് ലക്ഷ്യങ്ങളെയാണ് ശക്തിപ്പെടുത്തുന്നത്.
1: നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഇന്ത്യ ഒരു വലിയ ജനാധിപത്യ രാജ്യമാണ്, ജനങ്ങളാണ് ഇവിടുത്തെ രാജാക്കന്മാർ എന്നൊക്കെ. പക്ഷേ വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം മാത്രമല്ലേ 5 വർഷത്തിലൊരിക്കൽ നമുക്ക് കിട്ടുന്നത്? ഈ അറിയുവാനുള്ള അവകാശം എങ്ങനെയാണ് ജനാധിപത്യത്തിന്റെ ഭാഗമായത്?
0: പലരും വിചാരിക്കുന്നത് വോട്ട് ചെയ്യൽ മാത്രമാണ് ജനാധിപത്യം എന്നാണ്. എന്നാൽ യഥാർത്ഥ ജനാധിപത്യം എന്ന് പറയുന്നത് വോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തിരഞ്ഞെടുക്കുന്നവർ എന്ത് ചെയ്യുന്നു എന്ന് കൃത്യമായി നിരീക്ഷിക്കലാണ്. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ആശയം ജനങ്ങളാണ് പരമാധികാരികൾ എന്നതാണ്. സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയും ജനങ്ങളുടെ പണം ഉപയോഗിച്ചുമാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ സർക്കാർ എന്ത് ചെയ്യുന്നു, എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നു, പൊതുപണം എങ്ങനെ ചെലവഴിക്കുന്നു എന്നൊക്കെ അറിയാൻ ജനങ്ങൾക്ക് കൃത്യമായ അവകാശമുണ്ട്. അറിയാനുള്ള അവകാശം ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് ഭരണകൂടത്തെ ഫലപ്രദമായി വിലയിരുത്താനോ ചോദ്യം ചെയ്യാനോ കഴിയില്ല. അതുകൊണ്ടാണ് കോടതികൾ പല സന്ദർഭങ്ങളിലും വിവരങ്ങൾ അറിയാനുള്ള അവകാശത്തെ ഭരണഘടനയിലെ അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അവകാശമായി കാണുന്നത്. ഒരു വിവരബോധമുള്ള പൗരന് മാത്രമേ ഉത്തരവാദിത്വമുള്ള ജനാധിപത്യത്തിൽ ഫലപ്രദമായ പങ്കാളിയാകാൻ കഴിയൂ. അതിനാൽ വിവരാവകാശം ഒരു ഭരണപരമായ അവകാശം മാത്രമല്ല, ജനാധിപത്യത്തിന്റെ ആരോഗ്യകരമായ പ്രവർത്തനത്തിന് അനിവാര്യമായ ഒരു അവകാശം കൂടിയാണ്. നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19(1)(a) പ്രകാരം ഓരോ പൗരനും അഭിപ്രായ സ്വാതന്ത്ര്യവും പ്രകടന സ്വാതന്ത്ര്യവും ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്. സുപ്രീം കോടതി പലതവണ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്, ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായ വിവരം അല്ലെങ്കിൽ അറിവ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പൗരന് അതിനെക്കുറിച്ച് കൃത്യമായി സംസാരിക്കാനോ അഭിപ്രായം പറയാനോ സാധിക്കൂ. അതുകൊണ്ട് തന്നെ അറിയാനുള്ള അവകാശം എന്ന് പറയുന്നത് നമ്മുടെ ജീവിക്കാനുള്ള അവകാശം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ്. വിവരമില്ലാത്ത ജനങ്ങളുള്ള നാട് ഒരിക്കലും ഒരു യഥാർത്ഥ ജനാധിപത്യ രാജ്യമാകില്ല. ജനങ്ങളുടെ കൈകളിൽ കൃത്യമായ വിവരങ്ങൾ എത്തുമ്പോഴാണ് അവർ ശക്തരാകുന്നത്, അവിടെയാണ് ജനാധിപത്യം അർത്ഥവത്താകുന്നത്.
1: ഈ ഒരു നിയമം പെട്ടെന്ന് രൂപപ്പെട്ട ഒന്നല്ലല്ലോ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നതിന് പിന്നിൽ എന്തെങ്കിലും ചരിത്രപരമായ പശ്ചാത്തലമുണ്ടോ?
0: വിവരാവകാശ നിയമത്തിന്റെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ അതൊരു നിയമനിർമ്മാണ നടപടിയുടെ കഥ മാത്രമല്ല, ജനങ്ങൾ കൂടുതൽ സുതാര്യവും ഉത്തരവാദിത്വമുള്ളതുമായ ഭരണകൂടം ആവശ്യപ്പെട്ട ഒരു ജനകീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രം കൂടിയാണ്. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഭരണ സംവിധാനങ്ങൾ പൊതുവെ രഹസ്യ സ്വഭാവം പുലർത്തുന്നവയായിരുന്നു. സർക്കാർ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിൽ വലിയ നിയന്ത്രണങ്ങൾ നിലനിന്നിരുന്നു. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഒഫീഷ്യൽ സീക്രറ്റ്സ് ആക്ടിന്റെ സ്വാധീനവും ഭരണകൂടത്തിൽ ശക്തമായിരുന്നു. എന്നാൽ കാലക്രമേണ പൊതുപണം എങ്ങനെ ചെലവഴിക്കുന്നു, ക്ഷേമ പദ്ധതികൾ എങ്ങനെ നടപ്പാക്കുന്നു, സർക്കാർ തീരുമാനങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ആവശ്യമായി വന്നു. ഈ നിയമത്തിന് പിന്നിൽ ഇന്ത്യയിലെ പാവപ്പെട്ട കർഷകരുടെയും തൊഴിലാളികളുടെയും വലിയൊരു സമര ചരിത്രമുണ്ട്. 90s തുടക്കത്തിൽ രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ MKSS എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ഈ സമരം ആരംഭിക്കുന്നത്. അവിടുത്തെ പാവപ്പെട്ട ദിവസക്കൂലിക്കാരായ തൊഴിലാളികൾക്ക് സർക്കാർ കൃത്യമായി കൂലി നൽകുന്നില്ലായിരുന്നു. ചോദിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ പറയും, മാസ്റ്റർ റോളിൽ നിങ്ങൾ ഒപ്പിട്ടിട്ടില്ല, അല്ലെങ്കിൽ ഫണ്ട് വന്നിട്ടില്ല എന്ന്. അവിടെയാണ് തൊഴിലാളികൾ ഒരു സ്ലോഗൻ ഉയർത്തിയത്, നമ്മുടെ വിയർപ്പിന്റെ മണം നമ്മുടെ കൂലി, അതിന്റെ കണക്ക് ഞങ്ങൾക്ക് അറിയണം. അവർ ആ മാസ്റ്റർ റോളുകളുടെ പകർപ്പുകൾ ചോദിച്ച് വലിയ ധർണകളും സമരങ്ങളും നടത്തി. ഒടുവിൽ ആ രേഖകൾ പുറത്തു വന്നപ്പോഴാണ് മനസ്സിലായത്, മരിച്ചുപോയ ആളുകളുടെയും ഇല്ലാത്ത ആളുകളുടെയും പേരിൽ ഒപ്പിട്ട് ഉദ്യോഗസ്ഥർ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്നുണ്ടായിരുന്നു. അവസാനം ഈ ഉന്നയിച്ച ആവശ്യം ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടുകയും 2005 ഇന്ത്യൻ പാർലമെന്റ് വിവരാവകാശ നിയമം പാസാക്കുകയും ചെയ്തു. അതിലെ RTI ആക്ട് ഒരു സാധാരണ നിയമം മാത്രമല്ല, കൂടുതൽ തുറന്നതും ജനകീയവുമായ ഭരണത്തിനായി നടന്ന ദീർഘകാല പോരാട്ടത്തിന്റെ ഒരു ഫലമാണ്.
1: റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 എന്ന നിയമം അടിസ്ഥാനപരമായി എന്താണ് ചെയ്യുന്നത്?
0: റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 പൗരന്മാർക്ക് പൊതു അധികാരികളുടെ കൈവശമുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഒരു സമഗ്ര നിയമമാണ്. ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭരണത്തിലെ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുക എന്നതാണ്. ഈ നിയമപ്രകാരം ഇന്ത്യയിലെ ഓരോ പൗരനും പൊതു അധികാരികളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട്. വിവരം എന്നത് രേഖകൾ, റിപ്പോർട്ടുകൾ, ഉത്തരവുകൾ, സർക്കുലറുകൾ, കരാറുകൾ, ഫയലുകൾ, ഇമെയിലുകൾ, അഭിപ്രായങ്ങൾ, ഉപദേശങ്ങൾ, ഡേറ്റ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരാശയമാണ്. ഈ നിയമം എല്ലാ സർക്കാർ വകുപ്പുകൾക്കും മാത്രമല്ല, സർക്കാർ ധനസഹായം ഗണ്യമായി ലഭിക്കുന്ന സ്ഥാപനങ്ങൾക്കും ചില പൊതുസ്ഥാപനങ്ങൾക്കും ബാധകമാണ്. അപേക്ഷകൻ ആവശ്യപ്പെട്ട വിവരം നൽകാൻ വിസമ്മതിക്കുകയോ സമയപരിധിക്കുള്ളിൽ മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ നിയമം അപ്പീലിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ എല്ലാ വിവരങ്ങളും ലഭ്യമാക്കേണ്ട ബാധ്യത സർക്കാരിനില്ല. രാജ്യസുരക്ഷ, അന്വേഷണങ്ങളെ രഹസ്യത, ചില വ്യക്തിഗത വിവരങ്ങൾ തുടങ്ങിയ ചില വിഭാഗങ്ങൾ നിയമം ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് RTI Act 2005 എന്നത് വിവരങ്ങൾ ലഭ്യമാക്കാനുള്ള സംവിധാനം മാത്രമല്ല, ഭരണകൂടവും പൗരനും തമ്മിലുള്ള വിശ്വാസവും ഉത്തരവാദിത്വവും ശക്തിപ്പെടുത്തുന്ന ഒരു ഉപകരണമാണ്.
1: ഒരു സാധാരണ പൗരൻ RTI അപേക്ഷ നൽകാൻ തീരുമാനിക്കുമ്പോൾ ആദ്യം ഉയരുന്ന ചോദ്യം ഇതാണ്: എനിക്ക് എന്തൊക്കെ വിവരങ്ങളാണ് അവകാശപ്പെടാൻ കഴിയുക? അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചോദിച്ചാൽ, വിവരാവകാശ നിയമത്തിൽ വിവരം എന്ന പദത്തിന് എന്താണ് അർത്ഥം?
0: വിവരാവകാശ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർവചനങ്ങളിൽ ഒന്നാണ് ഇൻഫർമേഷൻ എന്നത്. നിയമത്തിന്റെ സെക്ഷൻ 2F പ്രകാരം വിവരം എന്നത് ഏതൊരു രൂപത്തിൽ ലഭ്യമായ വിവരങ്ങളെയും ഉൾക്കൊള്ളുന്ന വിശാലമായ ആശയമാണ്. അതായത്, ഒരു സർക്കാർ വകുപ്പിന്റെ കൈവശമോ നിയന്ത്രണത്തിലോ ഉള്ള രേഖകൾ, ഫയലുകൾ, റിപ്പോർട്ടുകൾ, ഉത്തരവുകൾ, സർക്കുലേഴ്സ്, ഇമെയിലുകൾ, ഉപദേശങ്ങൾ, അഭിപ്രായങ്ങൾ, കരാറുകൾ, ഡേറ്റ, കണക്കുകൾ തുടങ്ങിയവയെല്ലാം വിവരത്തിന്റെ പരിധിയിൽ വരാം. എന്നാൽ ഒരു പ്രധാന കാര്യം ഓർക്കുക, RTI നിയമപ്രകാരം നിലവിലുള്ള വിവരങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ സാധിക്കൂ. ഒരു ഉദ്യോഗസ്ഥനോട് പുതിയ വിശദീകരണം തയ്യാറാക്കി നൽകാനോ അഭിപ്രായം പറയാനോ ഭാവിയിൽ എന്ത് ചെയ്യും എന്ന് പ്രവചിക്കാനോ ആവശ്യപ്പെടാൻ സാധിക്കില്ല. പലരും വിചാരിക്കുന്നത് നമ്മൾ ഓഫീസിലേക്ക് കുറെ ചോദ്യങ്ങൾ ചോദിക്കുക, അവർ അതിന് മറുപടി തരിക എന്നത് മാത്രമാണ്. എന്നാൽ അതല്ല യാഥാർത്ഥ്യം. ഒരു സർക്കാർ ഓഫീസിന്റെ കൈവശമുള്ള അല്ലെങ്കിൽ അവർ നിയമപരമായി ലഭ്യമാക്കാൻ കഴിയുന്ന ഏത് രൂപത്തിലുള്ള മെറ്റീരിയൽ ഇൻ എനി ഫോം വിവരം എന്ന പരിധിയിൽ വരും. അതായത്, അത് പേപ്പറിലുള്ള എഴുത്തുകളാകാം, കമ്പ്യൂട്ടറിലുള്ള ഡിജിറ്റൽ ഫയലുകളാകാം, വീഡിയോ ആകാം, ഒഫീഷ്യൽ ഇമെയിലുകൾ വരെ ഇതിന്റെ പരിധിയിൽ വരും. നിയമം സെക്ഷനിൽ കൃത്യമായി എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട ചില രേഖകൾ ഇവയൊക്കെയാണ്. അതുമായി റെക്കോർഡുകളും ഡോക്യുമെന്റുകളും ഓഫീസുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഔദ്യോഗിക രജിസ്റ്ററുകൾ, ലോഗ് ബുക്കുകൾ, മാപ്പുകൾ, കരാർ പത്രങ്ങൾ, എഗ്രിമെന്റ്സ് എന്നിവയെല്ലാം ഇതിൽ വരും. ഇതിനൊരു ഉദാഹരണം, നമ്മുടെ കൊല്ലത്തെ ഒരു പഞ്ചായത്തിൽ ലക്ഷങ്ങൾ മുടക്കി ഒരു റോഡ് പണിതു എന്ന് വിചാരിക്കുക. ആ റോഡ് പണിയാൻ കരാറുകാരനുമായി ഒപ്പിട്ട കരാർ പത്രത്തിന്റെ കോൺട്രാക്ട് അഗ്രിമെന്റിന്റെ പകർപ്പോ അല്ലെങ്കിൽ ആ റോഡ് അളന്നതിന്റെ മെഷർമെന്റ് ബുക്കിന്റെ പകർപ്പോ നമുക്ക് ചോദിക്കാം. അടുത്തതായി റിപ്പോർട്ട്സ്. ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മിറ്റികളുടെ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ മുകളിലേക്ക് അയക്കുന്ന ഇൻസ്പെക്ഷൻ റിപ്പോർട്ടുകൾ. ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ പ്രദേശത്തെ ഒരു ഫാക്ടറി കായലിലേക്ക് മലിനജലം ഒഴുക്കുന്നുണ്ടോ എന്നറിയാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ്, അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അവിടെ വന്ന് നടത്തിയ പരിശോധനയുടെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് നമുക്ക് ചോദിച്ചു വാങ്ങാം. അടുത്തതായി ഉത്തരവുകളും സർക്കുലേഴ്സും. സർക്കാർ പുറപ്പെടുവിക്കുന്ന പ്രത്യേക ഉത്തരവുകൾ, ഗവൺമെന്റ് ഓർഡേഴ്സ്, ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള മാനദണ്ഡം അടങ്ങിയ സർക്കുലറുകൾ, ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് ലഭിക്കാൻ ആർക്കൊക്കെയാണ് അർഹത, മുൻഗണന ആർക്കൊക്കെ എന്ന് വ്യക്തമാക്കുന്ന സർക്കാരിന്റെ കൃത്യമായ സർക്കുലർ അല്ലെങ്കിൽ ഉത്തരവ്, ഈ രീതിയിൽ നമുക്ക് ചോദിച്ചു വാങ്ങാം. അത് വെച്ച് നമ്മുടെ അർഹത നമുക്ക് ഉറപ്പാക്കാം. അടുത്തതായി ഇമെയിൽ. ഇന്ന് ഭൂരിഭാഗം സർക്കാർ കാര്യങ്ങളും നടക്കുന്നത് ഇന്റർനെറ്റ് വഴിയാണ്. ഒരു ഉദ്യോഗസ്ഥൻ തന്റെ ഔദ്യോഗിക പദവിയിലിരുന്ന് മറ്റൊരു ഓഫീസിലേക്ക് അയച്ച അല്ലെങ്കിൽ സ്വീകരിച്ച ഔദ്യോഗിക ഇമെയിലുകളുടെ പകർപ്പും വിവരാവകാശ പരിധിയിൽ വരും. ഇതിനൊരു ഉദാഹരണം, നമ്മുടെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക്, അത് പ്രയോറിറ്റി ലിസ്റ്റിലേക്ക് മാറ്റാൻ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിന്ന് സിവിൽ സപ്ലൈസ് ഡയറക്ടറേറ്റ് ഇതിലേക്ക് അയച്ച ഇമെയിലിന്റെ പ്രിന്റ് ഔട്ട് കോപ്പി നമുക്ക് ആവശ്യപ്പെടാം. ഇതാണ് മറ്റൊരു ഉദാഹരണം.
1: സർക്കാർ ഓഫീസുകളിൽ ഒരു ഫയൽ വരുമ്പോൾ അതിന്മേൽ ക്ലർക്ക് മുതൽ മുകളിലുള്ള വലിയ സാറുമാരെ ഓരോ കാര്യങ്ങൾ എഴുതി വെക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഇതിനെയാണ് ഫയൽ നോട്ടിങ്ങുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കുറിപ്പുകൾ അടങ്ങിയ ഫയലുകൾ നമുക്ക് ചോദിക്കാമോ?
0: വളരെ സുപ്രധാനമായ ഒരു ചോദ്യമാണിത്. വിവരാവകാശ നിയമത്തിലെ ഏറ്റവും ശക്തമായ ഭാഗം, ഒരു അപേക്ഷയിൽ നമ്മൾ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അതിന്മേൽ ജൂനിയർ ക്ലർക്ക് എന്തെഴുതി, സീനിയർ സൂപ്രണ്ട് എന്ത് കുറിച്ചു, ഒടുവിൽ വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ കളക്ടറോ ആ ഫയലിന്റെ വശങ്ങളിൽ എന്താണ് ഉത്തരവിട്ടത് എന്ന് കാണിക്കുന്ന ഭാഗത്തെയാണ് ഫയൽ നോട്ടിംഗ് എന്ന് പറയുന്നത്. പല ഉദ്യോഗസ്ഥരും വിചാരിക്കുന്നത് ഇത് ഓഫീസിലെ ആഭ്യന്തര കാര്യമാണ്, അതുകൊണ്ട് ജനങ്ങൾക്ക് കൊടുക്കില്ല എന്നാണ്. എന്നാൽ സുപ്രീം കോടതിയും വിവരാവകാശ കമ്മീഷനും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഫയൽ നോട്ടിങ്ങുകൾ വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് നൽകിയേ മതിയാകൂ. ഫോർ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു കെട്ടിട നിർമ്മാണ പെർമിഷനായി പഞ്ചായത്തിൽ അപേക്ഷ നൽകി. പക്ഷെ ഓഫീസിൽ നിന്ന് അത് നിരസിച്ചു. എന്തുകൊണ്ടാണ് നിരസിച്ചത്? അതിന്മേൽ ഉദ്യോഗസ്ഥർ ഫയലിൽ എഴുതിയ വിയോജന കുറിപ്പുകൾ എന്തൊക്കെയാണ് എന്നറിയാൻ ആ ഫയലിന്റെ നോട്ടിംഗ് ഭാഗത്തിന്റെ പകർപ്പ് നമുക്ക് ചോദിക്കാം. ഇത് കാണുമ്പോൾ തന്നെ ഏത് ഉദ്യോഗസ്ഥനാണ് ഫയൽ ചുവപ്പ് നാടയിൽ കൊടുക്കിയതെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകും. ഫയലിന്റെ ഉള്ളിൽ നടക്കുന്ന ചർച്ചകൾ പോലും സാധാരണക്കാരന് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥർ ഇനി ഇത് അനാവശ്യമായി ഫയലുകൾ വെച്ച് താമസിപ്പിക്കാൻ കഴിയില്ലല്ലോ. ചോദ്യങ്ങൾ വെറുതെ ചോദിക്കുന്നതിനേക്കാൾ ഓഫീസിലുള്ള കൃത്യമായ രേഖകളുടെ പകർപ്പുകൾ ചോദിച്ചു വാങ്ങുമ്പോഴാണ് നമ്മുടെ അപേക്ഷകൾക്ക് കൂടുതൽ നിയമസാധുത വരുന്നത്.
1: ഇതിലും ആഴത്തിലുള്ള കൂടുതൽ പ്രായോഗിക വിവരാവകാശ ചർച്ചകളുമായി നമുക്ക് അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കേട്ടുമുട്ടാം.
2: നിയമം ലളിതമായി, സാധാരണക്കാർ നിത്യജീവിതത്തിൽ നേരിടുന്ന നിയമപ്രശ്നങ്ങൾ ലളിതമായി വിശദീകരിക്കുന്ന പരിപാടി നിയമം ലളിതമായി. തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് നിമിത, അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് നിമിത ഫിലോമിന.

0: ചുങ്കത് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
1: റേഡിയോ ബൻസിഗർ. റേഡിയോ ബൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബൻസിഗർ 107.8.

0: നമസ്കാരം. മ്യൂസിക്കൽ ചെയറിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ രേഷ്മ. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04742931111 എന്ന നമ്പറിലേക്കാണ് അപ്പൊ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ വേഗം തന്നെ വിളിക്കുക. വിളിക്കുന്ന നമ്പർ 04742931111. അപ്പൊ നമുക്ക് അടുത്തൊരു ഫസ്റ്റ് കോളത്തിട്ടുണ്ട് ആരാ നോക്കാം.
1: ഹലോ
2: ഹലോ ചന്ദ്രിക.
1: ഓക്കെ ചന്ദ്രിക, സുഖമായിട്ടിരിക്കുന്നു?
2: വന്നതേ ഉള്ളൂ, പോയിട്ട് വന്ന് ചേരായി വന്നത്.
1: അപ്പൊ ഇന്ന് ഫസ്റ്റ് കോളർ ആണ്. ഇഷ്ടമുള്ളൊരു പാട്ട് പാടാം.

0: ഓക്കെ അമ്മ, കൊള്ളായിരുന്നു കേട്ടോ.
1: ഓക്കെ,
0: വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ ദേ നമുക്ക് കോളുകൾക്ക് കണക്ട് ആയി വരുന്നുണ്ട്. അടുത്ത കോളാരാന്ന് നോക്കാം. ഹലോ ഹലോ
2: ഹലോ
0: ഹലോ നമസ്കാരം.
2: ഹലോ
0: ഹലോ നമസ്കാരം.
2: ഞാൻ ഇന്ന് വിളിച്ച അനിതയാണ്.
0: ഓക്കെ അനിത ചേച്ചി, എവിടുന്നാ വിളിക്കുന്നത്?
2: ഞാൻ ഇവിടെ കോട്ടമുക്ക് ലക്ഷ്മി നട എന്ന് പറയും.
0: മായാണ് അക്ഷരം, മാ വെച്ച് പാടണം കേട്ടോ.
2: മാനം തെളിഞ്ഞു നിന്നാൽ മനസ്സും നിറഞ്ഞു വന്നാൽ വീണം

0: മനസ്സും നിറഞ്ഞു വന്ന വേണം കല്യാണം. പാടവരമ്പത്തു താൻ ചാടും. ഓക്കെ
1: ഓക്കെ ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04742931111. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം മോളെ.
1: നമസ്കാരം ഭാസ്കരൻ ചേട്ടോ.
2: എന്തോ, എങ്ങനെയാണ്, സുഖാണോ?
1: ആ, സുഖമായിട്ടിരിക്കുന്നു. സാരല്ല, അക്ഷരം കായാണ്, കാവച്ച് പാടണം.
2: കാരോ സ്വച്ഛ ക്രവാണ്.

ராஜம் தாரே நிழலுக இழையும் மழுவில் கருத்த சக்கரம்

0: ആത്രം അഴുക്കുചായം ദേ ചെമ്മീ മണ്ണൽ വരച്ചു വീറമായി എന്തിനി മണ്ണിൽ വരച്ചു കറുത്ത ചക്കവാള മതിയുകൾ ചൂടും കാലാഗ്രഹമാണു ഭൂമി ഒരു കാലാഗ്രഹമാണു ഭൂമി തലയ്ക്കു മുകൾ ശൂന്യാകാശം താഴേ നിഴലും ഇഴയും നരുകിൽ കറുത്ത ചക്രവാളം അതിരുകൾ ചൂടും കാലാഗ്രഹമാണു ഭൂമി ഒരു കാലാഗ്രഹമാണു ഭൂമി.
1: ഓക്കെ ഓക്കെ അച്ഛാ, കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം,
1: പേര് പറഞ്ഞു.
2: പേര് കൃഷ്ണേന്ദു, കൊല്ലത്ത് നിന്ന് വിളിക്കുന്നു.
1: ഓക്കെ കൃഷ്ണേന്ദു, അക്ഷരം കായാണ്, കാവച്ച് പാടണം.
2: കായോ?

0: ഹലോ.
1: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ.
0: ഓക്കെ
1: കൃഷ്ണേന്ദു, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ യേശ്വ.
1: ഹലോ യമുനയമ്മ. ഓക്കെ, അക്ഷരം ആയാണ് ആ വെച്ച് പാടണം.
2: ഗ്രീഷ്മയുടെ ചെറിയ അസുഖം ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം പറയുന്നിട്ട് മാറിയോ?
1: കുഴപ്പമില്ല, ചുമ ഒക്കെ മാറി. പക്ഷേ സൗണ്ട് എടുക്കുമ്പോ തൊണ്ടയ്ക്കൊരു വേദനയുണ്ട്, അതാണ് പ്രശ്നം മെയിൻ ആയിട്ട്. അതെ,
2: എനിക്കല്ലേ പഴയ പാട്ടുകളെ അറിയുള്ളേ.

ജനലിന്മേൽ മാല കോർത്തിരിക്കുന്ന സന്യാസിനിയാണോ ഞാൻ, പ്രേമ സന്യാസിനിയാണോ ഞാൻ.

എന്തിനെന്നറിവില്ല എന്റെ ഈ പൂജാമാല്യം, എന്നും ഞാൻ കോർക്കുന്നു വിദൂരതയിൽ. ആരാധനയ്ക്കല്ല അലങ്കരിക്കാനുമല്ല അധകൃതയല്ലോ ഞാൻ, വെറും അധകൃതയല്ലോ ഞാൻ.

0: ോർത്തിരിക്കുന്ന സന്യാസിനിയാണോ ഞാൻ, പ്രേമ സന്യാസിനിയാണോ ഞാൻ?
1: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ മാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ. ഓക്കെ, അക്കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. സരള വീണ്ടും ട്രൈ ചെയ്താൽ മതി, കണക്ട് ആകുന്നതായിരിക്കും. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: ഹലോ ഹലോ,
1: നമസ്കാരം.
2: ഹലോ
1: ഹലോ, പേര് പറയോ.
2: പേര് ഷിബിൻ.
1: ഷിബിൻ, റേഡിയോയിൽ ശ്രദ്ധിക്കരുത്, ഫോണിൽ ശ്രദ്ധിക്ക. റേഡിയോയുടെ വോളിയം കുറച്ച് വെക്കുക കേട്ടോ. ആരോ പറയുന്ന കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഗ്യാപ്പ് വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റേഡിയോയിൽ ശ്രദ്ധിക്കരുത് എന്ന്. അക്ഷരം പായാണ്, പാവച്ചിട്ട് പാടണം. ഹലോ ഹലോ
2: ഹലോ
1: ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ?
3: ആ കേൾക്കുന്നുണ്ട്. പാവച്ചല്ലേ?
1: ആ പാവച്ചിട്ട് പാടണം.
3: പാവതിര പാൽക്കടലിൽ അമ്പിളി പൂന്തോണി. ഒന്ന്
1: ഒന്ന് മതി.
3: ആ
1: ഒന്ന് മതി. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
4: ഹലോ
1: ഹലോ, പേര് പറയോ അമ്മ.
4: നിത.
1: സ്മിത. ഓക്കെ സ്മിത, അക്ഷരം ആയാണ്.
4: അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരി

0: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: പേര് പറയൂ അമ്മ.
1: സുൽബത്ത്.
0: ഓക്കെ സുൽബത്ത് ചേച്ചി, അക്ഷരം ഓ.
1: ഓ മൃദുലേ ഹൃദയമുരളിയിലൊഴുകി യാമിനി തൻ മടിയിൽ മയങ്ങുനി ചന്ദ്രിയെ ലലിയാൻ മനസ്സു മനസ്സുമായി ചേർന്നിടാ. ഓ മൃദുലേ ഹൃദയമുരളിയിലൊഴുകിവ. ഓ കിട്ടുമെന്ന് വിചാരിച്ചതേ ഇല്ല.
0: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
2: ഹലോ.
0: ഹലോ, പേര് പറയൂ.
2: ഉമ.
0: ഉമ. ഉമ ചേച്ചി, അക്ഷരം ഓ.
2: ഓയോ. ഓമനാളെ കണ്ടു ഞാൻ പോങ്ങിലാവിൽ.

ഭാരതങ്ങൾ പൊഞ്ചിരിച്ച നീലരാവിൽ ഞാൻ പെടുന്ന കോവിലിലെ ദേവിയാണവൾ. ഞാൻ കുതിക്കും ദേവലോകറാണിയാണവൾ. ഞാൻ പെടുന്ന കോവിലിലെ ദേവിയാണവൾ. ഞാൻ

0: കാവിൽ താളിത്താർത്തും ഞാനീ നീലരാവിൽ ഓമനാളെ കണ്ടു ഞാൻ പൊങ്ങിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. അതെയോ,
1: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ ജിജി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, പേര് പറയോ.
2: ഓക്കെ,
1: ലതയമ്മ. രായാണ് അക്ഷരം.
2: രാജഹംസഭയാ പാട്ട് മൊത്തം അറിഞ്ഞൂടാ മോളെ. എന്ത് പറ്റി തിരിയെല്ലാം കുറവല്ലോ. ബസ്സിൽ വിളിച്ചിരിക്കാതെ ചിരിക്കത്തോലെ
1: കേട്ടോ.
2: ഭംഗി
1: ചിരി കുറവല്ല, വോയിസ് ഒരുപാട് സ്ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ലെവലിട്ട് നിക്കുന്നത്.
2: ആ, എനിക്ക് മോളെ ചിരിച്ചുള്ള പരിപാടിയാണ് ഏറ്റവും ഇഷ്ടം.
1: ആണോ,
2: കേട്ടോ, ഒരുപാട് രസമാണ്, ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. ശരി, അസുഖം മാറിയിട്ട് പതി.
1: ഓക്കെ ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ,
3: സന്തോഷം. പാടി നോക്കട്ടെ.

0: ഹലോ.
1: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ.
0: എനിക്ക്
1: തോന്നുന്നു ചേച്ചി ഇത്രയും പിച്ച് ഇങ്ങനെ കുറച്ചുകൂടെ തൊട്ട് താഴത്തെ ലെവലിൽ പിടിച്ചാൽ കുറച്ചുകൂടെ അടിപൊളിയായിട്ട്
0: പാടാം.
1: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോളത്തിലുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
1: പേര് പറയൂ.
2: കാവേരി.
1: കാവേരി. പായാണ് അക്ഷരം. പാപ്പ. ഹലോ. ആ കൊടുത്തോ.
3: പഞ്ചവർണ്ണ പഞ്ചിരിക്കുന്നു എന്നെനിക്കരുതൂത് പോകാമോ, ആരാരും കാണാതെ ഒന്നവിടെ ചെല്ലാം.
1: ഓക്കെ, അമ്മയുടെ പേര് പറയോ. വിജി. ഓക്കെ അമ്മ, കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോളത്തിട്ടുണ്ട്. ഹലോ
4: ഹലോ, ഞാൻ പ്രീതയാണ്.
1: ഓക്കെ പ്രീത ചേച്ചി, അക്ഷരം പാ തന്നെയാണ്, പാവച്ച് പഠിക്കോട്ടോ. പാ പാ പാ
4: പാപ്പ. ആ ഓക്കെ.

0: ഓക്കെ അമ്മാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, കേൾക്കുന്നുണ്ടോ?
1: ആ കേൾക്കുന്നുണ്ട്.
0: പേര് പറഞ്ഞോ.
1: പേര് പ്രശാന്ത്.
0: അക്ഷരം പായാണ്, പാ വെച്ച് പാടണം.
1: പായോ?
0: പാ.
1: പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ പടി കടന്നെത്തുന്ന പതനിസ്വനം. പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ പടി കടന്നെത്തുന്ന പതനിസ്വനം. പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേലോടുന്ന മൃദുമന്ത്രണം. പിന്നെയും പിന്നെയും ആരോ
0: ായിരുന്നു കേട്ടോ. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അപ്പതി നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ, പേര് പേര് പറയൂ.
2: ഹലോ, ബീന.
0: ബീന. ഓക്കെ ബീന ചേച്ചി, ആ സ്റ്റിച്ച് വേൾഡ്. ആയാണ് അക്ഷരം, ആ വെച്ച് പാടണം കേട്ടോ. ഏതായാലും മതി, കുഴപ്പമില്ല.
2: കൂട്ടി വെച്ചതാരി അമ്മ മനസ്സേനും തുടക്കുകയും വലിയൊക്കെ ഓർമ്മയില്ല.
0: ഓക്കെ, സാരമല്ല കേട്ടോ. വേറൊരു പാട്ട് പാടാൻ പറ്റുന്ന പാടണോ ചേച്ചിക്ക്? ആ വെച്ചിട്ട് വേറെ അറിയാവുന്ന പാട്ടുണ്ടോ?
2: അന്തിപ്പൊന്നട്ടം കടലീ
0: പാടിയത് കൊള്ളായിരുന്നു. ആ ബാക്കിലിരുന്ന് പാടുന്നാരാ?
2: പ്രവീണ. പ്രവീണ ഇനി അടുത്ത പ്രാവശ്യം പ്രവീണയെ കൊണ്ട് പാടിച്ചു.
0: അതെ അതെ, അല്ലെ ഇപ്പൊ തന്നെ കൊടുത്താൽ നമുക്ക് ഇപ്പൊ തന്നെ പാടിക്കാം. ഓക്കെ ചേച്ചി, അപ്പൊ കൊള്ളായിരുന്നു കേട്ടോ പാടിയത്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. സരള ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
3: ഹലോ
0: ഹലോ, നമസ്കാരം.
3: നമസ്കാരം മോളെ, സുമതി അമ്മയാ.
0: ആഹാ, സുമതി അമ്മ നേരത്തെ വിളിച്ചല്ലോ.
3: നേരത്തെ വിളിച്ച്, കഴിഞ്ഞ ആഴ്ച വിളിച്ചില്ല, സാത്തമ്മൂട്ടായിരുന്നു. ഇപ്പോഴും മോളെ വർത്താനം കേക്കാൻ വേണ്ടി വിളിച്ചു.
0: അതെ,
3: നോക്കുന്ന വലിയ സന്തോഷമില്ലല്ലോ.
0: സന്തോഷമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല.
3: ഓക്കെ മോളെ, പറ ഞാൻ ഇച്ചിരി പാടാം.
0: ആ ഇച്ചിരി പാടി,
3: ഞാൻ പാടത്തില്ല.
0: വേണ്ട വേണ്ട വേണ്ട, താ വെച്ചിട്ട് കുറച്ച് പാടിയാ മതി. തായാണ് അക്ഷരം. താ താ താ താ.
3: അയ്യോ, തത്തേടെ താ.
0: അതെ,
3: അയ്യോ തത്ത. താതെയ്യം കാട്ടിലെ, തക്കാളി കാട്ടിലെ, തത്തമ്മ പണ്ടൊരു കൂട് വെച്ചു. കല്ലല്ല മരമല്ല. അയ്യോ മറന്നുപോയി.
0: സാറേ, കൊള്ളായിരുന്നു കേട്ടോ. ഞാൻ പക്ഷേ പാട്ട് ആദ്യമായിട്ടാ കേക്കുന്നത്.
3: താരയ്യങ്കാട്ടിലേ തക്കാളിക്കാട്ടിലെ തത്തമ്മ പണ്ടോര് കൂട് വെച്ചു.
0: ഓക്കെ,
3: അത് ബാക്കി ഉണ്ട് മോളെ, സിനിമാ പാട്ടാ?
0: ആ ഉണ്ട്, കുഴപ്പമില്ല, സാറില്ല, ഇത്രയും മതി. എനിക്ക് ബാക്കി ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. അതാ ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. ഹലോ
4: ഹലോ
0: ഹലോ, പേര് പറയോ. റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്, വീണ്ടും ട്രൈ ചെയ്താൽ മതി, കണക്ട് ആകുന്നതായിരിക്കും. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
5: ഹലോ
0: ഹലോ, നമസ്കാരം.
5: നമസ്കാരം,
0: പേര് പറയോ അമ്മ. കേട്ടില്ല.
5: മഞ്ജു.
0: മഞ്ജു എവിടുന്നാ വിളിക്കുന്നേ? ഇതെന്ത് സൗണ്ട് ഇല്ലാത്ത, എന്താ നല്ല ഉറക്കം സംസാരിച്ചോ? നമുക്ക് ഞങ്ങളുടെ ഉറക്കം നല്ല പോലെ ഒക്കെ പാടണം. ഓക്കെ, അക്ഷരം ക, കൂട് വെച്ചു ക. ഓക്കെ, കൊള്ളാർ, ഞാനിങ്ങനെ കേട്ടോണ്ട്.

0: ഷാ വെച്ച് നമ്മള് ഒരാൾക്ക് കൊടുത്താലേ പിന്നെ അതൊരു പരാതിയോ? അടുത്ത ആള് വിളിക്കുമ്പോ പറയും ഞാൻ പാ വെച്ച് പാടാം, അപ്പൊ ഞാൻ വേണ്ടെന്ന് പറയുമ്പോ നേരത്തെ പാടി അമ്മ പാടിയതോ എന്ന് ചോദിക്കത്തില്ലേ? അതാണ് പ്രശ്നം. ഷാ വെച്ച് പാട്ടുണ്ട്, ആലോചിച്ച് നോക്കേ, ദേവരാഗത്തിൽ പാട്ടൊക്കെ ഉണ്ട്, പിന്നെ നമ്മുടെ മോഹൻലാലിന്റെ. ആഹാ, ഷാ വെച്ച് പാടിയാ മതി, വേറെ അക്ഷരം വെച്ച് പാടാൻ പറ്റത്തില്ല, അറിയത്തില്ല. സാരല്ല, ഇത്തവണത്തേക്ക് വിഷമിക്കണ്ട കേട്ടോ, നമുക്ക് നെക്സ്റ്റ് ടൈം വീണ്ടും ട്രൈ ചെയ്യാം. സുഖമായിട്ടിരിക്കുന്നമ്മാ. ഓക്കേ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറയോ.
1: എന്റെ പേര് അജയ്.
0: ഓക്കേ അജയ്, ഷായാണ് അക്ഷരം.
1: ഷായോ?
0: ഷാ ഷാ.
1: അയ്യോ ബാക്കി അറിയ.
0: ഓക്കെ ഓക്കെ, സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു ഷോർട്ട് ബ്രേക്ക് ആണ്, ബ്രേക്കിന് ശേഷം തിരികെത്താം.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: എല്ലാവരും ചൊല്ലണ ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:00. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ. കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം:
4: നീറ്റും വിദ്യാർത്ഥി ആത്മഹത്യകളും. നീറ്റ് പരീക്ഷ വിദ്യാർത്ഥികളെ നീറ്റുന്നുണ്ടോ? കുട്ടികളെ നമ്മൾ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയാണോ വളർത്തുന്നത്? വിദ്യാഭ്യാസം ഒരു ഭാരമാകുന്നു. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:00.
0: ഓക്കെ, തിരികെ താം മ്യൂസിക്കൽ ചെയറിലേക്ക്. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
5: ഹലോ,
0: കട്ടാക്കത്തില്ല പക്ഷേ റേഡിയോയുടെ വോളിയം കുറയ്ക്കണം.
5: ഹലോ
0: ഹലോ, പേര് പറയൂ. ആർദ്ര. ആർദ്ര കുട്ടി ഏത് ക്ലാസ്സിലാ? സിക്സ്ത് സ്റ്റാൻഡേർഡ്. അടുത്ത് ആരാ ഉള്ളത്? അമ്മൂമ്മയാണോ? അമ്മൂമ്മയടുത്ത് ആ റേഡിയോയുടെ വോളിയം കുറച്ചുകൂടെ കുറയ്ക്കൂ, പറയൂ. അല്ലെ മോൾ അവിടെ നിന്ന് കുറച്ച് മാറി നിന്നാലും മതി. ആർദ്രക്കുട്ടി ഏത് പാട്ടാ പാടുന്നേ?
5: കല്യാണി.
0: പാടിക്കോ.
5: നിന്റെ നുണക്കൊഴി കണ്ടപ്പോ അടിവയറ്റിലെ മണ്ണുള്ള രാത്രി, നിന്റെ ചിരിയത് കണ്ടപ്പോ അയ്യോ നെഞ്ചിലെ രാതി, കരിമിഴിയുള്ള കാവാണി കാക്കൂമ്മേലെ കണ്ടപ്പോ കണ്ണെന്ന് ഉടക്കി, ചിരിക്കല്ലേ പെണ്ണെ കല്യാണി, നിന്നെ മാറത്ത് പുള്ളിയിലെണ്ണെ നീ കുടിക്കിട്ട്, കണ്ണിലെ നിറ കണ്ട്, കയ്യിലെ വളം കണ്ട്, കാലിലെ കൊലിച്ചിട്ട് എന്നെ കുറുക്കി, അറിയില്ല അരി ഞാൻ ആരക്കെട്ട് കിടക്കുമ്പോ എനിക്ക് എന്റെ മോഹങ്ങൾ അടപ്പെട്ട് ഒഴുകുമ്പോ നോക്കല്ലേ നീ ഒരു തീ നോട്ടത്തിൻ മുനകൊട്ടൻ ചങ്ങന്ന് പെടക്കണം, നോക്കല്ലേ നീ ഒരു തീ.
0: ഓക്കേ, കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ മോളെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
6: ഹലോ
0: ഹലോ, നമസ്കാരം. പേര് പറയൂ.
6: നൗഷാദ്.
0: ഓക്കെ ചേട്ടാ, നമ്മള് ഷാ എന്ന അക്ഷരത്തിലാണ് നിർത്തിയിരിക്കുന്നത്. ഷാ
6: ഷാ. പഴയ പാട്ടാണല്ലേ?
0: കുഴപ്പമില്ല, ഏത് പാട്ട് വേണമെങ്കിലും പാടാം.
6: അല്ലേ, അറിഞ്ഞുകൂടാ?
0: അറിയത്തില്ലേ
6: ശശികല.

0: അങ്ങനെ കണ്ട പാട്ടുണ്ട്.
1: ശാവച്ച് പാട്ടൊക്കെ ഉണ്ട്. കൊറച്ചു മുന്നേ നമ്മുടെ കാതോട് കാതോരത്തിൽ വരെ പോയി ഒരു പാട്ട് ശാവച്ചിട്ട്.
0: ശലഭം വഴി മാറും ും
1: പകരം തരും.
0: ഓക്കെ,
1: സാറല്ല. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, പേര് പറയോ.
2: എന്റെ പേര് സതീഷ്.
1: ഓക്കെ ചേട്ടാ, അക്ഷരം പാ
2: കേട്ടില്ല.
1: പാ പാ പാ പാ
2: പായ പായാണ്
1: പാ പാ. പകരം തരും
2: പകരം തരും. ഓക്കെ ഓക്കെ.
0: പാടാൻ ഞാനാ ഗാനം വീണ്ടും ഇതാ ഇതാ ഇതാ
2: ഈ വെച്ച്. ഹലോ.
1: ഓക്കെ ഓക്കെ
2: ഓക്കെ, ബാക്കി വരി.
1: ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ. ഓക്കെ, ആ കോളം ബ്രേക്കായിരിക്കുകയാണ്. വിളിക്കുന്ന ശ്രോതാക്കൾ ദയവ് ചെയ്ത് റേഡിയോയുടെ വോളിയം കുറച്ചതിന് ശേഷം വിളിക്കുക. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
3: ഹലോ
1: ഹലോ, പേര് പറയോ.
3: സോഫിയ.
1: സോഫിയ. ഓക്കെ സോഫി ചേച്ചി, ഈ ആണ് അക്ഷരം. ഇഷ്ടം പോലെ പാട്ടുണ്ട് ഈ വെച്ചിട്ട്. വൈശാലിയിലൊക്കെ പാട്ടുണ്ട്. വൈശാലി വൈശാലിയില്.
3: ഇല കൊഴിയും ശിശിരത്തിൽ.

0: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ, അമ്മാ റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ.
1: ഹലോ,
0: ആ കായാണ് അക്ഷരം, കാ കാ കാ കിളികൾ വരവായി.
1: കിളിയേ കിളിയേ മണ്ണിലൂരത്തോട്ട് ഒരു മല മുഴുവെല്ലാം പോകും. കിളിയേ കിളിയേ മണ്ണിലൂരത്തോട്ട് ഒരു മല മുഴുവെല്ലാം പോകും. അഴകങ്ങൾ വളരെ പല നാടുക പോലെ.

0: മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും മഴകിന്നഴകിൽ. ഓക്കെ ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: പേര് പറയോ.
1: ബീന.
0: ഓക്കെ ബീന ചേച്ചി, ആയാണ് അക്ഷരം, അഴകിൻ അഴകി. ഹലോ, ഏ
1: പെട്ടെന്ന് വിളിച്ച് കിട്ടിയപ്പോഴായിരുന്നു.
0: ടെൻഷൻ വേണ്ട, ഒന്ന് ശ്വാസമൊക്കെ വലിച്ച് വിട്ട് ഒന്ന് ആലോചിച്ചിട്ടൊക്കെ പറഞ്ഞാ മതി. ആയാണ് അക്ഷരം, ഈസിയാണ്.
1: ഈസിയാണ്, പെട്ടെന്നായാലും മൈൻഡ് മാറും.

நம்ம கொடுங்க

0: ഓക്കേ, കൂടെ സഹായിച്ചിട്ടായിരുന്നു
1: ഫിലോമിന അല്ല രേഷ്മ.
0: രേഷ്മ താങ്ക് യു. അത്
1: പെട്ടെന്ന്
0: ഞാനുള്ള ടെൻഷനായി. ഞാനിങ്ങനെ ആദ്യമായിട്ടാ ഇങ്ങനെ വിളിക്കുന്നത്. ഒരുപാട് നേരം ഇങ്ങനെ കേൾക്കുന്നത്. എനിക്ക് കിട്ടുന്ന ഏത് അക്ഷരമാണെന്ന് ഓർത്ത് ഓർത്ത് ഒക്കെ ഇരുന്നത്.
1: ഓക്കെ, ടെൻഷൻ അടിച്ചാ ഒന്നും കിട്ടത്തില്ല. നമ്മള് ഫ്രീ ആയിട്ട് നിന്നങ്ങ് പാടിയാ മതി. ഓക്കെ ജി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ, ആ കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്.
0: ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
1: പേര് പറയൂ.
0: എന്റെ പേര് സുജി.
1: സുജി.
0: സുജി.
1: സുജി. ഓക്കെ സുജി ചേച്ചി.
0: ആ.
1: അക്ഷരം ക.
0: ക. ക.
1: ക. ആഹാ, സഹായിക്കാനൊക്കെ ഒരുപാട് ആളുണ്ടല്ലോ അവിടെ.
0: ക.
1: ക. ക.
0: കണ്ണാം തുമ്പി പോരാം, എന്നോട് ഇഷ്ടം കൂടാം, നിന്നെ കൂടാതില്ലല്ലോ, എന്നിൽ ഉള്ളിൽ പൂക്കാലം.

0: കണ്ണാന്തുമ്പി പോരാമോ, എന്നോട് ഇഷ്ടം കൂടാമോ. ഇത്ര അറിയാവും.
1: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ.
0: ഓക്കെ
1: ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04742931111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ ഹലോ, പേര് പറയോ. ഓക്കെ ജെസ് ചേച്ചി, അക്ഷരം കായാണ്, കൂടാമോ?
2: കായോ?
1: കൂടാമോ?

0: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ ചേച്ചി, ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
1: ഹലോ, ഞാൻ സുരേഷ്, കൊല്ലം.
0: ഓക്കെ സുരേഷ് ഏട്ടാ, അക്ഷരം മാ.
1: മായാജാലകവാതിൽ തുറക്കും മധുര

0: നിങ്ങൾ മഞ്ഞ പാശിനി. ഓക്കേ
1: ഓക്കേ, കൊള്ളായിരുന്നു. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. ശ്രോതാക്കൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയർ 107.8. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ, നോക്കാം. ഹലോ ഹലോ, ഇതാരാ? ണോ മോളെ? ആ റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ. കേട്ടില്ല? ആ പാടിക്കോ. പിന്നെന്താ? പിന്നെ കൊള്ളാം, ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുവായിരുന്നു. ഞാൻ വെച്ച് ബാക്കി പാടുമെന്ന്, ബാക്കി അറിയത്തില്ല. ബാക്കി അറിയോ? അറിയത്തില്ല. സാറേ, നമുക്ക് നെക്സ്റ്റ് വീക്ക് വിളിക്കുമ്പോ ബാക്കിയും കൂടെ പഠിക്കണം കേട്ടോ. കൊള്ളായിരുന്നു പാടി, നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ മോളെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
1: പേര് പറയോ ചേച്ചി.
2: അജിത ചേച്ചി.
1: അജിത ചേച്ചി, ഓക്കെ. മായാണ് അക്ഷരം, നമ്മള് ഇതിന് മുന്നേ പറഞ്ഞു നിർത്തേക്കുന്ന മാ.
2: സ്നേഹമനോരവേലുണർന്നു

0: ഓക്കെ, കൊള്ളാം.
1: ഇന്നലെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇന്നലെ കാതോട് കാതോരത്തി വിളിച്ചപ്പോ ഫോൺ എടുത്ത് പാട്ടും പറഞ്ഞു, പക്ഷെ അതിനുശേഷം പിന്നെ കോള് കണക്ട് ആയില്ല.
0: നമ്മളിവിടെ ഒന്നും ചെയ്യുന്നില്ല ചേച്ചി.
1: ഞാൻ ഫോൺ ഇങ്ങനെ ചെയ്തു വെച്ചോണ്ടിരിക്കുക, അന്നേരം ഭൂകമ്പം കാണാൻ വേറെ കോള് കട്ടായി പോയെന്ന്. പാട്ടും ചോദിച്ച് പാട്ടും പറഞ്ഞു,
0: പാട്ട് പറഞ്ഞു. കോള് ലൈനിൽ കണക്ട് ആയിട്ടാണോ കട്ടായത്?
1: ആ ലൈനിൽ കണക്ട് ആയിട്ട് അന്നേരം എന്റെ അടുത്ത് പറഞ്ഞു ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് കാണാ പിന്നെ ഞാൻ നോക്കിയപ്പോ അതങ്ങ് കട്ടായങ്ങ്.
0: അറിയത്തില്ല ചേച്ചി.
1: പിന്നെ വിളിച്ചിട്ട് അനക്കോ എനിക്ക് ഇതേനൊക്കെ ഒരു വിഷയം.
0: ഇന്നലെ ഒരു കോള് നമ്മൾ ലൈനിൽ കണക്ട് ചെയ്തായിരുന്നു, പക്ഷെ കുറെ നേരം ചോദിച്ചിട്ട് ഒന്നും അനക്കോ
1: ഇല്ല. കട്ടായി പോയത് പിന്നെ.
0: ഓക്കെ, അറിയത്തില്ല.
1: റേഞ്ചിന്റെ
0: പ്രോബ്ലം എന്തെല്ലാം ആയിരിക്കും കേട്ടോ, ട്രൈ ചെയ്താ മതി. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
2: ഹലോ
0: ഹലോ പേര് പറയോ.
2: ഹലോ
0: ഹലോ പേര് പറയോ.
2: ഗിരിജ.
0: ഓക്കെ ഗിരിജ ചേച്ചി, അക്ഷരം ഉ.
2: ഊഞ്ഞാല ഊ മന കുട്ടന്നോ.

0: ഹലോ ഹലോ.
1: ഹലോ. ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ.
0: ശരി, താങ്ക് യു.
1: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം നമസ്കാരം.
1: പേര് പറയൂ.
2: കൃഷ്ണൻ ബലപുരി.
1: ഓക്കെ കൃഷ്ണൻ ചേട്ടാ, ഊ ആണ് അക്ഷരം. ഊച്ച് പാട്ടൊക്കെ ഉണ്ട്, പഴയ പാട്ടുണ്ട്, പുതിയ പാട്ടുണ്ട്, എല്ലാം ഉണ്ട്. അത് പാടിപ്പോയി, അത് പാടിപ്പോയി, ഇനി പാടാൻ പറ്റത്തില്ല. ആ ഊഞ്ഞാല പാടിയതാണ് അടുത്ത ഊച്ചായിട്ടിന് കിട്ടിയിരിക്കുന്നത്. തമിഴ് പാടാൻ പറ്റത്തില്ല, മലയാളം. ഉണരൂ വേഗം നീ
2: ഉണരൂ വേഗം നീ സുമരാണി വന്നു

0: ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം, പേര് പറയൂ.
1: നെൽസൺ.
0: ഓക്കെ നെൽസൺ ചേട്ടാ, മായാണ് അക്ഷരം. മാ മാ
1: മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ മായുകില്ലേ വീണ മീട്ടുകില്ലേ എന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ.
0: വീണ്ടും നമ്മള് മായി തന്നെ എത്തി നിക്കുന്ന കേട്ടോ. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിട്ടുണ്ട്. ഹലോ
2: ഹലോ
0: ഹലോ നമസ്കാരം.
2: നമസ്കാരം, വിജയമാരിയമ്മ.
0: വിജയമാരിയമ്മോ, മായാണ് അക്ഷരം.
2: മനസ്സിനി മംഗളം നേരുന്നു ഞാൻ.

0: ഞാൻ എവിടെയാണെങ്കിലും നിന്റെ സങ്കൽപ്പങ്ങൾ ഏഴു വർണ്ണങ്ങളും പിളർത്തട്ടെ. എന്നുമൻ ജീവിത പൊന്മണി വീണയിൽ സുന്ദര സ്വരരാഗം ഉണരട്ടെ, ഉണരട്ടെ. മംഗളം നേരുന്നു ഞാൻ മനസ്സിനെ, മംഗളം നേരുന്നു ഞാൻ. ഹലോ,
1: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. ഹലോ
2: ഹലോ,
1: പേര് പറയൂ. ആ റേഡിയോയുടെ വോളിയം കുറയ്ക്കാൻ പറയൂ. ഇനി പേര് പറഞ്ഞോ, പേരൊന്നുകൂടെ പറഞ്ഞോ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
3: ഹലോ
1: ഹലോ, പേര് പറയോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. വീണ്ടും ട്രൈ ചെയ്താൽ മതി, കണക്ട് ആകുന്നതായിരിക്കും. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അപ്പൊ അതേ സമയം 4:25 ആയിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് ടൈമും കൂടെ ഉള്ളൂ നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ വേഗം തന്നെ വിളിക്കുക, അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
3: ഹലോ
1: ഹലോ, നമസ്കാരം.
3: നമസ്കാരം.
1: ഓക്കെ, ആബിതാമ്മ, അക്ഷരം മായാണ്.
4: മലരും മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ.
1: ഓക്കെ, കെ പി എസ് സിയുടേതാണല്ലോ. ഓക്കെ, കൂടുതലും എനിക്കൊന്നും അമ്മ കെ പി എസ് സിയുടെ പാട്ടുകളാണ് പാടുന്നത്. ഓക്കെ മാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
5: ഹലോ
1: ഹലോ, നമസ്കാരം, പേര് പറയൂ.
5: നമസ്കാരം, ഞാൻ സിദ്ധു.
1: ഓക്കെ സിദ്ധുക്കുട്ട, ഏത് പാട്ടാ പാടുന്നേ?
5: ഇന്ന് ചാഞ്ചക്കം തെന്നിയും.
1: പാടിക്കോ.
5: ചാഞ്ചക്കം തെന്നിയും താളത്തിൽ ചിന്നിയും ആകാശത്താൽ വട്ട പീലി കിട്ടും ചില്ലു മേഘമേ. ചാഞ്ചക്കം തെന്നിയും താളത്തിൽ ചിന്നിയും ആകാശത്താൽ വട്ട പീലി കിട്ടും ചില്ലു മേഘമേ. ഓഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ ഹോ

0: കയറുമി ചുരങ്ങളിൽ മരങ്ങളിൽ കയറുമി നക്ഷത്രങ്ങൾ തേടി നവരത്നങ്ങൾ തേടി സ്വപ്നത്തേരിൽ നിന്നെ കാണാനെത്തുമ്പോൾ
1: ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ,
1: പേര് പറയോ. വൈഷ്ണ, റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ. ഏത് പാട്ടാ പാടണേ? ഏത് പാട്ടാ പാടുന്നേ? പാടിക്കോ.
2: കണ്ണാന്തുമ്പി പോരാമോ, നിന്നോടിഷ്ടം കൂടാമോ, തുള്ളിക്കളിക്കണ ഹരി കളിയാടാം. ഓ
1: ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് ദി ലാസ്റ്റ് കോള് ആയിരിക്കും മേ ബി. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. ഓക്കെ, അപ്പം നമ്മുടെ ലാസ്റ്റ് കോളാകാനാണ് ചാൻസ്. നമുക്ക് നോക്കാം. ഹലോ ഹലോ
3: ഹലോ
1: ഹലോ, നമസ്കാരം. പേര് പറയോ. ജയ ചേച്ചി. മായാണ് അക്ഷരം.
3: മായ. മൈരാടിക്കുന്നിൽ മണിമുകിലുകൾ തോരി, മൈരാടിക്കുന്നിൽ മണിമുകിലുകൾ തോരി, വന്നു തീരി വീശിയാടിരുന്നു മോഹം തെയ്യം തെയ്യം മൈരാടിക്കുന്നിൽ.
1: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. അപ്പൊ ഈ നമ്മുടെ ലാസ്റ്റ് കോളാണ്, ആരാ നോക്കാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. പേര് പറയൂ. ഓക്കെ വിനോദ്, അക്ഷരം ക. ക ക, വേഗം പാടണം, സമയമില്ല.
4: കാനന
1: ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾ, ഓക്കെ, അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ മ്യൂസിക്കൽ ചെയർ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്തൊരു മ്യൂസിക്കൽ ചെയറിലൂടെ കേട്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ്. രേഷ്മ.
5: റേഡിയോ ബെൻസിഗർ 107.8.

0: സാങ്കേതിക സഹായം ശിവപ്രിയൻ.
1: ഗാനകൗതുകത്തിന്റെ 346 എപ്പിസോഡിലേക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകാരന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ബൈബിൾ വായിക്കാൻ എടുത്തപ്പോൾ വായനയ്ക്കായി ലഭിച്ചത് 23 സങ്കീർത്തനമാണ്. അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിലെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പി ഭാസ്കരൻ രചിച്ച പഴയൊരു പാട്ടിന്റെ ഈരടികൾ വീണ്ടും വന്നു മനസ്സിന് തഴുകിയത്. 1967 പുറത്തിറങ്ങിയ അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ എഴുതി ബാബുരാജ് സ്വരപ്പെടുത്തിയ പാവനെല്ലാം ആട്ടിടയ പാതകാട്ടുക നാഥ എന്ന വിശ്രുത ഭക്തിഗാനം. ദൈവത്തിൻ്റെ അദൃശ്യ സാന്നിധ്യമുള്ള വരികൾ ഇന്നും കണ്ണുകളെ നനയ്ക്കുന്നു, അവ മനസ്സിൻ്റെ ശാന്തുല തടങ്ങളെ ആർദ്രമാക്കുന്നു. നിന്റെ സമ്മാനമല്ലയോ എന്ന വരി എസ് ജാനകി ആവർത്തിച്ച് പാടുന്നത് കേൾക്കുമ്പോൾ അറിയാതെ കോരിത്തെരിച്ചു പോകുന്നു. ഇന്നും ഒരൊറ്റ വരി കൊണ്ട് വെറുമൊരു ഭക്തിഗാനത്തെ ദാർശനിക കാവ്യത്തിൻ്റെ തലത്തിലേക്ക് വളർത്തുന്നു ഭാസ്കരൻ മാസ്റ്റർ. മെലഡിയുടെ മൃദുസ്പർശമുള്ള ബാബുരാജിൻ്റെ ഈണം ആ കാവ്യത്തെ കാലാതിവർത്തിയാക്കുന്നു.

ബാല്യകാലത്ത് ഈ ഗാനം ആദ്യമായി കേട്ടപ്പോൾ ഒരു ഹിന്ദുമത വിശ്വാസിയാണ് ഈ ക്രിസ്തീയ ഭക്തി ഗാനം രചിച്ചതെന്നോ മുസൽമാനാണ് അതിന് ഹൃദയം കൊണ്ട് സംഗീതം പകർന്നതെന്നോ അറിയില്ലായിരുന്നു. എസ് ജാനകിയും ബി വസന്തയും ചേർന്നാണ് അതിന് ശബ്ദം പകർന്നതെന്നും പിന്നീടാണ് അറിഞ്ഞത്. അത്ഭുതം തോന്നി. സിനിമാ പാട്ടിനോളം ജാതി മതാതീതമായ മറ്റേത് കലാരൂപമുണ്ട്? പി ഭാസ്കരൻ മാഷ്ടർ അഭിമുഖത്തിൽ ഈ ഗാനത്തെക്കുറിച്ച് പരാമർശിച്ചത് ഇങ്ങനെ: ക്രിസ്തീയ ഭക്തിഗാനമായാണ് എഴുതിയതെങ്കിലും ലോകത്തെ എല്ലാ മനുഷ്യർക്കും ഉൾക്കൊള്ളാനാകുമെന്ന് തോന്നുന്നു ആ വരികളിലെ സന്ദേശം. എൻഡ് ഓഫ് കോട്ട്. മലയാള സിനിമയിൽ കേട്ട എക്കാലത്തെയും ഭക്തിഗീതങ്ങളിൽ ഒന്നാക്കി ആ പാട്ടിനെ മാറ്റിയത് അതിൻ്റെ സാർവലൗകിക ഭാവം തന്നെയാവണം. ബാബുരാജിൻ്റെ ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അടിസ്ഥാന ഭാവമായ ഭക്തിക്കൊപ്പം മുഗ്ധമന്ദിരമായ മെലഡിയുടെ സൗന്ദര്യം കൂടി ചാലിച്ച് ചേർത്തിരിക്കുന്നു ബാബുക്ക ആ പാട്ടുകളിൽ. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന ചിത്രത്തിൽ പി ലീലയും പുനിതയും പാടിയ ഈ ഗാനം കേട്ടു നോക്കുക.

പരമ്പരാഗത ഭക്തിഗാനങ്ങളുടെ ചിട്ടവട്ടങ്ങൾ പലതും പിന്തുടരുമ്പോഴും അനായാസം ഹൃദയത്തിലേക്ക് ഒഴുകുന്നു. മധുരോധാരമായ സ്നേഹഗീതങ്ങൾ കൂടിയായി മാറുന്നു അവ. തങ്കക്കുടം എന്ന ചിത്രത്തിൽ കമുകറ പുരുഷോത്തമനും പി സുശീലയും ചേർന്ന് ആലപിച്ച ഈ ഗാനമൊന്ന് ശ്രദ്ധിക്കൂ.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: വാദ്യവിന്യാസത്തിലും കേൾക്കാം വേറിട്ട ശൈലി. ചുഴിയിൽ പൂവച്ചൽ ഖാദറിന്റെ രചനയിൽ ജാനകി പാടിയ ഈ ഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ പള്ളിമണികളുടെ താളം എത്ര ഔചിത്യപൂർവമാണ് ബാബുരാജ് വിളക്കി ചേർത്തിരിക്കുന്നത്. ജാനകിയുടെ ആലാപനത്തിന്റെ ആർദ്രതയിൽ ആ താളം അലിഞ്ഞു ചേരുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന ഭാവപ്രപഞ്ചം അനുഭവമോ. എല്ലാ ജാതിമത ചിന്തകളും അപ്രസക്തമാകുന്നു ആ ഗാനനിർച്ചതയിൽ.

ഇസ്ലാം മത വിശ്വാസി കൃഷ്ണഭക്തി ഗാനങ്ങൾ എഴുതുന്നു. ഹിന്ദു കവി മനോഹരമായ മാപ്പിളപ്പാട്ടുകളും ക്രിസ്തീയ പ്രാർത്ഥനാ ഗീതങ്ങളും സൃഷ്ടിക്കുന്നു. ക്രിസ്ത്യാനിയും മുസൽമാനും എല്ലാം ശബരിമല അയ്യപ്പനെ കുറിച്ച് മനമുരുകി പാടുന്നു. ആ പാട്ടുകളെല്ലാം ജാതി മത ഭേദമന്യേ ജനം ഏറ്റുപാടുന്നു. വിശ്വാസത്തിൻ്റെ വേലിക്കെട്ടുകൾക്ക് ഇവിടെ എന്ത് പ്രസക്തി? ഇസ്ലാം മത വിശ്വാസികളായ ഗാനരചയിതാവ് ഷക്കീൽ ബദായുനിയും സംഗീത സംവിധായകൻ നൌഷാദ്, ഗായകൻ മുഹമ്മദ് റാഫിയും ഒത്തുചേർന്ന് നമുക്ക് നൽകിയ ഈ സൂപ്പർ ഹിറ്റ് ഹിന്ദി കൃഷ്ണഭജന ഗാനത്തോടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു.

హరి ఓం హరి ఓం హరి హరి ఓం దర్శన భిక్ష దేదో

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം.

ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
2: കൊല്ലം സുപ്രീം 1 ഗ്രാം ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129.

കൊല്ലം നഗരത്തിൽ ഓൺലൈൻ ഓട്ടോറിക്ഷ സർവീസ് ആരംഭിച്ചു. ഇന്നലെ മുതലാണ് നഗരത്തിൽ ഓൺലൈനായി ഓട്ടോറിക്ഷ ടാക്സി സർവീസ് ആരംഭിച്ചത്. ആപ്പ് വഴി കസ്റ്റമർ നിൽക്കുന്ന സ്ഥലവും പോകേണ്ട സ്ഥലവും നൽകി കഴിയുമ്പോൾ പോകേണ്ട ആകെ ദൂരവും ഇതിന്റെ ചാർജും കാണിക്കും. ഇതിനുശേഷം വാഹനം ബുക്ക് ചെയ്യാം. മയ്യനാട് വെള്ളമണൽ ഗവൺമെന്റ് HSSൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എക്കണോമിക്സ് ജൂനിയർ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി 30-ാം തീയതി രാവിലെ 10 മണിക്ക് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായി സ്വയം വിവരങ്ങൾ നൽകുവാനുള്ള സെൽഫ് എനുമറേഷൻ പ്രക്രിയയ്ക്കായുള്ള ഹെൽപ്പ് ഡെസ്ക് മനേൽകുളങ്ങര MRA നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നാളെ രാവിലെ 10 മുതൽ 2 മണിവരെ മനേൽകുളങ്ങര NSS വനിതാ സമാജ ഹാളിലുള്ള MRA ഓഫീസിൽ നടക്കും. മൃഗസംരക്ഷണ വകുപ്പിന്റെ ജില്ലയിലെ വിവിധ പദ്ധതികളിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ ഡ്രൈവർ കം അറ്റൻഡന്റ് നിയമനം നടത്തുന്നതിന് 29 രാവിലെ 11 തേവള്ളി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ അഭിമുഖം നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0774279434. വിമുക്ത ഭടന്മാരുടെ മക്കളിൽ 2025-26 പത്താം ക്ലാസ് 12-ാം ക്ലാസ് പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ചവർക്ക് ടോപ്പ് സ്കോറർ ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാം. എല്ലാ വിഷയങ്ങൾക്കും A+, A1 ഗ്രേഡ് ലഭിച്ചവർക്കും CBSE, ICSE പരീക്ഷകളിൽ അഡീഷണൽ വിഷയം ഒഴികെ എല്ലാ വിഷയങ്ങൾക്കും 90% മുകളിൽ മാർക്ക് നേടിയവർക്കുമാണ് അർഹത. ഓഗസ്റ്റ് 10 service.online.gov.in കേരള മുഖേന അപേക്ഷയും രേഖകളും സമർപ്പിച്ച് പകർപ്പ് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474279287. കൊട്ടാരക്കരയിലെ ടിപ്പർ അപകടത്തിന് പിന്നാലെ ടിപ്പർ ലോറികൾ നിരത്തിലിറങ്ങുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയ സമയം ദീർഘിപ്പിച്ചു. രാവിലെ 8:30 മുതൽ 10 വരെയും വൈകിട്ട് 3:30 മുതൽ 5 വരെയുമായിരുന്നു നിരോധന സമയം. ഇതിൽ രാവിലത്തെ സമയം ദീർഘിപ്പിച്ചു 7 മുതൽ 10 വരെ. ഇനി മുതൽ ജില്ലയിൽ ടിപ്പർ ലോറികൾ ഓടാൻ പാടില്ലെന്ന വ്യവസ്ഥ ഇന്നു മുതൽ നടപ്പാകും. റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡിന്റെ തരം നോക്കാതെ ഈ മാസം 1 ലിറ്റർ മണ്ണെണ്ണ കൂടി ലഭിക്കും. സ്റ്റോക്ക് ഉള്ളതനുസരിച്ച് ഓരോ കാർഡ് ഉടമയ്ക്കും 1 ലിറ്റർ വീതം നൽകുവാൻ സിവിൽ സപ്ലൈസ് കമ്മീഷണർ ഉത്തരവിറക്കിയതോടെ ഇന്നലെ മുതൽ വിതരണം ആരംഭിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 1500 പ്രൊബേഷണറി ഓഫീസർ ഒഴിവുണ്ട്. ഓൺലൈൻ അപേക്ഷയാണ്. ജൂലൈ 8 അപേക്ഷിക്കാം. വ്യോമസേനയിൽ അഗ്നിവീർ സെലക്ഷൻ ടെസ്റ്റിന് ജൂലൈ 6 മുതൽ 26 ഓൺലൈനായി അപേക്ഷിക്കാം. ഓൺലൈൻ ടെസ്റ്റ് സെപ്റ്റംബർ 22-23 തീയതികളിൽ നടക്കും. അവിവാഹിതരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമാണ് അവസരം. 4 വർഷത്തേക്കാണ് നിയമനം. തൃശൂർ കല്ലേറ്റുംകരയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിഹാബിലിറ്റേഷനിൽ 23 ഒഴിവുണ്ട്. താൽക്കാലിക നിയമനം ജൂൺ 26 അപേക്ഷിക്കാം. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ബാംഗ്ലൂരുവിലെ BEML Limited 362 ഓപ്പറേറ്റർ ഒഴിവുണ്ട്. ജൂലൈ 10 ഓൺലൈനായി അപേക്ഷിക്കാം. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുൻപ് ടെലഗ്രാമിന് ഏർപ്പെടുത്തിയ വിലക്കിന്റെ കാലാവധി അവസാനിച്ചു. അതേസമയം മെസ്സേജുകൾ എഡിറ്റ് ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം ഈ മാസം 30 തുടരും. കേരള കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി അംഗങ്ങളുടെ മക്കളിൽ 2025-26 അധ്യയന വർഷം SSLC, CBSE, 10-ാം ക്ലാസ്, +2 പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ചവരിൽ നിന്നും ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. വെള്ളപ്പേപ്പറിൽ എഴുതി തയ്യാറാക്കിയ ക്ഷേമനിധി അംഗത്തിന്റെ അപേക്ഷ, മാർക്ക് ലിസ്റ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ക്ഷേമനിധി കാർഡിന്റെയും ആധാർ കാർഡിന്റെയും പകർപ്പ്, അപേക്ഷകന് വിദ്യാർത്ഥിയുമായുള്ള ബന്ധം തെളിയിക്കുന്നതിന് SSLC ബുക്കിന്റെ പകർപ്പ്, റേഷൻ കാർഡിന്റെ പകർപ്പ്, അപേക്ഷകന്റെ ഫോൺ നമ്പർ എന്നിവ സഹിതം 30 അപേക്ഷ നൽകണം. വിലാസം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസ്, കേരള കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡ്, മുണ്ടയ്ക്കൽ വെസ്റ്റ്, കൊല്ലം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474274469. ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് ഇന്ത്യ ലിമിറ്റഡിൽ ലോജിസ്റ്റിക്സ് ആന്റ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, മോണ്ടിസോറി ആന്റ് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലീച്ചായി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന ജൂലൈ 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണത

0: എതിരെ അറൈസ് അവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
1: കൊള്ളാലും എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
0: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു.
1: നിക്ക് എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ, എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി, പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
2: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഇസ്
3: ബാഡ്ലി. ബാഡ്ലി.
2: Badly is spelled as B A D L Y.
3: This is an adjective. It means one in a severe or harmful way, two in a way that is not acceptable or of good quality. Malayalathil moshamai, cheetayai, asamarthamai, പരിതാപകരമായി, അപര്യാപ്തകരമായി എന്നൊക്കെ അർത്ഥം.
2: താങ്ക് യു ഓൾ.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: പ്രധാന വാർത്തകൾ. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. ബജറ്റിന്മേലുള്ള പൊതു ചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിലൊന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാർ നിയമാനുസൃതമായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28-ന് പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ സ്കോട്ട്ലന്റ് പോരാട്ടം നാളെ. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിഷയം യുഡിഎഫിൽ ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മദ്യനയത്തിലെ ഇളവ് കേരള കർണാടക മദ്യ ഇടനാഴിക്കുള്ള ശ്രമമാണെന്ന് ബിജെപി എംഎൽഎ ബി ബി ഗോപകുമാർ പറഞ്ഞു. കേന്ദ്ര നിലപാടുകളാണ് ബജറ്റിൽ കൂടുതലായി പരാമർശിക്കുന്നത് െന്ന് സിപിഎം എംഎൽഎ കെ എൻ ബാലഗോപാൽ വിമർശിച്ചു. ബജറ്റിന്മേലുള്ള പൊതു ചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 29-ന് സഭ വീണ്ടും ചേരും. പിഎം ശ്രീ പദ്ധതി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രാവിലെ സഭയിൽ നിന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിക്കുന്നതിന്റെ ഭാഗമായി കർണാടക തമിഴ്നാട് പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. കൊച്ചി മെട്രോ രണ്ടാംഘട്ട നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനുള്ള പരമാവധി നടപടികൾ സർക്കാർ ഉടൻ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മാണ മേഖലയിലെ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കെ എം ആർ എല്ലിന്റെ സുരക്ഷാ വിഭാഗം ഏർപ്പെടുത്തുന്ന നടപടികൾ സർക്കാർ നിരീക്ഷിക്കുമെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. തൃക്കാക്കര എംഎൽഎ ഉമാ തോമസിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി.
1: കൊച്ചി മെട്രോ നിർമ്മാണ മേഖലയിലെ സുരക്ഷ ശക്തമാക്കുന്നതിനായി കെ എം ആർ എല്ലിൽ നിലവിൽ പ്രത്യേക സുരക്ഷാ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അത് നിരീക്ഷിക്കും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. സമയബന്ധിതമായി പണി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ നിർദ്ദേശങ്ങൾ കൊടുക്കും. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് സമയബന്ധിതമായി, ഇനി നിശ്ചയിക്കുന്ന സമയം, നേരത്തെ നിശ്ചയിച്ച സമയമല്ല, സമയബന്ധിതമായി മെട്രോ രണ്ടാംഘട്ട നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും നിർമ്മാണ വേളയിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനും പരമാവധി നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കുന്നതാണ്.
0: വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. നിയമസഭാ കോൺഫറൻസ് ഹാളിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങൾ തൊഴിലവസരങ്ങളുമായി യോജിപ്പിക്കുന്നതിന് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിലുണ്ടായ അപകടത്തിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന് കത്ത് നൽകി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. റാസ് ലഫാനിലെ ബാർസാൻ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലെ ജീവനക്കാരനാണ് അർജുൻ. വിഷയത്തിൽ ഖത്തറിലെ ഇന്ത്യൻ എംബസി അധികൃതരുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് അഭ്യർത്ഥിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള ബഡ്ജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് തടയാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്ന കാര്യം സർക്കാർ പരിശോധിക്കുമെന്ന് മന്ത്രി കെ എ തുളസി. നിയമസഭയിൽ വി മുരളീധരൻ എംഎൽഎ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിലൊന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പായ എംഎസ്സി ലൂസിയാന ഇന്ന് വൈകുന്നേരം തുറമുഖത്ത് ബർത്ത് ചെയ്തതോടെയാണ് വിഴിഞ്ഞം ഈ നേട്ടം കൈവരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ എംഎസ്സി ലൂസിയാന കഴിഞ്ഞ ദിവസം പുറംകടലിൽ എത്തിയ ശേഷമാണ് ഇന്ന് വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്തത്. തുറമുഖത്തിന്റെ ആദ്യ വാണിജ്യ കപ്പലായ മെഡ്സ്കിന്റെ സാൻ ഫെർണാണ്ടോ 2024 ജൂലൈ 11 എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത്. തുറമുഖത്തിന്റെ പൂർണ്ണമായ വാണിജ്യ പ്രവർത്തനങ്ങൾ 2024 ഡിസംബർ 3 ആരംഭിച്ചു. ദക്ഷിണേന്ത്യൻ തുറമുഖങ്ങളിൽ ചരക്ക് നീക്കത്തിൽ 1 സ്ഥാനത്താണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞത്ത് നിന്ന് റോഡ് മാർഗമുള്ള ചരക്ക് നീക്കവും ഉടൻ തുടങ്ങും. വിഴിഞ്ഞത്തെ രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്.
0: തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കിയ പശ്ചാത്തലത്തിൽ കൌൺസിലർമാർ നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ നാമത്തിലെടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്രമീകരണം ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് കൌൺസിൽ അംഗങ്ങൾ ഇന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പച്ചക്കറികളിലെ കീടനാശിനി പ്രയോഗം ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യത്തിൽ കൃഷിയിടത്തിലേക്ക് തിരിച്ചുപോകേണ്ടത് അനിവാര്യമാണെന്ന് കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. തിരുവനന്തപുരം ഉള്ളൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചെഞ്ചേരിയിൽ ഒരുക്കിയ പപ്പായ കൃത്യതാ കൃഷി മാതൃകാ കൃഷിത്തോട്ടത്തിലെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. നിലവിലെ ചീഫ് സെക്രട്ടറി എ ജയ്തിലക് ഈ മാസം 30 വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥനെ നിയമിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യും. ബംഗളൂരുവിൽ ആശുപത്രി കെട്ടിടത്തിന്റെ മതിൽ ഇടിഞ്ഞു വീണ് മരിച്ച 3 കുടുംബശ്രീ പ്രവർത്തകരുടെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 5 ലക്ഷം രൂപ വീതം അനുവദിക്കാനും മന്ത്രിസഭ അനുമതി നൽകി. കൊട്ടാരക്കര നീലേശ്വരത്ത് വാഹനാപകടം ത്തിൽ മരിച്ച 3 പേരുടെ കുടുംബത്തിനും 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. പരിക്കേറ്റ് കഴിയുന്നവരുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംസ്ഥാനത്ത് ഈ മാസം 28 നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃശിശു ആശുപത്രിയിൽ നിർവഹിക്കും. തുള്ളിമരുന്ന് വിതരണത്തിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മന്ത്രി അറിയിച്ചു. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുന്നത്. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെ പരിശീലനം നൽകി നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പോളിയോ ദിനത്തിൽ മരുന്ന് നൽകാൻ സാധിക്കാത്ത കുട്ടികൾക്കായി തുടർന്നുള്ള 2 ദിവസങ്ങളിൽ വോളണ്ടിയർമാർ ഭവന സന്ദർശനം നടത്തി തുള്ളിമരുന്ന് നൽകും. ഒരു മാസക്കാലം നീണ്ടുനിന്ന കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. മനുഷ്യനെയും പ്രകൃതിയെയും ഒന്നിപ്പിക്കുന്ന അപൂർവമായ ചടങ്ങുകളോടെയാണ് ഓരോ വർഷവും വൈശാഖോത്സവം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: തൃക്കലശാട്ടോടെയാണ് വൈശാഖ മഹോത്സവത്തിന് സമാപനമായത്. 8 ഔഷധക്കൂട്ടുകൾ ഉപയോഗിച്ചുള്ള അഷ്ടബന്ധം കൊണ്ട് സ്വയംഭൂവിനെ മൂടി. ചോതിവിളക്ക് അണയ്ക്കൽ, ശ്രീകോവിൽ പൊളിക്കൽ, കലശാട്ട്, കളഭാട്ടം, മുതിരേരിവാൾ തിരിച്ചെഴുന്നള്ളത്ത്, അമ്മാരക്കൽ തറയിൽ തൃച്ചന്ദനപ്പൊടി അഭിഷേകം, യാത്രാബലി, ഭണ്ണാരം തിരിച്ചെഴുന്നള്ളത്ത് എന്നിങ്ങനെ നിരവധി ചടങ്ങുകളാണ് ഇന്ന് നടന്നത്. ഇതോടൊപ്പം സ്ഥാനികരും ഭക്തജനങ്ങളും അക്കരെ സന്നിധിയിൽ നിന്ന് വിടവാങ്ങുകയും ചെയ്തു. ഇനി 11 മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന വൈശാഖോത്സവത്തിലാണ് ആളും മാരവും ഉയരുക.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെ എതിരെ കളത്തിലിറങ്ങും. ഇന്ന് നടന്ന മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 791 പോയിന്റ് ഉയർന്ന് 76,991 നിഫ്റ്റി 198 പോയിന്റ് നേട്ടത്തിൽ 24,022 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 200 രൂപ താഴ്ന്ന് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിച്ചു. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി. അടുത്ത മാസം 3 തീയതിക്ക് മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. 2 വർഷത്തിനുള്ളിൽ 1,000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിലൊന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാർ നിയമാനുസൃതമായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28 പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി നമസ്കാരം. നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ് വീക്ഷണം ദിനപത്രം, അവതരണം നരേന്ദ്രമോഹൻ. ശൂന്യവേളയിൽ PM ശ്രീ പദ്ധതിയെ ചൊല്ലി ഭരണ പ്രതിപക്ഷ വാഗ്വാദവും പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്കും മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിനിടെ പ്രതിപക്ഷ നിലയിൽ നിന്നുയർന്ന ബഹളങ്ങളും ഒഴിച്ചു നിർത്തിയാൽ ഇന്ന് സഭാതലം പൊതുവെ ശാന്തമായിരുന്നു. ചോദ്യോത്തരവേളയും ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം, ഉപക്ഷേപങ്ങൾ എന്നിവയുടെ അവതരണവേളയും പൊതുവെ ശാന്തമായിരുന്നു. എന്നാൽ അവസാന മണിക്കൂറിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള അതിരൂക്ഷമായ വാഗ്വാദത്തിനും സഭാതലം സാക്ഷ്യം വഹിച്ചു. അംഗങ്ങൾ സഭയിൽ പാലിക്കേണ്ട മര്യാദകളുമായി ബന്ധപ്പെട്ട് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ രണ്ട് സുപ്രധാന റൂളിംഗുകളും ഇന്ന് സഭയിലുണ്ടായി. മുഖ്യമന്ത്രി VD സതീശൻ കാര്യോപദേശക സമിതിയുടെ രണ്ടാമത് റിപ്പോർട്ട് സഭയിൽ സമർപ്പിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് സംബന്ധിച്ചുള്ള അവസാന ദിന ചർച്ചയ്ക്കും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും മറുപടിക്കും ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച വിഷയത്തെക്കുറിച്ച് സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് CPI അംഗം P പ്രസാദ് അനുമതി തേടിയ അടിയന്തര പ്രമേയ നോട്ടീസിന്മേലാണ് സഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ അതിരൂക്ഷമായ വാക്പോരുണ്ടായത്. PM ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറാനുള്ള അവകാശവും അധികാരവും കേന്ദ്ര സർക്കാരിന് മാത്രമാണെന്ന വ്യവസ്ഥയിൽ LDF സർക്കാർ കരാർ ഒപ്പിട്ടു നൽകിയ ശേഷമാണ് ഇപ്പോൾ UDF സർക്കാരിനെ വിമർശിക്കുന്നതെന്ന് നോട്ടീസിന് മറുപടി നൽകിയ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ ചൂണ്ടിക്കാട്ടി. PM ശ്രീ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതാണ്. ഇതിന്റെ ഫലമായി തടഞ്ഞുവച്ചിരുന്ന SSK ഫണ്ട് 99.27 കോടി രൂപ കഴിഞ്ഞ സർക്കാർ കൈപ്പറ്റിയിട്ടുണ്ട്. UDF സർക്കാർ പുതുതായി എന്തെങ്കിലും കരാർ ഒപ്പുവയ്ക്കുകയോ തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് മന്ത്രി ആവർത്തിച്ചു. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ ബലികഴിച്ച് പിണറായി സർക്കാർ ഒപ്പിട്ട കരാറിനെക്കുറിച്ച് വ്യാജ പ്രചാരണമാണ് ഇപ്പോൾ നടത്തുന്നത്. പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് UDF സർക്കാർ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. സമിതിയുടെ തീരുമാനം വരുന്നതുവരെ അടിയന്തര പ്രമേയത്തിന് പ്രസക്തിയില്ല. വിദ്യാഭ്യാസ മേഖലയിൽ ചരിത്രത്തെ വക്രീകരിക്കാനുള്ള ഏത് തീരുമാനങ്ങൾക്കെതിരെയും പോരാടിയവരാണ് കോൺഗ്രസും മുസ്ലിം ലീഗും. ആ പോരാട്ടം ഇനിയും തുടരുമെന്നും മന്ത്രി മറുപടി നൽകി. PM ശ്രീ പദ്ധതി നടപ്പാക്കില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ മുസ്ലിം ലീഗിന്റെ മന്ത്രിക്ക് കഴിയാത്തതെന്താണെന്ന് P പ്രസാദ് ചോദിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയം RSSന്റെ ആശയമാണ്. അത് നടപ്പാക്കാൻ UDF സർക്കാരിന് എന്താണിത്ര വ്യഗ്രത? PM ശ്രീയെ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞവർ തന്നെ അതിന്റെ വക്താക്കളാവുകയാണെന്നും പ്രസാദ് ആരോപിച്ചു. PM ശ്രീ ഫണ്ട് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയുള്ളതാണെന്ന് CPM മുഖപത്രമായ ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയത് മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയാണെന്നും ഇപ്പോൾ സഭയിൽ ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ ഒരംശമെങ്കിലും കരാർ ഒപ്പിട്ടപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ CPI ഉന്നയിച്ചിരുന്നുവെങ്കിൽ കേരളത്തിന് ഇപ്പോഴത്തെ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ലെന്നും മന്ത്രി N ഷംസുദ്ദീൻ ആവർത്തിച്ചു. LDF കാലത്തെ പോലെ നിഗൂഢമായ പ്രവർത്തനങ്ങളൊന്നും UDF നടത്തുന്നില്ല. നിലവിൽ LDF വിവാദമുണ്ടാക്കുന്നത് തങ്ങളുടെ ജാള്യത മറയ്ക്കാനാണ്. മന്ത്രിസഭയെപ്പോലും ഇരുട്ടിന്റെ മറവിൽ നിർത്തി പിണറായി സർക്കാർ ഒപ്പിട്ട കരാറിൽ നിന്നും പിന്മാറാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിന് മാത്രമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. PM ശ്രീ വിഷയത്തിൽ ലജ്ജാകരമായ കീഴടങ്ങലാണ് UDF നടത്തിയിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ ആരോപിച്ചു. അധികാരത്തിൽ വന്നാൽ എവിടെയോ ഒഴുക്കിക്കളയുമെന്ന് പറഞ്ഞിരുന്നത് ഓർമ്മയില്ലേ? എവിടെ പോയി ആ നാക്ക് എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. LDF സർക്കാർ PM ശ്രീ ധാരണാപത്രം ഒപ്പിട്ടെങ്കിലും 20 ദിവസത്തിനകം അത് മരവിപ്പിച്ചു. ധാരണാപത്രം ഒപ്പിട്ടിട്ട് 8 മാസം പിന്നിട്ടു. ഇതേവരെ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. PM ശ്രീയുടെ ഭാഗമായി ഒരു പൈസയും കേരളം കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയിട്ടില്ല. PM ശ്രീ BJPയുടെ രാഷ്ട്രീയ അജണ്ടയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്തെല്ലാം വീരവാദങ്ങൾ മുഴക്കിയിരുന്നവരാണ് അധികാരത്തിലെത്തി 1 മാസത്തിനുള്ളിൽ മുൻ നിലപാടുകളിൽ നിന്നും ആകെ മലക്കം മറിഞ്ഞിരിക്കുന്നതെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. വാക്കൌട്ട് പ്രസംഗം ചുരുക്കണമെന്ന സ്പീക്കറുടെ നിർദ്ദേശത്തിനെതിരെ CPI അംഗം K രാജൻ പ്രതിഷേധമുയർത്തുന്ന കാഴ്ചയ്ക്കും സഭാതലം പിന്നീട് സാക്ഷിയായി. ഉമാ തോമസ് ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിക്കാനായി എഴുന്നേറ്റപ്പോൾ സാമാജികർ ഇരിപ്പിടങ്ങളിൽ നിന്നും എഴുന്നേറ്റ് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴായിരുന്നു സ്പീക്കറുടെ ആദ്യത്തെ റൂളിംഗ്. സഭ ഗൌരവകരമായി മുമ്പോട്ട് പോകുമ്പോൾ സഭയ്ക്കകത്ത് ഉല്ലാസയാത്ര നടത്തുന്നതുപോലെ സഭയുടെ നടുവിലൂടെ ഓളം വെട്ടിപ്പോകുന്നത് ദയവായി ഒഴിവാക്കണം. പല പ്രാവശ്യം പറഞ്ഞതാണ്. ഇനി പറയാൻ ഇടയാക്കരുതെന്ന് സ്പീക്കർ മുന്നറിയിപ്പ് നൽകി. സഭയിൽ സംസാരിക്കുന്നതിന്റെ സമയദൈർഘ്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു രണ്ടാമത്തെ റൂളിംഗ്. സാമാജികർക്കുള്ള പരിശീലന പരിപാടിയിലുണ്ടായ ധാരണ പ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസ് അവതരണ വേളയിൽ ഉൾപ്പെടെ അനുവദിച്ചിട്ടുള്ള സമയത്തിൽ കൂടുതൽ അംഗങ്ങൾ സംസാരിക്കരുതെന്നും സ്പീക്കർ റൂളിംഗ് നൽകി. കൊച്ചി മെട്രോയുടെ രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തൃക്കാക്കരയിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് കോൺഗ്രസ് അംഗം ഉമാ തോമസും റോഡുകളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണിയും നിർത്തിവച്ചത് കാരണമുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് സിപിഐ അംഗം പി പ്രസാദും സഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോപാർക്ക് വരെയുള്ള മെട്രോ നിർമ്മാണ മേഖലയിലെ യാത്രാദുരിതം പരിഹരിക്കാൻ KMRLഉം ട്രാഫിക് പോലീസും ചേർന്ന് രാവിലെ 8 മുതൽ രാത്രി 8 വരെ ട്രാഫിക് വാർഡന്മാരെ നിയോഗിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. ബദൽ റോഡുകൾ നവീകരിക്കാൻ KMRL ആവശ്യപ്പെട്ട 7.5 കോടി രൂപയുടെ അപേക്ഷ സർക്കാരിന്റെ പരിഗണനയിലാണ്. റോഡുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടുമെന്ന് പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ പി പ്രസാദിനും മറുപടി നൽകി. 10 അംഗങ്ങളുടെ ഉപക്ഷേപങ്ങളാണ് ഇന്ന് സഭ പരിഗണിച്ചത്. പ്രവാസിക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആവശ്യങ്ങൾ സർക്കാർ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി നജീബ് കാന്തപുരത്തിന്റെ ഉപക്ഷേപത്തിന് മറുപടി നൽകി. ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകേണ്ട കാലാവധി ദീർഘിപ്പിക്കണമോ എന്നതും ജനപ്രതിനിധികൾ നൽകുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് മതിയെന്ന രീതിയിൽ ഇളവ് നൽകണോ എന്നതും പരിശോധിച്ച് തീരുമാനിക്കുമെന്നും VD സതീശൻ ഉറപ്പു നൽകി. ആലപ്പുഴയിൽ ഗൺമാൻമാരുടെ മർദ്ദനമേറ്റ AD തോമസിന്റെ വൈകാരികമായ പ്രസംഗത്തിനും ഇന്ന് സഭാതലം സാക്ഷിയായി. കേരളത്തിന്റെ നിയമസഭയിൽ തന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരന് വന്ന് സംസാരിക്കാൻ അവസരമൊരുക്കിയത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ പോലീസ് മർദ്ദനമാണെന്നായിരുന്നു AD തോമസിന്റെ വാചകങ്ങൾ. ഭരണകൂട ഭീകരതയ്ക്കെതിരെയും പോലീസ് രാജിനെതിരെയും ശബ്ദമുയർത്തിയ ആൾ മുഖ്യമന്ത്രിയായപ്പോഴാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് മർദ്ദനങ്ങളുണ്ടായത്. ആ മുഖ്യമന്ത്രിയുടെ കാലത്താണ് തെരുവുകളിൽ ചെറുപ്പക്കാർ ആക്രമിക്കപ്പെട്ടത്. അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ, സമരം ചെയ്തതിന്റെ പേരിൽ, ഒരു കറുത്ത തുണിക്കഷ്ണം ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ തന്നെയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയെയും ആലപ്പുഴ നഗരത്തിലിട്ട് പട്ടിയെ തല്ലുന്നതുപോലെ തല്ലി, തോമസ് വികാരാധീനനായി പറഞ്ഞു. പുതുക്കിയ ബജറ്റ് സംബന്ധിച്ചുള്ള അവസാന ദിന ചർച്ചയിൽ പങ്കെടുത്ത് ഭരണ പ്രതിപക്ഷ നിരയിലെ 13 അംഗങ്ങൾ സംസാരിച്ചു. കോൺഗ്രസ് അംഗം ടോണി ചിമ്മിണിയാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ട് സംസാരിച്ചത്. CPIM അംഗം KN ബാലഗോപാലന്റെ പ്രസംഗത്തോടെ ചർച്ച അവസാനിച്ചു. തുടർന്ന് മറുപടി പ്രസംഗം നടത്തിയ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് അക്കമിട്ട് മറുപടി നൽകി. കരിമണൽ മേഖലയിൽ സ്വകാര്യവൽക്കരണം എന്നത് സർക്കാർ നയമല്ലെന്നും ബജറ്റിൽ അത്തരത്തിൽ ഒരു വാക്കുപോലും പറയുന്നില്ലെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ആലപ്പുഴയിൽ കരിമണൽ വാരാൻ അനുമതി നൽകിയത് ആരാണെന്നും ആരാണ് കൊണ്ടുപോകുന്നതെന്നും തന്നെക്കൊണ്ട് പറയിപ്പിക്കരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കരിമണൽ ഖനനത്തിൽ യു-ടേൺ ആണെന്ന പ്രചാരണം തെറ്റാണ്. സതേൺ ഇക്കണോമിക് കോറിഡോർ സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുമെന്നാണ് ബജറ്റിൽ പറയുന്നതെന്ന് ചൂണ്ടിക്കാട്ടി VD സതീശൻ ജനങ്ങളുടെ പോക്കറ്റ് കാലിയാകാതെ ഖജനാവ് നിറയ്ക്കുമെന്നും സഭയെ അറിയിച്ചു. നിലവിൽ കേരള മോഡൽ മന്ദിച്ചിരിക്കുകയാണ്. നിയോ കേരള മോഡലാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. KSEB ഉൾപ്പെടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പദ്ധതികൾ അനാവശ്യമായി ഇഴയാൻ സമ്മതിക്കില്ല. നിക്ഷേപകർക്കായി ഏകജാലക സംവിധാനം നടപ്പാക്കും. പദ്ധതി നടത്തിപ്പിനായി പ്രോട്ടോകോൾ കൊണ്ടുവരും. കേരളത്തിലേക്ക് വരുന്ന നിക്ഷേപകർക്ക് തിരിച്ചുപോകേണ്ടി വരില്ല. എല്ലാ മേഖലയിലും സ്വകാര്യ നിക്ഷേപം വേണമെന്നും സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് വികസനം വരേണ്ടതെന്നും VD സതീശൻ മറുപടി നൽകി. മറുപടി പ്രസംഗത്തിൽ UDF സർക്കാരിന്റെ നയം പറയുന്നതിനിടെ പ്രതിപക്ഷ നിരയിൽ നിന്നും ബഹളമുണ്ടായപ്പോൾ പ്രക്ഷുബ്ധനാകല്ലേ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വലിയ ബഹളത്തിന് ഇടയാക്കി. നയത്തോട് വിയോജിപ്പ് കാണും, അത് പ്രസംഗം തീർന്നിട്ടാകാമെന്ന് സ്പീക്കർ നിർദ്ദേശിച്ചെങ്കിലും പ്രതിപക്ഷം ശാന്തരായില്ല. പ്രതിപക്ഷത്തെ നേരിടേണ്ടത് ഇങ്ങനെയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇങ്ങനെയാണോ പ്രതിപക്ഷത്തോട് സംസാരിക്കേണ്ടത്? You have no right എന്ന് എങ്ങനെ ഒരു മുഖ്യമന്ത്രി പറയുമെന്ന് പിണറായി ചോദിച്ചു. നയം എന്തെന്ന് പറയാനുള്ള അവകാശം മുഖ്യമന്ത്രിക്കാണ് എന്നായിരുന്നു സ്പീക്കറുടെ മറുപടി. നയം മുഖ്യമന്ത്രി വിശദീകരിക്കട്ടെ എന്നും നയം വിശദമാക്കുന്നതിന് തടസ്സമില്ലെന്നും സ്പീക്കർ നിലപാടെടുത്തു. തടസ്സപ്പെടുത്താൻ അവകാശമില്ലെന്ന് മാത്രമാണ് CM ഉദ്ദേശിച്ചതെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. വീണ്ടും പ്രസംഗം തുടങ്ങിയ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തെരഞ്ഞെടുത്തതിനെതിരെ CPIM എതിർപ്പുണ്ടായിരുന്നുവെന്ന് പറഞ്ഞത് പിണറായി വിജയനെ ചൊടിപ്പിച്ചു. അതൊക്കെ വല്ലാത്ത പൂതിയാണെന്നും തന്നെ നേതാവായി തിരഞ്ഞെടുത്തതിൽ പാർട്ടിയിൽ ഒരു എതിർപ്പ് പോലും ഉണ്ടായിട്ടില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തെക്കുറിച്ച് ഇവിടെ പ്രതിപക്ഷാംഗങ്ങൾ സംസാരിച്ചപ്പോൾ താൻ പ്രകോപിതനാകാതെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നായിരുന്നു VD സതീശന്റെ മറുപടി. അതേസമയം KN ബാലഗോപാലന് സംസാരിക്കാൻ അവസരം നൽകിയില്ലെന്ന് ആരോപിച്ചും പ്രതിപക്ഷ നിരയിൽ നിന്നും വലിയ പ്രതിഷേധമുയർന്നു. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം സഭ പിരിഞ്ഞു. ഇനി തിങ്കളാഴ്ച സഭാസമ്മേളനം പുനരാരംഭിക്കും. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം ദിനപത്രം.
6: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: ലോകത്തിലെ പ്രകൃതിദത്തമായ വിസ്മയ കാഴ്ചകളുടെ 108-ാം ഭാഗം. ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് ആഫ്രിക്കയുടെ തെക്ക് ഭാഗത്തായുള്ള ഗ്രേറ്റ് കാരൂ എന്ന് വരണ്ട പ്രതലത്തിന് താഴെ കിടക്കുന്ന വാലി ഓഫ് ഡെസൊലേഷൻ അഥവാ വിജനതയുടെ താഴ്വര എന്ന സ്ഥലത്തെ പറ്റിയാണ്. വാലി ഓഫ് ഡെസൊലേഷൻ, വിജനതയുടെ താഴ്വര, പേര് പോലെ വരണ്ട ഉണങ്ങിയ ഫലപുഷ്ടമല്ലാത്ത ഒരു താഴ്വര ആണെങ്കിലും ഈ താഴ്വരയ്ക്ക് അതിൻ്റെതായ ഒരു മഹത്വമുണ്ട്. തെക്ക് ഭാഗത്തുള്ള ആഫ്രിക്ക ഒരു വിശാലമായ പരന്ന നിരപ്പായ ഭൂമിയായി കരുതപ്പെടുന്നു എങ്കിലും പല തട്ടുകളിലൂടെ ഉൾപ്രദേശത്തുള്ള വലിയ പീഠഭൂമി മുതൽ താണ്ടോട്ട് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അതായത്

0: കുറഞ്ഞ ഭാഗത്തുണ്ടായ മണ്ണൊലിപ്പ് കാരണമാണിത് ഉണ്ടായത്. ഈ ഉണങ്ങി വരണ്ട താഴ്വരയിൽ തടച്ച് വളരുന്ന കാടുകളോ പൂന്തോട്ടങ്ങളോ തടാകങ്ങളോ ഒന്നും തന്നെ കാണുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ഒരു നീണ്ട വീതി കുറഞ്ഞ നാട പോലെ കിടക്കുന്ന സൺഡേസ് റിവർ എന്ന നദിയുടെ ഭാഗം കാണാം. എങ്കിലും ഇത് അത്ഭുതം ഉളവാക്കുന്നു. വളരെ വലിയ തികച്ചും സ്വാഭാവികമായുണ്ടായ ശിലാശില്പങ്ങൾ അലക്ഷ്യമായി ക്രമരഹിതമായി വിതറിക്കിടക്കുന്ന കാഴ്ചകളുടെ ഇടയിൽ കൂടിയുള്ള ആ കാഴ്ച മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ താഴ്വരയെ ഒരു ദേശീയ കരുതൽ പാർക്ക്, അതായത് നാഷണൽ റിസർവ് പാർക്കായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് കാണുന്ന അതിമനോഹരമായ ശില്പങ്ങൾ ഒരിക്കൽ മണ്ണിനടിയിൽ മൂടപ്പെട്ടിരിക്കുകയായിരുന്നു, വളരെ ആഴത്തിൽ. അനേകം ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയുടെ ഈ ഭാഗം കരിങ്കല്ലും ചുണ്ണാമ്പുകല്ലും അഗ്നിപർവ്വത്തിൽ നിന്നും പൊട്ടിവന്ന കല്ലും ചാരവും എല്ലാം കൊണ്ട് മൂടപ്പെട്ടിരുന്നു. ഉരുകി തിളയ്ക്കുന്ന അഗ്നിപർവ്വത്തിനുള്ളിലെ പദാർത്ഥങ്ങൾ, അതായത് മാഗ്മ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് തള്ളപ്പെടുവാൻ ശ്രമിച്ചു എങ്കിലും അത് പുറത്തേക്ക് വന്നില്ല. അതുകൊണ്ട് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചില്ല. പകരം ഈ തിളച്ചു മറിഞ്ഞുകൊണ്ടിരുന്ന മാഗ്മ ഭൂമിയുടെ അടിയിലുള്ള വസ്തുക്കളെ, ഭൂമിയുടെ അടിയിൽ തന്നെ അവശിഷ്ട പാറകൾക്കിടയിലായി പാളികളായി നിക്ഷേപിക്കുകയും അവ തണുത്ത് കട്ടിയുള്ള ഡോളറൈറ്റ് എന്ന് വിളിക്കുന്ന പരൽപ്പാറകളായി തീരുകയും ചെയ്തു. അനേകായിരം വർഷങ്ങൾ കൊണ്ട് ഖനം കുറഞ്ഞ ചുണ്ണാമ്പ് കല്ല് പാളികളും അഗ്നിപർവ്വത കല്ലും ചരവും നിറഞ്ഞ പാളികളും സമതലത്തിൽ മണ്ണൊലിപ്പ് പ്രക്രിയ വഴി നഷ്ടപ്പെടുകയും ഈ കട്ടിയുള്ള ചരൽപ്പാറകളെ ഡോളറേറ്റിനെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഈ ഡോളറേറ്റിനെ വിതറിയിരിക്കുന്ന താഴ്വരയിൽ കട്ടി കുറഞ്ഞ പാറകളുടെ കൂട്ടത്തിൽ പ്രകൃതിയുടെ മണ്ണൊലിപ്പ് പ്രക്രിയയുടെ ശക്തിയിൽ ഡോളറൈറ്റ് സമതലത്തിൽ ഇല്ലാതായി. അടുത്ത ദിവസം ആഫ്രിക്കയുടെ തെക്ക് ഭാഗത്തുള്ള പാറക്കെട്ടുകളും പർവ്വത മേഖലകളും ഉയർന്നു നിന്ന് പീഠഭൂമിയായി കുത്തനെ കിടക്കുന്ന മലഞ്ചെരുവിൽ ഏറ്റവും ഉയർന്ന ഡാക്കൻസ്ബർഗ്, അതായത് ഡ്രാഗൺ മൗണ്ടൻ റേഞ്ച്, അതായത് തീ തൂപ്പുന്ന ചിറകുള്ള ഉഗ്ര സർപ്പത്തിന്റെ പർവ്വത ശിഖരം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നമുക്കൊന്ന് പോയി അവിടുത്തെ വിശേഷങ്ങൾ കേൾക്കാം.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിസ്മയ കാഴ്ചകൾ. അവതരിപ്പിച്ചത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

தொட்ட இடமத்தனையும் இன்பம் என்று துன்பமில்லை.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾ നേരിടാൻ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി ഇന്ത്യ. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറക്കുന്നതായി പ്രഖ്യാപിച്ച് ഒമാൻ. ഇടപെടൽ ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനുമായി ചേർന്ന്. സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചത് കേരളത്തിന്റെ ഭാവി സാധ്യതകൾ തിരിച്ചറിഞ്ഞുള്ള വികസനാത്മക ബജറ്റെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തിയ ചരിത്ര നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സിയോളിൽ ദക്ഷിണ കൊറിയൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
1: It is clearly our responsibility to take this relationship forward, to oversee what different parts of the government and different parts of our economy, of our country, do with each other in their interaction, in coordinating that and really, I would say, fashioning a more forward-looking, a more contemporary relationship in a more difficult world.
0: വ്യാപാരം, പ്രതിരോധം, സാങ്കേതികവിദ്യ, ഹരിതോർജ്ജം, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണവും ഇരുനേതാക്കളും ചർച്ച ചെയ്തു. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറക്കുന്നതായി പ്രഖ്യാപിച്ച് ഒമാൻ. ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര സമുദ്ര സംഘടനയുമായി സഹകരിച്ചാണ് പുതിയ റൂട്ടുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങളെ തുടർന്ന് മാസങ്ങളായി കുടുങ്ങിക്കിടക്കുന്ന 11,000-ലധികം കപ്പൽ ജീവനക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനും വാണിജ്യ ഗതാഗതം പുനഃസ്ഥാപിക്കാനുമാണ് നീക്കം. ഇടനാഴിയിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് യാത്രാ ഫീസ് ഈടാക്കില്ലെന്നും ഒമാൻ വ്യക്തമാക്കി. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ ദീർഘകാല സുരക്ഷയ്ക്കായി ഒമാനും ഇറാനും ചേർന്ന് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കാനും ധാരണയായിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി യോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. യു എൻ വേദിയെ ഇസ്ലാമാബാദ് രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും നിഷ്പക്ഷ നിലപാടെടുക്കേണ്ട സഹ അധ്യക്ഷ സ്ഥാനം പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്തതായും ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ചൂണ്ടിക്കാട്ടി. കശ്മീർ പ്രശ്നം ഉന്നയിച്ച പാകിസ്ഥാൻ പ്രതിനിധി അസിം ഇഫ്തിഖർ അഹമ്മദിന്റെ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം.
2: I also refer to the unwarranted remarks made by the representative of Pakistan. It is incredible that a co-chair expected to be balanced and unbiased in conduct has chosen to politicize this forum. I would only like to stress for brevity of time that the Union Territory of Jammu and Kashmir is a matter strictly internal to India. It has always been, is and will remain so.
0: കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ, യു എസ് വ്യാപാര പ്രതിനിധി അംബാസഡർ ജെയിമിസൺ ഗ്രീർ ഉൾപ്പെടെയുള്ള പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ ഇന്ത്യ യു എസ് വ്യാപാര ചർച്ചകളുടെ പുരോഗതി അവലോകനം ചെയ്തതായും സാമ്പത്തിക പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നതായും ശ്രീ ഗോയൽ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുന്ന ഒരിടക്കാല വ്യാപാര കരാറിലേക്ക് ഉടൻ എത്തിച്ചേരാനും ചർച്ചകളിൽ ധാരണയായി. രണ്ട് വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖമെന്ന നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പ് എം എസ് സി ലൂസിയാന ഇന്ന് വൈകിട്ട് 5 മണിയോടെ തുറമുഖത്തെത്തിയതോടെയാണ് വിഴിഞ്ഞം ഈ നേട്ടം കൈവരിച്ചത്. ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാൻഡോ 2024 ജൂലൈ 11 വിഴിഞ്ഞത്തെത്തിയത്. തുറമുഖത്ത് പൂർണ്ണതോതിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 2024 ഡിസംബർ 3. ദേശീയപാതകളിലെ അനധികൃത പാർക്കിംഗും കയ്യേറ്റങ്ങളും ഒഴിവാക്കാനുള്ള നടപടികൾ ശക്തമാക്കി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. ഇതിന്റെ ഭാഗമായി രാജ്യത്തുടനീളം 595 അനധികൃത പാർക്കിംഗ് കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ നീക്കം ചെയ്യാൻ സംസ്ഥാന സർക്കാരുകളുമായും എൻഫോഴ്സ്മെന്റ് ഏജൻസികളുമായും ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അതോറിറ്റി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിന്റെ ഭാവി സാധ്യതകൾ വിലയിരുത്തി കൃത്യമായ ദിശാബോധം നൽകുന്ന ബജറ്റാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.
4: നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ സാധ്യതകൾ എന്താണ് എന്ന് പരിശോധിച്ച് നമ്മുടെ അഡ്വാൻറ്റേജസ് എന്താണ്, നമ്മുടെ ഡിസഡ്വാൻറ്റേജസ് എന്താണ് എന്ന് കൃത്യമായി പരിശോധിച്ചാണ് ഈ ബജറ്റ് തയ്യാറാക്കിയത്. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ബജറ്റാണ്. ഭാവിയിൽ എന്ത് ചെയ്യണം കേരളം എന്ന് കൃത്യമായ ദിശാബോധം നൽകുന്ന ഒരു ബജറ്റാണ്. ആ രീതിയിലാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. അതോടൊപ്പം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ കൃത്യമായി പ്രതിഫലിക്കുക കൂടി ചെയ്യുന്ന ഒരു ബജറ്റാണ്.
0: വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം UDF ചർച്ച ചെയ്ത തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 29 സഭ വീണ്ടും ചേരും. PM ശ്രീ പദ്ധതി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രാവിലെ സഭയിൽ നിന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയിരുന്നു. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം. നിലവിലെ ചീഫ് സെക്രട്ടറി A.J.തിലക് ഈ മാസം 30 വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N.ശേഷാദ്രിനാഥനെ നിയമിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തന്ത്രപ്രധാന പ്രതിരോധ സഹകരണത്തിന്റെ പുരോഗതി വിലയിരുത്തുന്നതിനായി ഇന്ത്യയും UAE ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. പ്രതിരോധ വ്യവസായ സഹകരണം വിപുലീകരിക്കൽ, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തൽ, സമുദ്രസുരക്ഷ വർദ്ധിപ്പിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ ഊന്നിയായിരുന്നു ചർച്ചകളെന്ന് പ്രതിരോധ മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലന്റിനെതിരെ കളത്തിലിറങ്ങും. ഇന്ന് നടന്ന മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ 2 നേടിയ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. US ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരങ്ങൾക്ക് മുന്നേറ്റം. വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം സ്പാനിഷ് ജോഡിയെ തകർത്ത് 2 റൌണ്ടിൽ കടന്നു. പുരുഷ സിംഗിൾസിൽ ഫ്രാൻസ് ചൈനീസ് തായ്പേയി താരങ്ങളെ ഇന്ത്യയുടെ റൌണക് ചൌഹാൻ പരാജയപ്പെടുത്തി. ഇന്ത്യൻ താരം ശങ്കർ മുത്തുസ്വാമിയാണ് അടുത്ത റൌണ്ടിൽ റൌണക്കിന്റെ എതിരാളി. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ മറ്റന്നാൾ നടക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആണ് യോഗം സംഘടിപ്പിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള മയക്കുമരുന്ന് കടത്തും മയക്കുമരുന്ന് ദുരുപയോഗവും ചെറുക്കുന്നതിനുള്ള ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായാണ് യോഗം സംഘടിപ്പിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രാലയം അറിയിച്ചു. 2026-29 നാർക്കോട്ടിക്സ് നിയന്ത്രണത്തെക്കുറിച്ചുള്ള ദർശനരേഖ ശ്രീ ഷാ യോഗത്തിൽ പുറത്തിറക്കും. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. കൊൽക്കത്തയിലെ താരാതലയ്ക്ക് സമീപം നിർമ്മാണത്തിലിരുന്ന ഗോഡൌൺ തകർന്നുണ്ടായ അപകടത്തിൽ 3 മരിച്ചു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർക്കായുള്ള രക്ഷാപ്രവർത്തനം ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. ആഗോള വെല്ലുവിളികൾ നേരിടാൻ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ഐക്യരാഷ്ട്രസഭായോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി ഇന്ത്യ. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറക്കുന്നതായി പ്രഖ്യാപിച്ച് ഒമാൻ. ഇടപെടൽ ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനുമായി ചേർന്ന് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചത് കേരളത്തിന്റെ ഭാവി സാധ്യതകൾ തിരിച്ചറിഞ്ഞുള്ള വികസനാത്മക ബജറ്റ് എന്ന് മുഖ്യമന്ത്രി ബി ഡി സതീശൻ. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തിയ ചരിത്ര നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
5: റേഡിയോ ബെൻസിഗർ 107.8.

എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഇന്നത്തെ ലിസണേഴ്സ് ലോഞ്ചിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. എല്ലാ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലും രാത്രി 7:35 മുതൽ 9 മണി വരെ നിങ്ങളുടെ വിശ്രമ മുറികളിലേക്ക് ഞങ്ങൾ എത്തുകയാണ്. ഒരു പകലന്തിയോളം ശരിക്കും ശാരീരികമായും മാനസികമായും എല്ലാ രീതിയിലും നമ്മൾ ശരിക്കും ജോലിയൊക്കെ ചെയ്ത് തളർന്നു വന്ന് നമ്മളുടെ വീടുകളിൽ നമ്മളിരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കുവാനും നമുക്ക് ചില ചിന്തകൾ കൊണ്ടുവരുവാനും, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ പറയാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പാട്ടുകൾ കേൾക്കാനുണ്ട്, എനിക്ക് അല്പം സമാധാനം, എവിടെയാണോ നമുക്ക് ഈ സമാധാനം എന്ന് പറയുന്നൊരു സംഭവം കിട്ടുക, ആ ഒരു സമാധാനം കിട്ടുന്ന ഒരു ഏരിയയാണ് ശരിക്കും നമ്മളുടെ ലിസണേഴ്സ് ലോഞ്ച്. ഒന്നാലോചിക്കേ അല്ലേ, ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഒരുപാട് വർത്തമാനങ്ങളൊക്കെ നമുക്ക് ചെറിയ ഒരു ചിന്ത തരുന്നുവെങ്കിൽ ശരിക്കും അതൊരു ആശ്വാസം തന്നെയാണ്. അങ്ങനെ നിങ്ങളുടെ ആശ്വാസം ഞങ്ങളിലേക്ക് പകർന്ന് ഞങ്ങളുടെ സന്തോഷവും ഞങ്ങളുടെ ചിരിയൊക്കെ നിങ്ങളിലേക്ക് തന്നുകൊണ്ട് ഒരു കൂട്ടായ്മ 9 മണി വരെ ഞങ്ങൾ കൊണ്ടുപോകുന്നു ലിസണേഴ്സ് ലോഞ്ചിലേക്ക്. അപ്പോൾ വിളിച്ചോളൂ 0474-293-1111.

0: അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഇതാ ആദ്യ തൃക്കോള് തിരികെയാണ്. അപ്പൊ നമുക്ക് നോക്കാം ചില സമാധാനങ്ങൾ, ചില സമാധാന കേടുകള്, ചില സങ്കടങ്ങള്, ചില സന്തോഷങ്ങള്, അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യം. ഒരു നിശ്ചിത യൂണിറ്റിൽ നിന്നുകൊണ്ട് ഒരു വിഷയമൊന്നുമില്ല. ഇന്ന് നമ്മൾ ഒന്ന് പരത്തി പരന്ന് നമ്മളിങ്ങനെ പല വിഷയങ്ങളുമായിട്ട് ഇങ്ങനെ കൂടിക്കൊഴിഞ്ഞ് ഒരു അവിയൽ പരുവത്തിന് നമ്മളങ്ങ് പോവുകയാണ് കേട്ടോ. വിഷയത്തിൻ്റെ ദാരിദ്ര്യമൊന്നുമില്ല, വിഷയമൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ എങ്കിലും ഇന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരുപാട് ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിനെ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ മനസ്സിനെ ഒത്തിരി അലട്ടുന്ന ചില ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ സമൂഹമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട്. അപ്പം അങ്ങനെയായിട്ടൊക്കെ ഞാൻ നിൽക്കുമ്പോഴത്തേക്കണം എനിക്കൊരു ആശ്വാസം, കാരണം എൻ്റെ ആ ചിന്തകൾ എൻ്റെ മനസ്സിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ഒരു പക്ഷേ എൻ്റെ ശ്രോതാക്കൾക്ക് സാധ്യമാകും എന്ന ഒരു ചിന്ത എന്നിലേക്ക് ഉടലെടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ആയിക്കോട്ടെ ബുധനാഴ്ച ലിസ്നസ് ലോഞ്ചിൽ അതുമായിട്ട് ഒന്ന് നമുക്ക് ചർച്ച ചെയ്ത് അല്ലെങ്കിൽ സംസാരിച്ച് എൻ്റെ മനസ്സിൽ ചില ചിന്തകൾക്ക് ചില ഉത്തരങ്ങൾ കിട്ടുകയാണെങ്കിൽ എനിക്കത് മതി, കാരണം നിങ്ങൾക്ക് മാത്രമേ അത് തരാൻ കഴിയൂ. ആദ്യത്തെ കോൾ. ഹലോ.
1: ഹലോ
0: ഹലോ
1: ഗുഡ്
0: ഈവനിങ് ഈവനിങ് ബാക്കി ഞാൻ ഫിൽ ചെയ്ത്
1: ഗുഡ് നൈറ്റ്.
0: അത് നമ്മൾ നമ്മുടെ ഫോൺ കട്ട് ചെയ്യാൻ സമയത്താണ് ഗുഡ് നൈറ്റ് പറയുന്നത്. ആ അനുവേ അനുവേ എന്നാ ഗുഡ് ഈവനിങ് ഇരിക്കട്ടെ, ഏതെങ്കിലും ഇരിക്കട്ടെ, ഓക്കെ എന്തായാലും ഗുഡ് ആണല്ലോ. അത് മതി, ആ അത് മതി, നമുക്ക് അത് മതി അല്ലേ. ഓക്കെ അനുമോൾ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ? ഓരോ ആഴ്ചയിലും ഒരാഴ്ചയുടെ ഗ്യാപ്പിലാണ് എനിക്ക് അനുമോളെ കയ്യിൽ കിട്ടുന്നത്. ഓക്കെ ഹോംവർക്ക് ഒക്കെ ചെയ്യുന്നുണ്ടോ? ആണോ? ഓ ഈ സയൻസ് അമ്പമ്പമ്പമ്പോ, ഈ സയൻസ് വല്ലാത്തൊരു സയൻസ് അല്ലേ മോളെ? എനിക്ക് ഇതാരാ മോളെ ഈ കണ്ടുപിടിച്ചത്? ഈ സയൻസ്, ഈ ബയോളജി, സൂവോളജി, ബോട്ടണി, ഫിസിക്സ്, കെമിസ്ട്രി ഓ വേണ്ടായിരുന്നു അല്ലേ? അങ്ങനെ
1: തോന്നിയിട്ടുണ്ടോ?
0: വേറെ ഒന്നും തോന്നിട്ടില്ല. ഓക്കെ ഈ
1: പാഠപുസ്തകം
0: ഓ എനിക്ക് ഏറ്റവും പഠിക്കാൻ പറ്റുന്ന ഈ സോഷ്യൽ സ്റ്റഡീസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് എന്നൊക്കെ പറയുന്നത് എസ് എസ് ഒക്കെ പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതൊക്കെ ഓർത്തിരിക്കാനായിട്ട് ഒത്തിരി കഴിവൊക്കെ വേണ്ടേ നമ്മളെ. കാര്യം നമ്മൾ ഓരോ ഇയർ ചക്രവർത്തിമാര്, ആ രാജാക്കന്മാര്, ആ രാജ്യം, അത് അതിന്റെ വർഷം, അത് യുദ്ധം നടന്ന വർഷം അല്ലെങ്കിൽ അത് രൂപീകരണപ്പെട്ട വർഷം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മള്. പിന്നെ അത് മാത്രമല്ല ജി കെ അതിൽ വരുന്നല്ലേ, ജി കെ ഒക്കെ.
1: എന്റെ
0: അനുകുഞ്ഞ് എന്നാ വലുതാവുക, എത്ര വർഷം എടുക്കും? ആണോ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവന്ത്, എനിക്ക് വയ്യ. ഇനി ഒരു 10-15 വർഷം എടുക്കും. ഓക്കെ അപ്പൊ എന്തായാലും അനുമോളെടുത്ത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ സ്കൂളിനെ ബേസ് ചെയ്തൊക്കെ തന്നെ ചോദിച്ചു. ഞാൻ മോളോട് ഞാ അനുമോളെ ഞാൻ വേറൊരു കാര്യം ചോദിക്കാനിട്ടിരിക്കുക, ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ അങ്കിളെ പറഞ്ഞ സമയത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഈ ചെറിയ ഒരു കാര്യം പിന്നെ അങ്കിളുടെ മനസ്സിലിങ്ങനെ അലട്ടുന്ന അല്ലെങ്കിൽ ഒരു സമാധാനക്കേടായിട്ടുള്ള ഒരു ചെറിയ കാര്യം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാവിലെ ഉണ്ടല്ലോ ഇന്ന് തന്നെ, ഇന്ന് രാവിലെ അങ്കിളിങ്ങനെ പുറത്തോട്ട് പോയപ്പോഴത്തേക്കാണ് രാവിലെ ഒരു എനിക്ക് തോന്നുന്നു ഒരു 8:30 ഒക്കെ ആവും തോന്നുന്നു കേട്ടോ. ആ സമയത്ത് കൊണ്ട് സ്കൂൾ ബസ്സൊക്കെ പോകുന്ന സമയം, അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു സ്കൂൾ ബസ്സിൽ ശരിക്കും കുട്ടികളൊക്കെ ഉണ്ട്, കുഞ്ഞു കുട്ടികൾ, മോളെ പോലെ തന്നെ 4th, 2nd, 3rd പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. പക്ഷെ ആ ബസ് ഒരു മിനി ബസ്സാണേ കേട്ടോ, സ്കൂൾ ബസ്സല്ല, നമ്മുടെ ഈ അല്ലാതെയുള്ള മിനി ബസ്സില്ലേ, അതിൽ വലിയ ഉച്ചത്തിൽ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോലും ശരിക്കും അവർ കുറച്ച് ഒരു പക്വത കാണിക്കുന്നുണ്ട്, കുറച്ച് ഇത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്കൂൾ ബസ്സിൽ ആ ഒരു കുട്ടി ബസ്സിനകത്ത് ഫുൾ വോളിയത്തിൽ, ഐ മീൻ ഒരു വലിയ വോളിയത്തിൽ ഈ പുറത്ത് നിൽക്കുന്നവർക്ക്, അതായത് പുറത്ത് നിന്ന് കേൾക്കുന്നവർക്ക് തന്നെ അരോചകമായിട്ട് കാതടപ്പിക്കും വിധം അതിൽ മ്യൂസിക് ഇട്ടേക്കുക, പാട്ട്. അപ്പം അതിലിരിക്കുന്ന ഈ കുഞ്ഞു കുഞ്ഞുങ്ങൾ, നിങ്ങളിപ്പോൾ മോളൊന്ന് ഒന്ന് ഒന്ന് കണ്ണടച്ചിട്ടൊന്ന് ആലോചിക്കുക, മോൾ ആ ബസ്സിനകത്ത് ഇരിക്കണേ, മോൾക്ക് എത്രത്തോളം അരോചകമായിരിക്കും അത്രയും ഇങ്ങനെ ഫുൾ വോളിയത്തിലൊക്കെ പാട്ടിടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമാണത്. അതെന്താ മോളെ അങ്ങനെ ബുദ്ധിപ്പെട്ട്? നല്ലതല്ലേ, അടിപൊളി പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഡും ഡും ഡും എന്നൊക്കെ പറയുന്ന പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ, രാവിലെ ഹാപ്പി ആയിട്ടൊക്കെ പോയിക്കോട്ടെ. അങ്ങനെയാണോ?
1: ഒരുപാട് വോളിയം വേണ്ട,
2: അതാണ് ഈ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്കൂളിൽ പോയിരുന്ന ഇനി എന്തെല്ലാം പഠിക്കാനുള്ളതാണ് കേൾക്കാനുള്ളതാണ് ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ സ്കൂൾ ഓടി ഈ സ്കൂൾ വാനൊക്കെ അതാണ് എന്തിനാ ഈ ഫുൾ വോളിയം ഇടുന്ന. അപ്പൊ അത് ടീച്ചറിനോടൊക്കെ പറയണം കേട്ടോ, മോൾ നല്ല റേഡിയോ വിളിച്ചപ്പോഴത്തേക്കാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് മോൾ ഒന്ന് ടീച്ചറിനോടൊക്കെ ഒന്ന് പറയണം കേട്ടോ.
1: അപ്പൊ ഞങ്ങളുടെ
2: വെരി ഗുഡ്, അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം കേട്ടോ. ഓക്കെ, അപ്പൊ അത് മോള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ മോൾ ഈ കുഞ്ഞു നാളിൽ തന്നെ ഇതൊക്കെ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ട് അത് പറയാനുള്ള ബസ്സിലോ അല്ല അത് നല്ല രസമല്ലേ മോളെ. അപ്പൊ നിങ്ങൾ എന്തുവേണേലും ബഹളം വെച്ചോ, നിങ്ങൾ സംസാരിക്കുക, ബഹളം വെക്കുക, കളിക്കുക, ചിരിക്കുക, പിച്ചുകൂടുക, നുള്ളുകൂടുക, അതൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ ഇങ്ങനെ ഈ ഹൈ വോളിയത്തിലൊക്കെ പാട്ട് ഇങ്ങനെ നിങ്ങളെ കുഞ്ഞ് ആ ഒരു കാതിലൊക്കെ ഇങ്ങനെ എത്തുക എന്നൊക്കെ പറയുന്നത് അതൊന്നും ശരിയായ നടപടി ഒന്നുമല്ല. അപ്പൊ മോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ മോൾ അതിനൊക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് ആ അങ്കിളിൻ്റെ അടുത്തൊക്കെ ഒന്ന് പറയുമ്പോൾ അങ്കിളെ ഒന്ന് വോളിയൊക്കെ ഒന്ന് കുറയ്ക്കണം, ഇത്രയും ഇടരുത് എന്നൊക്കെ ഇപ്പോഴെങ്കിലും ഇടുകയാണെങ്കിൽ ഇപ്പോൾ മോൾ പറയണം കേട്ടോ. ശരി, ഓക്കെ. അപ്പൊ ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യത്തിലേക്ക് പോലെ സുഖമായിട്ടിരിക്കുന്നു മക്കളെ, സുഖമായിട്ടിരിക്കുന്നു, സന്തോഷം. ഓക്കെ, മോള് കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. അപ്പൊ എന്തായാലും ബർത്ത്ഡേ അടിപൊളിയാക്കില്ലേ, സൂപ്പർ അല്ലായിരുന്നോ? ശരി, ഓക്കെ. അപ്പൊ മോളോട് സംസാരിച്ചപ്പോ എനിക്ക് കുറച്ച് എനർജി കിട്ടി, അപ്പൊ കുറച്ച് ഞാനൊന്ന് ഹാപ്പി ആയി. അപ്പൊ നമ്മൾ ഗാനത്തിലേക്ക് കൂടെ പോയി ആ ഒരു ഹാപ്പി ഒന്ന് സെറ്റ് ആക്കാം കേട്ടോ. ശരി, ഒരു കുഞ്ഞ് ഒരു ബ്രേക്കിലേക്ക് പോയിട്ട് നമുക്ക് ഗാനത്തിലേക്ക് പോവാം.
1: ഗുഡ് നൈറ്റ്.
2: ഗുഡ് നൈറ്റ്.
0: ഓക്കെ, അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസീർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ലിസ്നസ് ലോഞ്ച്. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ, വിളിക്കേണ്ട നമ്പർ 0744293111, അതായത് 0474239311. എല്ലാ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലും രാത്രി 7:35 മുതൽ 9 മണി വരെ നിങ്ങളുടെ വിശ്രമ മുറികളിലേക്ക്, നിങ്ങളുടെ വിശ്രമ വേളകളിലേക്ക് ഞങ്ങളെത്തുന്ന കുഞ്ഞു കുഞ്ഞു വർത്തമാനങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ.
3: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: മനോഹരമായ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ഓക്കെ, അപ്പോൾ ചെറിയ നമ്മളെ കാലാവസ്ഥയൊക്കെ ഒരു ചെറിയ ചേഞ്ച് വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്കും ചെറിയ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ, ശബ്ദത്തില്ലാത്തതുകൊണ്ടാണ് ചെറിയൊരു ആ ഒരു വേരിയേഷനൊക്കെ മനസ്സിലാക്കുന്നത്. സദയം ക്ഷമിക്കുക. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസീർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ലിസണേഴ്സ് ലോഞ്ച്. വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0474-293-1111. അപ്പോൾ നമ്മൾ അടുത്ത കോളിലേക്ക് പോകുന്നു.
1: ഹലോ.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം നുള്ളേട്ടോ.
2: എന്തോ,
1: എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
2: ഓക്കേ.
1: എനിക്ക് ചെറിയൊരു ശബ്ദത്തിൽ മാത്രമല്ല, ഒരു കുഞ്ഞ് ഒരു പൊട്ടിക്ക് പക്ഷെ എന്നാലും ഞാൻ അതൊന്ന് മാറ്റി വയ്ക്കാറില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് അതിൽ ഇപ്പം മുരളിയേട്ടനൊക്കെ ആയിട്ടാണെങ്കിൽ, ഇപ്പം ഞാൻ ഓരോ പ്രോഗ്രാമിനൊക്കെ വരുമ്പോഴും നമുക്കിടെ മനസ്സിലൊരു ഇതുണ്ട്. എൻ്റെ മനസ്സിലിങ്ങനെ ഇത് ആരൊക്കെ ഇന്ന് വിളിക്കും, അല്ലെങ്കിൽ ഇന്ന ആളൊക്കെ വിളിക്കും. അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ അടുത്ത് ഇന്ന വിഷയം ചോദിക്കണം, അല്ലെങ്കിൽ ഇന്ന ആൾ വിളിച്ചു കഴിയുകയാണെങ്കിൽ ഇന്ന വിഷയം ചോദിക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യം ചോദിക്കണം എന്നൊക്കെയുള്ളൊരു ഒരു മൈൻഡിൽ നമുക്ക് അങ്ങനെ ഒരു ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ പിന്നെ നമുക്ക് ഓ പ്രോഗ്രാം ക്യാൻസൽ
2: ചെയ്യാൻ
1: തോന്നത്തില്ല. സത്യം കേട്ടോ. ഇനിയിപ്പോ നോക്കിക്കോണം, ഒരു 9 മണി കഴിയുമ്പോഴത്തേക്കും ചേട്ടൻ ശ്രദ്ധിച്ചിരുന്നാ മതി. ഓൾമോസ്റ്റ് ഒരു 8:60 ഒക്കെ ആകുമ്പോ ഞാൻ പക്ക ഓക്കെ ആവും.
2: ശ്രോതാക്കളുടെ എല്ലാ അഭിപ്രായങ്ങളും
1: കേട്ട് കഴിയുമ്പോൾ അതാണ്. അതെ അതെ അതെ അതെ. അപ്പൊ ഞാൻ അതാണ് ഇങ്ങനെ പറഞ്ഞോണ്ടത്. അപ്പഴേ മുല്ലേട്ടാ, ഇപ്പൊ ഞാനിപ്പോ മറ്റ് വേറെ വിഷയങ്ങളൊന്നുള്ള നമുക്ക് ഈ ചെറിയ ഇപ്പൊ നമ്മള് ഒരു ഉദാഹരണം പറയണെങ്കിൽ മുല്ലേട്ടാ, പണ്ട് നമ്മൾ ഈ കുഞ്ഞുങ്ങളില്ലേ, കുഞ്ഞുങ്ങള് അപ്പൊ ഈ കുഞ്ഞുങ്ങളെ നമ്മളെ കയ്യില് ഇപ്പൊ അമ്മമാര് കയ്യിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ എന്താ അവരെ ആദ്യം പറയാ, അമ്മേന്ന് വിളിക്ക്, അമ്മേന്ന് വിളിക്ക്. അപ്പൊ കുഞ്ഞ് എന്നൊക്കെ ഇങ്ങനെ വിളിക്കും അല്ലേ. അപ്പൊ ഇവരെല്ലാം ഇങ്ങനെ പഠിപ്പിക്കുന്ന അമ്മ അമ്മ പപ്പ അച്ഛൻ അമ്മ അമ്മ അമ്മ എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നത് അല്ലേ. പക്ഷെ ഈ കുഞ്ഞ് വലുതായി കഴിഞ്ഞു കഴിഞ്ഞാല്, ഈ മകനോ മകളോ ഒക്കെ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാല് അമ്മ അമ്മ അമ്മ എന്നിങ്ങനെ വിളിക്കുമ്പോഴത്തേക്കാണ് ഈ അമ്മ അടുക്കളയിൽ നിന്നുകൊണ്ട് പറയുന്നവരാണ് നാശം പിടിക്കാനായിട്ട്. ഏത് സമയം നോക്കിയാലും കമ്മ കമ്മ കമ്മ കമ്മ ഇല്ലേ, കറക്റ്റ് അല്ലേ. അപ്പൊ ഈ പഠിപ്പിക്കുന്നത്, അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ അടുത്തൊക്കെ പറയും, നിങ്ങൾ പത്രം വായിക്കൂ, വാർത്തകൾ കേൾക്കൂ. നമ്മളെ ഇപ്പൊ നേരത്തെ ഞാൻ നമ്മുടെ അനുകുഞ്ഞിനോട് പറഞ്ഞ പോലെ നമ്മളെപ്പോഴും ഈ സോഷ്യൽ സയൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞാൽ ജി കെ, അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും പത്രം വായിക്കൂ, പിന്നെ നിങ്ങൾ വാർത്ത കേൾക്കൂ. ശരിക്കും പറഞ്ഞാൽ ഈ പത്രം വായനയും വാർത്തകൾ കേൾക്കുകയും ചെയ്യുന്ന നമ്മുടെ ഒരു ഒരു പകൽ നമ്മുടെ ഒരു സമാധാനം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളിതെല്ലാം. അപ്പൊ ഈ പത്ര വായനകളും അല്ലെങ്കിൽ വാർത്തകളും എല്ലാം ഈ സമാധാനം നഷ്ടപ്പെടുത്തുന്നുണ്ടോ മല്ലേട്ടാ?
2: ഇല്ലില്ല, ഒരിക്കലും ഇല്ല. നമുക്ക് കൂടുതൽ അറിവ് ലഭിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് പലരും നേടാൻ സാധിക്കും. വാർത്തകൾ വായിക്കുമ്പോൾ തന്നെ ലോകത്തുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അറിയാൻ പറ്റും. അയാള ഒന്നും വായിക്കാതെ ഏകാന്തനായിട്ട് ചുമ്മാതെ മൂടി അടച്ചിരുന്നു കഴിഞ്ഞാൽ അവൻ എന്തോ ഒരു മനുഷ്യനാണോ? നമ്മൾ വായിക്കണം, വാർത്തകൾ കേൾക്കണം. അന്നേരം നമുക്ക് അറിയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനും അറിയാനും അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനും മറ്റുള്ളവരോട് സഹകരിക്കാനും നമുക്ക് പറ്റും.
1: ഇപ്പൊ ചില വാർത്തകൾ കേൾക്കുമ്പോഴത്തേക്കാണ് ചേട്ടൻ ഇങ്ങനെ കറണ്ട് അടിച്ചാണ് കഴിഞ്ഞിട്ട് അങ്ങ് നിക്കോ, ഞാനിപ്പം എന്നങ്ങനെ അങ്ങനെ വല്ലതും തോന്നുവോ?
2: അത് അത് ചിലരുടെ ചില മറുപടികൾ കേൾക്കുമ്പോ അവന് ഇപ്പൊ അടുത്ത് കിട്ടിയായിരുന്നെങ്കിൽ കണ്ടു കൊടുക്കാറെന്ന് തോന്നുന്നു.
1: അങ്ങനെ തോന്നി, ഈ അടുത്ത് കിട്ടി അങ്ങനെ തോന്നിയൊരു വാർത്ത ഏതാ? രണ്ടെണ്ണം അവനെ പൊട്ടിക്കാനും എന്നുള്ളത് അതേ വാർത്ത. ആണോ? അല്ല എനിക്ക് തോന്നി അങ്ങനെ ഉണ്ടായിരുന്നു. കാര്യം ഇന്നലെ പിന്നെ രാവിലെ ആ ലൈസൻസും ഇല്ലാതെ ഗൾഫിൽ നിന്ന് വന്നിട്ട് 3-4 ദിവസം ആയതുള്ള മണലും കയറ്റി ടിപ്പർ ലോറി രാവിലെ പോയിട്ട് ആ ബസ് സ്റ്റാൻഡിൽ അല്ലെ സോറി ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് പിന്നെ 3 പേരെ കൊന്ന് അവൻ എന്റെ കൈ കിട്ടി കഴിഞ്ഞാൽ ഞാൻ കൊല്ലും എന്ന് പറയാൻ പാടില്ല. അങ്ങനെയല്ല കൊല്ലുന്നത് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ എനിക്ക് രണ്ട് വർത്തമാനം ചോദിക്കും ഞാൻ.
2: അത് ചോദിക്കാം. അതുപോലെ ഇന്നിപ്പോ സാറ് പറഞ്ഞല്ലേ സ്കൂൾ വണ്ടിക്കകത്ത് ഇത്രയും സൗണ്ടില് വണ്ടി ഇട്ടുകൊണ്ട് പോയെന്ന്
1: ഞാനിന്ന് രാവിലെ കണ്ട. സത്യം പറഞ്ഞ എനിക്ക് തന്നെ എനിക്ക് വളരെ അരോചകമല്ല, എനിക്ക് ആ ആ ഒരു അദ്ദേഹത്തിനോട് എനിക്ക് വലിയ ദേഷ്യം തോന്നി. കാരണം എന്ന് വെച്ച് ആ വാഹനത്തിന് അത്രയും ഉച്ചത്തില്, എന്ത് ഉച്ചത്തിലാണെന്ന് അറിയാമോ? കാരണം ഈ അമ്പലപ്പറമ്പിൽ പോലും അല്ലെങ്കിൽ മറ്റുള്ള ഈ പിന്നെ ഫംഗ്ഷന് പോലും ഇത്രയും ഉച്ചത്തില് സൗണ്ട് വെക്കത്തില്ല. ആ ഒരു കുഞ്ഞ് കുടുക്ക ബസ്സാ അത്, ഒരു കുട്ടി ബസ്.
2: അന്നേരം അങ്ങനെ നമ്മള് ജനങ്ങളെ സാരിയാണ് അവരെ പിടിച്ചറിയ രണ്ട്
1: കാരണം.
2: നമ്മള് പൊതുജനങ്ങളെ പ്രതികരിക്കാത്തതാണ് കുഴപ്പം. ആരെങ്കിലും
1: രണ്ടുമണിവരെ നമ്മുടെ റേഡിയോയിൽ ജനശബ്ദം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, അതിൽ പോലും ആരും വിളിച്ച് ഈ അതിൽ എനിക്ക് തോന്നുന്നു ഒരാൾ മാത്രം ഒന്നോ രണ്ടോ പേര് മാത്രമേ ഉള്ളൂ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നത്. കാര്യം അല്ലാതെ വേറെ അങ്ങനെ നമ്മുടെ ജനങ്ങൾ ഒരിക്കലും നമുക്കൊരു ചില മീഡിയയും ചില പ്ലാറ്റ്ഫോമുകളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതൊക്കെ യൂസ് ചെയ്യാന്നുള്ളതാണ് എന്റെ ഒരു രീതി. ഓക്കെ, തുടർന്ന് വരുന്നവർക്ക് എന്തൊക്കെ പറയാനുണ്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അതാണ്. അപ്പൊ എന്തായാലും മുല്ലേട്ടൻ എനിക്ക് അടിപൊളി കേട്ടോ, സൂപ്പർ. എനിക്കാണ് മുല്ലേട്ടൻ സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് കുറച്ച് ഊർജ്ജമൊക്കെ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ കിട്ടും. ചേട്ടൻ പറഞ്ഞു നടക്കുന്ന നേരത്തെ ജഗതി ഏതൊരു സിനിമയിൽ ഇങ്ങനെ ചാടിയും കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വേണ്ട നാളെ ആവട്ടെ, ഇന്ന് വേണ്ട നാളെ ആവട്ടെ. അതെ അതെ അതെ. അപ്പൊ ചേട്ടാ ഇപ്പൊ മനസ്സിൽ പറയും അടങ്ങ് പ്രവീണേ അടങ്ങ് എന്ന് പറയുന്നല്ലോ. ഓക്കെ, അപ്പൊ ശരി ചേട്ടാ, താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ലിസണസ് ലോഞ്ച്. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474293111 0974 293111. അപ്പൊ നമുക്കൊരു ഗാനത്തിൽ ഇപ്പം ഗാനം കേട്ട് ടൊക്കനെ തിരികെ വരാം.
3: വാനമ്പാടി

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: എല്ലാവരും ചൊല്ലണം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:00. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം:
3: നീറ്റും വിദ്യാർത്ഥി ആത്മഹത്യകളും. നീറ്റ് പരീക്ഷ വിദ്യാർത്ഥികളെ നീറ്റുന്നുണ്ടോ? കുട്ടികളെ നമ്മൾ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയാണോ വളർത്തുന്നത്? വിദ്യാഭ്യാസം ഒരു ഭാരമാകുന്നു.
2: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:00.
4: ജീവിതത്തില് ഓരോ വാക്കുകൾക്കും ഓരോരോ പ്രാധാന്യം ഒരുപാടുണ്ട് എന്ന് നമ്മൾ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സമാധാനം.

0: എന്നുള്ളൊരു കാര്യമായിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ സമാധാനക്കേടും സമാധാനവും എങ്ങനെ ഒരു ദിവസം നമുക്ക് ചിട്ടപ്പെടുത്താം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: ഹലോ,
0: കേൾക്കുന്നുണ്ടോ?
1: കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്.
0: പേര് പറഞ്ഞോളൂ.
1: പേര് മായ.
0: മായ, എവിടെ നിന്ന് വിളിക്കുന്നു? മായ ചേച്ചിയാണോ? മായ ചേച്ചി, എനിക്ക് തോന്നുന്നു അവിടെ മഴയോ അങ്ങനെ എന്തെങ്കിലും ആണോ? കാരണം എന്താ അറിയുമോ, നല്ലൊരു ക്ലാരിറ്റി ഇല്ല, ഒരു ക്ലിയർ ഇല്ല, വിട്ട് വിട്ടാണ് എനിക്ക് കേൾക്കുന്നത്. ഫോൺ കണക്ട് ചെയ്തപ്പോഴും ഇപ്പൊ ഓക്കെയാ, ഇപ്പൊ ആ എനിക്ക് തോന്നുന്നു അതായിരിക്കും. കാര്യം നേരത്തെ ആ എടുത്ത് സംസാരിച്ചപ്പോഴും എനിക്ക് ഒന്നും ക്ലിയർ ആയില്ല കേട്ടോ, ഞാൻ അത് അങ്ങ് കണക്ട് ചെയ്തു പെട്ടെന്ന്. ശരി, ഓക്കെ. എനിവേ,
1: ഞാൻ പുറത്തിറങ്ങി നിൽക്കുക.
0: ആണോ?
1: അകത്ത് നിന്നപ്പം അത് കട്ടാക്കി പോയത് കൊണ്ട് ഞാൻ അത് മനസ്സിലാക്കി, അത് ഞാൻ പുറത്തു വന്നു നിൽക്കുന്നു.
0: പുറത്താക്കപ്പെട്ടു. അതാണ് ചില കാര്യങ്ങൾ നിസ്സാരമാണെങ്കിലും നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ പുറത്താക്കപ്പെട്ടു തുറ. ഇപ്പൊ ഞാൻ പറയും, പുറത്താക്കി അവനെ എന്ന് നമ്മൾ പറയുമ്പോ എന്തോ പുറത്താക്കി അല്ല, അതുപോലെയാണ് ചില കാര്യങ്ങൾ നമ്മൾ നമുക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. അങ്ങനെ വിട്ടുകളയാൻ പറ്റാത്തൊരു കാര്യമില്ല ഈ സമാധാനം എന്ന് പറയുന്നൊരു വാക്കും.
1: തീർച്ചയായും സമാധാനം നമുക്ക് വരികയും പോവുകയും നമ്മുടെ കൂടെ ആരുടെ കൂടെ നിൽക്കുന്ന സാധനമല്ലത്.
0: ഓക്കെ, ഒരു ദിവസം ചേച്ചിയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമാധാനക്കേട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഈ ദിനചര്യയുമായിട്ട് ബന്ധപ്പെട്ട സമാധാനക്കേടാണോ, അതോ ഈ ദിനചര്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്താ പ്രക്ഷേപണം, അതായത് ഈ വാർത്തകൾ കേൾക്കുന്നതിലൂടെ വരുന്ന ഒരു സമാധാനക്കേടാണോ, അതോ ചില ചിന്തകളാണോ സമാധാനക്കേട്? എന്താണ് ഈ സമാധാനക്കേടിന്റെ മൂലകാരണം?
1: വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് സമാധാനക്കേട് എന്ന് വെച്ചാൽ ഒരു ടിപ്പറ് ലോറി കൂടി മരിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളല്ലേ, നമ്മുടെ ഈ ലോകത്ത് നമ്മൾ കേരളീയല്ലേ, അപ്പൊ അത് സംഭവിച്ചാലും നമുക്ക് ഹൃദയം, അതായത് സ്ത്രീകളുടെ ഹൃദയം ലോലവല്ലേ പറയും, സഹിക്കാൻ പറ്റത്തില്ല. ഒരമ്മക്ക് മറ്റൊരു ഒരമ്മയുടെ മക്കളാ എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ആ നിഷ്കളങ്കമായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ അതിനകത്തോട്ട് ഒത്തുചേരുവാണ്.
0: അങ്ങനെ ഓരോരോ വാർത്തകൾ, ഇത് മാത്രമല്ല, ഒരു ടിപ്പല്ലോറി മാത്രമല്ല, തെരുവ് നായ്ക്കളുണ്ട്,
1: കാട്ടാനും.
0: അതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു, അപ്പൊ ശരിക്കും സത്യം പറഞ്ഞാല് ഈ മായ ചേച്ചിയുടെ അഭിപ്രായത്തിൽ ഈ സമാധാനത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ചേച്ചി?
1: സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. എങ്കിലും നമ്മുടെ മനസ്സിൽ ആ സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഒരു ദിനം നമുക്ക് വരുമ്പോൾ അത് നമ്മളിൽ നിന്നും പൊലിഞ്ഞു പോകുമ്പോൾ അത് നമ്മുടെ ഒരു സമാധാനക്കേടായിട്ട് നമ്മുടെ ചിന്തകൾ നമ്മളെ അലത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ ചിന്ത എപ്പോഴും നമ്മൾ ആ ആ ഒരു ഇതായിട്ട് വരുന്നത് കൊണ്ട് വേറെ മനസ്സിൽ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അടിമപ്പെട്ടു പോകുന്നു ചില സമയങ്ങളിൽ.
0: ചേച്ചിയുടെ അഭിപ്രായം ഒരു താത്വികമായ അവലോകനമായിരുന്നു എങ്കിൽ എനിക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് മനസ്സിലായി, എങ്കിലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു പൂർണ്ണത എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം എത്രത്തോളം നമ്മൾ നോർമലാക്കുന്നു, എത്രത്തോളം വിശാലമാക്കി വെക്കുന്നു, അവിടെ നമുക്ക് സമാധാനം വന്നു കയറാനായിട്ടുള്ള ഒരു വാതിൽ തുറക്കുന്നു എന്നുള്ളതാണെന്ന് തോന്നുന്നു ചേച്ചി ഉദ്ദേശിച്ചതാണോ?
1: പിന്നെ ഇത് സമാധാനം ഈ ഹൃദയത്തിൽ തന്നെ, സമാധാന കേടും ഈ ഹൃദയത്തിൽ തന്നെ. ഇതെല്ലാം നമ്മൾ ശാശ്വതമാക്കി വെക്കേണ്ടത് നമ്മുടെ മനസ്സാണ്.
0: ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി പറയുന്നത് ഇത് എല്ലാം നമ്മളിൽ തന്നെയാണല്ലേ, സമാധാനവും സമാധാനക്കേടും സന്തോഷവും.
1: നമുക്ക് നഷ്ടം വന്നാലും ലാഭം വന്നാലും നമ്മളിൽ തന്നെ.
0: അത്രേ ഉള്ളൂ. അത് മായ ചേച്ചി പറഞ്ഞ കറക്റ്റ് ആണ്, അതൊരു പോയിന്റ് ആണ്. നമുക്ക് തുടർന്ന് നോക്കാം ചേച്ചിയുടെ അഭിപ്രായങ്ങളും ഇതിന് മുന്നേ ഉള്ള അഭിപ്രായങ്ങളും ഇതൊക്കെ ചേർത്തുകൊണ്ട് വരും ശ്രോതാക്കളൊക്കെ എന്താണ് ഇതിനെ കുറിച്ചൊക്കെ പറയുന്നത് എന്നൊക്കെ നോക്കിയിട്ട് നമുക്കൊരു അവലോകനം വേണം കേട്ടാ. ഒരു ഒരു ഒരു അത് മാത്രം മതി. ഞാൻ പ്രോഗ്രാമിന് കയറുമ്പോഴത്തേക്കും പ്രാർത്ഥിച്ചുകൊണ്ട് കയറുന്നത് അത് മാത്രമേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. എന്റെ ശ്രോതാക്കളോട് ഞാൻ ഇത്രയും മാത്രമേ ഉള്ളൂ. കാര്യം നമ്മളിവിടെ സംസാരിക്കുമ്പോൾ അത് ഇതിൽ എന്നുള്ളത് മാത്രമല്ല, ഏതൊരു പ്രോഗ്രാമിലാണെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ചുണ്ടുകളിൽ വിരിയുന്ന അല്ലെങ്കിൽ മനസ്സിലും ഹൃദയത്തിലേക്കും ഒന്ന് പൂവിടുന്ന അല്ലെ മുല്ല മുട്ടകളൊക്കെ ഇങ്ങനെ പതിയെ പതിയെ പതിയെ വിരിഞ്ഞു വരത്തില്ലേ, അതുപോലെ വിരിഞ്ഞു വരുന്ന ഒരു ചെറിയ പുഞ്ചിരി, അത് മാത്രം മതി. അത് മാത്രം വന്നു എങ്കിൽ തീർച്ചയായിട്ടും സന്തോഷം. ഒരുപാട് ഒരുപാട് നന്ദി. ഇതാ ഒരു ഗാനത്തിലേക്ക് പോകുന്നു. ഗാനം കേട്ട് തിരികെ എത്തുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്, ലിസണേഴ്സ് ലോഞ്ച്. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474293111 04 7429 1 1 1 1

0: നമ്മുടെ മായച്ചേച്ചി ചിരിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ വേറൊരു അനുഭവം ഒന്നുണ്ടെന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഇന്ന് ഞാനത് പെട്ടെന്ന് ഓർത്തതായിരുന്നു. ഞാനും എന്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂലങ്കക്ഷമായ ചർച്ച തന്നെ ഉണ്ടാവും. ഒരു കാര്യമില്ല, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യമില്ല. എന്നാലും വെറുതെ കൂട്ടുകൂടിയപ്പോഴത്തേക്കും കണ്ടുമുട്ടിയപ്പോഴത്തേക്കും സംസാരിക്കുന്ന കുറേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കവേ അതിൽ എന്റെ ഒരു കൂട്ടുകാരൻ, എന്റെ ഒരു ഫ്രണ്ട് ആ സ്കൂട്ടറിൽ തന്നെ ഇരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ സ്കൂട്ടറിൽ തന്നെ ഇരിക്കുകയാണ് ഇത്. അപ്പോൾ അത്യാവശ്യം ഒരു വലിയ ഗൗരവമേറിയ ചർച്ചയാണ്. മാത്രമല്ല ഈ സുഹൃത്തിൻ്റെ, എൻ്റെ ഈ സുഹൃത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. ചിരിക്കുക എന്നുള്ളത് വളരെ റെയറാണ്. മാത്രമല്ല പെട്ടെന്ന് കയറി ദേഷ്യം വരും. അതായത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ, ആരെങ്കിലും ഒന്ന് ഇത് കഴിഞ്ഞാലോ പെട്ടെന്നൊരു ദേഷ്യം വരും. അത് ഇന്ന കാരണം എന്നൊന്നുമില്ല, ഒരു പെട്ടെന്ന് ഒരു ക്ഷിപ്രകോപി, സുരേഷ് ഗോപി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ക്ഷിപ്രകോപി. അപ്പം ഈ പുള്ളി നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് പുറകിൽ ആ തൊട്ടടുത്ത കടയിൽ, ഓപ്പോസിറ്റ് കടയിലേക്ക് സാധനം വാങ്ങാനായിട്ട് തൊട്ട് പിറകിൽ ഒരു സ്കൂട്ടർ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നു. ഇത് ഒന്ന് തട്ടി ചെറുതായിട്ട് ആ ഒരു നമ്മുടെ ആ ഒരു ഫുഡ് റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് കയറി ചെറുതായിട്ടൊന്ന് ആ സ്കൂട്ടറിൽ തട്ടിപ്പിടിപ്പിക്കണം. ഇയാൾ തിരിഞ്ഞ് എഴുന്നേറ്റ് പെട്ടെന്ന് എൻ്റെ സുഹൃത്ത് തിരിഞ്ഞ് അദ്ദേഹത്തെ ഗൗരവമായിട്ടൊരു നോട്ടം നോക്കി കേട്ടോ. ബാക്കി അതൊരു ചെറിയ നമ്മുടെ ജൂനിയർ ഒരു പയ്യനാണ്. ശരിക്കും ആ പയ്യൻ ഒന്ന് ചിരിച്ചു, ഒരു വളരെ നിഷ്കളങ്കമായിട്ട്, വളരെ പറ്റിപ്പോയി, ഞാൻ അറിഞ്ഞില്ല അത് അറിയാതെ തട്ടിപ്പോയതാണ് എന്നുള്ള രീതിയിൽ, ശബ്ദമില്ലാത്ത രീതിയിൽ ആ ചിരിയിൽ ഒരു ടി വി കാണുന്നത് പോലെ അല്ലെങ്കിൽ ഒരു സ്ക്രീനിൽ തെളിയുന്നത് പോലെ ശബ്ദങ്ങൾ ഇങ്ങനെ വരുന്നത് പോലെ ആ ചിരിയിലെല്ലാം എഴുതി കാണിച്ചു കേട്ടോ. ഒരു സ്ക്രീനിൽ തെളിയുന്നത് പോലെ ആ ചിരിയിൽ ഇവനും അങ്ങ് ചിരിച്ചു, എൻ്റെ ഈ ഫ്രണ്ടും അങ്ങ് ചിരിച്ചിട്ട് പറഞ്ഞു, ആ കുഴപ്പമില്ല കുഴപ്പമില്ല ഓക്കെ ഓക്കെ ശരി. അങ്ങോട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് ഈ ഇവൻ, എൻ്റെ കൂട്ടുകാരൻ, ആ സ്കൂട്ടർ അവനൊന്ന് ഒതുക്കി വെച്ചിട്ട് ആ വന്ന് തട്ടിയ ആ സ്കൂട്ടറിന് സ്ഥലം കൊടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അവൻ ആ കടയിലേക്ക് പോയപ്പോഴത്തേക്കാണ് ഞങ്ങളൊക്കെ, ആഹാ ഇത് കൊള്ളാമല്ലോ, നീ എന്താ പറയുന്നത്, വഴക്ക് പറയേണ്ടത് എൻ്റെ സ്വഭാവം ഇതല്ലല്ലോ എന്നൊക്കെ ഞങ്ങൾ ചോദിച്ചപ്പോൾ, സ്വാഭാവികമായിട്ട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞെന്താ അറിയോ, ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചിരി കണ്ടിട്ടൊന്നും പറയാൻ തോന്നിയില്ല. അതേസമയം അവൻ ദേഷ്യഭാവത്തിൽ അവനൊരു ജാടയും വേലയും കാണിച്ചിരുന്നെങ്കിൽ എൻ്റെ സ്വഭാവം ഒന്ന് അറിഞ്ഞേനെ എന്ന് പറഞ്ഞു കേട്ടോ. ഈ ചിരിയുടെ പവർ ഞാനൊന്ന് ഓർത്ത് നോക്കിയതാണ് കേട്ടോ, പെട്ടെന്ന് ഞാനൊന്ന് ഓർത്ത് പോയതാ. ശരിക്കും അതൊരു സത്യമാണ് കേട്ടോ, ചെറിയ ചിരികൾ എത്രത്തോളം വലിയ സംഭവങ്ങളാണ്, വാർത്തകളാണ് ഇല്ലാതാക്കുന്നത്. നമുക്ക് നോക്കാം അടുത്ത കോൾ. ഹലോ,
1: ഹലോ, നമസ്കാരം കേട്ടാ.
0: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
1: സൗണ്ട് കേട്ടിട്ട് പിടിക്കാൻ പറ്റുന്നില്ലേ?
0: മനു ആണോ?
1: സത്യമായിട്ട് മനു.
0: അപ്പൊ സത്യമായിട്ട് മനു.
1: അതെ, എന്റെ ഫോണിന്റെ സ്പീക്കർ കംപ്ലൈന്റ്. ഞാൻ ഫോൺ കണക്ട് ആയായിരുന്നു
0: നേരത്തെ, എനിക്ക് തോന്നുന്നു മനു ആണോ നേരത്തെ വിളിച്ചത്.
1: നേരത്തെ വിളിച്ച് ഫോണ് കണക്ട് ആയിരുന്നു, സ്പീക്കർ കണക്ട് ആവാത്തോണ്ട് അണ്ണം പറയുന്നത് കേൾക്കാൻ പറ്റാതെ അങ്ങനെ കട്ടായി പോയി.
0: ഓ ശരി മനു, ശരി. എനിക്ക് ആരും അറിയില്ലായിരുന്നു, അതുപോലെ നേരത്തെ
1: എന്റെ അമ്മയുടെ ഫോൺ എടുത്തു.
0: ശരി,
1: അതൊന്നും വിളിച്ച.
0: ഓക്കെ, എന്തുണ്ട് മനു വിശേഷം? ഇന്ന് ജോലി ഉണ്ടായിരുന്നോ?
1: ഇല്ല, രണ്ടുമൂന്ന് ദിവസമായിട്ട് ചെറിയ ചെറിയ സ്ട്രഗിളിൽ നിൽക്കുക.
0: അയ്യോ, എന്ത് പറ്റി മനു? അങ്ങനെ സ്ട്രഗിളിങ് എന്ന് പറയുന്ന, ഈ സ്ട്രഗിൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെയാണ്. ഈ സ്ട്രഗിൾ ശരിക്കും നമ്മൾ അതിന് നമ്മളൊരു പേര് കൊടുക്കുന്നതാണോ? ഇപ്പൊ ഒരു സമാധാനക്കേട്, സമാധാനം, സന്തോഷം, സ്ട്രഗിൾ, ടെൻഷൻ,
1: ഒരു മനസ്സിന് എന്തോ അറിയാത്തൊരു വേദന വന്നിട്ടുണ്ട്.
0: എന്തോ
1: അങ്ങനെ അല്ല,
0: എന്ത് പറ്റി മനു, എന്ത് പറ്റി പറയാം, കേക്കട്ടെ. എന്തെങ്കിലും ജോലി സ്ഥലത്തുള്ള പ്രശ്നമാണോ അതോ വീട്ടിലുള്ള? ഈ മനു, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ നമുക്ക് ചില സമയം, എനിക്കും അങ്ങനെ തോന്നാറുണ്ട്, ഒരു കാര്യമില്ല, ഒരു ആവശ്യം ഇല്ലാതെ ചില സമയത്ത് എന്തിനോ വേണ്ടി ഒരു ടെൻഷൻ അങ്ങ് കയറും. അതാ ഞാനത് എത്ര ആലോചിച്ചിട്ടും കിട്ടത്തുമില്ല, എന്തിനായിരുന്നു ഞാൻ
1: ദേഷ്യപ്പെട്ടത്,
0: എന്തിനായിരുന്നു ഞാൻ ഇങ്ങനെ മൂഡ് ഔട്ട് ആയത്, അല്ലെങ്കിൽ എന്തിനായിരുന്നു ഞാൻ ഇങ്ങനെ ഡെസ്പായിട്ട് നിൽക്കുന്നത്, അങ്ങനെയൊക്കെ എനിക്കും തോന്നാറുണ്ട്. അങ്ങനെ ആ ഒരു സപ്പോർട്ടോ?
1: ഞാൻ സത്യമായിട്ടും പറഞ്ഞ ഇപ്പൊ റഫ് മൂഡാണ്, എന്നാലും അണ്ണന്റെ ഒരു പരിപാടി വിളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: മനു, നോ പ്രോബ്ലം, ഇവിടെ ഞാനില്ലേ. മനു പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞില്ലേ മനു, നീ നമ്മൾ അത് മതി മനു. ആ ഹാപ്പി അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചു, ആ ഒരു മൂഡ് ചേഞ്ച്, അതായത് ഇപ്പൊ ഈ ഒരു ആ ഒരു മൂഡിൽ നിന്നും ആ ഹാപ്പിയിലേക്ക് പോകാനുള്ള ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു വിൽ പവർ മനുവിനുണ്ടോ?
1: അത് അപ്പൊ അണ്ണനെ വിളിച്ചിട്ട് ഫോണ് കണക്ട് ആയി കിട്ടിയില്ലേ, അന്നേരം ഒരു സന്തോഷം. എന്തായാലും വരും മനസ്സിൽ വരും,
0: കാരണം
1: അണ്ണനോട് ഞാൻ സംസാരിക്കുമ്പോഴത്തേക്ക് അതേ രീതിയിലാണ് നമ്മളാണ് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട്
0: മനുവിന്റെ വലത് കൈ, മനുവിന്റെ വലത് കൈ എന്റെ കൈകളിലേക്ക് ഞാൻ ഇങ്ങനെ ഷേക്കൻ്റെ പോലെ തന്നുകൊണ്ട് ഞാൻ എന്റെ തോളിൽ ഞാൻ കൈയിട്ടുകൊണ്ടാണ് ഞാൻ മനുവിനോട് ഇപ്പൊ സംസാരിക്കുന്നത്. നോ പ്രോബ്ലം മനു, ഞാൻ ചേർത്ത് നിർത്തിയിരിക്കുക മനുവിനെ, എന്റെ നെഞ്ചിലോട് ഞാൻ ചേർത്ത് നിർത്തിയിരിക്കുന്നു കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക, എന്ത് പ്രശ്നം, നമ്മള് എന്ത് വിഷയമാണെങ്കിലും, എന്ത് സങ്കടമാണെങ്കിലും, എന്ത് വിഷയമാണെങ്കിലും നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തതൊന്നും
1: വിഷയത്തിന് ഈക്വലായിട്ട് സംസാരിക്കാൻ നിന്നെയല്ല, ആ വിഷയം എങ്ങനെ വന്നു ഒരു അറിഞ്ഞുകൂടാ. പക്ഷെ സംഭവം ഞാൻ ഉള്ളതാ പറഞ്ഞത്, എന്റെ മനസ്സിനകത്ത് അണ്ണൻ പറഞ്ഞാണെങ്കിൽ തന്നെ
2: ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ല, റിയലി പ്രോമിസ്. അങ്ങനെ ചില ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ചിലപ്പോ ആ സ്വപ്നത്തിന്റെ ഏതോ ഒരു ചെറിയ കണിക ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ എൻഗേജ് ആവുക, നമ്മുടെ മനസ്സിനെ എൻഗേജ് ആകുക. അതായത് നമുക്ക് ഏതാണ് പെട്ടെന്ന് തോന്നുന്നത്, ഇഷ്ടം തോന്നുന്നത്. ഇപ്പൊ നമുക്കൊരു ഇപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ നേരെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനെ വിളിക്കുക. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരനെ വിളിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു ഫോണിൽ എടുത്തു വെച്ചിട്ട് നമുക്ക് ഇപ്പൊ ഒരുപാട് കോമഡി ഷോകളുണ്ട് ഇപ്പോ നമ്മുടെ പിന്നെ ടെലിവിഷൻ മേഖലയിൽ, അത് കാണാം. ആ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ചിന്തയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക. അതിപ്പോ നമുക്ക് ആരെയും പൂർണ്ണമായിട്ട് അറിയാൻ പറ്റില്ലല്ലോ.
1: ഇനി വേറെ സെറ്റ് ചെയ്ത് മാറി വേറെ സെറ്റ് എടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, ആ സെറ്റ് ഞാൻ യൂസ് ചെയ്യുവാണെങ്കിൽ ഞാൻ എന്റെ പഴയ ചിന്തകളിലോട്ട് ഒത്തിരി അങ്ങ് പോകുന്നു.
2: വേണ്ട വേണ്ട, അങ്ങനെ ഒന്നും വേണ്ട മനോ. അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ട്, എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കുന്ന, ചിരിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ നല്ല, എന്താ പറഞ്ഞ, നല്ല വറുത്ത പയർ പോലെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് നിൽക്കുന്ന മനുവിനെയാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. മനുവിനെ എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ആ മനുവിനെയാണ് ഇഷ്ടം. ഓക്കെ ഓക്കെ മനു, അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ടിരുന്നോളൂ, ധൈര്യം ആയിട്ടിരുന്നോളൂ, ഞങ്ങളുണ്ട് കേട്ടോ. ഓക്കെ ധൈര്യമായിട്ടിരിക്കേ, ഹാപ്പി ആയിട്ടിരുന്നോളൂ. നല്ല കണ്ണടിച്ചിട്ട് നല്ല സുന്ദരമായ സ്വപ്നങ്ങൾ കണ്ട് കാണു മനു. നാളത്തെ രാവിലെ പ്രഭാതം നിറഞ്ഞ മനുവിനുള്ളതാണ്. ഓക്കെ അല്ലേ, മനുവിന് വേണ്ടി അടിപൊളി ഒരു മനോഹരമായ, ഞാൻ ഒന്ന് നോക്കട്ടെ ഏത് മനുവിന് ഇന്ന് ഞാൻ ഏത് പാട്ട് മനുവിന് വേണ്ടിയാണേ ഇന്നത്തെ ഈ ഒരു സോങ് ഞാൻ മനുവിന് വേണ്ടിയിട്ടാണ് കേട്ടോ, മനുവിന് വേണ്ടി മാത്രം. ഓക്കെ മനു, ഹാപ്പി
1: ആയിട്ടിരിക്കേട്ടോ.
2: ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമ്മുടെ മനുവിന് വേണ്ടിയിട്ടാണ് അതെ, മനോഹരമായൊരു ഗാനം കേട്ടോളൂ. കേട്ടോണ്ടിരിക്കുന്ന 107.8 റേഡിയോ വൻസീർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ലിസണേഴ്സ് ലോഞ്ച്. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ.

0: ശരിക്കും ചില മനുഷ്യരൊക്കെ ഉണ്ടല്ലോ അത്ഭുത, എന്നെ അത്ഭുതപ്പെടുത്തുന്ന അങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഒരുപാട് കുറവുകളുള്ള, ഒരുപാട് ബലഹീനതകളുള്ള, ഒരുപാട് എന്താ പറയുക, ഒത്തിരി സെൻസിറ്റീവായിട്ടുള്ള ഒരാളാണ് ഞാൻ, എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേട്ടോ. പക്ഷേ ചില മനുഷ്യരെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം മനു എന്നെ പറഞ്ഞ പോലെ എന്തോ ചെറിയ ഒരു കാര്യം, കാര്യം ചില ദിവസം നമുക്ക് അങ്ങനെ ഉണ്ടല്ലേ, നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്യാറല്ലേ, ഒരു കാര്യമില്ല എന്നാൽ കാര്യം ചോദിച്ചാൽ വല്ല കാര്യമുണ്ടോ, ഒരു കാര്യമില്ല എന്നാൽ സമാധാനക്കേട, ടെൻഷന്, എന്താണെന്നറിയില്ല, എന്തോ ഇങ്ങനെയില്ല ചിലന്തി വലയിൽ കുരുങ്ങിയത് പോലെ, അല്ലെങ്കിൽ ഇടിയപ്പം ഇല്ലേ നമ്മളെ ഇടിയപ്പം, നൂലപ്പം, ആ നൂലപ്പത്തിൻ്റെ ഇടയിൽ കുടുങ്ങിയ ഈച്ചയെ കണ്ടിട്ടുണ്ടോ, അതുപോലൊരു അവസ്ഥയാണ് ചില ദിവസങ്ങളിൽ നമുക്ക്. അങ്ങനെയാണ് ഓക്കെ, അതിലൊന്നും നമ്മൾ ടെൻഷൻ എടുത്തിട്ട് കാര്യമില്ല. ഈ ചില മനുഷ്യരെ ഞാൻ ഒന്ന് വായിച്ച, ഈ അടുത്ത ദിവസം ഒന്ന് വായിച്ച ഒരു ചില പോസ്റ്ററിൽ കണ്ട ചില വാക്കുകൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ചില മനുഷ്യരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ അർഹതപ്പെട്ടിട്ടും, അല്ലെങ്കിൽ അതൊരു അർഹത അയാൾക്ക് ആവശ്യമായിരുന്നു, അത് അയാൾക്ക് അർഹതപ്പെട്ടതാണ്, പക്ഷേ അത് നഷ്ടപ്പെട്ടിട്ടും ആരോടും ഒരു പരാതിയില്ലാതെ ജീവിച്ചു പോകുന്ന ചില ആൾക്കാരുണ്ട്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നവരുണ്ട്. മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വിലപ്പെട്ടത് ഒരു സമയമാണ്, കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു സമയം, അങ്ങനെ ചിലരുടെ സമയങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്നതുണ്ട്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഇപ്പോൾ ഒരാളോ രണ്ടാളോ ഒക്കെ ഉള്ളു, ചിലപ്പോൾ ഒറ്റയ്ക്ക് പോലും അതൊരു കമ്പനിയായി കണ്ടുകൊണ്ട് അത് ആസ്വദിച്ച് യാത്ര ചെയ്യുന്നവരുണ്ട്, ഒറ്റയ്ക്ക് സംസാരിച്ച് ആശ്വാസം കാണുന്നവരുണ്ട്. എനിക്ക് ശരിക്കും ഏറ്റവും അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാറ്റഗറിയാണ് ഈ ഒറ്റയ്ക്ക് സംസാരിച്ച് ആശ്വാസം കണ്ടെത്തുക എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടോ? നമുക്ക് നോക്കാം.
1: ഹലോ,
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം സാർ.
1: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
2: ഗീത,
1: ഡിസിന്റെ സന്തോഷമല്ലേ? എവരി ടൈം
2: സുഖം, സുഖം, സന്തോഷം തന്നെ, സുഖം തന്നെ. ഞാനിതുപോലെ പ്രശ്നങ്ങളുടെ കൂടാരം ഉള്ള ഒരാളാ, പക്ഷെ എനിക്ക് സന്തോഷമായിട്ട് പോകാനാ ഇഷ്ടം.
1: അതാണ് ഞാൻ അതാ പറഞ്ഞത്, ഈ പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യൻ പോലും ഈ ലോകത്ത്,
2: ഒരു മനുഷ്യരുമില്ല.
1: ഗീത ചേച്ചി, ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കുന്നുണ്ട് ഈ ലോകത്ത്, ഇപ്പൊ നമ്മൾ പറയുന്ന ഈ ലോകം സൃഷ്ടിച്ച, ഇപ്പൊ നമുക്കൊരു വിശ്വാസമുണ്ട്, നമുക്കൊരു ദൈവം എന്നുള്ളൊരു ഒരു ശക്തി, അല്ലെങ്കിൽ ഒരു ദൈവം എന്ന് പറയുന്ന ഒരു വിശ്വാസം നമ്മളിൽപ്പെട്ട ഭൂരിഭാഗം ആൾക്കാർക്കും ഉണ്ടല്ലോ അല്ലെ? ഭൂരിഭാഗം ആൾക്കാർക്കും വിശ്വാസമുണ്ട്, അവിശ്വാസമുണ്ട്, ഓക്കെ ഇരുന്നോട്ടെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഗീത ചേച്ചി എന്നെ പറയുന്നു ഈ സമാധാനക്കേട്, അല്ലെങ്കിൽ ചില ദിവസം ഇങ്ങനെ എനിക്ക് ടെൻഷൻ ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ചേച്ചീനെ ഒരു പഞ്ചായത്തില്, ഒരു വാർഡില്, നമ്മുടെ ഒരു പഞ്ചായത്തിന്റെ വാർഡില് ഒരു കൗൺസിലർ, കൗൺസിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, കൗൺസിലിംഗ് കൊടുക്കാനായിട്ട് അങ്ങനെ ഇരുത്തുക, അവരുടെ പ്രശ്നങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരുത്തുകയാണെങ്കിൽ, ഒരു പെർ ഡേ ഒരു 50 പേര് ചേച്ചിയെ വന്ന് കാണുകയാണ്, അവരുടെ പ്രശ്നങ്ങൾ പറയാണ്, അവരുടെ ദുരിതങ്ങൾ പറയണം, സങ്കടങ്ങൾ പറയണം, അവരുടെ സകലമായ കാര്യങ്ങൾ വന്ന് പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ ചേച്ചി എന്തായിരിക്കും ചേച്ചിയുടെ അവസ്ഥ? ഞാൻ ചോദിക്കുന്നത് ആ സമയത്ത് എങ്ങനെ, ഞാൻ അങ്ങനെ ആലോചിക്കണില്ല, കറണ്ട് അടിച്ചിട്ട് മുടിയെല്ലാം കിളന്നിങ്ങനെ നിക്കലത്തില്ലേ ചേച്ചി?
2: ഞാനപ്പോ ഞാനിപ്പോ ഇപ്പോ എന്റെ ഒരു റൂട്ട് എന്ന് പറഞ്ഞ, ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞിരിക്കുന്ന ഒരു ആളെന്ന നിലയ്ക്ക്, ജീവിതം ഒരുപാട്, പിന്നെ മക്കളൊക്കെ കല്യാണം ഒക്കെ കഴിച്ച് അങ്ങനെ പോയി, അവരവരുടെ ജീവിതം ജീവിക്കുന്നു, ഞാൻ എന്റെ ജീവിതം തനിയാണെങ്കിലും ജീവിച്ചു പോകാൻ ശ്രമിക്കുന്നു, നല്ലപോലെ ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ട്. ഈ പറഞ്ഞത് പോലെ എന്താണ് അതിന്റെ ടിപ്പെന്ന് ചോദിച്ചാൽ, നമ്മളിൽ നിന്ന് തന്നെ ആദ്യം എല്ലാം തുടങ്ങുക.
1: വെരി ഗുഡ്.
2: നമ്മളിൽ നിന്ന് തന്നെ സഹിക്കാന്, ക്ഷമിക്കാന്, ഒന്ന് വിട്ടുകൊടുക്കാന്, അങ്ങനെ വിട്ട് വീഴ്ചകൾ, ഇതെല്ലാം നമ്മളിൽ നിന്ന് തുടങ്ങിയാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങ് കുറയും.
1: ഇന്ന് ലോകത്തെ ഭരിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ, ടെക്നോളജി, ഇതെല്ലാം കണ്ടുപിടിച്ചത് ചുമ്മാ ആകാശത്ത് നിന്ന് വരുന്നല്ലോ, ഇതൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ചതല്ലേ ചേച്ചി? അല്ലേ,
2: അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നമ്മളിൽ തന്നെ ചെയ്യണം,
1: നമ്മളിൽ
2: നിന്ന് തന്നെ തുടങ്ങുക. നമ്മൾ ഇപ്പോ എന്തെങ്കിലും ഒരു ദേഷ്യഭാവം വരുന്നു, നമ്മളൊന്ന് സൈലന്റ് ആയി കൊടുത്താൽ അവിടെ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ.
1: ഞാനും അതാണ് ചേച്ചി പറയുന്നത്, കാര്യം നമ്മൾ കുറെ ഇതുപോലെ നമ്മൾ തന്നെ അങ്ങ് പരിഹരിച്ച് പോയി കഴിഞ്ഞാൽ പാവം ദൈവം അവിടെ സമാധാനത്തോടെ
2: ഇരിക്കത്തില്ലേ?
1: നമ്മൾ, ഞാനതാണ് ചേച്ചി പറഞ്ഞത്, ഒരു വാർഡിലെ പ്രശ്നങ്ങൾ തീർക്കാൻ തന്നെ ചേച്ചിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഈ അണ്ടഘടകത്തിലുള്ള സകലമാന മനുഷ്യന്റെയും ദുരിതങ്ങളും ദുഃഖങ്ങളും കേട്ടിരിക്കുന്ന അദ്ദേഹം എന്താണ്? ഞാൻ ഇങ്ങനെ ചിലപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ,
2: അതായിരിക്കും
1: ആലോചിച്ച് നോക്കിയാണ്, അതാണ് ഒന്ന് ആലോചിച്ച് നോക്കി ചേച്ചി. ഓ, ഇത് എവിടെ വാപ്പ്, അതാണ് പറഞ്ഞ ആർക്കും സമാധാനം ഇല്ല.
2: പിന്നൊരു സന്തോഷമുണ്ട്, ഞാൻ ഈ കഴിഞ്ഞ നമ്മളെ കൊട്ടിയൂർ അമ്പലത്തിലെ ആ വൈശാഖ മഹോത്സവം ഉണ്ടല്ലോ, അതിന് പോകാൻ പറ്റി, ഭയങ്കര സന്തോഷമായി തോന്നി എനിക്ക്. അങ്ങനെ ഒരുവിധം ആർക്കും ചെന്ന് പറ്റാൻ പറ്റിയിട്ടില്ല ഇപ്പം വരെ. ഇനി അങ്ങോട്ട് വരും,
1: പോകുമായിരിക്കും.
2: ഞാൻ കണ്ടെത്തും, ഞാൻ കണ്ടെത്തും, ഞാൻ കണ്ടെത്തുന്നുള്ള സമയം ഞാൻ
1: കണ്ടെത്തും. ചേച്ചി എനിക്ക് സത്യം കേട്ടോ, ചേച്ചി അത് പറഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലൊരു മോട്ടിവേഷൻ വേറെ ഇല്ല. ഞാൻ അതൊരിക്കെ
2: ഒരു ശ്രീലക്ഷ്മി ആയിരുന്നു, പിന്നെ ഇതുപോലെ എന്തോ പരിപാടി ഇരുന്നപ്പോ, അപ്പൊ ഞാൻ ഇതുപോലെ സംസാരിച്ച് കുറച്ചങ്ങ് പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ കരയുകയും ഒറ്റക്കിരുന്ന് ആ ഫീല് പറയുകയൊക്കെ ചെയ്യുന്ന ചില ദിവസങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് റേഡിയോയിൽ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയും. അപ്പൊ ഷിബിൻ താമരകുളം, ഞാൻ അന്നേരം ഒന്നും റേഡിയോയിൽ കൂടുതലായിട്ട് വന്നിട്ടില്ല, വന്ന് അപ്പൊ ഷിബിൻ താമരകുളം ഒക്കെ ഒരു പാട്ട് പോലും എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്ത ചേച്ചി സ്റ്റില്ലാണ് ആളെന്നും പറഞ്ഞുകൊണ്ടൊക്കെ പിന്നെ പിന്നെ അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ഒരു ശ്രോതാവ് ആയതും ഒക്കെ തന്നെ.
1: ശരി, ഓക്കെ ഓക്കെ. അപ്പൊ എന്നാലും സന്തോഷം ചേച്ചി, ഒരുപാട് ഒരുപാട് ഒരുപാട്
2: സന്തോഷം.
1: എന്നാലും ചേച്ചിയുടെ വാക്കിനെ എനിക്കും വളരെയധികം ഒരു ഒരു ഒരു മോട്ടിവേഷൻ നൽകിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ,
2: താങ്ക് യു.
0: അപ്പൊ ഇതാണ് ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ സമാധാനം നമ്മൾ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ആ ഒരു ശ്രോതാവ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോ കുഞ്ഞൊരു ബ്രേക്ക് ഗാനം.
3: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: ശരിക്കും ആസ്വാദനം എന്ന് പറയുന്നതാണ് നമ്മുടെ സമാധാനത്തിന്റെ ചെറിയ ഒരു കണിക എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം ആസ്വദിക്കുന്നു അത്രത്തോളം നമുക്ക് സന്തോഷം കിട്ടുന്നു, സ്നേഹം കിട്ടുന്നു, അല്ലെ? നമുക്കെല്ലാം മനസ്സിലാക്കാനുള്ള, അംഗീകരിക്കാനുള്ള, സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് കിട്ടുന്നു എന്നുള്ളതാണ് ശരിക്കും ഈ ആസ്വാദനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമാധാനം കിട്ടാനായിട്ട് നമുക്ക് എന്ത് വേണമെന്ന് നമ്മളൊരു നിർവചനമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് കാക്കത്തൊള്ളായിരം കാര്യങ്ങളുണ്ട്. പക്ഷേ അത് നമ്മൾ അതിലെ ഒരു കാര്യമാണ് ഈ ആസ്വാദനം എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന്, ഇപ്പം നമ്മുടെ ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റും, നമ്മുടെ ജീവിതം ഉണ്ടല്ലോ, നമുക്ക് ദൈവം നൽകിയ ഒരു കുറച്ച് കാലഘട്ടം, അത് എത്രയാണെന്നുള്ളതൊന്നും നമുക്കറിയില്ല. ചിലപ്പോൾ സെക്കൻഡുകളായിരിക്കാം, മിനിറ്റുകളായിരിക്കാം, മണിക്കൂറുകളായിരിക്കാം, ദിവസങ്ങളായിരിക്കാം, മാസങ്ങളായിരിക്കാം, വർഷങ്ങളായിരിക്കാം, യുഗങ്ങളായിരിക്കാം. അങ്ങനെ ഒരുപാട് ഒരുപാട് കാലം നമുക്ക് ചിലപ്പോൾ ഈ ആയുസിൻ്റെ ബലം നമുക്കുണ്ടെങ്കിലും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഒരുപാട് ഒരുപാട് ഒരുപാട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന, ഒരു ചിലവുമില്ലാതെ ആസ്വദിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ജീവിതം. പക്ഷേ അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമ്മളിത് ആസ്വദിക്കുന്നു എന്ന് മറ്റുള്ളവരെ അറിയിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരു ലോഡ് ചിലവുണ്ട് കേട്ടോ. അതാണ് അതിലെ ഏറ്റവും വലിയ പ്രശ്നം. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ലിസണേഴ്സ് ലോഞ്ച്. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. ഇതാ അടുത്ത കോൾ. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം, എന്റെ പേര് സുഭാഷ്.
0: സുഭാഷ് ഏട്ടാ,
1: നിങ്ങളെ പിടിച്ചാ കിട്ടത്തില്ല, നിങ്ങളെ കാതോട് കാതോർത്തി കിട്ടത്തില്ല, ഇതിലെങ്കിലും ഓടിച്ചിട്ട് പിടിക്കണമെന്ന് വിചാരിച്ചാ. ഇവിടെ ഇന്നൊരു ചേട്ടൻ അവർ പരാതി പറഞ്ഞായിരുന്നു.
0: എന്താണ് ചേട്ടാ?
1: പ്രവീൺ സാറിനെ കിട്ടുന്നില്ല, പുള്ളിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു, വിഷമമായി. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട്.
0: അല്ല, ഈ എനിക്ക് ദേഷ്യമാണെന്നാണോ അതോ ആ ചേട്ടന് ദേഷ്യമാണ്?
1: അതല്ല, ഈ വിളിച്ച കേട്ടിക്ക എനിക്ക് ദേഷ്യമുണ്ട്, കാരണം നിങ്ങളെ കിട്ടത്തില്ല. ആ സമയത്ത് കിട്ടത്തില്ല. പുള്ളിക്കാരനെ വിളിച്ച് ഒരുപാട് പരിഭവമൊക്കെ പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാല് ആണാണ് ആ പരിഭവം പറഞ്ഞു. സാർ കേട്ടോന്ന് എനിക്കറിയാൻ പാടില്ല.
0: അതെന്നെ എന്റെ അടുത്ത് ആരോ അത് പറഞ്ഞല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ.
1: ഇന്ന് ഇന്ന് ഇന്ന് ഇന്ന് ഇന്ന് ഇന്ന് പിന്നെ സീറ്റിലിരുന്ന കക്ഷി പറഞ്ഞു.
0: എന്ന്
1: പറഞ്ഞാൽ നമുക്കും വിഷമമാണ്. കഴിഞ്ഞ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ നിന്ന് ഞാനും കുറെ ട്രൈ ചെയ്തു, അവസാനം പിന്നെ പുള്ളി കളഞ്ഞിട്ടു. കാരണം നമുക്കും വിഷമമാണ്. കാരണം എന്ന് പറഞ്ഞാല് കുറെ കാര്യങ്ങളൊക്കെ പറയാനും നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോ അതൊരു അതല്ലേ സാറേ
0: സമാധാനം.
1: ആ സമാധാനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാറിനെ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് കുറെ കാര്യങ്ങൾ പറയാം.
0: നമ്മള് സുഭാഷേട്ടാ, അത് സുഭാഷേട്ടൻ പറഞ്ഞൊരു കാര്യം പെട്ടെന്ന് എന്റെ മൈൻഡിലേക്ക് ഒരു ചിന്ത, ഒരു മിന്നൽ പോലെ വന്നത്, അത് ഒരു ചുരുങ്ങിയ സമയം കൊണ്ട്, ശരിയല്ലേ എന്ന് ആലോചിക്കുക, ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാ പറയുന്നല്ലേ, കുഞ്ഞു
1: സമയം. പക്ഷേ നമ്മുടെ ഉള്ളിലെ വിഷമങ്ങൾ പറയാൻ നമ്മളെ അടുത്തറിയാം, നമ്മൾ കണ്ടിട്ടില്ലല്ലോ.
0: അതെ, തീർച്ചയായിട്ടും ശബ്ദം കൊണ്ട് മാത്രം
1: കണ്ടിട്ടില്ലല്ലോ.
0: അതായത് ഞാൻ എപ്പോഴും പറയും, ശബ്ദം കൊണ്ട് മാത്രം ബന്ധുക്കളാകുന്ന ചില ആൾക്കാർ.
1: അതാണ് അതൊരു ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ബന്ധം. പക്ഷെ നമ്മള് നേരിട്ട് കാണുമ്പോ ചിലപ്പോ നമുക്ക് കണ്ണീർ പൊഴിക്കും.
0: ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് സുഭാഷ് ചേട്ടാ, നമ്മൾ എത്രയോ ഈ ശബ്ദങ്ങൾ കൊണ്ട് ഇപ്പൊ ചേട്ടാ അല്ലെങ്കിൽ നമ്മള് മക്കളെ മോനെ അല്ലെങ്കിൽ എന്തെല്ലാം നമ്മൾ ഇങ്ങനെ വിളിച്ച്, അത്രയും ഒരു സ്നേഹബന്ധവും നമ്മൾ എന്റെ ഫ്രണ്ടിൽ ഒരു മൈക്കെന്നോ അല്ലെങ്കിൽ ചേട്ടന്റെ കയ്യിൽ ഒരു ഫോണെന്നോ ഉള്ള ചിന്തയില്ലാതെ നമ്മൾ നേരിട്ട് ഇങ്ങനെ മുഖാമുഖം സംസാരിക്കുന്നത് പോലെ നമ്മളെല്ലാം സംസാരിക്കാറുണ്ടല്ലേ. പക്ഷേ എവിടേക്കോ നമ്മൾ കണ്ടു കാണും, ഇല്ല എവിടേക്കോ നമ്മൾ കണ്ടു കാണും, പക്ഷെ തിരിച്ചറിഞ്ഞു കാണില്ല.
1: അതെ അതെ അതെ, അതാണ് ജീവിതത്തിൽ എവിടെങ്കിലും വെച്ച് നമ്മൾ കാണും, ഇനിയും കാണും. എന്നാ നമ്മൾ കണ്ട ഓപ്പോസിറ്റ് അപ്പുറപ്പുറമായിരിക്കുന്നത്. ഞാൻ അസീസെ ഹെൽത്തിൽ ഇരിക്കുന്നു, സാറ് കണ്ട പെൻഷനിൽ ഇരിക്കുന്നു. ഒരു റോഡിന്റെ വ്യത്യാസം.
0: പക്ഷേ നമ്മൾ കണ്ടിട്ടില്ല,
1: കണ്ടിട്ടില്ല. എനിക്ക് സാറിനെ കാണുന്ന വലിയ താല്പര്യം.
0: അതുപോലെ തന്നെയാണ് എനിക്ക്. അത് പറഞ്ഞപ്പോ ഒരു ആളിനെ ഞാൻ ഓർത്തെടുക്കുകയാണ്, അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാര്യം നമ്മുടെ പൂന്തലത്താഴത്തുള്ള അനിൽകുമാർ ഏട്ടൻ, ഈ അനിൽകുമാർ ഏട്ടനും ഞാനുമായിട്ട് നമ്മൾ എന്നെ പേഴ്സണലി ചില കാര്യങ്ങളൊക്കെ എന്നെ വിളിക്കാറുണ്ട്, നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്, സ്നേഹം പങ്കുവയ്ക്കാറുണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തിന്റെ ആ ഒരു ഷോപ്പിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഞാൻ ഇങ്ങനെ ദിനം ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നതുവരെ അദ്ദേഹത്തിന്റെ അടുത്തൊന്ന് കയറുവാനോ അദ്ദേഹവുമായിട്ട് നേരിട്ടൊന്ന് സംസാരിക്കുവാനോ ഫേസ് ടു ഫേസ് സംസാരിക്കാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു അവസരം എനിക്ക് ഇന്നുവരെ കിട്ടിയിട്ടില്ല.
1: വേറൊരു കാര്യമുണ്ട്, ചിലപ്പോ നമ്മൾ കാണുന്നത് ചില അന്ത്യ സമയങ്ങളിലായിരിക്കും.
0: തീർച്ചയായിട്ടും
1: അല്ലേ, അന്നേരം നമുക്കൊരു വിഷമം വരും.
0: അതെ അതെ അതെ അതെ.
1: ഏതാ, എനിക്ക് സാറിനെ കാണണമെന്ന് വലിയ താല്പര്യം. അഡ്വക്കേറ്റ് സന്തോഷ് സാറ്, പിന്നെ നമ്മുടെ ഒരുപാട് പേരുണ്ട് അവിടെ. എന്നെ ബോണി സാർ എന്നെ ഞാൻ വിളിച്ചായിരുന്നു, ബോണി സാറിനെ വിളിച്ച പറഞ്ഞു മൂന്നാമത്തെ ആളാന്ന് തോന്നി അന്ന്. എനിക്ക് ഫസ്റ്റ് ബോണി സാർ പിന്നെ പ്രവീൺ സാറാണ്, അത് കഴിഞ്ഞിട്ടാണ് അടൂക്കര സന്തോഷ് സാറ്, പിന്നെയാണ് ബോണി സാറ്. ബോണി അപ്പൊ പറഞ്ഞു ഞാനാ മൂന്നാമത്തെ ആളാണ്.
2: അത് ഞാൻ കേട്ടായിരുന്നു. തമാശ കേട്ടോ, തമാശ തമാശ
1: തമാശ അല്ല മലയാള ഏതാ ടോപ്പിക്ക് തമാശ. ഇത് ഇങ്ങനെ വേണമല്ലോ എല്ലാ കാര്യങ്ങളും, ഇത് വേണ്ടേ?
2: ഇല്ല അതെ അതെ അതെ അതെ അതെ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, എനിക്ക് തോന്നുന്നു ഇപ്പൊ എനിക്ക് ഈ കണക്ട് ചെയ്ത് കിട്ടുന്നത് വരെയും സുഭാഷ് ഏട്ടൻ, എനിക്ക് തോന്നുന്നു ചിലപ്പോ എന്തെല്ലാം ചിന്തകൾ, ജോലിയുടെ ഭാരം അല്ലെങ്കിൽ വീട്ടിലെ കാര്യം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെ എന്തെല്ലാം ചിന്തയിൽ നിന്ന ഒരാളായിരിക്കാം. ഒരുപക്ഷെ ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ
1: ഒരുപാട് ഇപ്പൊ ഞാൻ മാനസികമായിട്ട് ഒരുപാട് വിഷമത്തില്, ഞാനിപ്പോ നമ്മുടെ ഹബീബ് പോയി ഭക്ഷണം മേടിച്ചോണ്ടിരിക്കുന്ന അവിടെ ഒരാൾ വിളിച്ചോണ്ടിരിക്കുക, നമ്മുടെ പിന്നെ അവിടുത്തെ പൊറോട്ട മേക്കർ.
2: ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം, എന്തായാലും എനിക്ക് ആ ചേട്ടന്റെ ആ ഒരു സന്തോഷം ഞാനത് പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല. അപ്പൊ ആ ചേട്ടൻ ആ ഒരു അത്രയും ആ ഒരു ടെൻഷൻ ആ ഒരു പൊസിഷൻ അങ്ങ് മാറിക്കിട്ടില്ലേ? നോക്ക് ചിരിയുമ്പോഴും സന്തോഷമായിട്ട്
1: പോലും എനിക്കൊരു സന്തോഷമായി.
2: ശരി, ഇവിടെ നമ്മൾ
1: രണ്ട് ലൈൻ പാടാൻ എനിക്ക് സമയം കിട്ടും.
2: ടക്കനെ ഒന്ന് പാടിക്കോ, രണ്ട് ലൈൻ ടക്കനെ പാടിക്കോ.
1: ഓക്കെ. ഒഴുകുന്ന കണ്ണീർ തുടച്ചു കൊണ്ടെന്നു

ഓക്കെ ചേട്ടാ, സന്തോഷം ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം ചേട്ടാ. ഇപ്പൊ നമ്മുടെ സുഭാഷ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ശരിക്കും ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയാട്ടോ സന്തോഷം. കാര്യം അദ്ദേഹത്തിന്റെ ആ ഒരു സന്തോഷത്തില് ഞാൻ പങ്കുചേരുന്നു നിങ്ങളോടൊപ്പം. ഞാൻ പ്രവീൺ ഒരു ഗാനത്തിലേക്ക് പോകാം, ഗാനം കേട്ട് തിരികെത്താം.

0: അടിപൊളി പാട്ടാട്ടോ, സൂപ്പർ പാട്ടാ, മനോഹരമായൊരു ഗാനമായിരുന്നു. കിഴക്കുണ്ടരും പക്ഷില്ല ഗാനം കേട്ടോ ഇത്. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസീർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ലിസണേഴ്സ് ലോഞ്ച്. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് പ്രശ്നങ്ങൾ ഒഴിഞ്ഞൊരു സമയമില്ല എന്ന് പറയും. എല്ലാം പ്രശ്നമാണ് കേട്ടോ. ഒരു ദിവസം രാവിലെ എഴുന്നേക്കുന്നത് തന്നെ പ്രശ്നമാണ്. കാരണം ഇപ്പോൾ അലാം വെച്ച് നമ്മൾ എഴുന്നേക്കുന്നു അല്ലേ, ഫോണിലോ അല്ലെങ്കിൽ ടൈം പീസിലോ ഒക്കെ നമ്മൾ അലാം വെച്ച് എടുക്കുന്ന എഴുന്നേക്കുന്നത് തന്നെ നമ്മൾ അതിനെ, ആ ഫോണിനെ നമ്മൾ തന്നെ തലേ ദിവസം അലാം സെറ്റ് ചെയ്തതാണ് നമ്മൾ കിടക്കുന്നത്. പക്ഷേ രാവിലെ അതിൻ്റെ ആ ഒരു അലാം ശബ്ദം കേൾക്കുമ്പോൾ ശല്യം, ഉഹ് ഇത്ര പെട്ടെന്ന് നേരം വെളുത്തു, എന്ത് എന്നൊക്കെ ഇങ്ങനെ ആ ഒരു പ്രശ്നത്തിനോട് തന്നെയാണ് നമ്മൾ ശരിക്കും ഈ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറയാറില്ല, ചിലർ പറയാറുണ്ട് ചില സമയങ്ങളിൽ നമ്മൾ നോ പറയുക, ചില സ്ഥലങ്ങളിൽ നമ്മൾ എസ് പറയുക. എസ്സും നോയും ഇതിനിടയ്ക്ക് വരുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെയാണ് ഈ പ്രശ്നങ്ങളുടെ പരിഹാരവും പ്രശ്നം ഉണ്ടാകുന്നതും എല്ലാം. ഇപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില അംഗീകരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു തെറ്റുകുറ്റങ്ങൾ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ്, യെസ് ശരിയാണ് അതായിരുന്നു, ഓക്കെ ശരി എന്ന് നമ്മൾ പറയുന്നതും, ചില കാര്യങ്ങൾ നമുക്ക് പറ്റില്ലെങ്കിൽ നോ എന്ന് പറയുന്നതും അവിടെ തീർന്നു. അപ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങൾക്ക് തല പൊക്കുന്നില്ല. അപ്പോൾ നമ്മൾ സമാധാനം, സന്തോഷം ഇല്ലേ, അങ്ങനെയൊക്കെ ചില കാര്യങ്ങളായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓക്കെ, നമുക്ക് നോക്കാം അടുത്തൊരു കോൾ. ഹലോ,
1: ഹലോ, എൻ്റെ പേര് ശശി എന്നാണ്, കൊല്ലത്ത് മാടനടിന്ന് വിളിക്കുന്നു.
0: മാടനടിന്ന് വിളിക്കുന്നു ശശിയേട്ടൻ. ശശിയേട്ടാ, ആദ്യമായിട്ടാണോ നമ്മൾ സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു, ആണോ? ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു ശശിയേട്ടാ?
1: ഹലോ,
0: എന്ത് ചെയ്യുന്നു ശശിയേട്ടാ? എന്ത് ചെയ്യുന്നു?
1: ഞാൻ കൂലിപ്പണിയാണ്, ഒരു വീട്ടില് തൂത്തുവാരാനും ബാത്റൂം കഴുകാനും പിന്നെ ചെറിയൊരു പണിയൊക്കെ പോകും.
0: ഓക്കെ, ആ വെരി ഗുഡ്, നല്ല കാര്യം. എല്ലാ ജോലിയും അല്ലേ, ഇന്ന ജോലി എന്നുള്ളതല്ല,
1: എല്ലാം ജോലിയും. നമ്മൾ ആളുകളൊക്കെ വലിയാതിരിക്കുന്നവരൊക്കെ നോക്കാൻ പോകാറ്, കുളിപ്പിക്കും പിന്നെ ചന്തി കഴുകി കൊടുക്കും, എല്ലാം ഒക്കെ ചെയ്യും.
0: ഓക്കെ ഓക്കെ, നിഷ്കളങ്കമായ ഈ ഒരു ശബ്ദത്തിനുടമയായ ശശിയേട്ടനുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശശിയേട്ടാ, ഇപ്പൊ നമ്മളെല്ലാം ഇവിടെ സംസാരിക്കുന്നു ഈ വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ സമാധാനക്കെടു, ഒരു സമാധാനം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ജോലിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ചേട്ടൻ ഒരു പക്ഷേ പറയാൻ പറ്റും, എന്താണ് ഈ സമാധാനക്കെടു അല്ലെങ്കിൽ എന്താണ് ഈ പ്രശ്നങ്ങൾ?
1: പ്രശ്നം ഒരിടത്ത് ഓരോ കുടുംബ കാര്യങ്ങളൊക്കെയാണ്. ഓരോ കുടുംബ കാര്യങ്ങളാണ്, സ്ത്രീകളിലാണ് കൂടുതലും കുഴപ്പം.
0: ആണ്,
1: നേരത്തെ ഒരു അമ്മ പറഞ്ഞല്ലേ, മോനെ വണ്ടി ഇരിക്കാം, അങ്ങനെയെങ്കിലും വിഷമം വന്നു, അങ്ങനെ ഒന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. എന്റെ വീട്ടിൽ എന്റെ സഹോദരൻ വണ്ടി ഓട്ടിക്കുന്നുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വാർത്തയിൽ പറയുമ്പോ ഇന്ന ആളാ നമുക്ക് അറിയാൻ പറ്റും. ടിവിയിലും കാണിക്കുന്ന എല്ലായിടത്തുള്ളതും നമ്മൾ കണ്ടോണ്ടിരിക്കും, നമുക്ക് അതൊക്കെ നല്ല കാര്യമാണത്.
0: ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ വാർത്തകളൊന്നും ചേട്ടനെ വളരെയധികം സ്വാധീനിക്കുന്നില്ല, അല്ലെങ്കിൽ ചേട്ടനെ അതൊന്നും ബാധിക്കുന്നില്ല അല്ലേ? ഓക്കെ, അതാണോ ചേട്ടൻ പറഞ്ഞത്? അല്ല, ചേട്ടൻ പറഞ്ഞത് അതാണോ? കാരണം എന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല. ഞാൻ എന്റെ ജോലികളിൽ ഞാൻ വളരെ എൻഗേജഡാണ്, അല്ലെങ്കിൽ വളരെ അതുമായിട്ട് ശ്രദ്ധ ചെലുത്തി അങ്ങ് പോവാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ മറ്റുള്ള കാര്യങ്ങളിലും നോക്കാൻ താല്പര്യമില്ല.
1: അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇപ്പൊ നേരത്തെ ഒരു അമ്മ പറഞ്ഞത് കേട്ടു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് ടിവിയിലോ റേഡിയോ വാർത്തയിലും നമുക്ക് നന്നായിട്ട്.
0: ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ശശിയേട്ടാ, ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നു, പിന്നെ അത് മാത്രമല്ല ചേട്ടനെ ഇടയ്ക്ക് പറഞ്ഞു ഇങ്ങനെ ഞാൻ എല്ലാ ജോലികൾക്കും എല്ലാം പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു, ഇങ്ങനെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനായിട്ട് അല്ലെ, മറ്റുള്ളവരെയൊക്കെ ആരുമില്ലാത്തവരെയും അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു സഹായത്തിനൊക്കെ ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞു. ശരിക്കും ഈ ഇപ്പൊ എനിക്ക് തോന്നുന്നു കിടപ്പ് രോഗികളൊക്കെ ആയിരിക്കും, ആണോ? അങ്ങനെയാണോ തന്നെ? ശരി ശരി ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ചോദിക്കട്ടെ ശശിയേട്ടാ, അത് ശരിക്കും ഇപ്പൊ നമുക്ക് ചെയ്യുന്ന ജോലിക്ക് നമുക്കൊരു പ്രതിഫലമുണ്ട്, അതായത് നമുക്കൊരു അതിനൊരു തുകയുണ്ട്, അതിനേക്കാൾ അപ്പുറത്തേക്ക് അതിനൊരു ശരിക്കും ഒരു ഇഷ്ടത്തോടു കൂടി അല്ലെങ്കിൽ മനസ്സിനൊരു എനിക്ക് ആ പൈസക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു മനുഷ്യ ജന്മത്തെ സഹായിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്ന അങ്ങനെ ഒരു ചിന്ത ഞാൻ അങ്ങനെ ചോദിക്കുന്നതോട് വേറെ ഒന്നും തോന്നരുത്. ഞാൻ എന്റെ ഒരു
1: അല്ല, എന്റെ ഇഷ്ടത്തിൽ എന്റെ അവരെ ഒരു സഹായം ചെയ്താൽ അവരുടെ അനുഗ്രഹം എനിക്ക് ഉണ്ടാവണം, അത്രയേ ഉള്ളൂ.
0: ഗ്രേറ്റ്, ഓക്കെ. ഞാൻ അതാണ്
1: എന്റെ ഒരു കുഞ്ഞ് എന്നെ നല്ലപോലെ നോക്കിയല്ലോ, ദൈവമേ ആ പയ്യൻ എവിടെ ഇരുന്നാലും അല്ലെങ്കിൽ ആ ചേട്ടൻ എവിടെ ഇരുന്നാലും നന്നായിരിക്കട്ടെ എന്ന് അവരുടെ അനുഗ്രഹം. നമ്മൾ പൈസ നോക്കരുത്, നമ്മൾ ആര് മരിച്ചാലും ഒന്നും കൊണ്ടുപോകുന്നില്ല.
0: ശരിക്കും സത്യമായിട്ട് ശശിയേട്ടാ, അത് ശശിയേട്ടൻ പറഞ്ഞൊരു കാര്യം ഞാൻ പറയട്ടെ, അതൊരു വലിയൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ ചേട്ടൻ്റെ മനസ്സിൽ അത് ഉണ്ട് എങ്കിൽ ഞാൻ ശരിക്കും ആഗ്രഹിച്ച ഒരു ഉത്തരമാണ് ചേട്ടൻ എനിക്ക് തന്നത്, അതുകൊണ്ടാണ് ഞാൻ കൈയടിച്ചത്. കാരണം ഈ
2: അവരുടെ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, അവരുടെ ഒരു ആ ഒരു ശ്വാസത്തിൽ പോലും ചേട്ടന്റെ പേരുണ്ട്, അറിയാമോ? അവര് ശ്വസിക്കുന്ന അകത്തേക്ക് എടുക്കുന്ന ശ്വാസവും പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിൽ പോലും ശശിയേട്ടന്റെ പേര് അതിലുണ്ട് എന്നുള്ളതാണ്. ആ ശ്വാസം പോലും പ്രാർത്ഥനയാക്കി മാറ്റുക എന്നുള്ളതാണ് ചേട്ടൻ. ആ പ്രതിഫലം, അത് പ്രതിഫലം നമുക്ക് വേണം, ചെയ്യുന്ന ജോലിക്ക് നമുക്കത് പ്രതിഫലം നമുക്ക് കിട്ടണം, കാര്യം അത് നമ്മുടെ കുടുംബം നോക്കണമല്ലോ. അപ്പോ ആ പ്രതിഫലത്തിനേക്കാൾ അപ്പുറത്തേക്ക്, അതുപോലെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ എഴുന്നേൽക്കാൻ പറ്റാണ്ട് കിടപ്പ് രോഗികളായ ഇരുന്ന് ഇരിപ്പിന് എഴുന്നേൽക്കാൻ പറ്റാതെ അല്ലെങ്കിൽ മറ്റുള്ളവരാരും നോക്കാനില്ലാതെ അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആ ഒരു മനുഷ്യ ജന്മങ്ങൾക്ക് ഒരു താങ്ങായി തണലായി ശശിയുടെ ഉള്ളത്, ശശിയുടെ യു ആർ ഗ്രേറ്റ് കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ, തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. ചേട്ടന് മാത്രമല്ല, ചേട്ടന്റെ വരും തലമുറകൾ, കുഞ്ഞു കുഞ്ഞു കുഞ്ഞു കുഞ്ഞു തലമുറകൾ, വരും തലമുറകൾ, ഒരു 7 തലമുറയെങ്കിലും ആ അനുഗ്രഹത്തിന്റെ പാത്രമായി മാറും കേട്ടോ. സന്തോഷായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം ശശിയേട്ടാ.
1: ഐ ലവ് യു.
2: എന്റെ പേര് പ്രവീൺ കേട്ടോ. ശരി, ഓക്കെ ചേട്ടാ, സന്തോഷം ചേട്ടാ, ഒരുപാട് ഒരുപാട് സന്തോഷം. തീവ്ര തീർച്ചയായിട്ടും വന്നോളൂ, വന്നോളൂ, വന്നോളൂ, പകൽ സമയം വന്നോളൂ, വന്നോളൂ കേട്ടോ. ഓക്കെ, ശരി, ഗുഡ് നൈറ്റ്. ഓക്കെ, സന്തോഷം. മനസ്സ് നിറഞ്ഞ ഒരു ഉത്തരമായിരുന്നു കേട്ടോ, മനസ്സിൽ നിന്ന് വന്ന ഒരു ഉത്തരമായിരുന്നു. കാരണം ആ ചേട്ടന്റെ തുടക്കത്തിലുള്ള വർത്തമാനം പോലും മനസ്സിൽ നിന്നും തുറന്ന മനസ്സോടുകൂടി സംസാരിച്ചതാണ്. അവിടെ മസിൽ പിടുത്തമോ പിടിച്ചു വെച്ച് അളന്ന് കുറിച്ച് തൂക്കി അച്ചടിച്ച ഭാഷകളൊന്നും അല്ലായിരുന്നു കാര്യം. അതൊരു പച്ചയായ മനുഷ്യന്റെ ശബ്ദശകലങ്ങളായിരുന്നു അത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു ഗാനത്തിലേക്ക് പോകാം, ഗാനം കേട്ട് തിരികെത്താം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ.

0: എത്ര കേട്ടാലും മതിവരാത്തൊരു ഗാനം കേട്ടോ. സത്യം എത്ര കേട്ടാലും മതിവരില്ല. കാരണം എനിക്ക് തോന്നുന്നു എസ് പി വെങ്കടേഷിൻ്റെയൊക്കെ ഇത്രയും ഷിബു ചക്രവർത്തിയാണ് അതിൻ്റെ രചന. എത്രയും മനോഹരമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ഗാനമാണെന്നറിയോ. വാ സൂപ്പർ സൂപ്പർ. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. ലിസണേഴ്സ് ലോഞ്ച്, നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. ഇതാ നമ്മൾ അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
1: നമ്മൾ ആവർത്തിക്കുന്നു, രമേശ്.
0: ഓക്കെ ഓക്കെ.
1: ഈ പാട്ടുകളൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കും.
0: താങ്ക് യു.
1: ചിലരെ വേദനിപ്പിക്കും.
0: ഉണ്ട്, തീർച്ചയായിട്ടും.
1: അത് സന്ദർഭമാണ്.
0: അതെ അതെ അതെ അതെ അതെ അതെ.
1: അത് ഉൾക്കൊള്ളണം നമ്മള്,
0: തീർച്ചയായിട്ടും.
1: അത് അതായത് തൂണിനെ കെട്ടിപ്പിടിച്ചിട്ട് എന്നെ വിടുന്നില്ല വിടുന്നില്ല എന്ന് പറയുന്ന പോലെ. തൂണിനെ കെട്ടിപ്പിടിച്ചിട്ട് എന്നെ വിടുന്നില്ല എന്നെ വിടുന്നില്ല. ഇതുവരെയുള്ള സംസാരത്തിന്റെ ഒരു അടിസ്ഥാനത്തിലാണ്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
1: മറ്റൊന്നും കൊണ്ടല്ല, എല്ലാവർക്കും ദുഃഖം. ആരാണ് ദുഃഖം ഉണ്ടാക്കിയത്? നമ്മൾ വേണ്ടാത്തതൊക്കെ സ്വീകരിച്ചു വെച്ചു, നമുക്ക് ദുഃഖം ഉണ്ടായി. പണം കൊടുക്കുമ്പോൾ ആരും പറയില്ല.
0: ഈ ചേട്ടാ അത് പറഞ്ഞപ്പോ ഞാൻ ചേട്ടൻ ഇപ്പൊ പറഞ്ഞില്ലേ, നമ്മൾ തന്നെ അത് സൃഷ്ടിക്കുന്നു. ഞാൻ അത് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞോട്ടെ. ഇതുപോലെ ഞാനൊരു വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടു. പരിചയപ്പെട്ടു തുടങ്ങിയപ്പോ പിന്നെ അദ്ദേഹം, ആ വ്യക്തി മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഒരുപാട് കൗൺസിലിങ്ങും ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളും ഒക്കെ എടുക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പൊ ഞങ്ങളെ സംസാരത്തിനിടയിൽ ഇതുപോലെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അദ്ദേഹത്തിനോട് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്. കാരണം പ്രവീൺ, ഞാന് ഈ ശരിക്കും മറ്റുള്ളവർക്ക് ഞാൻ വളരെ മോട്ടിവേറ്ററാണ്, ഞാൻ ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കുന്നു, എല്ലാവരും എന്നെ ഒരുപാട് ഫോൺ ചെയ്തു എൻ്റെ അടുത്ത് ഓരോ അവരുടെ പ്രശ്നങ്ങൾ പറയാറുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു പരിഹാരം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, അവരതിൽ തൃപ്തിയാകാറുണ്ട്, തിരിച്ചെന്നെ വിളിച്ച് താങ്ക്സ് പറയാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ പ്രവീൺ, ഞാൻ രണ്ട് വ്യക്തിത്വമാണ്. കാര്യം എനിക്ക് രണ്ട്, ശരിക്കും ഞാൻ ഈ ലോകത്ത് രണ്ട് ഞാനുണ്ട്. അതായത് പകൽ സമയങ്ങളിൽ ഞാനൊരു മോട്ടിവേറ്ററുമാണ്, പക്ഷേ രാത്രികളിൽ ഞാൻ വളരെ ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയുമാണ്. പക്ഷേ എൻ്റെ ഡിപ്രഷൻ ആരും കാണാനില്ല എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയെ ശരിക്കും അതിന് പിന്നെ ശേഷം തുടർന്ന് അദ്ദേഹത്തിന് ഒരുപാട് കഥകൾ പറഞ്ഞു. ചേട്ടനിപ്പോ അത് പറഞ്ഞപ്പോ ഞാൻ പറയുമായിരുന്നു, നമ്മൾ ക്രിയേറ്റ് ചെയ്ത കാര്യം.
1: പ്രവീൺജി, നമ്മുടെ സത്യത്തില് ഈ മോട്ടിവേറ്റർ എന്ന് പറയുന്നത് സത്യത്തില് ഈ ദുഃഖം ഒരുപാട് സഹകരിക്കുന്നതാണ്. പക്ഷെ അതിനകത്തൊരു സഹന ശക്തിയുണ്ട്, അവരാണ് തീർച്ചയായിട്ടും അത് ഒബ്സർവ്
0: ചെയ്യുന്നത്. അതൊന്നുകൂടെ ക്ലിയർ ചെയ്ത് പറയാമോ?
1: അതായത് നമ്മളിപ്പോ നമ്മുടെ മനസ്സിൽ ധാരാളം ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിനകത്ത് ഏറ്റവും ഒരു വലിയ മലയാളി ഒരു ഗുണം വെച്ചാൽ സഹനശക്തിയായിട്ട് കേൾക്കുക, മറ്റൊരുത്തർക്ക് നന്മ ചെയ്യുക, അതാണ് നമ്മുടെ സാധുത്വം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബ്രാഹ്മണ്യം. ഇത് കേരളത്തിലുണ്ട്.
0: ശരി, അതെനിക്ക് തോന്നുന്നു മലയാളികൾക്ക് അത് സാഹിത്യമായത് എനിക്ക് തോന്നുന്നു അത് സ്വന്തമാക്കിയത് അറിവിലൂടെയാണെന്ന് തോന്നുന്നു, വിദ്യാഭ്യാസത്തിലൂടെയാണ്.
1: സത്യം പറഞ്ഞാല് ഈ നമ്മുടെ ഒരു സങ്കല്പമാണ് ദുഃഖം. രണ്ട്, ഈ ദുഃഖം എന്ന് പറയുന്ന ഉണ്ട്.
0: അതൊരു സങ്കല്പം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല, സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് അതൊരു സങ്കല്പമാണല്ലോ.
1: ചിലര് പറഞ്ഞു പൂർണ്ണമത പൂർണ്ണമതം പൂർണ്ണാൽ പൂർണ്ണമുദക്ഷതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ അവശിഷ്യതെ. പക്ഷെ ഇതിൽ ഒളിച്ചിരിക്കുന്നു പകുതിയാണ്, മുക്കാലാണ്, പൂർണ്ണമാണ്, പക്ഷെ മറ്റെന്താണ്? ഇതൊരു വലിയ നമ്മള് ഈ ഞാന് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്നത് ഒരു ഉപനിഷത്തൊക്കെ വായിച്ചിരിക്കണം നമ്മൾ. അതുമല്ല, നമ്മള് പലതും മറന്നുപോകുന്നു.
0: അല്ല, അത് ഈ മറന്നുപോകാന്ന് പറയുന്നത് കാലഘട്ടത്തിനനുസരിച്ച് മറന്നുപോകുന്നതാണോ അല്ലെങ്കിൽ മനഃപൂർവ്വം മറന്നുപോകുന്നതാണോ, മറക്കാൻ വേണ്ടി മറക്കുന്നതാണോ?
1: അതല്ല, നമ്മൾ ഈ വാർത്താ മാധ്യമങ്ങളൊക്കെ ഇപ്പൊ കുട്ടിഘോഷിക്കുന്നില്ലേ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഈ അപകടമൊക്കെ ഒരിക്കലും ഒരു ഡ്രൈവർ ആക്സിഡന്റ് വരുത്തില്ല. കാര്യം വെച്ചാൽ നമ്മൾ ആക്സിഡന്റ് കാലെടുത്ത് കഴിഞ്ഞാൽ ബ്രേക്കിലൂടെ പോകും. രണ്ട്, ഈ ഉപജീവനമാണ്. നമ്മളൊരു വ്യക്തി മാത്രം ഒരിക്കലും.
0: പക്ഷെ അവിടെ ഞാൻ അതിനെ എതിർക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. കാര്യം നമുക്ക് സമയപരിമിതിയും ഉണ്ടെങ്കിൽ പോലും ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. അവിടെ ഞാൻ എതിർക്കുന്നത് ഇപ്പൊ ശരിക്കും ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിപ്പോ ഇപ്പൊ ഈ ടിപ്പറിന്റെ കേസ് പറയണമെങ്കിൽ അതിന് ഒരുപാട് കാലപ്പഴക്കമുള്ളതും തേഞ്ഞ ടയറും അതെല്ലാം ഉണ്ട് എങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് വേറൊരു കാര്യം കൊണ്ടുണ്ട്. ആ വണ്ടി ഓടും, അത് തേഞ്ഞതാണെങ്കിലും അതിന് ടയർ ഇപ്പൊ ഈ പറയുന്ന പോലെ ബാക്കിലത്തെ ഒരു ടയർ ഊരി തെറിച്ചാൽ പോലും ആ ഡ്രൈവർ കൊണ്ടുപോകും. എങ്ങനെ കൊണ്ടുപോകും? ആ ഡ്രൈവറുടെ ആത്മസമീപനവും ആ ഡ്രൈവറിന്റെ കഴിവുമായിട്ട് അത് പോകും. പക്ഷേ ഇന്ന് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഡ്രൈവർ മാത്രമല്ല, അതൊരു ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചേട്ടാ, ഈ ഞാൻ എന്നൊരു അഹംഭാവം ഉണ്ട് നമുക്ക്. ഞാൻ എന്നെ കഴിഞ്ഞ് വേറൊന്നുമില്ല, ഞാനാണ് ശരി, ഞാൻ മാത്രമാണ് ശരി, ഞാൻ ചെയ്യുന്നതാണ് കറക്റ്റ് എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ, അല്ലാതെ വണ്ടിയുടെ കുഴപ്പമോ റോഡിൻ്റെ കുഴപ്പമോ അല്ലെങ്കിൽ വണ്ടിയുടെ ആക്സിലിൻ്റെ കുഴപ്പമോ സ്റ്റിയറിങ്ങിൻ്റെ കുഴപ്പമോ ബ്രേക്കിൻ്റെ കുഴപ്പമോ ക്ലച്ചിൻ്റെ കുഴപ്പമോ അല്ലെങ്കിൽ ലൈറ്റില്ലായ്മ ഇതൊന്നും തന്നെ ഇല്ല. പക്ഷെ ഇവിടെ വരുന്ന ഒരു കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ എന്നുള്ള ഒരു ഭാവം, അത് ആ ഡ്രൈവറിനുള്ളത് കൊണ്ടാണ് നമുക്ക് ഡിമ്മും ബ്രൈറ്റും അടിക്കാത്തതും സൈഡ് തരാത്തതും തെറി വിളിക്കുന്നതും ഹൈ സ്പീഡ് അല്ലെങ്കിൽ സൂപ്പർ സ്പീഡിൽ പോകുന്നതും ഒക്കെ ഈ ഞാൻ എന്നൊരു അഹംഭാവം ഉള്ളതും കൂടെ കൊണ്ടാണ്. ശരിക്കും
1: ഇവിടെ പലരും പറയത്തില്ല ദൈവം ഇല്ലെന്ന്, പക്ഷെ നമുക്ക് നമ്മുടെ അച്ഛനല്ലേ, നമ്മുടെ അച്ഛൻ അച്ഛൻ അച്ഛനല്ലേ, നമുക്ക് മൂലമായിട്ടൊരു അച്ഛനുണ്ടല്ലോ. അപ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പൊ ഈ പത്രക്കാര് റേഡിയോ സോറി നമ്മുടെ റേഡിയോ അല്ല ഈ ടി വി മാധ്യമങ്ങളൊക്കെ എന്തൊക്കെയോ അങ്ങ് ഇടിച്ചു കയറി എന്ന് സംസാരിക്കുന്ന പോലെയാണ്. വെള്ളം വന്നു കഴുത്ത് മുത്തി മുത്തി മൂക്കിന്റെ മേളിൽ കയറി കണ്ണു നിറഞ്ഞു ഇല്ലേ. ഞാൻ സാജൻ സെക്രട്ടറി ചോദിച്ചൊരു ചോദ്യമുണ്ട്.
0: എന്നോടൊന്ന് ക്ഷമിക്കണം, എനിക്ക് നിർവാധികം എന്നോട് ക്ഷമിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സമയപരിമിതി വളരെയധികം, എനിക്ക് ലാസ്റ്റ് കോൾ ആയിരുന്നു ചേട്ടന്. ഞാൻ ഒന്ന് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ, കാരണം ഇനിയും ചേട്ടൻ വിളിക്കണം. ഇതിന് ഇത് തന്നെ നമ്മൾ തമ്മിൽ ഒന്ന് അടുത്ത കേട്ടോ.
1: ഒരു ഒരു വാക്കുകൂടെ പറഞ്ഞാൽ നിർത്താം.
0: ഓ പറഞ്ഞോളൂ.
1: നമ്മൾ നമ്മളെ സ്നേഹിക്കുക. ഞാൻ അനാഥനാണ് എന്ന് എപ്പോഴും കാണുക.
0: ഗ്രേറ്റ്.
1: നമ്മൾ നമ്മളെ സ്നേഹിക്കുക. നമ്മൾ നമ്മളെ സ്നേഹിക്കുക. ഞാൻ അനാഥനാണ്.
0: ഭൂമിയിൽ നമ്മൾ ഒറ്റപ്പെട്ടു വരുന്നു, ഒറ്റയ്ക്ക് പോകുന്നു. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. എന്റെ കൺക്ലൂഷനും അത് തന്നെയാണ്. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെയാണ് ഞാനും പറയുന്നു. ആ ഒരു ചിന്ത മാത്രം നമുക്ക് മതി. നമുക്കൊന്നും തന്നെ ഇല്ല, നമുക്ക് പ്രശ്നങ്ങളില്ല, നമുക്ക് സങ്കടങ്ങളില്ല, നമുക്ക് യാതൊരുവിധ സമാധാനക്കേടുമില്ല. ഒറ്റ കാര്യം നമ്മുടെ ചേട്ടൻ പറഞ്ഞ പോലെ, ദിനേശൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഏകനാണ്. എങ്ങനെ ഏകനാണ്? നമ്മൾ ഒന്നുമില്ലാതെ നമ്മൾ ജനിക്കുന്നു, ഒന്നുമില്ലാതെ നമ്മൾ തിരിച്ചു പോകുന്നു, വെറും ശൂന്യമായി ശൂന്യതയിലേക്ക്. എല്ലാവർക്കും അടിപൊളി ഒരു രാത്രി ഞാൻ നേരുന്നു. നല്ല സ്വപ്നങ്ങൾ കണ്ടോളൂ, ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം മാറ്റിവെച്ചോളൂ. കാരണം നമ്മളെ തേടിയിരിക്കുന്നത് ഒരുപാട് തിരുനാളങ്ങളാണ്. അതിൽ നമുക്ക് വേണ്ടി ഒരുപാട് തിരുനാളങ്ങൾ അണഞ്ഞു പോയാലും നമുക്ക് വേണ്ടി കത്തി ജ്വലിച്ചു നിൽക്കുന്ന ഒരു തിരുനാളമുണ്ട്. ആ തിരുനാളത്തിൻ്റെ അടുത്ത് നിൽക്കുക എന്ന് മാത്രമേ നമുക്കുള്ളൂ. അവിടെ എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു രാത്രി നല്ല സ്വപ്നങ്ങൾ കണ്ടോളൂ, ആഗ്രഹിച്ചോളൂ, മുന്നോട്ട് പൊയ്ക്കോളൂ. കാരണം നാളത്തെ പ്രഭാതം നിങ്ങൾക്കും എനിക്കും നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ്. ശുഭരാത്രി നേരുന്നു. തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. നിങ്ങളുടെ സ്വന്തം പ്രവീൺ.
2: റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറം, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 കഥാസാഗരം, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര, 9:30 വോയിസസ് ഓഫ് ചേഞ്ച്, 10:00 കാലാവസ്ഥാ വ്യതിയാനം, പ്രായമായവരിൽ എന്ന വിഷയത്തെക്കുറിച്ച് ഹെൽപ്പേജ് ഇന്ത്യ പോളിസി റിസർച്ച് മേധാവി ശ്രീമതി അനുപമ ദത്ത സംസാരിക്കുന്നു. 10:15 ടൈം പാസ്, 11:15 ഗാനകൗതുകം, 11:50 രുചിവേദം, 11:55

0: നീർച്ചാലുകൾ. ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
1: നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയുന്ന ധാരാളം സമ്മാനങ്ങളുണ്ട്. അതിൽ പലപ്പോഴും നാം ചിന്തിക്കാറില്ലാത്ത ഒരു സമ്മാനത്തെക്കുറിച്ചാണ് ഞാനിന്ന് ഓർക്കുന്നത്. തിരക്കേറിയ ജീവിതശൈലിയാണ് നമ്മുടേത്. വേതനം പറ്റുന്ന ജോലിയുടെ തിരക്കോ സമൂഹത്തിലെയോ കുടുംബത്തിലെയോ ഉത്തരവാദിത്തങ്ങളോ നമ്മുടെ സമയത്തിൻ്റെ ഭൂരിഭാഗവും അപഹരിക്കുന്നു. തന്മൂലം കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ടവരോടും ഒത്ത് സമയം ചിലവഴിക്കുന്നതിന് നമുക്ക് സാധിക്കാതെ വരുന്നു. നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൻ്റെ മേന്മയെ അത് ദോഷകരമായി ബാധിക്കുന്നുണ്ട്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയും മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടിയും സഹോദരങ്ങൾ പരസ്പര നന്മയ്ക്ക് വേണ്ടിയും സമയം ചിലവഴിക്കേണ്ടതല്ലേ? അതുപോലെ ബന്ധുക്കൾ തമ്മിലും സുഹൃത്തുക്കൾ തമ്മിലുമൊക്കെ സമയം പങ്കുവച്ചെങ്കിൽ മാത്രമേ പരസ്പര ബന്ധവും കൂട്ടായ്മയുമൊക്കെ വർദ്ധിക്കൂ. മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നത് ഒരു ഭാരമായി കാണുന്നത് കൊണ്ടല്ലേ അവരോടൊപ്പം സമയം ചിലവഴിക്കുവാൻ നാം പലപ്പോഴും തയ്യാറാകാതെ പോകുന്നത്? എന്നാൽ മറ്റുള്ളവർ അവരുടെ സമയം നമുക്ക് വേണ്ടി ചിലവഴിക്കണമെന്ന് നാം ആഗ്രഹിക്കാറും പ്രതീക്ഷിക്കാറുമില്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചിലവഴിക്കുമ്പോൾ അതുവഴി ഉണ്ടാകുന്ന നന്മ അവർക്ക് മാത്രമല്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ വസ്തുത. മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്ന പല അവസരങ്ങളിലും അതുവഴി നമുക്കുണ്ടാകുന്ന സംതൃപ്തിയും സന്തോഷവും മറ്റുള്ളവർക്ക് ലഭിക്കുന്ന നന്മയേക്കാൾ കൂടുതലാണെന്നതാണ് സത്യം. നാം സ്നേഹിക്കുന്നവരും നമ്മെ സ്നേഹിക്കുന്നവരും നമ്മുടെ ജീവിതത്തിൽ ധാരാളമുണ്ട്. അതുപോലെ നാം സ്നേഹിക്കുവാൻ കടപ്പെട്ടവരുമുണ്ട്. അവരെയെല്ലാം നാം സ്നേഹിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു പ്രധാന മാർഗം അവർക്ക് വേണ്ടി നമ്മുടെ വിലയേറിയ സമയം ചിലവഴിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സമയം വിലപ്പെട്ടത് തന്നെ. വിലപ്പെട്ട സമയം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ സ്നേഹം നമുക്ക് വ്യക്തമാക്കാം.
0: ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

ഓഡിയോബെൻസികർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.